ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 31, കൊല്ലവർഷം 1201, കർക്കിടകമാസം 6-ാം തീയതി, 2026 ജൂലൈ 22 ബുധനാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ.
2: ചിത്രകൂടവനത്തിൽ വെച്ച് സീതയെ കണ്ടപ്പോൾ കൗസികയുടെ മനസ്സിൽ ഉണർന്ന ദുഃഖചിന്തകൾ ആരുടെയും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതാണ്. വിദേഹരാജാവിൻ്റെ പുത്രി, ദശരഥ മഹാരാജാവിൻ്റെ സീമന്ത പുത്രപത്നി, ജീവിത സൗഭാഗ്യങ്ങൾ അനുഭവിക്കേണ്ട ഒരു ജീവിതം വനവാസത്തിൽ എത്തി നിൽക്കുന്നത് കാണുമ്പോൾ കൗസികയ്ക്ക് സുദുസ്സഹമായി അനുഭവപ്പെടുന്നു. വാൽമീകി ആദികാവ്യം രചിച്ചത് സീതാദുഃഖം നേരിട്ടറിഞ്ഞതിനാലാണ്. വേടന്റെ അമ്പേറ്റു പിടഞ്ഞു മരിച്ച തൻ്റെ ഇണപക്ഷിക്കു ചുറ്റും ചിറകടിച്ചു കരയുന്ന പെൺപക്ഷിയുടെ ദുഃഖം കണ്ട് ശോകാർത്തനായ വാൽമീകിയാണ് സീതാദുഃഖത്തിലും അശാമ്യദുഃഖം സംവഹിച്ചത്. സീത ഒരസാധാരണ സ്ത്രീയാണ്, പതിദേവതയാണ്, ധർമ്മബോധം നിറഞ്ഞ ധർമ്മപത്നിയാണ്. വിദ്യുജിഹ്വൻ ശ്രീരാമൻ്റെ ശിരസ്സും ധനുസ്സും സീതയുടെ മുൻപിൽ വലിച്ചെറിഞ്ഞ് അലറിപ്പറഞ്ഞപ്പോൾ നിഷ്കളങ്കയായ സീത രാക്ഷസമായയെക്കുറിച്ചറിയാതെ കരഞ്ഞുകൊണ്ട് എന്നെയും അങ്ങയോടൊപ്പം കൊണ്ടുപോകൂ എന്നാണ് അഭ്യർത്ഥിച്ചത്. രാമനെ കൂടാത്ത ഒരു ജീവിതം സീതയ്ക്ക് അസാധ്യമാണ്. പതിവ്രതാധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജനാപവാദം കേൾക്കേണ്ടി വന്ന സീത, എൻ്റെ ഹൃദയം മാത്രമാണ് എനിക്കധീനം, ആ ഹൃദയം അങ്ങയിൽ ഉറച്ചതുമാണ് എന്നാണ് സധൈര്യം പറഞ്ഞത്. വാൽമീകി മഹർഷി സീതയെയും കൊണ്ട് ശ്രീരാമൻ്റെ യജ്ഞവേദിയിലെത്തി ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചു, സീത പതിവ്രതയാണ്, ധർമ്മചാരിണിയാണ്, അപവാദ ഭീരുവായ അങ്ങ് ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാത്ത പക്ഷം എൻ്റെ തപഃശക്തി മുഴുവൻ നശിച്ചു പോകട്ടെ. മനസാ വാചാ കർമ്മണ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പരമപവിത്രയ്ക്ക് അങ്ങയിൽ ഉണ്ടായവരാണ് രവകുശന്മാരെന്ന് ഞാൻ പേരിട്ട ഈ ഉണ്ണികൾ. ഹനുമാൻ രാമൻ്റെ ആജ്ഞപ്രകാരം ഗംഗയിൽ വെച്ച് സീതാസ്വീകാരത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോൾ ഭർത്താവിനെ കണ്ടുകൊള്ളുവാനുപായമെന്തെത്ര പാർക്കേണമിനിയും ശുചൈവ ഞാൻ നേരത്തതിനു യോഗം വരുത്തിയിടു നീ ധീരത്വമെങ്ങിനിയും പൊറുത്തിയിടുവാൻ എന്നാണ് തുഞ്ചത്താചാര്യൻ വർണ്ണിച്ചിരിക്കുന്നത്. അവിടെ ഭർത്താവിനും ജനങ്ങൾക്കും വിശ്വാസം വരുത്തുന്നതിനായി അഗ്നിശുദ്ധി ചെയ്യാനൊരുങ്ങിക്കൊണ്ട് ജാനകി പറയുന്നു, ഭർത്താവിനെയൊഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തേ നിരൂപിച്ചതെങ്കിലതിനു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ എന്ന് സധൈര്യം പറഞ്ഞുകൊണ്ട് അഗ്നിപ്രവേശം ചെയ്ത സീതാചിത്രം വരച്ചിട്ടുകൊണ്ടാണ് അധ്യാത്മരാമായണകാരൻ സീതാസ്വീകാരം അവസാനിപ്പിക്കുന്നത്. പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ പങ്കേരുഹക്ഷനും ജാനകി ദേവിയെ സ്വങ്കേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും എന്ന് ശുഭപര്യവസായിയാണ് അധ്യാത്മരാമായണത്തിലെ സീതാചരിതം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യ വടക്കൻ മാസിഡോണിയ സാമ്പത്തിക ബന്ധം കൂടുതൽ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ്ജയിൽ ഇന്ത്യ വടക്കൻ മാസിഡോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. MPമാർക്ക് നേരെ കയ്യേറ്റമുണ്ടായത് ഗൌരവത്തോടെയാണ് കാണേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാത്ത ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി KA തുളസി. തിരുവനന്തപുരം മണ്ണാങ്കോണത്ത് ഓരോരുക്കും 2026 പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന്റെ ഒന്നാം അനുസ്മരണ സമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ്. ഒരു മാസത്തിനകം കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ വൈലോപ്പിള്ളി ശ്രീധരൻ മേനോന്റെ എണ്ണപ്പുഴുക്കൾ എന്ന കവിത കേൾക്കാം. ആലാപനം വി മധുസൂദനൻ നായർ. 6:15 അർച്ചനയിൽ അധ്യാത്മരാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് ജി ശ്രീരാം. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. രാവിലെ 7 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 തീവണ്ടി സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ദൈവകരുതലിന്റെ മനുഷ്യപക്ഷം. പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ രോഗനിദാന വിഭാഗം തെയ്യം കലാകാരന്മാർക്കായി നടത്തിവരുന്ന തെയ്യക്കരുതൽ ആയുർവേദ ചികിത്സാ പദ്ധതിയെ അടുത്തറിയാം. പരിപാടിയുടെ 2 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ. തുടർന്ന് സയൻസ് കഫേ. കാലം, കലണ്ടർ, ജ്യോതിശാസ്ത്രം. ശാസ്ത്രലേഖകനും ശാസ്ത്രപ്രചാരകനുമായ TK ദേവരാജൻ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 സംഗീതമാധുരിയിൽ SR മഹാദേവ ശർമ്മ വയലിനിൽ വായിച്ച ഭജനകൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 ചലച്ചിത്ര ഗാനങ്ങൾ. 10 NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം. 11:00 ഡോക്ടറോട് ചോദിക്കാം. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. തോറ്റം പാട്ട് VV കൃഷ്ണപണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. ഇതിൽ എന്താണ് ഫാറ്റി ലിവർ, അതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ. ഹോമിയോപ്പതി പ്രാക്ടീഷണർ ഡോക്ടർ ബിന്ദു ജയൻ സംസാരിക്കുന്നതിന്റെ ആദ്യ ഭാഗം. ഉച്ചയ്ക്ക് 1 പല്ലവി അനുപല്ലവി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ചിത്രപൂർണിമ. ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. വൈകുന്നേരം 5 ഹിന്ദി പാഠം. 5:15 അധ്യാത്മരാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. വൈകുന്നേരം 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 ഹരിതവീഥിയിൽ വാഴകൃഷി വിശേഷങ്ങളുമായി കാടാച്ചിറയിലെ KV സത്യനാഥൻ. തുടർന്ന് കാർഷിക വാർത്തകൾ, കപ്പയും കാന്താരിയും എന്നിവ കേൾക്കാം. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. രാത്രി 7:35 അങ്കണം. 8:00 ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര.
2: President Draupadi Murmu has called for expanding India-North Macedonia economic ties, urging businesses from both countries to move beyond trade and forge long-term partnerships based on investment, technology and innovation. Addressing the India-North Macedonia Business Forum in Skopje, President Murmu said her visit, the first ever by an Indian president to North Macedonia, reflects India's strong commitment to strengthening relations. President Murmu invited North Macedonia to collaborate with India on digital public infrastructure, highlighting the success of India's UPI platform in promoting financial inclusion.
3: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
2: India will host a 3-day meeting of BRICS health ministers in Chandigarh beginning today. It will bring together health ministers and senior health officials from BRICS member countries to deepen cooperation on health security, digital health, pandemic preparedness and equitable access to quality health care. Union Health Secretary Punya Salila Srivastav told media persons that the meeting reflects India's commitment to advancing collective action on key global health priorities through the guiding theme of building resilience, innovation, cooperation and sustainability. India has delivered relief materials including food items and family tents to Afghanistan's National Disaster Management Authority to support affected communities in the wake of the floods in Nuristan. In a social media post, External Affairs Ministry said India stands with the Afghan people at this difficult time. Prime Minister Narendra Modi has vowed strict action against those involved in the recent NEET examination paper leak case and safeguarding the interests of the country's youth. He said the government is taking several measures to prevent such incidents. Mr. Modi said this while addressing the National Democratic Alliance parliamentary meeting, now also known as Mangal Milan, at Parliament House complex yesterday. Meanwhile, the government has said it is ready to hold discussion in Parliament on NEET paper leak case and other related issues. Talking to media in New Delhi last evening, Union Minister Jitendra Singh accused Leader of Opposition in Lok Sabha, Rahul Gandhi, of deviating from his earlier demand of having the discussion over NEET-related issues despite government assurance.
4: It was conveyed that on behalf of the government, I could assure Rahul Gandhi ji that government is ready to have a detailed discussion on NEET related agitation, protest, also on all the other issues related to NEET. When I went back to Rahul ji with this message, he said no, but I also want the resignation of the education minister. Then I politely tried to submit before him. I said, look here, this is not done, because just a few minutes back you told me that if I got the assurance from the government, you would call off your dharna immediately, but now you're saying no.
2: Earlier in the day, Congress President Mallikarjun Kharge, Congress leaders Rahul Gandhi and Priyanka Gandhi Vadra, along with other party members, staged a protest demanding discussion on the NEET issue. Union Health Minister J.P. Nadda visited Dr. Ram Manohar Lohia Hospital in New Delhi yesterday and reviewed the condition of those injured during yesterday's protest in the national capital over the alleged NEET UG exam paper leak. The minister also held a meeting with the doctors at the hospital. Mr. Nadda also visited Lady Harding Medical College and Hospital and met the injured protesters who are admitted there. In China Open Badminton, PV Sindhu will take on compatriot Unnati Hooda and Lakshya Sen will get their singles campaign underway today. Ayush Shetty will take on Alvi Farhan in the singles opening round today. Men's doubles pair MR Arjun and Hariharan Amsa Karunan. Mixed doubles pairs Rohan Kapoor, Ruthvika Shivani Gadde and Tanisha Krasto, Dhruv Kapila will also be in action today. Meanwhile, HS Pranoy crashed out of the opening round of the China Open 2026 in Changzhou yesterday after being outplayed by Long Jun Hao of Malaysia. The Indian shuttler lost 21-10, 21-14 to the world number 27. And that is the end of this news bulletin.
0: Agashavani, Kannur.
5: കാവ്യാഞ്ജലി. എണ്ണപ്പുഴുക്കൾ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിത. ആലപിക്കുന്നത് വി. മധുസൂദനൻ നായർ.

0: നിങ്ങൾ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ എണ്ണപ്പുഴുക്കൾ എന്ന കവിത. ആലപിച്ചത് വി മധുസൂദനൻ നായർ. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അർച്ചന. ഇന്ന് അധ്യാത്മരാമായണം.
2: വൈഷ്ണവചാപം ഞാനേറ്റാൻ വെല്ലുവിളിച്ച ഭാർഗവരാമൻ, വെല്ലുവിളി സ്വീകരിച്ച ശ്രീരാമനെ വിഷ്ണുവെന്നറിഞ്ഞ് അടിയറവ് പറഞ്ഞു. ഭാർഗവന്റെ തപസ്സാർജിതങ്ങളായ ലോകങ്ങളെ രാമശരം നശിപ്പിച്ചു. ഭാർഗവരാമൻ മഹേന്ദ്രപർവ്വതത്തിലേക്ക് തപസ്സിനു പോയി. പാരായണം ചെയ്യുന്നത് ജി ശ്രീറാം.

ഇന്ന് വൈകുന്നേരം 6:50 ഹരിതവീഥിയിൽ വാഴകൃഷി വിശേഷങ്ങളുമായി കാടാച്ചിറയിലെ KV സത്യനാഥൻ. തുടർന്ന് കാർഷിക വാർത്തകൾ, കപ്പയും കാന്താരിയും എന്നിവ കേൾക്കാം. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ, രാത്രി 7:35 അങ്കണം. 8:00 ട്യൂൺ ഇൻ സ്റ്റാർസ്, ആഘോഷത്തിൻ്റെ ആവിഷ്കാരം. ഇതിൽ എം ജയചന്ദ്രൻ്റെ ചില ഹിറ്റ് ഗാനങ്ങളുമായി എത്തുന്നു MT മഞ്ജിമ, കീബോർഡ് എ ഷൈജു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നിശാ സുരഭി, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, 11:00 ഗസലുകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കുമ്പള മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ മുട്ടം റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ 8 മുതൽ നാളെ രാവിലെ 8 മണിവരെ അടച്ചിടും. വാഹനങ്ങൾ ഉപ്പള ഗേറ്റ് വഴി യാത്ര തിരിച്ചുവിടണമെന്ന് മംഗലാപുരം അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസിന്റെ ആഭിമുഖ്യത്തിൽ സമാധാന സംഗമവും നേതൃയോഗവും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കുന്നു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ മേരാകി ചിത്രകലാ കൂട്ടായ്മ ഒരുക്കുന്ന വർണ്ണാട്ടം സംസ്ഥാന ചിത്രകലാ പ്രദർശനം ഈ മാസം 25 വരെ. കാസർഗോഡ് പോസ്റ്റൽ ഡിവിഷനിലെ പെൻഷൻകാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി പോസ്റ്റൽ അദാലത്ത് 31 രാവിലെ 11 മണിക്ക് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട പെൻഷൻകാരുടെയോ പെൻഷൻ സംഘടനകളുടെയോ പരാതികൾ 24 സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കാസർഗോഡ് പോസ്റ്റൽ ഡിവിഷനുമായി ബന്ധപ്പെടാം. കേരള കേന്ദ്ര സർവകലാശാലയിൽ കൊമേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് വിഭാഗം ICSSR സഹകരണത്തോടെ GST പരിഷ്കാരങ്ങളും സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിൽ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുന്നു. 24 വരെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഇന്ന് സബർമതി ഹാളിൽ വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ധു പി അൽഗൂർ നിർവഹിക്കും. ചാന്ദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഭൂമിക്കുമപ്പുറം എന്ന വിഷയത്തിൽ ക്ലാസ്സുണ്ടാകും. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30 അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. യോഗ്യത പ്ലസ് ടു. കൂടുതൽ വിവരങ്ങൾക്ക് 6282841772 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ സർവകലാശാല പഠന വകുപ്പുകളിലെ PG ഡിപ്ലോമ ഇൻ ജിയോ ഇൻഫോർമാറ്റിക്സ് ഫോർ സ്പേഷ്യൽ പ്ലാനിംഗ്, PG ഡിപ്ലോമ ഇൻ യോഗ എഡ്യൂക്കേഷൻ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ യോഗ എന്നീ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വൈകുന്നേരം 5 വരെ നീട്ടിയിരിക്കുന്നു. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, വനം വകുപ്പ്, കുമ്പള കൊപ്പളം പീസ് വാലി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ കിദൂർ ബയോഡൈവേഴ്സിറ്റി സ്റ്റഡി സെന്ററിൽ 30-31 തീയതികളിൽ മൺസൂൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് 0499924450 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷന്റെയും തുരുത്തി കൈരളി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 107 ജില്ലാതല ക്വിസ് മത്സരം ഈ മാസം 26 രാവിലെ 9:30 തുരുത്തി കൈരളി വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഫിഫ വേൾഡ് കപ്പ് 2026 വർത്തമാനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി LP, UP, ഹൈസ്കൂൾ പൊതുവിഭാഗങ്ങളിലായി 2 ടീമായാണ് മത്സരം. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 24 വൈകിട്ട് 5 ഇനി പറയുന്ന ഫോൺ നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. 9400850615 എന്നതാണ് ഫോൺ നമ്പർ. കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിലെ ജേർണലിസം ആൻഡ് മീഡിയ സ്റ്റഡീസിൽ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21 തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 രമേശ് മുടികൊണ്ടാൻ, സൗമ്യ മുടികൊണ്ടാൻ എന്നിവരുടെ വീണകച്ചേരി. ഉളിക്കൽ വയത്തൂർ കാലിയാർ ശിവക്ഷേത്രം, പെരളശ്ശേരി നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഓഗസ്റ്റ് 17 വരെ രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വൈകുന്നേരം 5:30 രാമായണ പാരായണം. താളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് തടത്തിൽ കൂറുമ്പ ഭഗവതിക്കാവ് എന്നിവിടങ്ങളിൽ നടയരി പൂജ ഓഗസ്റ്റ് 17 വരെ നടക്കും. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങളായി കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ നടയരി പൂജ, വൈകുന്നേരം രാമായണ പാരായണം. ഉളിക്കൽ പൊയ്യൂർക്കരി അർജുനൻ കോട്ട മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, തുടർന്ന് രാമായണ പാരായണം. കുയിലൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ പാരായണം ദിവസവും വൈകുന്നേരം 5 മണിക്ക്. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
5: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
6: ലാപ്ടോപ്പോ?
5: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
7: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
8: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയിലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
10: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
11: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI, കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
12: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
13: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
12: അതെങ്ങനെയാ?
13: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
12: സംഭവം കൊള്ളാലോ.
13: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
15: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
15: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
15: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-489-50-8893-949598.
16: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
17: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
18: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം പെൺമയുടെ തിളക്കം.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
19: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
20: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ദൈവകരുതലിൻ്റെ മനുഷ്യപക്ഷം, പരിയാരം ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ രോഗനിദാന വിഭാഗം തെയ്യം കലാകാരന്മാർക്കായി നടത്തിവരുന്ന തെയ്യക്കരുതൽ ആയുർവേദ ചികിത്സാ പദ്ധതിയെ അടുത്തറിയാം. ഈ പരിപാടിയുടെ 2-ാം ഭാഗമാണിന്ന്. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, രാവിലെ 7:35 മോഡേൺ ITI FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, തുടർന്ന് സയൻസ് കഫേയിൽ കാലം കലണ്ടർ ജ്യോതിശാസ്ത്രം, ശാസ്ത്ര ലേഖകനും ശാസ്ത്ര പ്രചാരകനുമായ TK ദേവരാജൻ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായും ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായും ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ സമഗ്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചതിനു ശേഷവും കോൺഗ്രസ് രാഷ്ട്രീയ

0: രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോ കല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്ക ഗാന്ധി MP, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവർ ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായം ഉണ്ടായെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. കൃത്യവും ആധികാരികവുമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. ലോകല്യാൺ മാർഗിൽ പ്രതിഷേധം നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നടപടി അനുചിതമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. ഡൽഹിയിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചതും പ്രിയങ്കാ ഗാന്ധിയെ പുരുഷ പോലീസ് തടഞ്ഞതും MPമാർക്ക് നേരെ കയ്യേറ്റമുണ്ടായതും ഗൗരവത്തോടെയാണ് കാണേണ്ടതെന്നും VD സതീശൻ അറിയിച്ചു. വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടിയ ഭരണകൂട നടപടിക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും MPമാർക്കും ഡൽഹി പോലീസിൻ്റെ അതിക്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനപ്രതിനിധികളെന്ന പരിഗണന നൽകാതെയാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ടെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ 2 ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശനവേളയിൽ കോയമ്പത്തൂരിലെ GKNM കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ ലിംഗേശ്വരർ ക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. ബ്രിക്സ് പ്രോസിക്യൂഷൻ സർവീസസ് മേധാവികളുടെ 8ാമത് യോഗം നിയമനീതിന്യായ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ വെർച്വലായി ചേർന്നു. അറ്റോർണി ജനറൽ R വെങ്കട്ടരാമൻ അധ്യക്ഷനായിരുന്നു. പ്രോസിക്യൂഷന്റെ വീക്ഷണത്തിൽ ക്രിമിനൽ വിധിന്യായത്തിലെ അനുഭവങ്ങളും മികച്ച രീതികളും കൈമാറൽ എന്ന വിഷയത്തിലായിരുന്നു യോഗം. ആസിയാന് കീഴിലെ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി Dr. S. ജയശങ്കർ ഇന്നു മുതൽ 2 ദിവസം ഫിലിപ്പീൻസ് സന്ദർശിക്കും. ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നിവയുൾപ്പെടെ അനുബന്ധ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും ഉണ്ടാകും. മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ മന്ത്രി N. ഷംസുദ്ദീൻ ലോഗിൻ ചെയ്യും. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. തിരുവനന്തപുരം അഗസ്ത്യവനം മണ്ണാംകോണത്ത് ഊരൊരുക്കം 2026 പദ്ധതിയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും അടുത്ത മാസം 5 വരെ സ്വീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. 2022 ബിർമിംഗ്ഹാമിൽ 61 മെഡലുകളുമായി ഇന്ത്യ നാലാമതായിരുന്നു. സമുദ്ര ഗവേഷണം ശക്തിപ്പെടുത്താൻ കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുറിന്റെ സാന്നിധ്യത്തിൽ സർവകലാശാലയ്ക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ വി ബി സമീർ കുമാറും ഇൻക്വയസിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ഡോക്ടർ ടി എം ബാലകൃഷ്ണൻ നായരുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ 1st അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളായിരിക്കും യോഗങ്ങളുടെ അജണ്ട. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ്. നേമം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും രാജീവ് ചന്ദ്രശേഖർ MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലെ കൗൺസിലർമാർ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. സ്ഥിരം ബസ് ടെർമിനൽ പ്രവർത്തനക്ഷമമാകുന്നതുവരെ മെഡിക്കൽ കോളേജിൽ യാത്ര അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്ക് താൽക്കാലിക പാർക്കിങ്ങിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. ഒരു മാസത്തിനുള്ളിൽ കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാളയത്തെ കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാളയം പുതിയ ഗോവിലകം പറമ്പ് സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അടുത്ത ബന്ധുവായ കുറ്റിയിൽ താഴം തെക്കിനടത്ത് മിത്തൽ ദീപകിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കോട്ടയം അയർകുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയ കുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിലായി 54 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7628 ആയി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക ഋചാ ഝാ. പ്രശാസനേന ഉക്തം യത് നീറ്റ് പ്രശ്നപത്ര അനധികൃത പ്രകാശന പ്രകരണെ തദനുബദ്ധ വിഷയേഷു ച സംസദി ചർച്ചയൈ പ്രശാസനം സജ്ജമസ്തി. ഹ്യഃ നവദില്യാം വാർത്താഹരാൻ സംബോധയൻ കേന്ദ്രീയ മന്ത്രി ജിതേന്ദ്ര സിംഹഃ ലോകസഭായാം വിപക്ഷ നേതാരം രാഹുലഗാന്ധിനം ആരോപിതവാൻ യത് പ്രശാസനസ്യ ആശ്വാസനസ്യ അനന്തരമപി സഹ നീറ്റ് വിഷയക ചർച്ചയാഃ സ്വപൂർവാമാഗ്രഹാത് നിവൃത്തഃ.
2: सरकार संसद में न केवल इस विषय को लेकर बल्कि इस विषय के साथ संबंधित अन्य सभी विषयों को विस्तृत चर्चा के लिए तैयार है. प्रधानमंत्री जी ने बहुत स्पष्ट कहा है कि नीट और पेपर लीक इत्यादि विषयों को लेकर के जो लोग भी जिम्मेवार हैं उनके खिलाफ कड़ी से कड़ी कार्रवाई की जाएगी और हम अपने बच्चों के साथ अन्याय नहीं होने देंगे.
1: पूर्वाहणे कांग्रेस दलस्य अध्यक्ष मल्लिकार्जुन खड़गे രാഹുലഗാന്ധി പ്രിയങ്കാഗാന്ധി വാഡ്ര അന്യേ ദലസദസ്യാ നീറ്റ് വിഷയക ചർച്ചമാധൃത്യ പ്രദർശനം അകുർവന്. കേന്ദ്രീയമന്ത്രി ജിതേന്ദ്രസിംഹ തഥാ കേന്ദ്രീയ ഗൃഹസചിവ ഗോവിന്ദ മോഹന ലോകകല്യാണ മാർഗസ്ഥത്തെ പ്രദർശനസ്ഥലെ കോൺഗ്രസ് നേതൃഭിഹി സഹ മേലനം കൃതവന്തൗ. തൗ तत्रैव संसदि विपक्ष सदस्यैः पुनः पुनः कृतैः व्यवधानैः लोकसभा राज्यसभा च नीट प्रश्नपत्र अनधिकृत प्रकाशन प्रकरणं समेत्य विविध विषयेषु ह्यः आदिवसं यावत् स्थगिते अभवताम्। प्रधानमन्त्री नरेन्द्र मोदी सद्य एव जाते नीट परीक्षाया प्रश्नपत्र अनधिकृत प्रकाशन प्रकरणे संलग्न जनान् विरुध्य दृढ निग्रहं कर्तुम् अथ राष्ट्रस्य यूनां हितस्य संरक्षणं च पुनः उद्घाटितवान्। असौ अवदत् यत् भविष्ये एतादृशाणां घटनानां निवारणाय प्रशासनेन बहवः उपायाः क्रियमाणाः सन्ति। प्रधानमन्त्री एतत् संसद भवन परिसरे राष्ट्रिय जनतांत्रिक संयुतेः मंगल मिलन इति नाम्ना अपि प्रख्याते संसदीय दलीयोपवेशने उक्तवान्। वार्ताहरान् संसूचयन् संसदीय कार्यमन्त्री किरण रिजिजुः अवदत् यत् उपवेशने प्रधानमन्त्री देशव्यापिनां भावि परीक्षाणां प्रश्नपत्र अनधिकृत प्रकाशन निवारणाय सर्वेषां सम्बन्धित पक्षाणां समन्वित प्रयत्नानां आवश्यकतां विशेषतया प्रतिपादितवान्। राष्ट्रपति पदासीना द्रौपदी मुर्मुः इत्येषा भारत उत्तर मैसेडोनिया देशयोः आर्थिक सम्बन्धान् विस्तारयितुम् उक्तवती। उभयदेशीय उद्योगिनः व्यापारात् परं निवेश प्राविधिकी नवोन्मेषाधारित दीर्घकालिक सहकार्यं प्रवर्धयितुम् आग्रहम् अकरोत्। स्कोप्जे इत्यत्र भारत उत्तर मैसेडोनिया व्यापार मञ्चं सम्बोधयन्ती राष्ट्रपति पदासीना द्रौपदी मुर्मुः अवदत् यत् भारतीय राष्ट्रपतेः उत्तर मैसेडोनिया देशस्य एषा प्रथमा यात्रा अस्ति या उभयदेशयोः सम्बन्ध सुदृढीकरणे भारतस्य दृढ प्रतिबद्धताम् द्योतयति। सा अवोचत् यत् वर्तमान व्यापारस्य परिमाणं तस्याः सम्भावनायाः अंशमात्रमेव प्रतिनिधित्वं करोति। अस्य दशकस्य अन्तपर्यन्तं द्वैपाक्षिक व्यापारं द्विगुणं भवितुं शक्यते इति विश्वासः अस्ति। भाजपेति दलं ह्यः लोकसभायाः विपक्षनेतुः राहुलगान्धिनः लोककल्याणमार्गे विरोधप्रदर्शनस्य निन्दामकरोत्। तेन प्रदर्शिताचरणं पूर्णतया अशोभनीयं निन्दनीयं चेति वर्णितवान्। नवदिल्ल्यां वार्ताहरैः सह वार्तालापं कुर्वन् भाजपेति दलस्य अध्यक्षः नितिननवीनः उक्तवान् यत् एषा घटना दुर्भाग्यपूर्णा अस्ति, भारतस्य राजनैतिक इतिहासे कृष्ण दिवसेति वर्णितवान्। विदेशमन्त्री डॉ एस जयशंकरः अद्यारभ्य द्विदिवसीय फिलीपींस देशस्य यात्रायै मनीला इत्यत्र गमिष्यति। तत्र असौ आसियान इत्येतस्य अन्तर्गतम् आयोजितेषु विदेशमन्त्री स्तरीयोपवेशनेषु भागं ग्रहीष्यति। इति वार्ताः।

0: സമയം 7 മണി. ആകാശവാണി.
1: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് MB നടേശൻ.
4: രാമായണത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്. അതിൽ രാമന്റെ കൂടെയുള്ളവരെല്ലാം ധർമ്മിഷ്ഠരും രാവണന്റെ കൂടത്തിൽ ഉള്ളവർ അധർമ്മികളുമാണ് എന്നൊരു മുൻവിധി നമുക്കുണ്ട്. എന്നാൽ ഈ കാഴ്ചപ്പാട് ശരിയല്ല. രാവണന് പോലും അങ്ങേയറ്റത്തെ ധർമ്മബോധം ഉണ്ടായിരുന്ന ആളാണ്. കാരണം അത്രമേൽ ധാർമ്മികമായ പാഠങ്ങളാണ് അദ്ദേഹം ശ്രവിച്ചിട്ടുള്ളത്. പക്ഷേ അറിഞ്ഞതിനെ പ്രയോഗിക്കാൻ സാധിച്ചിരുന്നില്ല എന്നൊരു നിസ്സഹായത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുജൻ കുംഭകർണൻ. കുംഭകർണൻ എന്ന് കേൾക്കുമ്പോഴേ ഏവർക്കും ചിരി വരുന്ന ഒരു സ്വഭാവമാണ്. കാരണം 6 മാസം ഉറക്കവും ഉറങ്ങിയെഴുന്നേറ്റാൽ മൂക്കുമുട്ട ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു ഹാസ്യ കഥാപാത്രമാണ് പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഈ കുംഭകർണൻ തന്റെ ജ്യേഷ്ഠനായ രാവണനുമായി 2 സ്ഥലത്ത് സംഭാഷണം നടത്തുന്നുണ്ട്. യുദ്ധകാണ്ഡത്തിലാണ് അദ്ദേഹം പറയുകയാണ്, ഉറക്കത്തിൽ നിന്നും എല്ലാവരും കൂടി അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ജ്യേഷ്ഠനോട് പറയുന്ന സന്ദർഭമാണ്, ജീവിച്ചു ഭൂമിയിൽ വാഴ്കുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലത്, ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തുൽപ്രാണഹാനിക്കു തന്നെ ധരിക്കനീ. ഈ ഭൂമിയിൽ എന്തിനാണ് പിറവി കൊള്ളുന്നത്? ദൈവിക ഗുണങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവികത നിറയുമ്പോൾ നാം സ്വയം ദേവത്വമുള്ളവരായി മാറുകയാണ്. എന്നാൽ അങ്ങ് ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ ഓരോന്നും തൊൽ പ്രാണഹാനിക്ക് തന്നെയാണ്, അങ്ങയുടെ തന്നെ നാശത്തിന് കാരണമാകുന്ന രീതിയിൽ ആണ് നിർവഹിച്ചിട്ടുള്ളത്. ഇങ്ങനെ അദ്ദേഹം ലോകത്തിലെ നിരവധി ഉദാഹരണങ്ങൾ പറയുകയാണ്. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. ലോകത്തിൽ ശബ്ദം കേട്ട് മൃഗങ്ങൾ പോകുമ്പോൾ ഒടുവിൽ അവരുടെ ജീവിതം തന്നെ നശിക്കുന്ന ഉദാഹരണമുണ്ട്. മത്സ്യം ചൂണ്ടയിൽ കുരുക്കിയ ഇര വിഴുങ്ങുമ്പോൾ വാസ്തവത്തിൽ അവയും ആത്മഹത്യയിലേക്ക് നടക്കുകയാണ്. അഗ്നിയെ കണ്ട് മോഹിച്ച് ശലഭങ്ങൾ ഇതുപോലെ തന്നെയാണ് മൃത്യുവിന്റെ വായിലേക്ക് ചെന്നെത്തുന്നത്. ഇങ്ങനെ നിരവധിയായ ലൗകികമായ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ജ്യേഷ്ഠനെ അങ്ങ് ചെയ്തത് തെറ്റാണ്, ധർമ്മത്തിന് നിരക്കാത്തതാണ് എന്ന് പറയുന്നത്. പറയുകയാണ് അദ്ദേഹം, വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ എന്നാണ്. വിജ്ഞന്മാരെന്ന് കരുതുന്നവർക്ക് പോലും ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കും. അപ്പൊ പിന്നെ അജ്ഞന്മാരുടെ കഥ പറയാനുണ്ടോ എന്നുള്ളതാണ്. ഈ കുംഭകർണൻ തന്നെയാണ് പറയുന്നത്, മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടും ആയുസും കുലവും നശിച്ചു പോവും. ഇങ്ങനെ ലോകത്തിന്റെ ഒരു സ്വഭാവം, അതുപോലെ തന്നെ നമ്മുടെ ദർശനത്തിന്റെ വളരെ കൃത്യമായ വിവരണവുമാണ് കുംഭകർണൻ നടത്തുന്നത്. അതിലേറ്റവും രസകരമായ ഒന്ന് കുംഭകർണൻ പറയുകയാണ്, ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മനുഷാകാരനാം രാമനാകുന്നതും. യഥാർത്ഥത്തിലുള്ള ജ്ഞാനസ്വരൂപിയായ ശിവന്റെ മനുഷ്യരൂപമാണ് രാമൻ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ശിവൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ശിവൻ എന്ന ഏകതയുടെ സന്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പരാജിതൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അടുത്തറിയുമ്പോഴാണ് അവർ പോലും എത്രമേൽ ധാർമ്മികമായ ബോധമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ദൃഷ്ടിയിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി രാമായണത്തിലെ കഥാപാത്രങ്ങളെ പഠിക്കാൻ ശ്രമിക്കാം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് MB നടേശൻ. രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
0: ആകാശവാണി കണ്ണൂർ. തീവണ്ടി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 663
5: ഷൊർണൂർ കണ്ണൂർ മെമു 13 മിനിറ്റും 1:65:11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 25 മിനിറ്റും ഇപ്പോൾ വൈകിയോടുകയാണ്.
6: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
7: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
9: FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
10: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
11: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
12: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
11: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
13: ഇനി അമ്മയെ കൂടി കാണുന്നവരൊക്കെ വേണ്ടിയിരിക്കുന്ന ഭാഗ്യത്തെയാണ് ഞാൻ ചൊല്ലിത്തന്നത് അല്ലേ. അത്ര പേർക്കും നിങ്ങളെല്ലാവരെയും എന്റെ മടിത്തട്ടിനകത്ത് എന്നും കാത്തു രക്ഷിക്കാൻ തക്കവണ്ണം ഇതിനകത്ത് ഞാനുണ്ടല്ലോ. അങ്ങനത്തെ
14: ഒന്നു തൊട്ട് 6 മഹാവ്യാധികൾക്ക് സിദ്ധ

0: ഔഷധമായ മഞ്ഞൾക്കുറിയും കാത്തുരക്ഷിച്ചുകൊള്ളാമെന്ന വാക്കും തന്ന ഉറപ്പിൽ തൊഴുത് പിൻവാങ്ങുമ്പോൾ ഭക്തർ മുടിയഴിച്ച് ചായല്യം മായ്ച്ച് അണിയലങ്ങൾ ഊരി വെറും പച്ച മനുഷ്യനായി തന്റെ ജീവിത പ്രാരാബ്ധങ്ങളുടെ അണിയറയിലേക്ക് മടങ്ങുന്ന തെയ്യക്കാരനെ കുറിച്ച് ഓർക്കാറുണ്ടോ? അവരെ ഓർക്കാൻ കരുതാൻ ചിലരുണ്ടായി എന്നതിന്റെ സാക്ഷ്യമാണ് തെയ്യക്കരുതൽ. തെയ്യക്കരുതൽ, ദൈവക്കരുതലിന്റെ മനുഷ്യപക്ഷം, അവസാന ഭാഗം.
1: തെയ്യങ്ങളും അവ കുടികൊള്ളുന്ന കാവുകളും സമൂഹത്തിന്റെ സാന്ത്വന ഔഷധങ്ങളാണ്.
0: ശ്രീ എ വി ഗിരീശൻ, പത്രപ്രവർത്തകൻ, നാടൻ കലാ പഠിതാവ്.
1: മനസ്സും ശരീരവും തളർന്ന ഭക്തനെ 108 ഔഷധങ്ങളും ധന്വന്തരിയും ഞാനും ഇടത്തും വലത്തും നിന്ന് കാത്തോളും എന്ന് ഉരിയാടി ആശ്വസിപ്പിക്കുന്നവരാണ് കൊലധാരികൾ. എന്നാൽ ചിലമ്പഴിച്ചു വെച്ചാൽ തെയ്യക്കാരനെ സാന്ത്വനമേകാൻ അധികം ആരും ഉണ്ടാകാറില്ല. പഴയകാലത്ത് തെയ്യം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തൊതുങ്ങുന്ന പാവനമായ അനുഷ്ഠാനമായിരുന്നു. കാണുന്നവരെല്ലാം ഭക്തരുമായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് തെയ്യം ഒരു കലാരൂപമായും ഭക്തർ കാണികളുമായും മാറി. അതുകൊണ്ട് തന്നെ നല്ല തെയ്യക്കാരനുള്ള അളവുകോളും മാറി വന്നു. അനുഷ്ഠാനങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കുന്നതിനപ്പുറം പ്രകടനപരതയ്ക്ക് പ്രാധാന്യം കൂടി. കൊലധാരികളിൽ ഇത് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഓരോ ഇടവപ്പാതി കഴിയുമ്പോഴും തെയ്യക്കാരന്റെ മനസ്സും ശരീരവും രോഗങ്ങൾക്ക് കീഴടങ്ങുകയാണ്. ചെറുപ്രായത്തിൽ തന്നെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നിരവധി പേർ ഈ കൂട്ടത്തിലുണ്ട്. തെയ്യാട്ടം കഴിഞ്ഞ് കോള് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തെയ്യക്കാലം വരെ ഇവരെ ആരും അന്വേഷിക്കാർ പോലുമില്ല. ഓരോ തെയ്യാട്ടക്കാവുകളിൽ നിന്നും ലഭിക്കുന്ന കോള് നിത്യജീവിതത്തിനു തന്നെ തികയാതെ വരുമ്പോൾ ചികിത്സയ്ക്കും അടുത്ത തെയ്യക്കാലത്തേക്കുള്ള മാനസിക ശാരീരിക ഒരുക്കത്തിനുമായി എന്തെങ്കിലും മാറ്റിവെക്കാൻ ഇവർക്ക് കഴിയാറുമില്ല. ഇവിടെയാണ് പരിയാരം മെഡിക്കൽ കോളേജ് തെയ്യക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനും വൈദ്യ സഹായത്തിനുമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പ്രാധാന്യമേറുന്നത്. ഇതുവരെ ഈ മേഖലയിൽ ഇത്തരമൊരു സാന്ത്വനം ഉണ്ടായിട്ടില്ല. അശരണർക്ക് ആശ്വാസം പകരുന്നതിനുള്ള ഈ പദ്ധതി സമൂഹത്തിൽ ഏറെ ഗുണം ചെയ്യും.
0: തെയ്യം അനുഷ്ഠാനത്തിൽ നിന്നപ്പുറം വിനോദവും സാമൂഹ്യ മാധ്യമങ്ങളിൽ റേറ്റിംഗ് കിട്ടാനുള്ള വർണ്ണപ്പകിട്ടുള്ള ഉപാധിയുമായി പലരും കണക്കാക്കാൻ തുടങ്ങിയതോടെ പല തെയ്യക്കാർക്കും കാലത്തിനനുസരിച്ച് മാറ്റപ്പെടേണ്ട ദുര്യോഗം വന്നു.
2: എന്റെ പേര് കുഞ്ഞിരാമൻ, മടിയൻ പുല്ലൂർ എന്ന ആധാര പേര്. കാസർഗോഡ് ജില്ലയിലെ മടിക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
3: ഇവിടെ ഇപ്പൊ എത്രാമത്തെ ദിവസമാണ് ഈ ട്രീറ്റ്മെന്റിന് വന്നിട്ടുള്ളത്?
2: 17 ദിവസമായി.
3: എത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ്?
2: 25 ദിവസം വരെ പോകും.
3: എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ?
2: കാലുവേദന, നടുവേദന, പിന്നെ കഴുത്ത് വേദന, ഇങ്ങനെയുള്ള വേദനകൾ. ഒരു 21 ദിവസം ചികിത്സ ചെയ്തുപോയി, മാറ്റം ഉണ്ടായിരുന്നു.
3: ഈ മുച്ചിലോട്ട് ഭഗവതിക്ക് കാണുന്ന സമയത്ത് നമ്മള് തൊഴാൻ വരുന്നവര് വിചാരിക്കും എത്ര സമയമാണ് 10-12 മണിക്കൂർ ഇത്രയും ഭാരമുള്ള മുടിയും വെച്ചിട്ട് കെട്ടുകളുടെ സമ്മർദ്ദം അനുഭവിച്ചിട്ട് എങ്ങനെയാണ് അങ്ങനെ അതൊരു കടന്നു പോകണത് എങ്ങനെയാണ്?
0: പലരെയും പോലെ കടന്നുപോയ ഒരു തെയ്യക്കാലം ഏൽപ്പിച്ച നോവിന്റെ കലയുമായി ജീവിക്കുന്ന കലാകാരനാണ് ഇദ്ദേഹം.
2: അത് നല്ലോണം വിഷമമുണ്ട്. കാരണം 8-10-12 മണിക്കൂർ സമയം നിൽക്കണം. അങ്ങനെ നിന്നിട്ട് എനിക്കങ്ങനെ പറ്റലും പറ്റീനി. അതിന് ശേഷമാണ് ഈ സൂക്കടെല്ലാം വരാൻ കാരണം.
3: എന്താണ് ഉണ്ടായ ബുദ്ധിമുട്ട്?
2: പകുതി കെട്ടിട്ട് പെട്ടെന്നൊരു 8 മണിക്കൂർ സമയമാകുമ്പം എന്തോ കെട്ടുമുറിപ്പോയതെന്നാ പറഞ്ഞത്. പെട്ടെന്ന് വീണു. വീണുമ്പോ എല്ലാരും പിടിച്ചതാക്കിയ സാധനം ആ ചടങ്ങെല്ലാം പൂർത്തീകരിച്ചിട്ട് കൊണ്ടുപോയി അയക്കുമ്പോഴത്തേക്ക് ബോധമുണ്ടായില്ല. പിന്നെ അന്ന് പോയില്ല, അന്ന് അടുത്ത ആശുപത്രിയിൽ പോയി. പിറ്റേ ദിവസം മംഗളാരം പോയിട്ട് ഒരു 6-8 മാസം ചികിത്സിച്ചതാണ്.
3: എന്ത് ബുദ്ധിമുട്ട് സംഭവിച്ചു എന്നാണ് വൈദ്യപക്ഷത്തിൽ?
2: രക്തവോട്ടം നിന്ന് പോയിരുന്നാ പറഞ്ഞു.
3: കെട്ടുമുറുകിട്ട്
2: കെട്ടുമുറുകിട്ട് അതിന്റെ അടയാളം കാണാൻ ഇപ്പോഴും ഉണ്ട്, തലക്കുണ്ട്.
4: എന്റെ പേര് സജീവ കുറവാട്ട്, ഞാൻ കുഞ്ഞുവങ്ങലാണ് എന്റെ സ്വദേശം. തെയ്യം കോലധാരിയാണ്, ഒരു 25 വർഷം ആയിട്ട് തെയ്യത്തിൽ തന്നെ ഉണ്ട്.
3: എന്ത് കോലമാണ് കെട്ടാറുള്ളത്?
4: വണ്ണാൻ സമുദായത്തിൽ പെടുന്ന എല്ലാ കോലങ്ങളും കെട്ടാറുണ്ട്. ഭഗവതി തെയ്യങ്ങള്, മുത്തപ്പൻ, തിരുവപ്പന.
0: തെയ്യക്കാർ അനുഭവിക്കുന്ന നോവുകൾ ഒരു തെയ്യക്കാരന്റെ വാക്കിലൂടെ തന്നെ കേൾക്കാം.
3: ഒരു തെയ്യം കലാകാരൻ എന്നുള്ള രീതിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ?
4: പ്രധാനമായിട്ടും ശാരീരികമായിട്ടുള്ള വലിയ പ്രശ്നം, ഒരുപാട് സമയം ഉറക്കൊഴിയലും അതുപോലെ നമുക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യും. അതുപോലെ ഈ തെയ്യത്തിന്റെ അനുഷ്ഠാനം എന്ന് പറയുന്നത് ദീർഘ സമയത്തേക്ക് വലിയ ഭാരമുള്ള മുടികളും അതുപോലെ ഭക്ഷണം കഴിക്കാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മലമൂത്രാദി വിസർജനങ്ങൾ സമയത്തിന് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് സമയത്തേക്ക് തുടർച്ചയായി ചെയ്യുന്നത് ശരീരത്തിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെ അറിയാനും ഒക്കെയുള്ള ഒരു അതോറിറ്റി

0: ആരോഗ്യ വകുപ്പെന്നോ അങ്ങനെ ഒരു അന്വേഷണങ്ങളോ തെയ്യക്കാരന്റെ ആരോഗ്യം എന്താണ് എന്നുള്ള ഒരു ചിന്ത ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോ ഡോക്ടർ മധുവിന്റെ കെയർ ഓഫിൽ ഇങ്ങനെ ഒരു ആലോചന ആയുർവേദ മെഡിക്കൽ കോളേജിൽ വന്ന സമയത്ത് ഭൂരിഭാഗം തെയ്യക്കാരും അതുമായിട്ട് വലിയ രീതിയിൽ സഹകരിക്കുകയും അത് വലിയ രീതിയിൽ മറ്റുള്ള ആയുർവേദ ഹോസ്പിറ്റലുകൾ വഴിയെങ്കിലും കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിലെ മറ്റുള്ള തെയ്യം കലാകാരന്മാർക്കും കൂടി അത് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് വിപുലപ്പെടുത്തണം എന്നൊക്കെയുള്ള നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ കുറെ കൂടി റിസർച്ച് ചെയ്യുകയും ഗവൺമെന്റിൽ അത്തരം റിസർച്ച് റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്ത് എല്ലാ ആരോഗ്യ വിഭാഗങ്ങളും കൂടി സംയോജിച്ചുകൊണ്ട് തെയ്യക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു കൊണ്ടുവരണം എന്നുള്ളതാണ് അതിനുള്ള അഭിപ്രായം.
1: തെയ്യക്കരുതൽ എന്ന പദ്ധതിക്ക് പൂർണമായി ഗവൺമെന്റ് അംഗീകാരം ലഭിക്കുന്നതോടെ കൂടുതൽ വിശാലമായ തലങ്ങളിലേക്ക് ഈ സാന്ത്വന സ്പർശം എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ആശുപത്രിയും തെയ്യക്കാരും.
2: എന്റെ പേര് രമേശൻ കുണ്ടോർ, എന്റെ ആധാർ പേരാണ് ഞാൻ കുഞ്ഞുമംഗലം.
3: ഇവിടെ ഇതിപ്പോ എത്രാമത്തെ ദിവസമാണ് ട്രീറ്റ്മെന്റിന് വന്നിട്ട്?
2: 27-ാമത്തെ ദിവസം.
3: ഈ വരുന്ന സമയത്ത് ഏറ്റവും ഏത് ബുദ്ധിമുട്ടിന് ചികിത്സ തേടിയിട്ടാണ് വന്നത്?
2: ഒന്നാമത് കാല് തരിപ്പ്, കൈ തരിപ്പ്, കൈയുടെ ഷോൾഡർ വേദന. ഇതെല്ലാം
3: എന്ത് കോലമാണ് കേട്ടാറുണ്ടായിരുന്നത്?
2: ഞാൻ കുണ്ടോർ ചാമണ്ടി, കുഞ്ഞാറ് വറത്തിയമ്മ, അങ്ങനെയുള്ള കോലങ്ങളാണ്. നമ്മള് വേല സമുദായത്തിൽ പെടുന്ന അധിക കോലങ്ങളും ഞാൻ കിട്ടി.
3: ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന് വരുന്നത്?
2: ആദ്യമായിട്ട്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടത്. ഇങ്ങനെ സാർ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയോണ്ട്.
3: ശരിക്കും അല്ലായിരുന്നുവെങ്കിൽ ഓരോ കൊല്ലം കൊല്ലം കൂടുന്തോറും ആരോഗ്യം കുറഞ്ഞു വരികയാണല്ലേ.
2: കർക്കിടത്തിൽ അങ്ങനെ ഒരു ചികിത്സ ഇല്ലെന്ന് നമ്മൾ ചെയ്യില്ല. എന്നുവെച്ചാൽ അതേ വേദന കൊണ്ട് മുറ്റത്തെ കൊല്ലം അതേ തെയ്യങ്ങൾ നമുക്ക് ഇത്രാവും മുതൽ തെയ്യം തുടങ്ങി. അത് ഇനിയും അത് തന്നെ ആവർത്തിച്ചുകൊണ്ട്.
3: ട്രീറ്റ്മെന്റിന് വന്നില്ലായിരുന്നു വെച്ചാൽ ഈ സമയത്ത് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക?
2: നമ്മള് പണിയെടുക്കും, കൂട്ട മടയുന്നതുണ്ട്, പിന്നെ തെയ്യത്തിൽ അണിയറങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അതെല്ലാം ചെയ്തി.
3: എന്തായാലും വന്നതിനേക്കാളും വളരെ ഒരു സമാധാനം തോന്നില്ലേ?
2: വളരെ സമാധാനമുണ്ട്.
3: എല്ലാ കൊല്ലവും ഇങ്ങനെ വരാൻ തയ്യാറാണ്?
2: നമ്മള് എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇനിയും കുറച്ച് നേരത്തെ കൂടെ വരണ അഞ്ഞൊന്നില്ലാന്ന്. എല്ലാ ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടട്ടെ.
3: ഇവിടുത്തെ ഒരു ചിട്ട എന്ന് പറയോ, രാവിലെ എത്ര മണിക്ക് ഇന്നത്, അങ്ങനെ ഉണ്ടാവുമല്ലോ?
2: ആദ്യം നമുക്ക് ട്രീറ്റ്മെന്റ് വെച്ചാൽ ആദ്യം നസ്യ ഉണ്ടായി. എനിക്ക്
3: എത്ര മണിക്ക്?
2: ഒരു 8 മണിക്കുള്ളിലായിട്ട് അവര് വരും. അവര് ഒന്നുകൂടെ വിളിക്കലാണ്. ഒരാളെ കുറെ ആളുണ്ടാവും, അതിൽ ഒരാളെ പേര് വിളിച്ചിട്ട് അങ്ങനെ ട്രീറ്റ്മെന്റ് നസ്യും. പിന്നെ പൊടി തിരുമ്പലുണ്ടായി, കോലാതീവ്രം എന്ന് പറഞ്ഞിട്ടൊരു പൊടി. പിന്നെ എണ്ണയിട്ടിട്ട് അത് പൊടി തിരുമ്പലാക്കി. അതിന്റെ കൂടെ നസ്യമുണ്ട്, പിന്നെ ലേപനമുണ്ട്. ഇത് പൊടി തിരുമ്പൽ ഉഴിച്ചിന്റെ അതേ ഇത് തന്നെയാണ് ശരിക്കും വരുന്നത്. ഇപ്പൊ ചെയ്യുന്നത് വെച്ചാല് എന്നാ നാരങ്ങ കിഴിയുക. അതിപ്പം 3-ാമത്തെ ദിവസം. ഇന്ന്
3: ഭക്ഷണത്തിൽ എങ്ങനെയൊക്കെയാണ്?
2: ചെറുപയറും കഞ്ഞിയും. രാത്രിയാകുമ്പോ ജനങ്ങളെ
3: എന്തായാലും കൂടെ എത്ര പേര്? ഇപ്പൊ 3 പേരാണുള്ളത്.
2: നമ്മിപ്പം എന്റെ ഇപ്പം ഇവിടെ നമ്മ രണ്ടാളുണ്ട്, ജനറൽ വാർഡില്. മോളില് പിന്നെ പേ വാർഡില് അയാളിപ്പം ഇവിടുന്ന് പോയ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ അങ്ങനെ 3 ആളിപ്പം അഡ്മിറ്റ് ആയി.
3: നിങ്ങളെ 3 പേരും കൂട്ടിയിട്ടുള്ള ഒരു കുറെ കാലം ഒന്നിച്ച് കാണലും ആ ഒരു സൗഹൃദവും അതും ഒരു സുഖമല്ലേ?
2: അത് നല്ല സുഖമാണ്. എന്നുവെച്ചാൽ നമ്മുടെ വീട്ടില് ബാക്കിയുള്ള പാരാധന ഉണ്ടാകും, പക്ഷേ ചീടിയാകുമ്പോ മൊത്തമായിട്ട് എല്ലാരും കൂടിയിട്ട് ഒരു ജോലിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്.
3: എന്തായാലും ഇവിടുന്ന് കുറെ നിർദ്ദേശങ്ങൾ തന്നിരിക്കുന്നുണ്ടാവുമല്ലോ, അപ്പൊ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോ വളരെ ചിട്ടയോടെ അത് പാലിക്കാൻ തന്നെയല്ലേ
2: ഉദ്ദേശിക്കുന്നത്?
4: മനോജ് എം, എന്റെ സ്ഥലം മേഴോ.
3: തെയ്യം കോലധാരിയാണോ?
4: തെയ്യം കോലധാരിയാണ്. ഒരു 35 വർഷത്തിന് മേലെയായിട്ട് ഞാൻ തെയ്യം മേഖലയിലുണ്ട്. ഞാൻ ഒരുപാട് നമ്മളെ വണ്ണ സമുദായത്തിന്റെ ഒട്ടുമൊക്കെ എല്ലാ കോലങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. പുതിയ പോതി, പിന്നെ വലിയ മുടി, പിന്നെ വയനാട്ടുപുരവൻ, മുച്ചിലോട്ട് പോതി, പുലിയൂർ കാളി, കതിവനൂർ വീരൻ.
1: തെയ്യക്കരുതലിനെ കുറിച്ചറിഞ്ഞ് ഒരുപാട് വിഷമതകൾക്ക് പരിഹാരം തേടി പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിലെത്തിയ ഇദ്ദേഹത്തിന് ചികിത്സ നൽകിയ സമാശ്വാസം വളരെ വലുതാണ്.
3: എന്തായാലും ഒക്കെയും കൃത്യമായിട്ടുള്ള വളരെയധികം ശാരീരിക ക്ഷമത ആവശ്യമുള്ള തെയ്യക്കോലങ്ങൾ തന്നെയാണ്. അപ്പൊ ശരിക്കും ഈ ഒരു ട്രീറ്റ്മെന്റ് വല്ലാത്തൊരു പോസിറ്റിവിറ്റി അല്ലേ, പ്രതീക്ഷയല്ലേ നിങ്ങൾക്ക് തരുന്നത്?
4: തീർച്ചയായിട്ടും. സാറ് ഇങ്ങനെ ഒരു സംരംഭം നമ്മളെ തെയ്യക്കാരുടെ ഉള്ളിലേക്ക് ഊർന്നിറങ്ങിക്കൊണ്ട് നമ്മുടെ വിഷമതകൾ കൃത്യമായിട്ട് കണ്ടെത്തി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നില്ല ആദ്യം ഡോക്ടറോട് നന്ദി പറയുന്നു. ഒരുപാട് വിഷമതയോടുകൂടിയാണ് ഇങ്ങോട്ട് വന്നത്. എത്രയോ കാലമായിട്ട് ഈ തെയ്യം കെട്ടിട്ട് വേനൽക്കാലത്ത് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മഴക്കാലം വരുമ്പോൾ ശരീരത്തിൽ ശരിക്ക് അറിയും തണുപ്പ് വരുന്ന സമയത്ത്. അങ്ങനെ കൈകാലുകൾ തരിപ്പും നടുവേദനയിലായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ശരിക്കാണെങ്കിൽ ഇരുന്നാല് ഒരു അരമണിക്കൂർ കൃത്യമായിട്ട് ഒരു പടിഞ്ഞിരി നിൽക്കാൻ പറ്റൂല. കാലിപ്പിക്കൊണ്ട് തരിക്കല്ല. പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്തും വണ്ടിയിലും പോകുന്ന സമയത്തും കൈ മൊത്തം തരിക്കല്ല. അങ്ങനെ പ്രശ്നമെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 90% നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ ഇത്രയൊന്നും ആവുന്ന എനിക്കൊരു പ്രതീക്ഷയും കൂടെ അല്ല ഞാൻ വന്നത്. ഞാൻ ഇതിനു മുമ്പ് ആയുർവേദിക്ക് ചികിത്സ മുമ്പ് ചെയ്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ ഒരു 28 ദിവസം വരെ ഞാൻ കടന്നിട്ടുണ്ട്. അതിന്റെ ഗുണമാണ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് ബെറ്റർ ആയിട്ട് എനിക്ക് ഇപ്പം തോന്നിയത്.
3: ആ ട്രീറ്റ്മെന്റ് പൊതുവായ ട്രീറ്റ്മെന്റ് ആണല്ലോ ഇത്. ഓരോ തെയ്യക്കാരന്റെ പക്ഷത്ത് നിന്നിട്ടും അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളെ പ്രത്യേകം പ്രത്യേകം അഡ്രസ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഫലപ്രദമാവുമല്ലോ അല്ലേ?
4: തീർച്ചയായും. എന്നോട് ഇവിടെ എന്താ പ്രശ്നങ്ങൾ ചോദിച്ചു. ഞാൻ കൈകാലുകൾ പിന്നെ തെരിപ്പ്, കയ്യിലേക്ക് ശരിക്കും ഒരു പവർ കിട്ടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എന്റെ ദേഹം മറിഞ്ഞിട്ടില്ല, ശരിക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ തന്നിട്ടുള്ളത്.
3: ഈ തരിപ്പിന്റെ കാരണം

0: ങ്ങളായിട്ടുള്ള കെട്ടുകൾ ആയിരിക്കും അല്ലെ, രക്തഓട്ടം കുറച്ചതായിരിക്കാം അല്ലെ.
1: തീർച്ചയായിട്ടും നമ്മൾ തെയ്യം തന്നെ പറഞ്ഞാൽ ഒരുപാട് റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. ചുണ്ടം പരൽ മുതൽ തലമൂർത്തി വരെ ഒരുപാട് കെട്ടുകൾ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് ഉണ്ടാവില്ല.
0: ഒരു തെയ്യക്കാവലിൽ നിന്ന് അടുത്ത തെയ്യക്കാവിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് സമയം, അതുപോലെ മുഖത്തെഴുതുന്ന സമയത്ത് അവിടെ പായ വിരിച്ച് കിടക്കുന്ന, അതും കിടപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മണ്ണിലും കല്ലിലൊക്കെ പായ വിരിച്ചിട്ടായിരിക്കും, ആ കിട്ടുന്ന സമയങ്ങൾ മാത്രമല്ലേ നിങ്ങൾക്ക് വിശ്രമം ഉണ്ടായിരിക്കുള്ളൂ തെയ്യക്കാലത്ത്?
1: അതെ അതെ, നമ്മൾ ആ ഒരു മുഖത്തെഴുതുന്ന സമയത്ത് കിട്ടുന്ന അത് ഉറക്കായിട്ട് കിട്ടൂല, നമ്മൾ വെറുതെ ഒന്ന് അവിടെ കിടക്കുക, റെസ്റ്റ് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ.
2: ഓർമ്മയിൽ ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന ഒരു വടുണ്ട് ഇദ്ദേഹത്തിനും.
0: എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുകൾ, ഒരു വേദനയാണെങ്കിലോ പരിക്കായിട്ടോ ഉണ്ടായിട്ടുണ്ടോ ഈ കാലത്തിന്റെ ഇടയ്ക്ക്?
1: ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു പുലിയൊരു കാളി കെട്ടിയ സമയത്ത്, പിന്നെ ആറാടിക്കുന്ന സമയത്ത് മുടി ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ മൂലയിൽ മുട്ടുകയും വലിയ മൂർച്ചയേറിയ ആയുധം എന്റെ കയ്യിലുണ്ടായിരുന്നു. താടിക്ക് താഴോട്ട് ഇങ്ങനെ മുറിഞ്ഞു പോയിട്ട് ബ്ലഡ് കുറെ പോയിട്ടുണ്ട്.
0: അപ്പൊ എന്ത് ചെയ്തു ആ സമയത്ത്?
1: അപ്പോഴ് അനുഗ്രഹം കൊടുക്കുന്ന കുറിയുണ്ടല്ലോ, അത് വാരി വെച്ചു. അത് ഡോക്ടറിനോട് അത് വളരെ തെറ്റാണ്, സ്റ്റിച്ചിന്റെ ഉള്ളിലല്ല അത് കയറുന്നത്. അത് പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെ വലിയൊരു പ്രശ്നം ഞാൻ തേസമയത്ത് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെ ശരീരം കെട്ടി മുറുക്കിക്കൊണ്ട് ബ്ലഡ് നല്ല ചൂടായിട്ടല്ലേ, ഒരുപാട് ബ്ലഡൊക്കെ പോയി. അത് പിന്നെ കുറച്ച് സ്റ്റിച്ചിലിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ക്ലിയർ ആയി.
0: ഇനിയിപ്പോ എന്താണെങ്കിലും ഒരു ആശ്രയം തേടി വരാനൊരു സ്ഥലമുണ്ട് എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷമാണല്ലേ.
1: തീർച്ചയായിട്ടും നമ്മൾ തീയക്കാരുടെ ഇടയിൽ ഒരുപാട് പൈസ എടുത്ത് കളിക്കാൻ വേണ്ടി പറ്റുന്നവരുണ്ടാവും, സാധാരണക്കാരനുണ്ടാവും. ഇന്നത്തെ കാലത്ത് നമ്മൾ ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കാലം കൊണ്ടുപോയാലും നമ്മുടെ ശരീരത്തിന് ഒരു വേറൊരു ബുദ്ധി സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പണ്ടുള്ളവരെല്ലാം ഇങ്ങനെ ആയുർവേദ ചികിത്സ ഒക്കെ വേണ്ടി തേടി പോകുന്നത്. എല്ലാ കൊല്ലവും ഞാൻ വരും. ഇനി ഇക്കൊല്ലം എനിക്ക് നല്ല ഒരു അനുഭവം കിട്ടിയിട്ടുണ്ട്. ഇനി വരുന്ന കാലത്തും ആയുസും ആരോഗ്യം ഉണ്ടെങ്കിൽ വരുന്ന വർഷം ഇതുപോലെ തീർച്ചയായിട്ടും ഒരു മാസത്തെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്.
2: ദേഹമാസകലം കെട്ടുകളായും മൂർത്തിയിൽ ഭാരമായും ജീവിതം ഒരു തെയ്യക്കാരനെ ഞെരുക്കുമ്പോഴാണ് മുന്നിൽ തൊഴുകയുമായി നിൽക്കുന്ന ഭക്തന് മുന്നിൽ അദ്ദേഹം അഭയവരതരായ ദൈവങ്ങളായി പകർന്നാടുന്നത്. അത് തെയ്യം വിസ്മയം. ദൈവക്കാലം കഴിഞ്ഞ് തിരികെ മനുഷ്യക്കാലത്തിലേക്ക് മടങ്ങുന്ന തെയ്യക്കാർക്ക് കോലധാരിയെന്നോ മേളക്കാരനെന്നോ മറ്റ് പരികർമ്മികളെന്നോ ഭേദമില്ലാതെ സാന്ത്വനമേകാനുള്ള ഒരുക്കത്തിലാണ് പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജും രോഗനിദാന വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ പി എം മധുവും സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും. തെയ്യക്കരുതലിനെ കുറിച്ച് കൂടുതൽ അറിയാനും ചികിത്സയ്ക്കും പ്രിയ തെയ്യം കലാകാരന്മാർക്ക് വിളിക്കാം ഈ നമ്പറിൽ 9846106313. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9846106313. ഇന്നലെയും ഇന്നുമായി ജാലകത്തിൽ കേട്ട തെയ്യക്കരുതലിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, അഭിമുഖം ദീപാകൃഷ്ണൻ, ശബ്ദസാന്നിധ്യം എം എസ് വാസുദേവൻ.
3: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
4: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
3: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
5: ആകാശവാണി കണ്ണൂർ.
6: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വ്യക്തിഗത വായ്പാ പദ്ധതികളിൽ വായ്പ അനുവദിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പരമാവധി 1,00,000 രൂപയാണ് വായ്പ അനുവദിക്കുന്നത്. പ്രായപരിധി 18-നും 60-നും ഇടയിൽ. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ

0: പറമ്പ് ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് 04602205036 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിൽ ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള ദേശീയ സഹകരണ പരിശീലന കൌൺസിലിൻ്റെ കീഴിലുള്ള കണ്ണൂർ പറശ്ശിനിക്കടവിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ ഒരു വർഷം ദൈർഘ്യമുള്ള ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കോഴ്സിന് സീറ്റൊഴിവുകൾ ഉണ്ട്. പ്രായപരിധി 45 വയസ്സ്. ഈ മാസം 31 മുൻപായി യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04972784044 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പയ്യന്നൂർ ഗവൺമെൻറ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിലെ 2026-27 വർഷം ഡിപ്ലോമ രണ്ടാം വർഷ കോഴ്സുകളിലേക്കുള്ള നിലവിലെ ഒഴിവുകൾ നികത്തുന്നതിനായി ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അഡ്മിഷൻ ആഗ്രഹിക്കുന്ന 50% മാർക്കോടുകൂടിയ പ്ലസ് ടു സയൻസ്, VHSC സയൻസ് അല്ലെങ്കിൽ 50% മാർക്കോടുകൂടിയ 2 വർഷ ITI, KGCE യോഗ്യതയുള്ളവർ 24 രാവിലെ 10 മണിക്ക് എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം കോളേജിൽ എത്തണം. വിദ്യാർത്ഥിനികൾക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 9895019821 എന്ന ഫോൺ നമ്പറിൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇംഗ്ലീഷ് എൻറിച്ച്മെൻ്റ് പ്രോഗ്രാം 2026-27 ഭാഗമായി റിസോഴ്സ് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നു. അടിസ്ഥാന യോഗ്യത BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ TTC, DET, DLED. ഉദ്യോഗാർത്ഥികൾ 27 രാവിലെ 10:30 അസൽ സർട്ടിഫിക്കറ്റുകളുമായി കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 04972705149 എന്ന ഫോൺ നമ്പറിൽ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-32-3740.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. മാൽഡോവ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാസിഡോണിയയിലെത്തിയ ശ്രീമതി മുർമു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ന് സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ സന്ദർശിക്കും. തുടർന്ന് സ്കോപ്പിയ മ്യൂസിയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. പിന്നീട് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദഫ്കോവയ്ക്കൊപ്പം ലോക പൈതൃക കേന്ദ്രമായ ഒഹ്റിഡ് തടാകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതി

0: സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലകൾ സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് തിരുപ്പൂരിലെ അവിനാശിയിലുള്ള പ്രശസ്തമായ അവിനാശി ലിംഗേശ്വര ശിവക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി ദർശനം നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി സംരക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: സർക്കാർ സംസദ് മേ നാ കേവൽ ഇസ് വിഷയ കോ ലേക്കർ ബൽക്കി ഇസ് വിഷയ കേ സാത്ത് സംബന്ധിത അന്യ സഭി വിഷയോ കോ വിസ്തൃത ചർച്ചാ കേ ലിയ തയ്യാർ ഹൈ. പ്രധാനമന്ത്രി ജി നേ ബഹുത് സ്പഷ്ട കഹാ ഹൈ കേ നീറ്റ് ഓർ പേപ്പർ ലീക് ഇത്യാദി വിഷയോ കേ ലേക്കർ കേ ജോ ലോഗ് ഭീ ജിമ്മേവാർ ഹൈ ഉൻകേ ഖിലാഫ് കഡി സേ കഡി കാർവായി കീ ജായേഗി ഓർ ഹം അപ്നേ ബച്ചോ കേ സാത്ത് അന്യായ നഹീ ഹോനേ ദേംഗേ.
0: നേരത്തെ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ലോക് കല്യാൺ മാർഗിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി JP നദ്ദ നേതൃത്വം നൽകും. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മനിലയിൽ ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നീ വിദേശകാര്യ മന്ത്രിതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ന് കമ്മീഷൻ ചെയ്യും. കർണാടകയിലെ കാർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാർവാനിൽ 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അഫ്ഗാനിസ്ഥാനിലെ നൂറിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളും താൽക്കാലിക താമസത്തിനായുള്ള ഫാമിലി ടെന്റുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US-ഇറാൻ സംഘർഷം രൂക്ഷം. തുടർച്ചയായ 10-ാം ദിവസവും സംഘർഷം തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. ഒരു റിപ്പോർട്ട്.
3: ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും വ്യോമാക്രമണം നടത്തി. റിയാദ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചർച്ചകൾക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു യുഎസ് പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുമായി ഏകോപനം ശക്തമാക്കിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐ ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചി മെട്രോയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇന്നു മുതൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിലും വൈകിട്ട് 4 മണിക്കും 7 മണിക്കും ഇടയിലുമുള്ള സമയത്ത് ട്രെയിനുകൾ 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കപ്പെടുകയും കൂടുതൽ വേഗമേറിയതും സുഗമവുമായ യാത്രാനുഭവം ലഭ്യമാവുകയും ചെയ്യും. അധിക സർവീസുകൾ 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇക്കാലയളവിൽ യാത്രക്കാരുടെ പ്രതികരണം, യാത്രക്കാരുടെ എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു.
0: സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചരണത്തിന്റെയും 79th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിലൂടെ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. August 15 മത്സരം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബിൽ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുട്ടികളിൽ ഡിജിറ്റൽ ഉള്ളടക്കമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണം. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ആകാശവാണി കണ്ണൂർ.
6: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
7: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
6: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
7: ഫോൺ 9446071998.
8: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
9: മോഡേൺ ITI വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
10: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിംഗ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
9: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
10: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
9: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
10: ഫോൺ 6282520614.
11: പാട്ടിൽ ഈ പാട്ടിൽ

പ്രശസ്ത ബോളിവുഡ് ഗായകനായിരുന്ന മുകേഷിന്റെ ജന്മദിനമാണിന്ന്. കേൾക്കാം മുകേഷിന് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി നേടിക്കൊടുത്ത ഗാനം. ആയിരത്തി തൊള്ളായിരത്തി 1973 റിലീസായ രജനീഗന്ധ എന്ന ചിത്രത്തിലെ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് സലിൽ ചൗധരി, വരികൾ എഴുതിയത് യോഗേഷ്.

0: നിങ്ങൾക്കറിയാമോ,
1: അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ബ്രിട്ടീഷുകാരിയായ റോസ്ലിൻ കോഹൻ ഹിഗിൻസ് ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജ്. 2006 മുതൽ 2009 വരെ റോസ്ലിൻ ഹിഗിൻസ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റുമായിരുന്നു.
2: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
3: സയൻസ് കഫേ. കാലം മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന അളവുകോലാണ്. ആ കാലത്തെ കൃത്യമായി രേഖപ്പെടുത്താൻ രൂപം കൊണ്ടതാണ് കലണ്ടർ. സൂര്യൻ

ആവശ്യമായ സംഗതിയാണ് കാലഗണന. അതിന് നമ്മെ സഹായിക്കാനുള്ളതാണ് കലണ്ടറുകൾ. കൃഷി, തൊഴിൽ, വിദ്യാഭ്യാസം, യാത്ര എന്നിങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം കലണ്ടർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഭൂതകാലത്തെ ഓർമ്മിച്ചെടുക്കാനും ഭാവിയെ ആസൂത്രണം ചെയ്യാനും നമുക്ക് കലണ്ടർ ആവശ്യമാണ്. ഇന്നത് വീട്ടിലും പണിയിടത്തിലും ഭിത്തിയിൽ തൂക്കിയിടുക മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ലഭ്യമാകാനുതകും വിധം വാച്ച്, ഫോൺ തുടങ്ങിയ വിവിധ ഉപകരണങ്ങളിലൂടെയും നമ്മൾ കയ്യിൽ വയ്ക്കുന്നു. ഓരോ ദിവസവും നമ്മൾ അടയാളപ്പെടുത്തുന്നതും വേർതിരിച്ചറിയുന്നതും തീയതി, ആഴ്ച, മാസം, വർഷം ഇവയുടെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ തീയതി ദിവസത്തെ കുറിക്കുന്നതാണെന്ന് നമുക്ക് അറിയാം. എന്നാൽ ആഴ്ച, മാസം, വർഷം ഇവയുടെ അടിസ്ഥാനം എന്താണ്? ഓരോന്നും എപ്പോൾ തുടങ്ങുന്നു എന്ന് എങ്ങനെയാണ് തീരുമാനിക്കപ്പെട്ടത്? നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറുകളിൽ പുതുവർഷം അഥവാ പഴയ ക്രിസ്തുവർഷത്തെ കൂടാതെ കൊല്ലവർഷം, ശകവർഷം, ഹിജറാവർഷം എന്നിവയും രേഖപ്പെടുത്തി കാണാറുണ്ട്. വ്യത്യസ്തമായ വർഷങ്ങളും മാസങ്ങളും ഉള്ള കലണ്ടറുകൾ എന്തുകൊണ്ടാണ് ഉണ്ടായത്? ആചാരപരമായ കാര്യങ്ങളിൽ ദിവസത്തെ തിഥി, നക്ഷത്രം എന്നിവയിൽ വിളിക്കുകയും കലണ്ടറിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അവയും തീയതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പൊതുവർഷ കലണ്ടറിൽ 30-31 ദിവസങ്ങളുള്ള മാസങ്ങളും 28-29 ഉള്ള ഒരു മാസവും വന്നത് എങ്ങനെയാണ്? അതുപോലെ മലയാളം കലണ്ടറിലും മാസങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് റംസാനും ബക്രീദുമെല്ലാം നേരത്തെ വരുന്നത്? ആചാരങ്ങളും വിശേഷ ദിവസങ്ങളും കലണ്ടറിൽ നിശ്ചയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ കലണ്ടർ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. ഇവയ്ക്ക് ഉത്തരം തേടുന്നത് കലണ്ടറിനെ നന്നായി മനസ്സിലാക്കാൻ മാത്രമല്ല, കാലങ്ങളായി കലണ്ടറുകൾ നിമിത്തമാക്കി കൈമാറ്റം ചെയ്യപ്പെട്ട പല അബദ്ധധാരണകളെയും തിരുത്താനും സഹായകമാണ്. രാവും പകലും കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളും ചേർന്ന അനുഭവമാണ് കാലത്തെ തിരിച്ചറിയാൻ പ്രാചീന മനുഷ്യനെ സഹായിച്ചത്. എന്നാൽ അവയ്ക്കെല്ലാം ചില ആകാശ പ്രതിഭാസങ്ങളുമായി ബന്ധമുണ്ടെന്ന തിരിച്ചറിവ് കാലത്തെ വേർതിരിച്ചറിയാനും മുൻകൂട്ടി മനസ്സിലാക്കാനും സഹായകമായി. പിന്നീട് അവയെ കൃത്യമായി അളക്കാനും പരസ്പരം ആശയവിനിമയം നടത്താനായി അവ രേഖപ്പെടുത്തുകയും ചെയ്തതോടെ കലണ്ടർ ജന്മം കൊണ്ടു. വയാടി നടന്ന മനുഷ്യർക്ക് രാത്രികാല വെളിച്ചത്തിൽ മാറ്റം വരുത്തുന്ന ചന്ദ്രന്റെ നിരീക്ഷണം പ്രധാനമായിരുന്നു. കൃഷി ആരംഭിച്ചപ്പോഴാകട്ടെ ഋതുക്കളിൽ മാറ്റം വരുന്ന വർഷം ഗണിക്കേണ്ടി വരികയും അതിന് സൂര്യന്റെ സ്ഥാനവും തമ്മിൽ ബന്ധമുണ്ടെന്നും മനസ്സിലാക്കാനായി. കച്ചവടവും പണമിടപാടുകളും ആരംഭിച്ചപ്പോൾ വിവിധ കാലയളവുകൾ പരസ്പരം ബന്ധിക്കുന്ന കലണ്ടറും അതിനായി കൃത്യമായ വാന നിരീക്ഷണവും വേണ്ടി വന്നു. ആകാശ ദൃശ്യങ്ങളിലെ വിവിധ പാറ്റേണിൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങളും അവയുടെ ഇടയിൽ സഞ്ചരിക്കുന്നതായി കാണുന്ന ഗ്രഹങ്ങളും ദേവലോകവും ദേവന്മാരുമായി സങ്കല്പിക്കപ്പെട്ടത് അവയെ പ്രീതിപ്പെടുത്താൻ ആചാരങ്ങളും ഉത്സവങ്ങളും ആരംഭിക്കാൻ കാരണമായി. ഇവയെല്ലാം കൃത്യതയോടെ കണക്കുകൂട്ടാൻ ചിട്ടയായ വാനനിരീക്ഷണം വേണ്ടി വന്നപ്പോൾ അത്തരം പഠന പ്രവർത്തനങ്ങൾ പ്രാചീന സംസ്കാരങ്ങളുടെ അവിഭാജ്യ ഭാഗമായി. ബാബിലോണിയയിലും ഈജിപ്തിലും ഗ്രീസിലും ഭാരതത്തിലും ചൈനയിലുമെല്ലാം ഈ വിധം വാനനിരീക്ഷണവും കലണ്ടറും വികസിപ്പിച്ചുകൊണ്ടിരുന്നു. അവയെക്കുറിച്ചുള്ള പരസ്പര അറിവിലൂടെയും കലണ്ടറുകൾ നിരന്തരം പരിഷ്കരിക്കപ്പെട്ടു. അതിൻ്റെ സംക്ഷിപ്ത ചരിത്രമാണ് ഇവിടെ ഇനി വിവരിക്കുന്നത്. ദിവസത്തിനു പുറമെ ആദ്യം രേഖപ്പെടുത്തിയ കാലയളവ് മാസമാണ്. ഒരു മാസം എന്നത് ചന്ദ്രന്റെ ബുദ്ധിക്ഷയത്തിനുള്ള കാലയളവാണ്. മിക്ക ഭാഷയിലെയും മാസത്തിന്റെ പദം ചന്ദ്രനുമായി ബന്ധപ്പെട്ടായത് അതിനാലാണ്. ഏകദേശം 37,000 വർഷം മുമ്പെങ്കിലും ചന്ദ്രന്റെ ബുദ്ധിക്ഷയം രേഖപ്പെടുത്തി വയ്ക്കാൻ അന്നത്തെ നായാടി മനുഷ്യർ ശ്രമിച്ചിരുന്നതായി തെളിവുകളുണ്ട്. ഫ്രാൻസിലും ആഫ്രിക്കയിലും ചന്ദ്രന്റെ മാറ്റം രേഖപ്പെടുത്തിയ എല്ലിൻ കഷ്ണങ്ങളും പാറക്കഷ്ണങ്ങളും കണ്ടെത്തിയതിന്റെ കാലപ്പഴക്കം 37,000 വർഷമാണ്. ചന്ദ്രന്റെ ബുദ്ധിക്ഷയ കാലയളവ് 29.53 ദിവസമാണെന്ന് ഇന്ന് നമുക്ക് കൃത്യമായി അറിയാം. പക്ഷേ പണ്ട് കാലത്ത് അത് 30-29 ദിവസങ്ങൾ ഇടവിട്ട് വരുന്നതായാണ് കണക്കുകൂട്ടിയത്. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർ ഋതുക്കൾ മാറി വരുന്ന കാലയളവ് കണക്കാക്കാൻ ശ്രമിച്ചതാണ് വർഷത്തിന്റെ അടിസ്ഥാനം. കാലം മാറുന്നതോടൊപ്പം വരുന്ന മറ്റ് രണ്ട് കാര്യം കൂടി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യത്തിൽ വരുന്ന വ്യത്യാസവും സൂര്യന്റെ ഉദയസ്ഥാനങ്ങളിൽ വരുന്ന മാറ്റവും, ഇത് രണ്ടും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അവർ മനസ്സിലാക്കി. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും നേരെ കിഴക്കുദിക്കുന്നത് 2-2 ദിവസമാണ്. ആ ദിവസങ്ങളിൽ രാത്രിയും പകലും തുല്യമായിരിക്കും. വലിയ ചൂടോ തണുപ്പോ ഇല്ലാത്ത കാലത്തിലാണവ. ഇന്നത്തെ നമ്മുടെ കലണ്ടർ പ്രകാരം 21 March, September 22 ആണ് ആ ദിനങ്ങൾ. 21 ശേഷം സൂര്യന്റെ ഉദയസ്ഥാനം അല്പാൽപമായി വടക്കോട്ട് നീങ്ങും. ഏകദേശം 3 മാസത്തിന് ശേഷം, അതായത് ഇന്നത്തെ June 22, നേർ കിഴക്ക് നിന്ന് പരമാവധി വടക്കെത്തി മടങ്ങും. ഇന്നത്തെ കണക്കിൽ ഈ മാറ്റം 21 degrees എന്ന് പറയും. ആ ദിവസം പകലിന്റെ ദൈർഘ്യവും പരമാവധിയായിരിക്കും. 22 September സൂര്യൻ സമരാത്രി ദിനത്തിൽ നേരെ കിഴക്കെത്തും. അതും കഴിഞ്ഞ് വീണ്ടും തെക്കോട്ട് നീങ്ങി 3 മാസം പിന്നിട്ട് December 21
പരമാവധി തെക്ക്

ഭാഗത്തെത്തും. അതായത് 21 ഡിഗ്രിക്ക് തെക്ക് മാറി ഉദിക്കും. അത് മഞ്ഞുകാലമാണ്. രാത്രിയുടെ ദൈർഘ്യം ആ ദിവസം ഏറ്റവും കൂടുതലായിരിക്കും. പിന്നീട് തിരിച്ച് വടക്കോട്ടുള്ള മടക്കയാത്ര ആരംഭിക്കും. അതായത് രാപകലിലെ വ്യത്യാസം നോക്കിയോ അതിനേക്കാൾ എളുപ്പമായി സൂര്യൻ്റെ സ്ഥാനം നോക്കിയോ ഋതുക്കൾ മാറി വരാൻ വേണ്ടുന്ന കാലം അഥവാ വർഷം ഗണിക്കാനാവും. വർഷാരംഭമായി ചിലർ വേനലിന് മുമ്പ് വരുന്ന സമരാത്ര ദിനത്തെ അഥവാ വസന്ത വിഷുവത്തെ എടുത്തു. നമ്മുടെ വിഷുവിൻ്റെ അടിസ്ഥാനം അതാണ്. അതേസമയം യൂറോപ്യന്മാർ സൂര്യൻ്റെ വടക്കൻ യാത്ര ആരംഭിക്കുന്ന അഥവാ പകലിൻ്റെ ദൈർഘ്യം കൂടാൻ തുടങ്ങുന്ന ദിവസമാണ് വർഷാരംഭമായി എടുത്തത്. ഇംഗ്ലീഷിൽ അതിനെ വിൻ്റർ സോൾസ്റ്റൈസ് എന്ന് പറയും. മകരസംക്രാന്തിയുടെ പ്രാധാന്യവും അത് തന്നെയാണ്. ഈ വിധം കണക്കാക്കിയപ്പോൾ വർഷം 365 ദിവസം എന്ന ധാരണയിലേക്ക് അവർ എത്തിയിരിക്കാം. BCE 15-ാം നൂറ്റാണ്ടിൽ ചൈനക്കാർ വർഷം ഈ വിധം കണക്കാക്കിയിരുന്നതായി രേഖകളുണ്ട്. വിൻ്റർ സോൾസ്റ്റൈസ് അവർ കൃത്യമായി നിർണയിച്ചത് നിഴലിന്റെ നീളം ഏറ്റവും കുറഞ്ഞു വരുന്ന ദിവസം കണ്ടെത്തിയാണ്. പിന്നീട് BCE 8-ാം നൂറ്റാണ്ടോടെ 365 കാൽ എന്ന കുറെ കൂടി കൃത്യമായ അളവിലേക്കും അവർ എത്തി. ഈജിപ്തുകാർ മറ്റൊരു വിധത്തിലാണ് വർഷം കണക്കാക്കിയത്. ആകാശത്തെ ഏറ്റവും ശോഭയേറിയ നക്ഷത്രമായ സിറിയസ് പ്രഭാതത്തിൽ കണ്ടു തുടങ്ങുന്ന ദിവസമാണ് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ആരംഭിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അവരുടെ കൃഷിയും ഉപജീവനവും അതിനെ ആശ്രയിച്ചായിരുന്നതിനാൽ അതവർക്ക് പ്രധാനവുമായിരുന്നു. അത് ആവർത്തിക്കുന്നത് 365 ദിവസം കൊണ്ടാണെന്ന് BCE 2500 തന്നെ അവർ മനസ്സിലാക്കി. വീണ്ടും കുറെ വർഷത്തെ നിരീക്ഷണത്തിലൂടെ വർഷത്തിന്റെ കാലയളവ് 365 കാൽ ദിവസം എന്നവർ തീർച്ചപ്പെടുത്തി. മാസവും വർഷവും എങ്ങനെ ആരംഭിക്കപ്പെട്ടു എന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. എന്നാൽ ഈ രണ്ട് കാലയളവും തമ്മിൽ ഒരു ബന്ധം വേണ്ടേ? അതിനായുള്ള ശ്രമവും ഇതോടൊപ്പം മുന്നേറി. 12 ചാന്ദ്രമാസം കൊണ്ടാണ് കാലം മാറുന്നതായി ആദ്യകാലത്ത് ധരിച്ചു വന്നത്. എന്നാൽ പിന്നീട് വർഷം 365 എന്നും ചാന്ദ്രമാസം 29.5 എന്നും കണ്ടെത്തിയപ്പോൾ 12 ചാന്ദ്രമാസം ഒരു വർഷം എന്ന കണക്ക് ശരിയാകാതെ വന്നു. ഒരു വർഷത്തിൽ 10-ോ 11-ോ ദിവസത്തിന്റെ കുറവ്. അത് ശരിയാക്കാൻ 3 വർഷം കൂടുമ്പോൾ 13-ാമതൊരു മാസം കൂടി ചില സംസ്കാരങ്ങൾ പരീക്ഷിച്ചു നോക്കി. അതിവർഷം എന്നാണ് അതിന് പറയുക. അതായത് 355 ദിവസങ്ങളുള്ള രണ്ട് തുടർച്ചയായ വർഷങ്ങൾക്ക് ശേഷം 384 ദിവസമുള്ള ഒരു അതിവർഷം കൂടി ചേർക്കും. പക്ഷെ അത് പലതരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതോടെ അതിനും മാറ്റം വേണ്ടി വന്നു. കൃഷി പ്രധാനമായ ദേശങ്ങൾക്കെല്ലാം കാലചക്രത്തെ സൂചിപ്പിക്കുന്ന 365 ദിവസമുള്ള വർഷം ഒഴിവാക്കാനാകുമായിരുന്നില്ല. അതിനാൽ 12 മാസം സമം ഒരു വർഷം എന്ന കണക്ക് ഒപ്പിക്കാനായി മാസത്തെ ചന്ദ്രനുമായുള്ള ബന്ധത്തിൽ നിന്ന് അവർ വേർപെടുത്തി. ഓരോ മാസത്തിനോടും ഒരു ദിവസം കൂട്ടി 30-31 ദിവസങ്ങളുള്ള മാസങ്ങൾ എന്ന കണക്കിൽ 365 ദിവസം ശരിയാക്കി. സൗരമാസങ്ങൾ എന്നാണ് പറയാറുള്ളത്. അറേബ്യൻ നാടുകളിൽ മരുഭൂമിയിൽ രാത്രികാലത്ത് സഞ്ചാരം വേണ്ടി വരുന്ന കച്ചവടമായിരുന്നു മുഖ്യ ജീവിതമാർഗം. അതിനവരെ സഹായിക്കുന്നത് ചന്ദ്രനായതിനാൽ ചന്ദ്രന് വലിയ ദൈവിക പരിവേഷം അവർ നൽകി. കർത്തവാവിന് ശേഷം ചന്ദ്രനെ കാണാൻ ആരംഭിക്കുന്ന ദിവസമാണ് അവർ മാസാരംഭമായി പരിഗണിച്ചിരുന്നത്. 12 ചാന്ദ്രമാസം ചേർന്ന 355 ദിവസങ്ങളെ ഒരു വർഷമായി അവർ പരിഗണിച്ചു. ഹിജ്റ വർഷം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബക്രീദും റംസാനുമെല്ലാം പൊതു കലണ്ടർ പ്രകാരം 10-ോ 11-ോ ദിവസം മുമ്പേ വരാൻ കാരണം അതാണ്. ഹിന്ദു ആചാരങ്ങൾ മിക്കതും അമാവാസി പൗർണമി ദിനങ്ങളുമായി ബന്ധപ്പെട്ടായതിനാൽ 29-30 ദിവസങ്ങളുള്ള ചാന്ദ്രമാസങ്ങളാണ് ഇന്ത്യയിലെ ഹൈന്ദവ കലണ്ടറുകളിലും ആധാരമാക്കുന്നത്. 32.5 മാസങ്ങൾ പിന്നിടുമ്പോൾ ഒരു അതിമാസത്തെ ഉൾപ്പെടുത്തിയാണ് കാലത്തെ അടിസ്ഥാനമാക്കിയ വർഷവുമായി അതിനെ അവർ യോജിച്ചതാക്കുന്നത്. പഴയ ശകവർഷം, വിക്രമവർഷം എന്നിവ ഉദാഹരണങ്ങൾ. ശകവർഷത്തിൽ ചാന്ദ്രമാസങ്ങളുടെ പേര് നിശ്ചയിച്ചിട്ടുള്ളത് പൗർണമി ഏത് നക്ഷത്രത്തിനടുത്തെത്തുമ്പോൾ എന്നതിനെ ആസ്പദമാക്കിയാണ്. അതായത് ചൈത്രമാസത്തിൽ ചിത്ര നക്ഷത്രത്തിനടുത്തും കാർത്തിക മാസത്തിൽ കാർത്തിക നക്ഷത്രത്തിനടുത്തും ചന്ദ്രൻ വരുമ്പോഴാണ് പൗർണമി. നമ്മുടെ പ്രവൃത്തികൾക്ക് ആവർത്തന സ്വഭാവം നൽകുന്നത് സൗകര്യപ്രദമായതിനാലാവാം അതിനനുയോജ്യമായ കാലത്തിൻ്റെ യൂണിറ്റുകൾ സൃഷ്ടിക്കപ്പെട്ടത്. ഏതെങ്കിലും ജ്യോതിശാസ്ത്ര പ്രതിഭാസം വഴി ലഭിച്ചതല്ലാത്ത ഒരു കാലയളവാണ് ആഴ്ച. ദിവസത്തിനും മാസത്തിനുമിടയിൽ ആവർത്തനത്തിന് സൗകര്യപ്രദമായ ഒരു യൂണിറ്റാണ് ആഴ്ച. അതിനും നാം കടപ്പെട്ടിരിക്കുന്നത് BCE 4000 കാലത്തുള്ള ബാബിലോണിയക്കാരോടാണ്. പുറംകണ്ണുകൊണ്ട് കാണാവുന്ന 5 ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും ചേർന്ന ആകാശഗോളങ്ങളെ അവർ ദേവന്മാരായി സങ്കല്പിക്കുകയും ഓരോ ദേവനും ഒരു ദിവസം നീക്കിവെക്കുകയും ചെയ്തു. അതാണ് 7 എന്ന സംഖ്യയ്ക്കും ആഴ്ചയിലെ പേരുകൾക്കും അടിസ്ഥാനം. പക്ഷേ ആദ്യകാലത്ത് ഈജിപ്തുകാർ 10 ദിവസമുള്ള ആഴ്ചയും റോമക്കാർ 8 ദിവസമുള്ള ആഴ്ചയും ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് ലോകമെങ്ങും

0: ആഴ്ച 7 ദിവസവും പേര് മിക്കവാറും ഈ ആകാശഗോളങ്ങളുമായി ബന്ധപ്പെട്ടതുമാണ്. തീയതി ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ദിവസത്തെ സൂചിപ്പിക്കുന്നത്. ദിവസത്തെ വേർതിരിച്ചറിയാനും തമ്മിലുള്ള കാലവ്യത്യാസം തിരിച്ചറിയാനും അത് ഏറെ സഹായകമാണ്. പ്രാചീന കാലത്ത് തീയതികളായിരുന്നില്ല ദിവസത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഭാരതത്തിൽ രണ്ട് രീതികളുണ്ടായിരുന്നു, തിഥിയും നക്ഷത്രവും. ചന്ദ്രന്റെ പ്രതിഷേധത്തിന് 30 ദിവസം എന്ന കണക്കുകൂട്ടിയാണ് തിഥി കണക്കാക്കിയിരിക്കുന്നത്. ഓരോ ദിവസവും ഒരു തിഥി. ചന്ദ്രന്റെ സൂര്യനിൽ നിന്നുള്ള മാറ്റത്തിനനുസരിച്ച് ഓരോ ദിവസത്തിനും പ്രത്യേക പേര്. അമാവാസിയിൽ സൂര്യനും ചന്ദ്രനും ഒരേ സ്ഥാനത്തെന്ന് സങ്കല്പിച്ച് 30 തിഥികൾ പൂർത്തിയാക്കാൻ 30 ദിവസം. അതായത് ഓരോ തിഥിയിലും 12 ഡിഗ്രി ചന്ദ്രൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് തലയ്ക്ക് മുകളിൽ കാണുന്നെങ്കിൽ അന്ന് അഷ്ടമി. അമാവാസി മുതൽ പൗർണമി വരെയുള്ള ദിനങ്ങൾ വെളുത്തപക്ഷവും പൗർണമി കഴിഞ്ഞ് അമാവാസി വരെയുള്ളത് കറുത്തപക്ഷവും. വെളുത്തപക്ഷത്തിലെ പേരുകൾ തന്നെയാണ് കറുത്തപക്ഷത്തിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രഭാതത്തിൽ ആണ് ചന്ദ്രൻ തലയ്ക്ക് വീതെ കാണുന്നതെങ്കിൽ കറുത്തപക്ഷത്തിലെ അഷ്ടമിയായിരിക്കും അന്ന്. ദിവസവും തിഥിയും കൃത്യമായി ചേരില്ല. കാരണം 29.953 ദിവസം കൊണ്ടാണ് അമാവാസി ആവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ 30 ദിവസമാണ് തിഥിക്ക് വേണ്ടിയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതിനാൽ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തേക്കാൾ അല്പസമയം കുറവായിരിക്കും തിഥിക്ക്. പണ്ടുകാലത്തും ഇന്നത്തെ മതാചാരങ്ങൾക്കും സൂര്യോദയ സമയത്തെ അടിസ്ഥാനമാക്കിയാണ് ദിവസം നിശ്ചയിക്കുന്നത്. അതായത് സൂര്യോദയ സമയത്ത് തിഥിയാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുക. തൊട്ടു പിന്നാലെ പുതിയ തിഥി ആരംഭിച്ച് അടുത്ത സൂര്യോദയത്തിന് മുമ്പ് തന്നെ അത് അവസാനിക്കുന്ന സാഹചര്യം വരാം. ചിലപ്പോഴെല്ലാം കലണ്ടറിൽ ഒരു തിഥി വിട്ടുപോകുന്നതായി കാണുന്നതിൻ്റെ കാരണം അതാണ്.
1: കാലം, കലണ്ടർ, ജ്യോതിശാസ്ത്രം. ശാസ്ത്രലേഖകനും ശാസ്ത്ര പ്രചാരകനുമായ ടി കെ ദേവരാജൻ തുടരും അടുത്ത ബുധനാഴ്ച സയൻസ് കഫേയിൽ. സയൻസ് കഫേ സമാപിക്കുന്നു.
2: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI
3: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, എസി മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിഗ് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
3: ഫോൺ 6282520614.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1 65 27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 10 മിനിറ്റും 1 65 11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 55 മിനിറ്റും ഇപ്പോൾ വൈകിയോടുകയാണ്.
9: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
4: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, എസി മെക്കാനിക് എന്നീ കോഴ്സുകൾ.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 9446 07 1998.
10: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
11: ലാപ്ടോപ്പോ?
10: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
11: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
12: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
13: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ഡി എൻ ടി ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ വി എൻ ജി ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ഇ എൻ ടി ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ഇ എൻ ടി ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
14: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
15: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
14: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
16: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
17: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
16: അതെങ്ങനെയാ?
17: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
16: എടാ സംഭവം കൊള്ളാലോ.
17: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
18: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
18: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആകാശവാണി കണ്ണൂർ. ഇനി 8 മണിക്ക് വാർത്തകൾ, ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും. ഡൽഹിയിലെ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: എസ് ആർ മഹാദേവ ശർമ്മ വയലിനിൽ വായിച്ച ഭജനകളാണ് സംഗീതമാധുരിയിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രാമചന്ദ്രപ്രഭു എന്നാരംഭിക്കുന്ന ഭജൻ കേൾക്കാം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
3: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
3: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
3: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633,
2: 9847-484950,
3: 8893-94959.

എസ് ആർ മഹാദേവ ശർമ്മ വയലിനിൽ വായിച്ച ഭജനകളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ സംഗീതമാധുരി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. പാർലമെന്റ് വർഷകാല സമ്മേളനം മൂന്നാം ദിവസമായ ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം ജൂലൈ 1 വരെ രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൌണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. അവയിൽ 3.08 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്ന് രാജ്യസഭയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി വ്യക്തമാക്കി. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിക്കിമിലെ തുരങ്കത്തിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇതുവരെ 12 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും 13 പേർ കൂടി തുരങ്കത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കരുതുന്നതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിൽ 54 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 8,196. കൊച്ചി മെട്രോ ഇന്നു മുതൽ പ്രവൃത്തി ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8:00-10:00 വൈകിട്ട് 4:00-7:00 ട്രെയിനുകൾ 6:45 ഇടവേളകളിൽ സർവീസ് നടത്തും. മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറ്. കണ്ണൂർ കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ ഇന്നലെ വൈകിട്ടാണ് കല്ലേറുണ്ടായത്. അനധികൃതമായി വനത്തിൽ കയറി വീഡിയോ ഷൂട്ട് നടത്തിയതിൽ ബ്ലോഗർ ഉൾപ്പെടെ 4 പേർക്കെതിരെ വനം വകുപ്പ് കേസ്. കഴിഞ്ഞ മാസം 11 എടവണ്ണ റേഞ്ചിലെ കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഓടക്കയം കൂരൻകല്ല് ഭാഗത്താണ് സംഘം വനത്തിൽ പ്രവേശിച്ചത്. എഫ് എം പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ ഗാനം ആൻ അമി, ബിജിപാൽ എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ.

ഇനി ഗോൾഡ് എന്ന ചിത്രത്തിന് വേണ്ടി സുജാത മോഹൻ പാടിയത്. ശബരീഷ് വർമ്മ എഴുതിയ വരികൾക്ക് രാജേഷ് മുരുകേശൻ സംഗീതം പകർന്നിരിക്കുന്നു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഇനി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ചിത്രം പാവ. റഫീഖ് അഹമ്മദിന്റെ വരി.

ഇനി കളിയരങ്ങ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിത്ര പാടിയത് ബി കെ ഹരിനാരായണൻ എഴുതി, ബിജിബാൽ ചിട്ടപ്പെടുത്തിയത്.

0: കാര്യം ശരിയായി.
1: ഏത് കാര്യം?
0: മോളുടെ ഫീസേ.
1: കാണട്ടെ, നേടു ഉടനടി 20,000 ലോൺ.
2: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
1: കാര്യം ശരിയായി, ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
3: RBI പറയുന്നു,
2: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി മിൻമിനി പാടിയ ഗാനമാണ് ചിത്രം ലവ് 24x7. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിബാൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ആഹ്ലാദം എന്ന ചിത്രത്തിലെ ഗാനമാണ് സുദീപ് കുമാർ പാടിയത്. ഗാനരചനയും സംഗീതവും ജിജീഷ് ഗോപി.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
7: കൽക്കത്ത ന്യൂസ് എന്ന ചിത്രത്തിലെ ഗാനമാണിനി മധുബാലകൃഷ്ണനും ചിത്രയും പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ദേവ് ജ്യോതി മിശ്ര.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇനി ഏണി എന്ന ചിത്രത്തിന് വേണ്ടി നിഖിൽ രാജ പാടിയ ഗാനമാണ്. ഗാനരചന സത്യൻ കോട്ടപ്പടി, സംഗീതം ലെനീഷ് കരയാട്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ഇനി സംഗീത്, സംഗീത പ്രഭു എന്നിവർ പാടിയ ഗാനം, ചിത്രം ഛോട്ടാ മുംബൈ. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം രാഹുൽ രാജ്.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: വിക്രമാദിത്യൻ എന്ന ചിത്രത്തിലെ ഗാനമാണിനി നജീം അർഷാദ്, ടി ആർ സൗമ്യ എന്നിവർ പാടിയത്. സന്തോഷ് വർമ്മ എഴുതി, ബിജിബാൽ ചിട്ടപ്പെടുത്തിയത്.

ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ

0: സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി വൈക്കം വിജയലക്ഷ്മി പാടിയത്. ചിത്രം എൽ ജഗദമ്മ 7ാം ക്ലാസ് B. ഗാനരചന BK ഹരിനാരായണൻ. സംഗീതം കൈലാസ് മേനോൻ RG.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി സർവം മായ എന്ന ചിത്രത്തിലെ ഗാനമാണ് സൂരജ് സന്തോഷ് പാടിയത്. മനു മഞ്ജിത്തിൻ്റെ വരികൾ, ജസ്റ്റിൻ പ്രഭാകരൻ്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗത്തിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിവിധ കേന്ദ്രമന്ത്രിമാർ എന്നിവരെ കാണാൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഇന്ന് ന്യൂഡൽഹിയിലെത്തും. വിജയനഗരം ജില്ലയിലെ ഭോഗാപുരത്തെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയാണ് സന്ദർശന ലക്ഷ്യം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. മാമ്പഴങ്ങളുടെ പ്രാധാന്യവും ആരോഗ്യഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. കർക്കിടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നടയടച്ചു. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തരി പൂജ നടത്തും. ഇടുക്കി കുമളി റോസാപ്പൂ കണ്ടെത്ത് 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസിന്റെ പരിശോധനയിലാണ് നിർത്തിയിട്ട ട്രാവലറിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കൊട്ടാരക്കര മുക്കോണിമുക്കിൽ കഴിഞ്ഞ മാസം 23 3 പേർ മരിക്കാനിടയായ ടിപ്പർ അപകടക്കേസിലെ 2-ാം പ്രതി ലോറി ഉടമ അറസ്റ്റിൽ. ചവറ മുകുന്ദപുരം സ്വദേശി അക്ബറാണ് അറസ്റ്റിലായത്. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ PV സിന്ധു ഇന്ന് ഉന്നതി ഹൂഡയെ നേരിടും. ലക്ഷ്യസെന്നും ഇന്ന് സിംഗിൾസ് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കും. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: സ്പോൺസേഡ് പരിപാടി, റേഡിയോ ഹെൽത്ത്.

0: സ്വാധീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതുതരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴയുണ്ടാകുമ്പോൾ. അത് തന്നെയും രണ്ട് തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ള ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമയായിരിക്കാം, തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകളുണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അത് കൂടാതെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ, ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റ് രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം. അത് കൂടുതലും വെസ്റ്റേൺ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത് ഒന്ന് അയണൈസിങ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിനേൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ ഡി എൻ എയിൽ ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്. P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോഫൈബ്രോമെറ്റോസിസ്, Type 1, Type 2, ട്യൂബറസ് ക്ലീറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക്ക് എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധ ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, അത് കരളിൽ അർബുദം ഉണ്ടാക്കാം, ല്യൂക്കീമിയ, ലിംഫോമ, അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
2: നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ മാംസപേശികളെയൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോ കോട്ടെക്സ്, അല്ലെങ്കിൽ സ്പർശനത്തിനെ അറിയാൻ സഹായിക്കുന്ന സെൻസറി കോട്ടെക്സ്, അല്ലെങ്കിൽ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ പെരുമാറ്റം എല്ലാം ടെമ്പറൽ ലോബാണ് നിയന്ത്രിക്കുന്നത്. കുറേയേറെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗവും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സംഭാഷണത്തിനെ, സംസാരത്തിനെ നിയന്ത്രിക്കുന്ന വേർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ തുടങ്ങിയ ചില തലച്ചോറിലെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്യൂമർ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ പ്രകടമാകാം. അതുപോലെ ബാലൻസിനെ ബാധിക്കുന്ന, നിയന്ത്രിക്കുന്ന സെറിബല്ലത്തിനാണ് വരുന്നത് ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഒരു ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷേ തലച്ചോറിന്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ച എത്തിയതിനു ശേഷമായിരിക്കാം പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ, അതായത് സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന്റെ ചലനത്തിനെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയോട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന, സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാകുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്നി ഉണ്ടാകുക, ബോധക്ഷയം ഉണ്ടാവുക, വശം തളർച്ച ഉണ്ടാകുക, ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന, ആഴ്ചകൾക്ക് മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
1: മാഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോൾ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ 1.5% ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ 40-70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന, തലവേദനയോടത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് തലച്ചോറിലേക്ക് പടർത്ത തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് നിന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിന്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരമായിരിക്കാം. അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നവയാണ്.
1: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധനാ രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റ് പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ സമീപിക്കുക. അപ്പം ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡി പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ലാത്ത ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിനു ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാനാണ്. CT സ്കാനിനേക്കാൾ ഏറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ് MRI സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്. നമ്മുടെ MR സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നേച്ചർ, ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ ഇപ്പോൾ PET സ്കാൻ, ഫങ്ഷണൽ MRI അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിങ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ള അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിർണ്ണയിക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളടുത്തുള്ള ബയോപ്സി പരിശോധന, അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സഹായിക്കും.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
2: ഈ രോഗത്തിന്റെ ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറി ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. അല്ലാതെ പ്രധാനമായിട്ടുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്, അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിൻ്റെ ചുറ്റളവ് നിന്ന് ക്യാൻസർ സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിൻ്റെ ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്, അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്, കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക് ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ, അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്തെ മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോ തെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റു ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജെന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജെന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ കഴിഞ്ഞ വർഷം USA അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
1: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
2: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് Grade 4 പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിൻ്റെ ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും, പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദന വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്.
1: ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
4: മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളിൽ

0: പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനി പടരാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രം വഴിയാണ് എലിപ്പനി പകരുന്നത്. മൂത്രം വഴി മണ്ണിലും വെള്ളത്തിലുമെത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാക്കുന്നത്. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് എലിപ്പനിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്, മൂത്രക്കുറവ്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി കണ്ടേക്കാം. വയലിൽ പണിയെടുക്കുന്നവർ, ഓട, തോട്, കനാൽ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവ വൃത്തിയാക്കുന്നവരിലും ഈ രോഗമുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത്തരം ജോലിയിലേർപ്പെടുന്നവർ ആ കാലയളവിൽ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്നായ ഡോക്സി സൈക്ലൈൻ ഗുളിക ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്. കെട്ടിനിൽക്കുന്ന ജലത്തിൽ കുട്ടികൾ വിനോദത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക. ആഹാര സാധനങ്ങളും കുടിവെള്ളവും എലിയുടെ വിസർജ്യ വസ്തുക്കൾ വീണ് മലിനമാകാതിരിക്കുവാൻ എപ്പോഴും മൂടിവെക്കുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. ഈ മഴക്കാലം ജാഗ്രതയോടെ ജീവിക്കാം. ചെറുക്കാം എലിപ്പനിയെ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. ഇന്ത്യ വടക്കൻ മാസിഡോണിയ സാമ്പത്തിക ബന്ധം കൂടുതൽ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആവശ്യപ്പെട്ടു. സ്കോപ്ജയിൽ ഇന്ത്യ വടക്കൻ മാസിഡോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇരു രാജ്യങ്ങളിലെയും വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ ദീർഘകാല പങ്കാളിത്തം സ്ഥാപിക്കാനും അവർ ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ നോർത്ത് മാസിഡോണിയൻ സന്ദർശനമാണിത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശന വേളയിൽ കോയമ്പത്തൂരിലെ GKNM കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ ലിംഗേശ്വര ശിവക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗത്തിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങൾ, തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. സ്ഥിരത, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നിവ എന്ന പ്രമേയത്തിലൂടെ ആഗോള ആരോഗ്യ മുൻഗണനകളിൽ കൂട്ടായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ലക്ഷ്യം. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് യോഗത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ ശ്രീല ശ്രീവാസ്തവ മാധ്യമങ്ങളോട് പറഞ്ഞു. അസ്ഥിരതയും തടസ്സങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ വിതരണ ശൃംഖലകളിലാണ് സമ്മർദ്ദം അനുഭവപ്പെടുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ S.ജയശങ്കർ പറഞ്ഞു. ഫിലിപ്പൈൻസിലെ മനിലയിൽ ആസിയാൻ ഇന്ത്യ പോസ്റ്റ് മന്ത്രിതല സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഊർജം, ഭക്ഷണം, ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങൾ നിസ്സാരമായി കാണാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ആസിയാനും ഭാവി സാധ്യതകളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നവരാണെന്നും അതിനാൽ വെല്ലുവിളികൾ നേരിടുന്നതിനൊപ്പം പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം July 1 രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൗണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. അവയിൽ 3.08 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. ഇതിൽ 32,68,00,000 അക്കൗണ്ടുകളും സ്ത്രീകളുടെ പേരിലാണെന്നും ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലായി 45,62,00,000 അക്കൗണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഉപേന്ദ്ര ദ്വിവേദി അത്തരം പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് PIB വസ്തുത പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. വീഡിയോ ഫോർവേഡ് ചെയ്യുന്നത് ഒഴിവാക്കാനും കൃത്യവും ആധികാരികവുമായ വിവരങ്ങൾ ഔദ്യോഗിക ഉറവിടങ്ങളെ ആശ്രയിക്കാനും ജനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. പാർലമെന്റ് വർഷകാല തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ്

0: പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്രപ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനലാണ് ഇക്കാര്യം അറിയിച്ചത്. നൂരിസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഭക്ഷണ സാധനങ്ങൾ, കൂടാരങ്ങൾ ഉൾപ്പെടെ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ദുഷ്കരമായ ഘട്ടത്തിൽ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിന്റെ കാർഷിക സമൃദ്ധിയുടെ നട്ടെല്ലായി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനദായക കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാലയെന്ന് മന്ത്രി T. സിദ്ദിഖ് പറഞ്ഞു. വെള്ളാനിക്കര ക്യാമ്പസിൽ സർവകലാശാല വിദ്യാർത്ഥി യൂണിയനും സ്റ്റാർട്ടപ്പ് ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനറൽ കൗൺസിൽ അംഗവും MLA യുമായ സനീഷ് കുമാർ ജോസഫ് K. അഗ്രി ടെക് ലോഞ്ച് പാഡ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഹരിനന്ദ് അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം നാളെ രാവിലെ മന്ത്രി T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല MES സെമിനാർ കോംപ്ലക്സിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ T. വി. ഇബ്രാഹിം MLA മുഖ്യാതിഥിയാകും. വൈസ് ചാൻസലർ Dr. P. രവീന്ദ്രൻ അധ്യക്ഷനാവും. ഉച്ചകഴിഞ്ഞ് സാംസ്കാരിക പരിപാടികൾ ഉണ്ടാകും. നാളെ സർവകലാശാല ഓഫീസുകളിലെ സേവനങ്ങളിൽ കാലതാമസമുണ്ടാകുമെന്ന് രജിസ്ട്രാർ Dr. C. D. സെബാസ്റ്റ്യൻ അറിയിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും 5 ഓഗസ്റ്റ് വരെ സ്വീകരിക്കും. കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷനിലെ 59-ാം വാർഡ് കുറ്റിച്ചിറയിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ജനപ്രതിനിധികളുടെ അയോഗ്യത, രാജി, മരണം എന്നിവയെ തുടർന്നുണ്ടായ ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. 2026 ജനുവരി 1 അതിനു മുമ്പോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. ഓഗസ്റ്റ് 19 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളായിരിക്കും യോഗങ്ങളുടെ അജണ്ട. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും 2 ദിവസത്തെ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ടി സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. അഖിലിന്റെ മാതാപിതാക്കളായ ജോയൽ, സാലി എന്നിവരെയും ബന്ധുക്കളെയും അനുശോചനം അറിയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന ഗവൺമെന്റും നോർക്കയും മൃതദേഹം നാട്ടിലെത്തിക്കുന്ന നടപടി എത്രയും വേഗം പൂർത്തീകരിക്കുമെന്നും കലക്ടർ അറിയിച്ചു. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്ര ഉറപ്പാക്കാൻ കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. കഴിഞ്ഞ 3 ദിവസമായി പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനയെ തുടർന്നാണിത്. 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് അധിക സർവീസ്. യാത്രക്കാരുടെ പ്രതികരണം, എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മെട്രോ അധികൃതർ അറിയിച്ചു. രാവിലെ 8:00-10:00 ഇടയിൽ, വൈകിട്ട് 4:00-7:00 ഇടയിലും 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. നിലമ്പൂരിൽ അനധികൃതമായി വനത്തിൽ വീഡിയോ ഷൂട്ട് നടത്തിയ വ്ളോഗർ ഉൾപ്പെടെ 4 പേർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. ഈ മാസം 11 എടവണ്ണ റേഞ്ചിലെ കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഓടക്കയം കൂരൻകല്ല് ഭാഗത്താണ് സംഘം വനത്തിനുള്ളിൽ പ്രവേശിച്ചത്. കേരള ഫോറസ്റ്റ് ആക്ട് പ്രകാരമാണ് കേസ്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയതായും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തതായും ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്ന് ഉന്നതി ഹുഡയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും ആയുഷ് ഷെട്ടിയും ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. ഇന്നലെ ഇന്ത്യയുടെ HS പ്രണോയ് ആദ്യ റൗണ്ടിൽ പുറത്തായി. പത്തനംതിട്ടയിൽ 3 വയസ്സുകാരി ഷോക്കേറ്റ് മരിച്ചു. റാന്നി വയലത്തല ലക്ഷ്യം വീട് ഉന്നതിൽ അവന്തികയാണ് ഷോക്കേറ്റ് മരിച്ചത്. വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോക്കേറ്റത്. മാംഗ്ലൂരു തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസ്സിന് നേരെ കല്ലേറുണ്ടായി. കണ്ണൂരിനും സൗത്ത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ വെച്ചായിരുന്നു കല്ലേർ. കോച്ചിന്റെ ചില്ലുകൾ തകർന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. റെയിൽവേ പോലീസും RPFഉം അന്വേഷണം തുടങ്ങി. തലശ്ശേരി അതിരൂപതാംഗം ഫാദർ തോമസ് പരിക്കൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മുതൽ കണ്ണൂർ കിളിയന്തറയിലെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. സംസ്കാര ശുശ്രൂഷ വെള്ളിയാഴ്ച രാവിലെ തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ജോസഫ് പാംപ്ലാനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കിടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. നിറപുത്തരി പൂജയ്ക്ക് അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യ നിറപുത്തരി പൂജ നടത്തും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്നത്.

1961 നാലാമത് മലയാള സിനിമ ഉമ്മിണിത്തങ്കയിലെ ഗാനങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ പരമ്പര കടന്നുപോകുന്നത്.

തിരുവിതാംകൂർ രാജഭരണ ചരിത്രത്തിലെ ഒരേടിനെ ഭാവനാപൂർണമായി വികസിപ്പിച്ചെടുത്തതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ആയിരത്തി എഴുന്നൂറ്റി 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജഭരണം ഏൽക്കുന്ന വേളയിൽ രാജാവിന്റെ മക്കളും എട്ടുവീട്ടിൽ പിള്ളമാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മാടമ്പിമാരും ചേർന്ന് മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നടത്തിയ ഉപജാപങ്ങളെയും കലാപങ്ങളെയും രാജാവ് മറികടക്കുന്ന ചരിത്ര സന്ദർഭത്തെയാണ് ഈ സിനിമയിലെ ഇതിവൃത്തം അവലംബിച്ചിരിക്കുന്നത്. മരുമക്കത്തായത്തിനു പകരം മക്കത്തായ ദായക്രമം സ്വീകരിക്കണമെന്ന പത്മനാഭൻ രാമൻ തമ്പിമാരുടെ അവകാശവാദത്തെ രാമയ്യൻ ദളവയുടെ കുതന്ത്രങ്ങളിലൂടെയും ചോരപ്പുഴകൾ ഒഴുകിയ യുദ്ധങ്ങളിലൂടെയും മാർത്താണ്ഡവർമ്മ തകർക്കുന്നു. സഹോദരന്മാരായ തമ്പിമാർക്കും കാമുകനായ മാർത്താണ്ഡവർമ്മയ്ക്കുമിടയിൽ പെട്ടുപോകുന്ന ഉമ്മിണിത്തങ്കയുടെ ധർമ്മസങ്കടങ്ങളെയാണ് ഈ ചിത്രം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്.

മയ്യൻ ദളവയുടെ കുതന്ത്രങ്ങളിലൂടെയും ചോരപ്പുഴകൾ ഒഴുകിയ യുദ്ധങ്ങളിലൂടെയും മാർത്താണ്ഡവർമ്മ തകർക്കുന്നു. സഹോദരന്മാരായ തമ്പിമാർക്കും കാമുകനായ മാർത്താണ്ഡവർമ്മയ്ക്കും ഇടയിൽ പെട്ടുപോകുന്ന ഉമ്മിണിത്തങ്കയുടെ ധർമ്മസങ്കടങ്ങളെയാണ് ഈ ചിത്രം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്.

0: രാജാധികാരത്തിന് വേണ്ടിയുള്ള വേണാട്ടിലെ യുദ്ധം ഒടുവിൽ ക്രൂരമായ രക്തച്ചൊരിച്ചിലുകൾക്ക് സാക്ഷ്യം വഹിച്ചു. തമ്പിമാരെയും മാടമ്പിമാരെയും വധിച്ച മാർത്താണ്ഡവർമ്മ അവരുടെ സ്ത്രീകളെ തുറയേറ്റി.
1: മാർത്താണ്ഡവർമ്മയായ നാം ഇതിനാൽ വിളംബരം ചെയ്യുകയും വിധിക്കുകയും കൽപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ,
0: ഉമ്മിണി തങ്ക എന്ന ചിത്രത്തിൽ നിന്നുള്ള ശബ്ദപഥം ഇങ്ങനെ.
1: കൽക്കുളം മണ്ഡപത്തും വാതുക്കലായി ഈ പ്രദേശത്ത് കുഴിച്ചു നാട്ടിയിരിക്കുന്ന കഴുകുമരത്തിൽ എട്ട് വീട്ടിൽ പിള്ളമാരെന്നറിയപ്പെടുന്ന എട്ട് പേരെയും അവർ കരഞ്ഞു അറിയാതെ ഒത്താശകൾ ചെയ്തിട്ടുള്ളവരെയും രാജ്യത്തിനും രാജാവിനും ദ്രോഹം വരുത്തണമെന്ന് മനസ്സ് വെച്ച് പ്രവർത്തിച്ചിട്ടുള്ള സകലരെയും ഇന്ന് ആ സമയത്തിന് മുമ്പ് മരിക്കുന്നവരെ തൂക്കിലിടുകയും അവരുടെ ഭാര്യമാരും ആശ്രിതരും കൂടെ താമസിക്കുന്നവരും അടിച്ചു തളിക്കാരുമായ പെൺപിറവികളെ കുട്ടികളടക്കം ഇതിനാൽ തുറകേറ്റി മുക്കുവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്.
0: സഹോദരന്മാർ നഷ്ടപ്പെട്ട ഉമ്മിണിത്തങ്ക കടപ്പുറത്തെ പാറക്കെട്ടുകളിലൂടെ സഹോദരന്മാരെ ഒറ്റിക്കൊടുത്തതിന്റെ കുറ്റബോധത്തോടെ നടന്നു നീങ്ങുമ്പോൾ ആത്മഗതം പോലെ ഒരശരീരി ഗാനം. ഈ ഗാനം എഴുതിയത് അഭയദേവ്, ഗായിക പി ലീല തന്നെ.

അയ്യോടി ശങ്ക വേണ്ടന്റെ പൊന്നെ, ഇരുമയെങ്കിലും നമ്മളൊന്നു തന്നെ. അയ്യോടി ശങ്ക വേണ്ടന്റെ പൊന്നെ, ഇരുമയെങ്കിലും നമ്മളൊന്നു തന്നെ. കയ്യോടു കൈ കോർത്തുകൊണ്ടു തന്നെ വരൂ, കയ്യോടെ കൊണ്ടുപോകുന്നു നിന്നെ. കയ്യോടു കൈ കോർത്തുകൊണ്ടു തന്നെ വരൂ, കയ്യോടെ.

ഇതൊരു മൗലിക ഗാനമാണ്. ഗാനസാഹിത്യത്തിൽ ഇഷ്ടദേവതയ്ക്ക് ഇഷ്ടമായതെല്ലാം അർച്ചന ചെയ്യാമെന്നുള്ള സന്നദ്ധതയാണ് തെളിഞ്ഞു നിൽക്കുന്നത്. ഇനി ഗാനത്തിലേക്ക്.

ഇതേ ഭജൻ അല്പസ്വല്പം വ്യതിയാനങ്ങളോടെ 1952 ആനന്ദ്മഠ്, 1970 പുരബ് ഔർ പശ്ചിം എന്നീ ഹിന്ദി ചിത്രങ്ങളിൽ ചേർത്തിട്ടുണ്ട്.

ശക്തമായ സ്റ്റുഡിയോ സംവിധാനം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ സ്റ്റുഡിയോ ഉടമകളായ നിർമ്മാതാക്കളുടെ നിർദ്ദേശാനുസരണം അന്യഭാഷാ ഈണങ്ങളെ അനുകരിച്ച് തന്റെ കരിയറിന്റെ ആദ്യഘട്ടത്തിന്റെ പ്രകാശം കെടുത്തിക്കളഞ്ഞ ദക്ഷിണാമൂർത്തി മൗലികമായ സംഗീത സംവിധാനത്തിന്റെ ചാരുതകൾ തിരഞ്ഞുപോകുന്നതിന്റെ ദൃഷ്ടാന്തങ്ങൾ ഉമ്മിണിത്തങ്കയിലെ ഗാനനിർവഹണത്തിൽ പ്രകടമാകുന്നു. ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ അടിസ്ഥാനമാക്കി ഗാനനിർവഹണം ചെയ്തു പോന്ന ദക്ഷിണാമൂർത്തി ഈ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീത നിർവഹണത്തിൽ ഉത്തരേന്ത്യൻ രീതികളെയും ഉത്തരേന്ത്യൻ സംഗീതോപകരണങ്ങളെയും അവലംബിക്കുന്നതായി കാണാം.

ഗീതോപദേശ നൃത്തത്തിനുള്ള പശ്ചാത്തല ഗാനം ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ രാഗമാലിക സമ്പ്രദായത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.

ചിത്രത്തിൽ നിന്നുള്ള ഒരു തമാശപ്പാട്ടിനും ശീർഷക ഗാനത്തിനും നാടോടി ശൈലിയിലുള്ള ഈണങ്ങളാണ് അദ്ദേഹം കൽപ്പിച്ചിട്ടുള്ളത്. ലളിത സംഗീത മാതൃകകളായി ഏതാനും സോളോ ഗാനങ്ങളും ചിത്രത്തിലുണ്ട്. അങ്ങനെ വിഭിന്ന ശൈലികളിലുള്ള മൗലിക ഗാനങ്ങളുമായി പുറത്തിറങ്ങിയ ഉമ്മിണിത്തങ്ക ദക്ഷിണാമൂർത്തിയുടെ ചലച്ചിത്ര സംഗീത ജീവിതത്തിൽ നിർണായകമായ ദിശാവ്യതിയാനത്തിന് നിമിത്തമാകുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1961 അടുത്ത ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഗാനലോക വീഥികളിൽ ഇനി അടുത്തയാഴ്ച.

0: ഗാനലോകവീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
1: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. അസ്ഥിരതയും തടസ്സങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ വിതരണ ശൃംഖലകളിലാണ് സമ്മർദ്ദം അനുഭവപ്പെടുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ ഇന്ത്യ പോസ്റ്റ് മന്ത്രിതല സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂരിസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഭക്ഷണസാധനങ്ങൾ, കൂടാരങ്ങൾ ഉൾപ്പെടെ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ദുഷ്കരമായ ഘട്ടത്തിൽ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഉപേന്ദ്ര ദ്വിവേദി അത്തരം പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. കേരളത്തിന്റെ കാർഷിക സമൃദ്ധിയുടെ നട്ടെല്ലായി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനദായക കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാലയെന്ന് മന്ത്രി T.സിദ്ദിഖ്. വെള്ളാനിക്കര ക്യാമ്പസിൽ സർവകലാശാല വിദ്യാർത്ഥി യൂണിയനും സ്റ്റാർട്ടപ്പ് ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലമ്പൂരിൽ അനധികൃതമായി വനത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്തതിൽ വ്ളോഗർ ഉൾപ്പെടെ 4 പേർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. ഈ മാസം 11 എടവണ്ണ റേഞ്ചിലെ കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഓടക്കയം കൂരൻകല്ല് ഭാഗത്താണ് സംഘം വനത്തിനുള്ളിൽ പ്രവേശിച്ചത്. തലശ്ശേരി അതിരൂപതാംഗം ഫാദർ തോമസ് പതിക്കൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മുതൽ കണ്ണൂർ കിളിയന്തറയിലെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. ഇറാൻ യുദ്ധത്തിന് അമേരിക്ക ഇതുവരെ 3,750 കോടി US ഡോളർ ചെലവഴിച്ചതായി ഔദ്യോഗിക കണക്കുകൾ. മെയ് മാസത്തിൽ ട്രംപ് ഭരണകൂടം പുറത്തുവിട്ട തുകയേക്കാൾ 800 കോടി ഡോളറോളം കൂടുതലാണിത്. സംസ്ഥാന അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്വിമ്മിംഗ് അക്കാദമിക്ക് മികച്ച നേട്ടം. വ്യക്തിഗത ഗ്രൂപ്പ് ഇനങ്ങളിലായി 21 മെഡലുകളാണ് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി അക്കാദമി താരങ്ങൾ നേടിയത്. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടി പറയാം, 9495596321. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം എം എസ് ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ആരോഗ്യവും ആയുർവേദവും എന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയും ഡോക്ടർ ജയശ്രീ എസ് ആണ്. സ്വാഗതം മാഡം. നിങ്ങൾക്ക് 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം, 9495964321. ഒരു നമ്പർ കൂടെ, 9495563321. മറ്റൊരു നമ്പർ 9496569321. മാഡം, ഇപ്പോൾ കർക്കിടക മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാ ആൾക്കാർക്കും പ്രത്യേക ആരോഗ്യചര്യയുടെ അല്ലെങ്കിൽ പ്രത്യേക ചികിത്സയുടെ ആവശ്യമുണ്ടോ എന്നൊന്ന് പറയാമോ?
2: എല്ലാവർക്കും വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരു പാക്കേജ് എന്നതിൽ കഴിഞ്ഞ വർഷം മെസ്സേജ് ചെയ്തവർ വന്ന് ഇത്തവണ അങ്ങനെയല്ല. ഡോക്ടറെ കണ്ട് അത് നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, എന്തൊക്കെ ചെയ്യാം, ഏത് മരുന്ന് കൊണ്ട് തടവാം, ഏത് മരുന്ന് കൊണ്ട് കിഴിയിടാം, അത് ഇലക്കിഴി വേണോ, പൊടിക്കിഴി വേണോ, ഞവരക്കിഴി വേണോ എന്നൊക്കെ ഡോക്ടറെ കണ്ട് വിശദമായി ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. പിന്നെ കർക്കിടകക്കഞ്ഞി, കർക്കിടകച്ചോറ്, കർക്കിടകക്കുറിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കണ്ണടച്ച്

0: ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകൾ തോറും ഗവൺമെൻറ് ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്. അവരുമായിട്ട് നേരത്തെ ഒന്ന് കൂടിയാലോചിച്ച് ഏത് വേണം നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ പ്രകൃതിക്കും നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഒക്കെ അനുസരിച്ച് ഏത് വേണം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഏത് യന്ത്രമാണെങ്കിലും സർവീസ് ചെയ്യാൻ കൊടുക്കില്ലേ. അപ്പം ഭൂമിയിലെ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള യന്ത്രമാണ് ശരീരം എന്ന് പറയുന്നത്. ശരീരം മാത്രമല്ല ശരീരത്തോടൊപ്പം മനസ്സും. അപ്പോൾ അതിന് രണ്ടിനും വേണ്ട ചികിത്സകൾ ചെയ്യാവുന്നൊരു സമയമാണ് കർക്കിടകം. ഇപ്പോൾ കർക്കിടകത്തിന് വലിയ കാലാവസ്ഥയിൽ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ ചൂട് കഴിഞ്ഞ് വന്ന ഒരവസ്ഥയിൽ ശരീരത്തിന് വേണ്ട ഒരു പരിരക്ഷ നല്ലതാണ്.
1: നമുക്ക് ആദ്യത്തെ കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലവും പറയാമോ?
2: നമസ്കാരം മാഡം, ഞാൻ രത്നമ്മ, കൊല്ലം ജില്ലയിലെ പന്മന പഞ്ചായത്തിലാണ് താമസിക്കുന്നത്.
1: ഓക്കെ, നമ്മുടെ ഇപ്പം ഡോക്ടർ ജയശ്രീ ഉണ്ട്, സംസാരിച്ചോളൂ.
2: ഞാന് എനിക്ക് 68 വയസ്സായി. എനിക്ക് എന്റെ ജോയിൻസിനൊക്കെ തേയ്മാനമായിട്ട് എനിക്ക് നടക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു 2020. ഒരു വർഷം അലോപ്പതി ചെയ്തിട്ട് ഞാൻ ആയുർവേദം ചെയ്ത് അതിനുശേഷം എന്റെ ആ അവസ്ഥ മാറി നടക്കാനൊക്കെ ആയി. പിന്നെ ഞാൻ തുടർച്ചയായിട്ട് 3 വർഷം ആയുർവേദ ആശുപത്രി തിരുന്നലൊക്കെ നടത്തി. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞത് ആ വർഷം തോറും വന്നിത് ചെയ്താൽ നന്നായിരിക്കുമെന്ന്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ ഈ ആയുർവേദ ചികിത്സ ഇപ്പോഴും ഇവിടുത്തെ എണ്ണയും കുഴമ്പും എല്ലാതാ ചെയ്യുന്നത്, കഷായങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഈ വേദനകള് വിശേഷം മാറുന്നില്ല. വിശേഷം എന്ന് പറഞ്ഞാല് വിരലിന്റെ ഒക്കെ മടക്കുകള്, വിരലിന്റെ മടക്ക്, കൈത്തണ്ട, കൈമുട്ട്, ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീരും വേദനയും വരുന്ന ഒരു 3-4 ദിവസം നിൽക്കും, പിന്നെ മാറും. ഇപ്പൊ സ്ഥിരമായിട്ട് കാൽമുട്ടിന്റെ താഴെ കണങ്കാലുണ്ട്, ഒരു സ്ഥിരമായ വേദന നിലനിൽക്കുക. ഇപ്പൊ ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ഇന്ന് എണ്ണയൊക്കെ തേച്ച് ചൂടുകൊടുക്കുക ഒക്കെ ചെയ്തു, പക്ഷെ ആ വേദനയ്ക്ക് ഒരു ശമനവും വരുന്നില്ല. പിന്നെ കൈ പൊക്കാനൊക്കത്തില്ല, താഴ്ത്തി ഇടാനൊക്കത്തില്ല, ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് മറ്റേ കൈയുടെ സഹായത്തോടെ മേപ്പോട്ടൊക്കെ ഉയർത്തി എല്ലാം ചെയ്യാൻ പറ്റും.
0: ആ പ്രായത്തിൻ്റെ അവശതകൾ കുറച്ചൊക്കെ ഉണ്ടാകും. പിന്നെ പോരാത്തിന് നിങ്ങൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ആ രോഗം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക്. ഞങ്ങളിതിനെ യാപ്യം എന്ന് പറയും. പക്ഷേ നമ്മൾക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, കൊണ്ടുപോവുക, ആ കൂട്ടത്തിൽ കുറച്ച് ആഹാരത്തിലും കൂടി നല്ലോണം ശ്രദ്ധ വെച്ച് ദഹിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കഴിച്ചാൽ ദഹിച്ചതിന് ശേഷമേ കഴിക്കാവുള്ളൂ. തണുത്തത് പഴയതൊക്കെ കഴിക്കരുത്. ഈ അവസ്ഥകൾ കേട്ടിട്ട് ഒട്ടും തന്നെ തണുത്തതും പഴയതും ശരിക്കും പറഞ്ഞാൽ വെള്ളം പോലും തലേ ദിവസം ഇട്ട് വച്ചിരുന്ന് ഇന്ന് കുടിക്കരുത്. ഇന്നിട്ട് ആ ഫ്ലാസ്കിലൊഴിച്ച് വെച്ച് ചെറു ചൂടോടെ കൂടി കുടിക്കണം. പിന്നെ ഈ ചെയ്യുന്ന മരുന്നുകളൊക്കെ തന്നെ എന്തായാലും ആയുർവേദ ഡോക്ടറെ കണ്ട് ചെയ്യുവാണല്ലോ, അതുകൊണ്ട് അത് മാറിക്കോളും. അപ്പോൾ അത് സ്ഥിരമായിട്ട് അങ്ങ് ചെയ്താൽ മതി. അതാണ് വേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചാൾ കൂടെ മരുന്ന് കഴിക്കുമ്പോ എന്തായാലും ഇത്രയൊക്കെ വ്യത്യാസം വന്നില്ലേ, അത് മാറിക്കോളും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ മരുന്നെന്ന് ആയുർവേദം പറയാറുണ്ടല്ലോ. അപ്പോൾ ആരോഗ്യകരമായ ദഹനത്തിന് ആയുർവേദം നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ചര്യകൾ എന്തൊക്കെയാണ്?
0: പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ചതിന് ശേഷമേ കഴിക്കും. അപ്പോൾ ഒരു 3-3.5 മണിക്കൂറെങ്കിലും കഴിയാതെ വേറെ ആഹാരം കഴിക്കരുത്. അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരങ്ങൾ പകുതി ആ വയറിൻ്റെ പകുതിയെന്നറിയാവോ, മൂക്കുമുട്ട തിന്നാന്ന് പറയില്ലേ, അത് വേണ്ട. ആ വയറിൻ്റെ പകുതി കഴിക്കുക, ബാക്കി പകുതി വെള്ളം. വെള്ളവും കൂടുതലാകാനും പാടില്ല. ഒരു കാൽഭാഗം വെള്ളം, ബാക്കി കാൽഭാഗം വെറുതെ കിടക്കണം. ഇപ്പോൾ ഒരു ആമാശയം എന്നൊരു സഞ്ചിയിലേക്കാണല്ലോ ഈ മരുന്ന് ആഹാരം എല്ലാം കൂടെ ചെല്ലുന്നത്. അതിൻ്റെ കാൽഭാഗം ഒഴിഞ്ഞ് തന്നെ കിടക്കണം. അത് നമുക്ക് മനസ്സിലാകാൻ എളുപ്പം എങ്ങനെയാ വെച്ചാൽ മിക്സിയിലോ ഗ്രൈൻഡിലോ നമ്മൾ ഫുള്ളായിട്ട് സാധനങ്ങൾ ഇട്ട് അരയ്ക്കാൻ പറ്റുമോ? അപ്പം ഇത് നല്ലോണം അരച്ച് മഷി പോലെയാക്കിയാണ് കുടലിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് നല്ലോണം അരയാനുള്ള ആ പ്രക്രിയയെ സഹായിക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് സ്ഥലം വേണം. ആ സ്ഥലം ഇട്ടിട്ട് അത് തന്നെ വെള്ളം കൂടുതലായാലും അരയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ദഹിച്ചതിന് ശേഷമേ അടുത്ത ആഹാരം കഴിക്കാവൂ.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ മാഡം,
1: നമസ്കാരം, ആരാണ്?
3: സത്യരാജൻ.
1: ആ, എവിടെ നിന്നാണ്?
3: എന്റെ സ്ഥലം നടമങ്ങാട്.
1: ഓക്കെ, സ്വാഗതം. ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
0: ഹലോ
3: മാഡം.
0: ആ ഹലോ, പറയൂ
3: മാഡം. ഞാൻ 6 വർഷം കൊണ്ട് വീൽ ചെയറിൽ കഴിയുന്ന ഒരാളാണ്.
0: എന്ത് പറ്റിയതോ?
3: എന്ത് പറ്റിയെന്ന് കേട്ടാൽ, ഞാൻ KSRTC ജോലി ചെയ്ത ഒരാളാണ്, കണ്ടക്ടർ ആയിരുന്നു. ഈ പെൻഷൻ ആയതിനു ശേഷം എന്തോ പെട്ടെന്ന് ഞാൻ അങ്ങനെ അപ്പോ ആയുർവേദത്തിൽ കാണിച്ചപ്പോഴ് നട്ടൽ തേയ്മാനം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഞാൻ മറിഞ്ഞു വീണു. മറിഞ്ഞു വീണ ശേഷം എണീറ്റിട്ടില്ല.
0: ഓ, അത് ശരി.
3: ഇപ്പോഴും ഞാൻ വീൽ ചെയറിലാണ്. 6 വർഷം കൊണ്ട് വീൽ ചെയറിൽ കഴിയാണ്.
0: ആയുർവേദ ചികിത്സകൾ തുടരുന്നുണ്ടോ?
3: ആയുർവേദ ചികിത്സയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങ് തുടരുന്നില്ല.
0: അതെന്താ, തുടരാമായിരുന്നല്ലേ. അപ്പൊ നമുക്ക്
3: 6 വർഷം കൊണ്ട് കഴിപ്പിച്ച ഒരു കുറവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ
0: കുറവില്ലെങ്കിലും വീൽ ചെയറിലെങ്കിലും നടന്ന് നമുക്ക് യാത്ര ചെയ്യാനും മൂവ് ചെയ്യാനും പറ്റുന്നില്ലേ? അത് കുറച്ചുകൂടെ. അല്ല, അത്രയും സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഗുണം കിട്ടിയേക്കും ചിലപ്പോ. നെടുമങ്ങാടൊക്കെ ആയുർവേദ ആശുപത്രി ഉണ്ടല്ലോ.
3: ആയുർവേദ ആശുപത്രി ഉണ്ട്. അപ്പോ തുടങ്ങാൻ
0: തുടങ്ങാം. ഒരു കുഴപ്പമില്ല, ചെയ്യാം. തലയ്ക്ക് നല്ല എണ്ണ തേക്കണം, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. പിന്നെ ബി പിയോ ഡയബറ്റിക്കോ ഉണ്ടെങ്കിൽ അതിന് വേണ്ട കൺട്രോള്. അത് വേണം, അതായിരിക്കും തോന്നി. അതുകൊണ്ടാണ് തലയ്ക്ക് എണ്ണ തേച്ച് കുളിക്കുന്നത്. ഒരുപാട് തേക്കരുത്, കുറച്ച്, വളരെ കുറച്ച് എണ്ണ ഉച്ചയിൽ തന്നെ വെച്ച് ദിവസവും കുളിക്കുമ്പം മുമ്പേ എണ്ണ വെച്ച് കുളിക്കണം. അതാണെങ്കിൽ നമ്മുടെ നാഡി ഞരമ്പുകൾക്കൊക്കെ ഒരു ഉത്തേജനം കിട്ടാനാണ്, അല്ലാതെ മുടി വളരാനല്ല. കണ്ണ്, മൂക്ക്, ചെവി. അല്ലല്ല, തലയിൽ ചൂടുവെള്ളം ഒരു കാരണവശാലും ഒഴിക്കാൻ പാടില്ല. അത് കണ്ണിന് കേടാണ്, തലമുടിക്ക് ദോഷമാണ്. ചെറിയ ചൂട്, നമ്മൾ നാട്ടുഭാഷയെ പറഞ്ഞാൽ മൂത്രച്ചൂടെന്നൊക്കെ പറയില്ല, അതിലും കുറവായിട്ടുള്ള ചൂട് തലയിൽ ഒഴിക്കാവൂ. ദേഹത്ത് നല്ല ചൂടൊഴിച്ച്, നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ദേഹത്ത് നല്ല ചൂട് എണ്ണ തേച്ചിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാം. എന്തായാലും നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കൂ, ആശുപത്രിയിൽ ചെന്ന് കണ്ട് ഒന്നുകൂടെ ആയുർവേദം ചെയ്ത് നോക്കൂ.
3: മാഡം, ഞാൻ ഈ മേടപ്പം പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ തലയിൽ തേക്കുന്ന എണ്ണ എനിക്ക് കിട്ടിയിട്ടില്ല.
0: അത് വേണം, അത് ചോദിച്ചു വാങ്ങിക്കണം. ഇങ്ങനെ ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അവിടെ ഉണ്ട് എണ്ണയുണ്ട്. എല്ലാ ആശുപത്രികളിലും ഇപ്പം മരുന്നും ക്ഷാമം ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചു വാങ്ങിക്കും.
3: ശരി,
1: വിളിച്ചതിന് നന്ദി. മേഡം, നമ്മൾ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് നമ്മൾ ഒരുമിച്ച്?
0: സാധാരണഗതിയിൽ മത്സ്യാഹാരം, മാംസാഹാരം, ഇതിനോടൊന്നും ചേർത്ത് പാൽ ഉൽപ്പന്നങ്ങളൊന്നും പാടില്ല. പ്രത്യേകിച്ച് തൈര്, മോര്, നെയ്യ്, ഇതൊന്നും പാടില്ലെന്നാണ് ആയുർവേദം പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് നേരെ അതുപോലെ തൈര് ചൂടാക്കരുത്. ചൂട് ചോറിപ്പോലും ഒഴിച്ച് കഴിക്കരുത്. തൈര് നമ്മൾ ഉടച്ച് മോരാക്കിയിട്ട് പുളി ശരിയാക്കിയാൽ കുഴപ്പമില്ല. തൈരായിട്ട് എടുത്തൊഴിച്ചൊന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഫുഡ് റെസിപ്പികളിലെല്ലാം തൈരുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് തൈരിലാണ്. അതൊക്കെ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് ഉടനെ ചിലപ്പോൾ അതിൻ്റെ ദോഷം കണ്ടെന്ന് വരില്ല. കാലക്രമേണ സ്കിൻ ഡിസീസോ കിഡ്നി ഡാമേജോ അല്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിരുദ്ധാഹാരം എന്ന് പറയുന്ന സാധനങ്ങൾ ഒഴിവാക്കുക തന്നെയാണ്.
1: പ്രധാനമായിട്ടും തൈര് ചൂടാക്കരുത്.
0: ചൂടാക്കരുത്. ചൂട് കാലത്ത് ഉപയോഗിക്കരുത്. പിന്നെ
1: രാത്രി
0: സമയത്ത് ഉപയോഗിക്കരുത്. ചൂട് ആഹാരത്തിനോട് ചേർത്ത് ഉപയോഗിക്കരുത്. ചൂട് ചോറിലേക്ക് തൈര് ഒഴിച്ച് കഴിക്കരുത്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കുറവായിട്ട് കിട്ടും.
1: അതുപോലെ ചിലർ പറയാറുണ്ട് ദോശയുടെ കൂടെ മീൻകറി, അങ്ങനെയൊന്നും.
0: അതെന്താണെന്ന് വെച്ചാൽ ഉഴുന്ന് പുളിപ്പിച്ച സാധനം, അതിൻ്റെ കൂടെ ഈ ഉഴുന്നിൻ്റെ കൂടെ മീൻ, മുട്ട, ഇറച്ചി ഒന്നും നല്ലതല്ല. അപ്പം നമ്മളിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. ചിക്കൻ കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം കഴിക്കും. ഇതൊക്കെയാണ് ഓരോ രോഗങ്ങൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത രോഗങ്ങളുടെയൊക്കെ ഞങ്ങൾ പറയും 2 കാരണങ്ങളുണ്ട്. നേരത്തെ ഉണ്ടാകുന്ന ഒരു കാര്യം, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യം. അപ്പം അങ്ങനെ ഈ നേരത്തെ ബീജരൂപത്തിൽ കിടക്കുന്ന ഒരു കാരണമാണ് ഇത്തരം വിരുദ്ധാഹാരങ്ങൾ.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
4: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?

0: വിളിച്ചിരിക്കുന്നത്?
1: ഞാൻ എൻ്റെ പേര് നയന, ഞാൻ ആലപ്പുഴ എന്ന് പറയുന്ന
0: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
2: ഹലോ,
1: പറയൂ ഡോക്ടർ.
2: ആ ഹലോ, നമസ്കാരം, പറയൂ
1: സാർ. ഞാൻ ഒരു 60 കഴിഞ്ഞ ആളാണ്. ഞാനിപ്പോൾ ആരെയും സ്ഥിരമായിട്ട് ആയുർവേദ മരുന്ന് കഴിക്കുന്ന ആളാണ്. ജില്ലാശുപത്രി നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് ആശുപത്രി നിന്നൊക്കെ കഴിക്കുന്നതാണ്. അപ്പൊ ഈ നമുക്ക് അവിടുന്ന് ഔഷധിയുടെ മരുന്നുകൾ തരുന്നുണ്ട്, പോരാത്തത് പുറത്തുനിന്ന് കുറിച്ച് തരുന്നുണ്ട്. അതേ കൂടുതലും വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന മരുന്നുകളാണ്. അപ്പൊ അതിന്റെ ഗുണനിലവാരം എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ ഉണ്ടാക്കാത്തതുകൊണ്ട് അറിയാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ?
2: അതുണ്ടല്ലോ, ഇപ്പം ഡ്രസ് കൺട്രോളിങ് വിഭാഗം എല്ലായിടത്തും ഉണ്ട്. വെളിയിൽ നിന്ന് വന്നാലും അത് അവിടെയും നമ്മളത് നല്ലോണം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മെഡിക്കൽ സ്റ്റോർ വഴി വിൽക്കാൻ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയിക്കേണ്ട.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, നേരത്തെ തലയിൽ എണ്ണ തേക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ നവജാത ശിശുക്കൾ മുതൽ വാർദ്ധക്യത്തിലെത്തിയ എല്ലാ ആൾക്കാർക്കും, അല്ലെങ്കിൽ എല്ലാ വാത പിത്തം കഫം ഇങ്ങനെ പല ശരീരപ്രകൃതിയുള്ള എല്ലാ ആൾക്കാർക്കും തലയിൽ എണ്ണ തേക്കുന്നത് റെക്കമെൻഡ് ചെയ്യാറുണ്ടോ?
2: ഉണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നവജാത ശിശുവിന് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന ഇത് തന്നെ കുഞ്ഞിനെ എണ്ണ തേപ്പിച്ച് കിടത്തി. അതിന് ഓരോരുത്തർക്കും ഓരോന്ന്. സാധാരണ നവജാത ശിശുവിനൊക്കെ നമ്മൾ ചെയ്യുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. തേങ്ങ തിരുമി പിഴിഞ്ഞ് പാലെടുത്ത്, അപ്പോൾ അത് പ്യുവറാണെന്ന് നമുക്ക് സംശയമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അത് തേച്ചാണ് കുളിപ്പിക്കാറ്. ഉച്ചി വയ്ക്കുക എന്നൊരു ക്രിയ കേട്ടിട്ടില്ലേ? ഉച്ചി വയ്ക്കുക എന്ന് പറയുന്നത് കുളിപ്പിച്ചതിന് ശേഷം പോലും ചില സ്ഥലങ്ങൾക്ക് പ്രാദേശികമായിട്ട് തുണിയിലെണ്ണ മുക്കി ഉച്ചിയിൽ വയ്ക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നാഡി ഞരമ്പുകൾക്ക് നല്ല പ്രയോജനം കിട്ടുമെന്നാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു, ചെയ്തെടുത്ത് വർഷങ്ങളായി നമ്മൾ ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊരു പ്രധാനം. അതുപോലെ തന്നെ ദേഹം മുഴുവനും നമുക്ക് തന്നെ ചെയ്ത് നോക്കി അറിയാം, ഭയങ്കര ക്ഷീണമുള്ളപ്പോൾ എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉന്മേഷമാണ്. അതുകൊണ്ട് തലയിലും വയ്ക്കണം, ദേഹത്തും തേക്കാം, ചെവിയിലും ഒഴിക്കണം എന്നാണ്. എല്ലാ ദിവസവും തലയിലും എണ്ണ വയ്ക്കണം, കാലിലും എണ്ണ കാലിൻ്റെ അടിഭാഗത്തും തേക്കണം, ചെവിയിലും ഒഴിക്കണമെന്നാണ്.
0: അഭ്യംഗമാണ്.
2: എന്തെണ്ണയെന്നുള്ളതിന് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്, ഓരോരുത്തർക്കും ചേരുന്ന ഓരോന്നായിരിക്കും. സാധാരണഗതിയിൽ വെളിച്ചെണ്ണ നമ്മൾ നീര് വറ്റിക്കുക എന്ന് പറയുന്ന പോലെ വെളുത്ത ചുവന്നുള്ളിയോ ജീരകമോ കുരുമുളകോ ഇട്ട് മൂപ്പിച്ച് അത് സാമാന്യമായി എല്ലാവർക്കും ചെയ്യാം. അതിലെന്തെങ്കിലും പ്രയാസം തോന്നുന്നെങ്കിൽ മാത്രം വിവിധങ്ങളായ പലതരത്തിലുള്ള എണ്ണകൾ നമ്മൾ കാച്ചി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഡോക്ടറെ കണ്ട ഡോക്ടർക്ക് മനസ്സിലാവും. നിങ്ങളുടെ രൂപം, നിങ്ങളുടെ ആഹാര രീതി, നിങ്ങളുടെ അസുഖങ്ങൾ, നിങ്ങളുടെ സുഖങ്ങളെയൊക്കെ പറയുമ്പോൾ ഏത് കൊള്ളാം എന്ന് തോന്നിയിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലർക്ക് പിണ്ണതേലും ദേഹത്ത് വെച്ച് കുളിച്ചാൽ നല്ല സുഖമായിരിക്കും, ചിലർക്ക് അത് തേക്കുമ്പോൾ ശരിയാവില്ല, ചിലർക്ക് ധാന്യന്തരം തേലം വേണം. അതൊക്കെ ആ രോഗിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥയ്ക്കനുസരിച്ചാണ് തീരുമാനിക്കുക. പിന്നെ തലയിൽ എണ്ണ വയ്ക്കുന്നത് മുടിക്കാണെന്നുള്ള ധാരണ തെറ്റ്. അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെയും സുസ്ഥിതിക്ക്, അതായത് സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ്. കാലിൽ എണ്ണ തേക്കുന്നതും കണ്ണിൻ്റെ രോഗങ്ങളെ പ്രതിരോധിക്കുകയും കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും.
0: അതുപോലെ അലർജി രോഗങ്ങളുള്ള ആൾക്കാർക്ക് തലയിൽ എണ്ണ വയ്ക്കുന്നത് ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അധികരിക്കാനായിട്ട് കാരണമാകുമെന്ന് പറയാറുണ്ടല്ലോ.
2: അതും ഈ പറഞ്ഞ പോലെയാണ്, ഏത് എണ്ണ വേണം എന്നുള്ളത്. അലർജി എന്ന് പറയുമ്പോൾ മിക്കവാറും സൈനസൈറ്റിസും തുമ്മലും ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യേകിച്ചുണ്ട് തേകരാജ തൈലം, കയ്യുണ്യാദി തൈലം, ഇങ്ങനെ പലതുണ്ട്. അത് നമുക്ക് ഒരു വ്യക്തിയെ കണ്ടാൽ മാത്രമേ ഏതെണ്ണ വേണം എങ്ങനെ വേണമെന്ന് തീരുമാനിച്ച്. നമ്മൾ രോഗം നിശ്ചയിക്കുന്ന ദർശനം സ്പർശനം പ്രശ്നം, അതായത് രോഗിയെ കാണണം, അവരെ സ്പർശിച്ച് നോക്കണം, അവരെ ചോദിച്ച് നോക്കണം. അതിനകത്ത് അങ്ങനെയല്ല, ഇത്രയും മൂന്ന് കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് രോഗിയുടെ പിന്നെ ഒരു 10 കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് അവരോട്, എന്നിട്ടാണ് തീരുമാനിക്കുന്നത്.
0: ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: നമസ്കാരം മാഡം, എൻ്റെ പേര് സുരേഷ് കുമാർ, കൊട്ടാരക്കര.
0: സംസാരിച്ചോളൂ.
3: ഞാൻ നടക്കുമ്പോഴേ മാഡം, നമസ്കാരം മാഡം.
2: നമസ്കാരം, പറയൂ പറയൂ
3: മാഡം. ഞാൻ ഈ താഴെ കൂടെ നടക്കുമ്പോഴേ സ്പോഞ്ച് മെറ്റയിലും നടക്കുന്നത് പോലുള്ള അവസ്ഥ ഉണ്ടാകുന്നു. ഒരു 2 വർഷമായിട്ട് അലോപ്പതി മരുന്ന് കഴിക്കുന്നു, ന്യൂറോപ്പതിയാന്നാ അവര് പറഞ്ഞത്.
2: ഡയബറ്റിക് ആണോ?
3: ഡയബറ്റീസ് ഒന്നുമില്ല, ഡയബറ്റീസ് ഒക്കെ നോർമലാ, പ്രഷർ മാത്രം ഉണ്ടോ? മറ്റസുഖങ്ങളൊന്നുമില്ല, പക്ഷെ നടക്കുമ്പോ എപ്പോഴും സ്പോഞ്ച് മറ്റേ നടക്കുമ്പോ പൊങ്ങി ഉണ്ടാകുന്ന നടക്കുന്ന പോലെ തോന്നുന്നു. 1.5 വർഷമായിട്ട് അലോപ്പതി കഴിക്കുന്നു. നമുക്ക് ആയുർവേദം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്, ആയുർവേദത്തിൽ ഇതിന് ചികിത്സ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാനാണ്.
2: പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളതിൽ കാലിലഭ്യംഗം, എണ്ണ തേപ്പ്, പിന്നെ അകത്ത് കഴിക്കാൻ മരുന്നുകൾ, പൂച്ചിടലൊക്കെ പല കാര്യങ്ങളും.

0: അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ആശുപത്രിയിൽ, ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്ന് കണ്ട് അവിടുത്തെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ചികിത്സ കിട്ടും. ചികിത്സയുണ്ട്. ഇല്ല, ഇത് കഴിച്ചു. തലയിലും എണ്ണ തേക്കേണ്ടി വരും ചിലപ്പോൾ. അതൊക്കെ ആ ഡോക്ടർ പറയും. ആ അത് കുഴപ്പമില്ല, അത് മരുന്ന് കിട്ടും നിങ്ങൾക്ക്. അതിന് വ്യത്യാസവും വരും.
1: മാഡം, ദഹന പ്രശ്നങ്ങൾ ഒരുപാട് പേരെ അലട്ടുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ മലബന്ധം അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത്തരം വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആഹാര രീതിയിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ വരുന്നത്?
0: തീർച്ചയായിട്ടും. പിന്നെ ആഹാരം കഴിക്കുന്ന സമയം കഴിച്ച് ദഹിക്കാതെ വീണ്ടും കഴിക്കുക, പിന്നെ നേരത്തെ പറഞ്ഞ വിരുദ്ധാഹാരങ്ങൾ കഴിക്കുക, അസമയത്ത് കഴിക്കുക, കഴിച്ചിട്ട് കുളിക്കുക, കഴിച്ച ഉടനെ ഉറങ്ങുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളെ കൊണ്ടും ആണ് ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നത്. മലബന്ധം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് മാറിയില്ലെങ്കിൽ വീണ്ടും ദഹന പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ദിവസവും സുഖമായ ശോധനയുണ്ട്. ശോധന എന്ന് വെച്ചാൽ മലം വെളിയിൽ പോവുക എന്നുള്ളതിന്. അതുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നിൽക്കുകയുള്ളൂ.
1: ഈ ഗർഭാവസ്ഥയിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ രണ്ട് മൂന്ന് ഈ ബുദ്ധിമുട്ട് കാണാറുണ്ടല്ലോ. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായിട്ട് അത്തരം ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്. എന്താണ് നമുക്ക് ചെയ്യാനായിട്ട്?
0: ഗർഭാവസ്ഥയിൽ നാച്ചുറലായിട്ട് തന്നെ ഒന്ന് രണ്ട് ഇതല്ല, ആദ്യത്തെ സെമസ്റ്ററിലും രണ്ടാമത്തേലും ഒക്കെ ഗർഭാശയം വികസിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഗുദത്തിലേക്ക് അല്ലെങ്കിൽ മലം സഞ്ചയിക്കുന്ന ഭാഗത്തേക്ക് പ്രഷർ വരുന്നത് കൊണ്ടും പിന്നെ മലം പോകാൻ, അപ്പോൾ വയറിളക്കാൻ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. എങ്കിലും ആഹാരത്തിലും ചെറിയ ചെറിയ മരുന്ന് കൊണ്ടും നമുക്കത് മാറ്റാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും ആഹാരം തന്നെയാണ് പ്രശ്നം.
1: പാല് കുഞ്ഞുങ്ങളും
0: അമ്മയുടെ ആഹാരം നേരെയാവുന്നില്ല. അമ്മ ഇപ്പോൾ എന്തും കഴിക്കാം. ഉണ്ടൊക്കെയാണെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു പ്രസവിച്ച സ്ത്രീക്ക്, ഇന്നതേ കഴിക്കാവും. അതൊക്കെ ഉദ്ദേശിക്കുന്ന അമ്മയുടെ ആരോഗ്യത്തിനേക്കാളും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനായിരുന്നു. പാലിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വരുന്ന വ്യത്യാസം കൊണ്ടാണ് കുഞ്ഞിനെ. അതിന് കുഞ്ഞിന് മാത്രം മരുന്ന് കൊടുത്തിട്ട് പോയിട്ട് കാര്യമില്ല. കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം അമ്മയ്ക്ക് മരുന്ന്, അമ്മയുടെ ആഹാര നിയന്ത്രണം, അമ്മയുടെ ഉറക്കം, ഇതെല്ലാം, പിന്നെ മാനസികാവസ്ഥ, ഇത് ഇത്രയും ശരിയായെങ്കിൽ മാത്രമേ ആ രോഗത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ.
1: ഓക്കെ, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ സതീശൻ.
1: സ്ഥലം കൂടെ പറയണേ. ഓക്കെ, സംസാരിച്ചു.
0: ഹലോ. ആ ഹലോ, പറയൂ. ഗുഡ് മോർണിംഗ്.
2: മാഡം, എനിക്ക് ഒരു 10-15 വർഷക്കാലമായി എനിക്ക് ഷുഗർ, BP ഒക്കെ ഉണ്ട്. ഞാൻ അതിന് മരുന്ന് കഴിക്കുവാണ്.
0: ആയിക്കോട്ടെ.
2: ആ കൂട്ടത്തിൽ ഞാൻ ഒരു വർഷം കൊണ്ട് നമ്മുടെ ആയുർവേദ മരുന്നും കഴിക്കുന്നുണ്ട്.
0: ഇതിനു വേണ്ടി തന്നെ
2: ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇപ്പോ എനിക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് യൂറിൻ പിടിച്ചാ നിൽക്കുന്നില്ല.
0: എത്ര വയസ്സുണ്ടെന്ന്
2: ഡോക്ടർ സ്കാൻ ചെയ്ത്? എനിക്ക് 68.
0: ഡോക്ടർ സ്കാൻ ചെയ്തപ്പോ
2: അപ്പൊ യൂറിൻ പിടിച്ചാ എനിക്ക് സ്കാൻ ചെയ്തപ്പോ പ്രോസ്റ്റേറ്റിന്റെ ഇത്തിരി നല്ല ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നെ ചികിത്സിക്കുന്ന ആയുർവേദ ഡോക്ടറോട് ചോദിച്ചപ്പോ RDM പ്രോസ്റ്റിലോൺ എന്നുള്ള ഒരു ഗുളിക തന്നു. ഞാനൊരു 2-3 മാസം കഴിച്ചിട്ട് എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. പിന്നെ സാറ് വേറൊരു ഗുളിയയ്ക്ക് കുറിച്ച് അതൊന്നും തോന്നിയില്ല എനിക്ക്. അതിന് ശേഷം ഞാൻ ന്യൂറോളജി ഡോക്ടറെ സമീപിച്ചു. അപ്പൊ സാറ് ഇപ്പൊ 2 മാസം കൊണ്ട് എനിക്ക് ഗുളിയ വേറൊരു ഗുളിയ തന്നിട്ട് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്കാണെങ്കിൽ വേറെ ആരും ഇല്ല ഓപ്പറേഷൻ ചെയ്താൽ നോക്കാനൊക്കെ.
0: ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അദ്ദേഹം തന്ന ഗുളികയൊക്കെ പോവട്ടെ, ആ കൂട്ടത്തിൽ മലബന്ധം ഉണ്ടാവാതെ നോക്കണം, അതിനുള്ള ആഹാര ക്രമീകരണം.
2: മലത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, മലബന്ധം ആയിട്ടില്ല, പക്ഷെ പോകാനുള്ള ആ ടെൻഡൻസി നഷ്ടപ്പെട്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഞാൻ നിർബന്ധിച്ച് അങ്ങ് പോവും, എന്റെ സമയമാകുമ്പോ ഞാൻ നിർബന്ധിച്ച് അങ്ങ് പോവും. പക്ഷെ അപ്പോൾ ഞാൻ വയറി പുതുക്കി നല്ല ഇതായിട്ട്, പക്ഷെ പിറ്റൊന്നുമല്ല, നമുക്ക് പോകാവുന്ന കണക്കിനാണ്. പക്ഷെ അതിലൊരു ആ ഒരു ക്രമം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ ഞാൻ വെളി ഒരു 4:30 ഉണക്കം എഴുന്നേക്കും, അപ്പോഴെന്നെ കുറച്ചുകൂടി ചൂടാക്കി തണുപ്പിച്ചായിട്ട് വെള്ളം കുടിക്കും. ഒരു ഒരു കാൽ കപ്പോളം വെള്ളം കുടിക്കും.
0: ഒരു ഗ്ലാസ് ചൂടുവെള്ളം തന്നെ കഴിക്കുക. പിന്നെ മുറിവെണ്ണ ഒരു നാല് മടക്ക് തുണി, ഒരു കർച്ചീഫിൻ്റെ വലിയൊരു കർച്ചീഫ് എടുത്ത് അത് നാലായിട്ട് മടക്കി മുറിവെണ്ണ മുക്കി, ചെറു ചൂടാക്കിയ മുറിവെണ്ണ മുക്കി വയറിൻ്റെ അടിഭാഗത്ത് വയ്ക്കുക. നടുവിനും പുരട്ട്, നടുവിനൊക്കെ പുരട്ടിയാൽ മതിയാവും. അങ്ങനെ വച്ചും കൊണ്ടൊരു അര മുക്കാൽ മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് അങ്ങനെ ഒരു 41 ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന് നല്ല വ്യത്യാസം വരും. ബാക്കി മരുന്നുകളൊന്നും നിർത്തണ്ട, മരുന്നുകൾ ചേർന്ന് പോയിക്കോട്ടെ. ആയുർവേദ ആയാലും
2: അലോപ്പതി ഇല്ലാതെ
0: ഇപ്പം നിങ്ങൾ അത് ഓപ്പറേഷൻ ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഒരു 10-40 ദിവസം ഇത് ചെയ്ത് നോക്കൂ, പിന്നെ നോക്കുമ്പോൾ വീണ്ടും അത് ചില മിക്കവാറും 90% വേണ്ടി വരില്ല. അതിപ്പോൾ ഇവിടെ ചോദിച്ച നമ്പർ കിട്ടി, ഞാൻ തന്നെ വേണമെന്നില്ല, എല്ലാ ആയുർവേദ ഡോക്ടർമാർക്കും ഇതൊക്കെ അറിയാം. ആയുർവേദ കോളേജിലുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞാൽ മുക്കോലേക്കല്ലേ? ആ അവിടെ ഇവിടെ മുക്കന് മുക്കന് ആയുർവേദ ഡോക്ടർമാരെ കിട്ടുമല്ലോ. ആരെ വേണമെങ്കിലും സമീപിക്കോ, കിട്ടും. ആരെ സമീപിച്ചാൽ ആ പിന്നെന്ത് വേണം. ശരി, അപ്പൊ
1: വിളിച്ചതിന് നന്ദി മാഡം. മാനസിക സമ്മർദ്ദം ഉത്കണ്ഠയും ഇപ്പോൾ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും മുതിർന്നവരോട് ചോദിച്ചാലും ഒക്കെ സ്ട്രെസ്സാണ്. അപ്പോൾ നമുക്ക് ആയുർവേദം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്?
0: എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ, അതായത് ബുദ്ധൻ്റെ കാലത്താണ് ആയുർവേദം ഏറ്റവും, ബുദ്ധൻ്റെ കാലം തുടങ്ങുന്നതിന് മുമ്പേ, അന്ന് മുതൽ ആയുർവേദത്തിൻ്റെ എല്ലാ അംഗങ്ങളും പരിപുഷ്ടമായിരുന്നു. അതിൽ ഞങ്ങൾക്കൊരു പ്രത്യേക വിഭാഗമാണ് മാനസിക രോഗങ്ങളും അതിൻ്റെ ചികിത്സയും അതിൻ്റെ ആരോഗ്യവും. ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ചികിത്സയേക്കാൾ കൂടുതൽ ആരോഗ്യത്തിനാണ്, ജീവിതത്തിൻ്റെ ആരോഗ്യം, ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുകയാണ്. അപ്പം അതിനകത്ത് ഈ മാനസികാരോഗ്യം ഒരു പ്രധാന വസ്തുതയാണ്. അപ്പം നമുക്കതിന് മരുന്നുകളുണ്ട്, പിന്നെ നമ്മൾ കൗൺസിലിങ്ങിനോ പോലെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അത് വലിയവർക്കായാലും ചെറിയവർക്കായാലും കുഞ്ഞും കാണുമെങ്കിൽ പോലും നമ്മുടെ ജീവിത രീതിയും ജീവിത ക്രമങ്ങളും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളും മാറിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അതിനെ ഒന്ന് കൗൺസിലിങ്ങിൽ കൂടി, ആയുർവേദത്തിനും പറ്റും കൗൺസിലിങ്ങിന് നല്ലോണം ഉണ്ട്, നമ്മളെ കൊണ്ട് നമ്മൾ തന്നെ പറയും, സുഖാർത്ഥ സർവഭൂതാനമത സുഖം വിനാ ധർമാത്. ധർമ്മത്തിൽ കൂടി അല്ലാതെ, അതായത് ഡ്യൂട്ടി, ധർമ്മം എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി, അതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, അത് മുഴുവൻ നോക്കി ഇപ്പോൾ പറയാൻ സമയം കിട്ടില്ല. അങ്ങനെ ക്രമമായ മാർഗത്തിൽ കൂടെ ജീവിക്കുന്നവർക്ക് ഇതൊരു വലിയ പ്രശ്നമാവില്ല. അല്ലെങ്കിൽ ക്രമമായ മാർഗത്തിൽ കൂടെ അല്ലാത്തവർ നമ്മളുടെ കൂടെ സഹകരിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇതിനെല്ലാ മാർഗങ്ങളുണ്ട്. പിന്നെ മരുന്നുകൾ ഒരുപാടുണ്ട്. മരുന്നുകളിപ്പോൾ ഇങ്ങനെ ജനറലായിട്ട് പറയാൻ ശരിയാവില്ലല്ലോ. ഗുളികകളുണ്ട്, കഷായങ്ങളുണ്ട്, നെയ്യുണ്ട്, അങ്ങനെയൊക്കെ അതിനും നല്ലവണ്ണം ചികിത്സിക്കാൻ പറ്റുന്നൊരു ശാഖയാണ് ആയുർവേദം.
1: ഓക്കെ, നമുക്ക് അടുത്ത് ആരാണ് വിളിക്കുന്നത് നോക്കാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
3: എന്റെ പേര് രജനി. നമസ്കാരം.
1: സ്ഥലം കൂടെ പറയണേ.
3: എന്റെ പേര് രജനി എന്നാണ്, ഞാൻ ആലപ്പുഴ ജില്ലയിൽ
1: പറയൂരിലാണ്.
3: എനിക്കിപ്പം ഒരു 2 വർഷമായി മുട്ടുവേദനയാണ്.
0: എത്ര വയസ്സുണ്ട്?
3: എനിക്കിപ്പോ 52 വയസ്സുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ ഞാൻ അലോപ്പതി മരുന്നാണ് കഴിച്ചോണ്ടിരുന്നത്. അപ്പം എടുത്ത് നോക്കിയപ്പോ നല്ല
0: തേയ്മാനമാണ്.
3: എനിക്ക് തീരം പ്രയാസമാണ്. ഇപ്പൊ ഞാൻ ആയുർവേദമാണ് കഴിക്കുന്നത്. അടുത്ത ആയുർവേദ ണെന്ന് തോന്നു എണ്ണ വരും. പിന്നെ ചന്ദ്രക്കസ് ഗുളികയും യോഗരാജ് ഗുരുഗുല എന്ന് പറയുന്ന ഒരു ഗുളിക തരുന്നു.
0: കഷായൊന്നുമില്ല?
3: കഷായമുണ്ട്, കഷായം പൊടിയും
0: ഇട്ട് കുടിക്കാനായിട്ട്. അത് എനിക്ക് കേട്ടിട്ട് തോന്നുന്നത് പൂച്ചും കൂടെ കേടേണ്ടി വരും എന്നാണ്. പൂച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ചില മരുന്നുകൾ അരച്ച് മുട്ടിൽ പുരട്ടുന്നതിനെയാണ് പൂച്ചെന്ന് പറയുന്നത്. അതും അവിടെ ഉണ്ടാവും. ഡിസ്പെൻസറി, ആയുർവേദ ഡിസ്പെൻസറി ആണെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ അവിടെ പൂച്ചിൻ്റെ മരുന്നുകളൊക്കെ കിട്ടും. അതിടം, അത് അവരോട് ചോദിച്ചിട്ട്, ചോദിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണെന്ന് പറഞ്ഞ് ചോദിച്ച് നിങ്ങൾക്കത് വാങ്ങിച്ചിട്ട് അത് ഇടാം. അപ്പം അതിൻ്റെ വിശദവിവരം അവർ പറഞ്ഞുതരും.
3: നീറ്റ് വരിയാൻ വേണ്ടിയിട്ട് ഒരു കാടി വെള്ളത്തിൽ കുടിച്ചിട്ടാണ്.

0: ആ അത് തന്നെ അത് തന്നെ, അത് സ്ഥിരമായി ഇടണം, അത് ഉണങ്ങുന്നവരെ ദേഹത്ത് കിടക്കണം. അത് മാറ്റിക്കഴിഞ്ഞാൽ തൈലം പുരട്ടണം, ഏത് തൈലായാലും മതി അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾ എള്ള് നിങ്ങളുടെ ആഹാരത്തിലൊരു ശീലമാക്കോ, ഒരു ദിവസം ഒരു എള്ളുണ്ടയുടെ അത്രയും എള്ള് വറുത്ത് പൊടിച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ദോശയിലോ ചോറിലോ എങ്ങനെയാണ് കഴിച്ചാലും നിങ്ങൾക്ക് നന്നായിരിക്കും അത്. എള്ള് എള്ള് എള്ള് എള്ള് കറുത്ത എള്ള്, അല്ലെങ്കിൽ നല്ല വെളി എള്ളെണ്ണ കഴിക്കണം ഒരു സ്പൂൺ.
1: ഞാൻ എനിക്ക് ആദ്യം ഇതുപോലെ കാടിവെള്ളത്തിൽ കുറുക്കി ഇടാനായിട്ടൊരു പൊടി തന്നായിരുന്നു, അപ്പൊ അത് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ചൊറിച്ചില്ലായിരുന്നു.
0: അത് പറഞ്ഞാൽ അതന്നെ, അതിനകത്ത് അതല്ലാത്ത വേറെ മരുന്ന് പൂച്ചകൾ ഒരുപാട് എന്നെ ഉണ്ട്, നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ വേറെ തരും. ആ അത് വേറെ എഴുതി തരാൻ പറഞ്ഞാൽ മതി, വേറെ ഡോക്ടർ എഴുതി തരും. അതെ അതാണ്, അതിന് നിങ്ങൾ ഈ എള്ളു കഴിക്കും, വറുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കഴിക്കും. ബാക്കി മരുന്നുകളും വേണം, അത് മാത്രം പോരാ, ഡോക്ടറെ കണ്ട് മറ്റു മരുന്നുകളും കൂടെ വാങ്ങിച്ച് കഴിച്ചോളൂ, ആ കൂട്ടത്തിൽ ഇതും കൂടെ കഴിക്കും. അതൊക്കെ കണ്ടാലേ പറയാൻ പറ്റൂ, നിങ്ങൾ ആ ഡിസ്പെൻസറിയിലെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയും ചികിത്സ കൊണ്ട് പറ്റൂല്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് തുടർന്നാൽ മതി. ഓക്കെ,
2: വിളിച്ചതിന്
3: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു. 9495964321, മറ്റൊരു നമ്പർ 9496553321, ഒരു നമ്പർ കൂടി 9496593321.
2: ഇപ്പോൾ പരിപാടിയിലേക്ക് വീണ്ടും നമുക്ക് വരാം. മാഡം, ആയുർവേദം എന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെയും ധാരണ എന്തെങ്കിലും അസ്ഥി സംബന്ധമായ വേദന, നീരുണ്ടാവുക, അപ്പോൾ നമ്മൾ എണ്ണ ഇടുക, അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ. അതിനപ്പുറത്തോട്ട് ഈ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ആയുർവേദം എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് ENT പ്രശ്നങ്ങൾക്ക് അതുപോലെ മാനസിക പ്രശ്നങ്ങൾക്ക് എല്ലാം ആയുർവേദത്തിൽ ചികിത്സയുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാരുടെ ശ്രദ്ധ അതിലോട്ട് പോകാത്തത്, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻ്റ് അവർക്ക് ഉണ്ട് എന്നറിയാത്തത്?
0: അത് കുറച്ചൊക്കെ ഞങ്ങളുടെയും കൂടെ കുറ്റമാണ്, നമ്മളതിൽ സ്ട്രെസ് ചെയ്യാത്തതിൻ്റെയും കൂടി ആയിരിക്കും. പക്ഷെ നേരത്തെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നല്ലോ, വിഷ ചികിത്സ, ബാലചികിത്സ, കണ്ണ് രോഗത്തിൻ്റെ ഡോക്ടർമാർ, ചെവിക്കുള്ള മരുന്നുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു കാലത്ത് ലുപ്തമായിപ്പോയി. അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഞങ്ങൾ ആയുർവേദ ഡോക്ടർമാർക്ക് തന്നെയാണ്. അതിൻ്റെ ഞങ്ങൾക്ക് 8 വിഭാഗങ്ങളാണുള്ളത്. അതിൽ ഇതെല്ലാം ഉണ്ട്, ഗർഭിണിയെ പരിചര്യ, ഗർഭമാകാതിരിക്കുന്നതിനുള്ള ചികിത്സ. ഇപ്പം പക്ഷേ ഇതെല്ലാം നന്നായി വരുന്നുണ്ട് ആയുർവേദ കോളേജുകളിൽ, ഈ 8 വിങ്ങും. അതിനെ വീണ്ടും വിഭജിച്ച് ഞങ്ങൾ പല പല ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ടുണ്ട് എല്ലാത്തിനും. പക്ഷെ ജനറലായിട്ട് ജനത്തിനിങ്ങനെ, പക്ഷെ അങ്ങനെയല്ല. കണ്ണിൻ്റെ ഡയബറ്റിക് റെറ്റിനോപ്പതിക്കായാലും കാറ്ററാക്റ്റിനായാലും പോള രോഗങ്ങൾ, അതായത് ലിഡിൻ്റെ രോഗങ്ങൾക്കായാലും വിശദമായ 94 രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടാതെ പുതിയതായി ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, ദോഷത്തിൻ്റെ സ്ഥിതി നോക്കി ഇതെല്ലാം നമുക്ക് ചികിത്സിക്കാം എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഉപദേശം തന്നിരിക്കുന്നത്. ഉണ്ട് മൂക്കിൻ്റെ രോഗങ്ങൾക്ക്, നേസൽ പോളിപ്പ്, സൈനസൈറ്റിസ്, ചെവിയിലുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും വിശദമായ ഫലപ്രദമായ രോഗം ചികിത്സയുണ്ട്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഡോക്ടറോട്, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
4: സ്വാഗതം, എന്റെ പേര് കാർത്തിക, കണ്ണൂർ ജില്ലയിലെ മുത്തന്നൂരിനടുത്താണ്.
2: ആ ഡോക്ടറോട് സംസാരിച്ചോളൂ, ഡോക്ടർ ജയശ്രീ ഉണ്ട്.
0: ഹലോ പറയാം.
4: ഓക്കേ ഡോക്ടർ,
0: ആ പറയൂ.
4: ഞാൻ കണ്ണൂർ ജില്ലയിലാണ്, കാർത്തിക.
0: ആ പറയൂ, കേട്ടു.
4: ആ ഡോക്ടറെ, ഞാൻ പോളിയോ ബാധിച്ച ഒരാളാണ്. പക്ഷേങ്കിൽ അതിനെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ട്, ഞാൻ വടി കുത്തിയിട്ടല്ലോ പിന്നെ എപ്പോഴും നടക്കുന്ന ആളേനു. ഇപ്പോ വല്ലാതെ ശരീരവേദന, കാലൊരു പൊക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ചുമരെല്ലാം പിടിച്ചിട്ട് ഒരു കഷ്ടപ്പെട്ടാണ് നടക്കുന്നത്. ആയുർവേദമാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. ഈ ഒരു മാസം മുന്നേ കണ്ണൂരി താണ ആശുപത്രി പോയരോ ഓറ് പറഞ്ഞു ഈ ഞവരക്കിഴി വെച്ചാൽ ആശ്വാസം ഉണ്ടാവും.
0: ഏതാണ്?
4: കണ്ണൂരില്ലേ?
0: ആ അതെ അതെ. എന്ത് ചികിത്സ ചെയ്താൽ ഗുണമുണ്ടാവുമെന്ന്? ഉണ്ടാവും. നിങ്ങൾ എനിക്ക് തോന്നുന്നു അവര് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞല്ലേ ഞവരക്കിടി ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നല്ലതാണ്.
4: കണ്ടു, എന്നിട്ട് കുറച്ച് ഗുളികയൊക്കെ തന്നു. പിന്നെ കാലിനൊരു പൊട്ടൊക്കെ വന്നിട്ട് ഒരു കറുത്ത കളറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത ഗുളിക കഴിച്ചപ്പോ ആ കളറെല്ലാം പോയി, നല്ല കളറായി. അപ്പോ ശരീരം വല്ലാത്തൊരു വേദന, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല.
0: അപ്പൊ അവര് പറഞ്ഞ ശരിയാണ്, അത് നോക്കി നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ ഞവരക്കിഴി കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടും എന്നാണ് എനിക്ക് ഇത്രയും കേട്ടതിൽ നിന്ന് തോന്നുന്നത്. ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാൽ മതി. ഗവൺമെന്റ് ആശുപത്രികളിൽ അതിനുള്ള സൗകര്യമുണ്ട്, കുറച്ച് പൈസ ചെലവുള്ള കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാൽ മതി.
4: നല്ല മഴയാവുമ്പോ നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞു.
0: ആ ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവും.
4: പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ,
0: പറയാ.
4: അപ്പി ഇടാൻ പോണെന്ന് തോന്നുമ്പോഴേക്കിന് പിന്നെ ഇത് കക്കൂസിൽ എത്തൂല, പെട്ടെന്ന് തന്നെ അവിടെ തന്നെ ആയി പോവും. അതെന്തുകൊണ്ടാ ഡോക്ടറേ? പിന്നെ നടുവേദനയുണ്ടായി, നടക്കലിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും. ഇതെന്തുകൊണ്ടാ ഡോക്ടർ?
0: അത് അവിടെയുള്ള മസിലിനൊക്കെ ശക്തി കുറഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങളത് തോന്ന ഒരുപാട് തോന്നുന്നവരെ പിടിച്ച് വെച്ചോണ്ടിരിക്കുകയും ചെയ്യരുത്. ഒരു വയസ്സാവും.
4: പോണോന്ന് തോന്നുമ്പോഴത്തെ തന്നെ ബാത്റൂമിൽ എത്താൻ പറ്റുന്നില്ല.
0: അതിനും നല്ല ചികിത്സയുണ്ട്. ഞങ്ങൾ മാത്രാവസ്ഥ എന്നൊക്കെ പറയുന്നത് ആ മലദ്വാരത്തിലേക്ക് തൈലമൊക്കെ കയറ്റും. അങ്ങനെ കയറ്റിക്കഴിഞ്ഞാലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പുറമേ പെരട്ടിയ വ്യത്യാസം ഉണ്ടാകും. അവഗാഹ സ്വേദം എന്നൊരു ചികിത്സയുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ ഞവരക്കിഴിക്ക് പോവുകയാണെങ്കിൽ ആ ഡോക്ടറോട് ഇതും കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ഫലപ്രദമായ ചികിത്സയുണ്ട് ഇതിന്.
4: പിന്നെ ഞാൻ ചെറുതിലെ ആയുർവേദ എണ്ണയും കുഴമ്പെല്ലിട്ട് തടവിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് അന്നേരാണ് പടിയെല്ലാം കുത്തിയിട്ട് നടക്കാൻ പറ്റിയത്.
0: അതിപ്പോ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കൂ. നല്ല പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞ ഈ പ്രശ്നത്തിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അതാണ്, അതെ, ആർക്കായാലും പ്രയാസമുള്ള ഒരു കാര്യമല്ലേ. അതിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അതിനൊരുപാട് ചികിത്സയുണ്ട്. ഇങ്ങനെ ഒരു പ്രഭാഷണത്തിൽ കേട്ടു എന്ന് പറഞ്ഞാൽ മതി. വസ്തി മാത്രാ വസ്തി എന്നൊരു കാര്യമുണ്ട്, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും.
4: പിന്നെ ഞാൻ എണ്ണയെല്ലാം കാച്ചിയതാണ് കേക്കാറ്. പച്ച വെളിച്ചെണ്ണ കേക്കാറില്ല, പച്ചവെള്ളം കുടിക്കാറില്ല. പിന്നെ ആഹാരത്തിനും മുന്നേ കുളിക്കൂ. പിന്നെ
0: അതുകൊണ്ടാണ് പോളിയോ വന്നിട്ട് ഇത്രയൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നേ.
4: പിന്നെ അങ്ങനെ ഇതിൻ്റെ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാൻ ശ്രമിച്ചു. അതുപോലെ
0: ഇപ്പൊ ഇതും ചെല്ലോ, ഇത് ഞാൻ ഒരു കഴിയും അതിന്റെ കൂടത്തെ ഈ കാര്യങ്ങളും കൂടെ ഒക്കെ പറയുമ്പോ. മാത്രാവസ്ഥ എന്നൊരു വസ്തു ഉണ്ട്, അത് ചെയ്യുമ്പോ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും.
4: എന്താണ് അതിന്റെ പേര്?
0: അവസ്ഥ എന്ന് പറഞ്ഞാ മതി ഡോക്ടറോട്, അവർക്കറിയാം എന്താ ചെയ്യേണ്ടത്. വസ്തി മലദ്വാരത്തിലേക്ക് എണ്ണയും കഷായവും ഒക്കെ കയറ്റുന്ന ഒരു പരിപാടി അത്. അതിൽ പല സൈസിലുണ്ട്, അത് ഏത് വേണമെന്ന് ആ ഡോക്ടർ നിങ്ങളെ നോക്കിയിട്ട് തീരുമാനിക്കും. അപ്പൊ ഒന്നുകൂടെ പറയൂ, ഇത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് ഇതങ്ങ് ബലിപ്പിച്ച് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നും കൂടെ പറ.
2: മാഡം, അലർജി സംബന്ധമായിട്ടുള്ള പലവിധമായ കാരണങ്ങൾ കൊണ്ട് അലർജികൾ വരാമല്ലോ. അപ്പോൾ അലർജി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളും അതിൽ ആയുർവേദം നിർദ്ദേശിക്കുന്ന ചികിത്സ എങ്ങനെയാണ്?
0: ഇപ്പോൾ അലർജി എന്നുള്ളതുകൊണ്ട് തുമ്മലോ ശ്വാസം മുട്ടലൊക്കെ ആണെങ്കിൽ അതിന് ഏതാണ് നോക്കേണ്ടതെന്നാണ് അലോപ്പതിയും പറയുന്നത്. പക്ഷേ ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിക്കണ്ടേ. അപ്പോൾ അതിന് നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണഗതി ചെയ്യുന്ന നസ്യമാണ്. ആ നസ്യവും അതിനനുസരിച്ചിട്ട് നമ്മുടെ ദേഹക്ഷമത അല്ലെങ്കിൽ ദേഹത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന മരുന്നുകളുണ്ട്, ലേഹ്യങ്ങളുണ്ട്, നെയ്യുണ്ട്. അതുമൊക്കെ ചെന്ന് നസ്യത്തോടൊപ്പം ആ മരുന്നുകളും കൂടെ കഴിച്ചാൽ നല്ലതായിട്ട് വ്യത്യാസം വരും. ചികിത്സിച്ച് മാറ്റാനും പറ്റും.
2: ദീർഘനാള് ചികിത്സ
0: കുറച്ച് അഞ്ചാറ് മാസമെങ്കിലും ചികിത്സിക്കേണ്ടി വരും.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
5: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ജയശ്രീ ഉണ്ട്, സംസാരിച്ചോളൂ.
0: ഹലോ,
5: നമസ്കാരം മാഡം.
0: നമസ്കാരം.
5: മാനസിക സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതാണ്.
0: ആ പറയാം.
5: അതെ, നമ്മുടെ ഇന്നത്തെ ഒരു ചുറ്റുപാട് എനിക്ക് തീരെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ?

0: ഏതേത്
1: അതായത്
0: ഓഫീസിലോ?
1: ഭയങ്കര സ്ട്രെസ് ഉള്ള
0: ആ
1: ഓഫീസിലാണെങ്കിലും പുറത്ത് എല്ലാം ഒരു സ്പീഡായിട്ടുള്ള ലൈഫ് അല്ലേ.
0: അതെ അതെ
1: അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോന്ന് അറിയാൻ.
0: പിന്നെ തീർച്ചയായിട്ടും പരിഹാരം, നല്ല എണ്ണ തേച്ച് തലയെ തേച്ച് കുളിക്കണം കറക്റ്റ് സമയം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ഉറക്കമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഈ ഫോണിൻ്റെ ഉപയോഗം വർത്തമാനങ്ങളൊക്കെ ഒരു 9, 9:30 ആകുമ്പോഴേ നിർത്തിയിട്ട് 10 മണിക്ക് കിടക്കാൻ നോക്കുക. രാവിലെ എണീക്കണം, എണീറ്റ് കഴിഞ്ഞാൽ തലയിൽ എണ്ണ വെച്ച് കുളിക്കണം, കാലിൻ്റെ അടിയിലും എണ്ണ പുരട്ടണം. പിന്നെ
1: ഞാൻ
0: മരുന്ന്.
1: മാഡത്തിനോട് തിരിച്ചു പറഞ്ഞോട്ടെ ഒരു കാര്യം.
0: ആ
1: അതായത് ഞാൻ അങ്ങനെ ഫോൺ അധികം ഉപയോഗിക്കുന്ന ആളല്ല,
0: ആ
1: പക്ഷെങ്കിൽ ഓരോ 9:30 ആകുമ്പോൾ ഞങ്ങൾ കിടക്കുകയും ചെയ്യും. പക്ഷെ മിക്ക ദിവസവും എനിക്ക് ഉറങ്ങും, അതിനുശേഷം ഒരു 1 മണി 2 മണി സമയം പോണരും, പിന്നെ എനിക്ക് ഉറക്കം ഭയങ്കര പാടാണ്. ടെൻഷൻ ആണെന്ന് എനിക്ക് തന്നെ അറിയാം, നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ അടിക്കുന്ന ആളാണ്. പിന്നെ എണ്ണ തേച്ച് കുളിക്കുന്നത്, എണ്ണയൊക്കെ തേക്കുമ്പോൾ മിക്കവാറും പനി പ്രശ്നം വരുന്നതുകൊണ്ടാണേ.
0: അത് നിങ്ങൾക്ക് ശരിയാകുന്ന എണ്ണ അല്ലാത്തത് കൊണ്ടാണ്. അത് കുളിക്കുന്നത് കൃത്യസമയത്തായിരിക്കണം. എണ്ണ തേച്ചത് കൊണ്ട് അസുഖം വരത്തില്ല, തേക്കുന്ന രീതിയിലുണ്ടായ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ് അസുഖം വരുന്നത്. അത് ഉച്ചി തന്നെ വളരെ കുറച്ച് എണ്ണ തേച്ചേ കുളിക്കാവൂ. സോപ്പ് തേക്കരുത്, ഷാമ്പു തേക്കരുത്. എണ്ണയുടെ അംശം കുറച്ച് നമ്മുടെ സ്കിന്നിൽ വേണം. അത് കംപ്ലീറ്റ് തേച്ച് കളഞ്ഞാൽ പ്രയോജനമില്ല.
1: അപ്പോൾ
0: ആ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് പറ്റുന്ന പല പല എണ്ണ, ഈ മാനസിക രോഗ ഈ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എണ്ണകളുണ്ട്. അത് നിങ്ങൾ കോട്ടയത്താണെന്നല്ലേ പറഞ്ഞേ, അവിടുത്തെ നിങ്ങളുടെ ആയുർവേദ ഡിസ്പെൻസറിയിലൊന്ന് സമീപിച്ചാൽ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ആയുർവേദ ഡോക്ടറെ കണ്ടാൽ, നമ്മൾ ചന്ദനാദി എണ്ണ, നീലി ഭൃങ്ങാദി എണ്ണ, കയ്യുണ്ണിയാദി കയർ, ഇങ്ങനെ പലതുണ്ട്. പക്ഷെ അതിങ്ങനെ പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ, കാലിലും തേക്കണം എണ്ണ, പിന്നെ നേരത്തെ ആഹാരം കഴിക്കണം. 9:30 മണിക്ക് ആഹാരം കഴിച്ചിട്ട് ഉടനെ കിടക്കണം. അപ്പം ഇതൊന്ന് കണ്ടാൽ, നല്ല എണ്ണ തേച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിന് പിന്നെ മരുന്നുണ്ട്. അത് അത്യാവശ്യം ഉണ്ടെങ്കിലും മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. എണ്ണ തേച്ച് കൃത്യസമയത്ത് കുളിച്ച് പിന്നെ കുറച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യത്തക്കണമുള്ള വിശ്വാസപരമോ എന്തെങ്കിലും അമ്പലത്തിൽ പോക്കോ ധ്യാനമോ യോഗയോ ഒക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം നേരത്തെ എണ്ണ തേക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് മുടിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രധാനമായിട്ട് ആൾക്കാർ തലമുടി വളരുമെന്നുള്ള ധാരണയിലാണല്ലോ ഒരുപാടധികം എണ്ണ തേക്കുന്നത്. അപ്പം തലമുടിക്കായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക?
0: തലമുടിക്കായിട്ട് ശരിക്കും തലമുടി എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥി പരിണമിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ആണ്. എന്ത് വസ്തുവും പരിണമിക്കുമ്പോൾ രണ്ടുണ്ടാവുമല്ലോ, അതിൻ്റെ സാരാംശം ഉണ്ടാവും, കിട്ടാംശം ഉണ്ടാവും. വേസ്റ്റായിട്ടൊരു സാധനം ഉണ്ടാകും, നമുക്ക് വേണ്ടപ്പെട്ടൊരു അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണ് ഈ മുടി നഖം ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യം നല്ല ആരോഗ്യമാണെന്നുണ്ടെങ്കിൽ ഈ മുടി, പിന്നെ കുറച്ച് പാരമ്പര്യത്തിനും അതിന് സ്ഥാനമുണ്ട്. അപ്പോൾ എണ്ണ തേക്കുന്നത് മുടിക്ക് വേണ്ടി മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മുടി വളരുന്ന എണ്ണകളും ഉണ്ട്, പക്ഷെ അപ്പോൾ അതിനോടൊപ്പം ആഹാരത്തിലും മരുന്നും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രോഗാവസ്ഥ കൊണ്ടാണ് മുടി പോയതെങ്കിൽ അതിന് നല്ല മരുന്നുകൾ കഴിക്കാം. ജനറലായിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ അതിനും മരുന്നുകളുണ്ട്, കഴിക്കുകയും വേണം. കഴിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് മുടിക്ക്, മുടിയിൽ എണ്ണ തേക്കുന്നതിന്.
2: നമുക്ക് അടുത്ത് ആരാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഹലോ, ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: പേര് ഇന്ദു.
2: എവിടെ നിന്നാണ്?

0: എന്തോ ഉച്ച കഴിയുമ്പോഴൊക്കെ നിൽക്കുമ്പം അങ്ങനെ കാലങ്ങ് തടി പോലെ അങ്ങ് ആകും.
1: വേറെ എന്തെങ്കിലും
0: അപ്പൊ
1: അസുഖമുണ്ടോ?
0: വേറെ ഒരു കാലിന് പോളിയോ വന്നിട്ടുള്ളതായിരുന്നു. വേറെ പ്രഷറുണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, അതിന് രണ്ടും മരുന്ന് കഴിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
1: അപ്പം ഈ ഒരു തവണത്തെ ചികിത്സ കൊണ്ട് മതിയാവില്ല. പോളിയോ
0: ആ
1: വന്നതുകൊണ്ട് നിങ്ങൾ ഈ കാലിനായിരിക്കും കൂടുതൽ ബലം കൊടുക്കുന്നതും നടക്കുന്നതിലും
0: ആ
1: കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന ഈ കാലമായിരിക്കും. അതുകൊണ്ടും കൂടെയാണ് അങ്ങനെ വരുന്നത്. പിന്നെ മലബന്ധം
0: ആ
1: ഉണ്ടാവരുത്. അപ്പം ഈ ഇപ്പം
0: ആ
1: കിടന്ന് ചികിത്സിച്ച ആ ചികിത്സ രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശാശ്വത പരിഹാരം കിട്ടും.
0: അത് അതാത് വർഷത്തിൽ തന്നെയാണോ?
1: അത് ആ
0: അതാത്
1: ഡോക്ടർ
0: വർഷത്തിൽ
1: കണ്ടിട്ട്,
0: തന്നെയാണോ?
1: ആ ഡോക്ടറെ തന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അവസ്ഥയ്ക്കനുസരിച്ച് ചിലപ്പോൾ 8 മാസത്തിലൊരിക്കൽ ചെയ്യും, ചിലപ്പോൾ
0: ആ
1: ഒരു വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതിയാകും.
0: ആ
1: അതുമല്ല, കുറച്ചുകൂടെ കണ്ടീഷൻ മോശമാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ചെയ്താലും കുഴപ്പമുണ്ടാവില്ല.
0: ഞാൻ ഉരക്കിഴിയൊക്കെ ഇട്ടതായിരുന്നു.
1: അതവിടെ
0: ഉരക്കിഴി
1: തന്നെ ഒന്നുകൂടെ
0: പിന്നെ
1: കാണിച്ചിട്ട്
0: കഷായം, ചങ്ങനാവി കഷായം ഒക്കെ കഴിക്കും, കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു.
1: അതാണ് അതിൻ്റെ ചികിത്സ.
0: ഇല്ലാതെ കഴിക്കാം. ആ
1: ഒരു
0: അപ്പൊ ഇനി
1: പ്രാവശ്യം
0: ആറ്
1: കൊണ്ട്
0: മാസം കഴിഞ്ഞ്
1: മതിയാവില്ല.
0: വീണ്ടും ചെയ്യും.
1: ആ വീണ്ടും
0: ആ
1: ചെയ്യേണ്ടി വരും, രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും വീണ്ടും ചെയ്യണം.
0: ഇത് ആയുർവേദം കൊണ്ട് മാറുമല്ലേ എന്ന്
1: മാറും
0: പറഞ്ഞത്,
1: മാറും
0: അതൊന്ന്
1: മാറും.
0: അറിയാനായിരുന്നു. ആ ആ ആ
2: വിളിച്ചത്
0: ശരി മാഡം.
2: നന്ദി. മാഡം, സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പം PMOS അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായ മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ ആയുർവേദ ചികിത്സകൾ എത്രത്തോളം ഫലപ്രദമാണ്?
1: പ്രത്യേകിച്ച് ചോദിക്കാനില്ല, അത് നല്ലോണം ഫലപ്രദമാണ്. ഞങ്ങൾക്ക് അതിന് പ്രത്യേക ഒരു വിങ് തന്നെയുണ്ട്, സ്ത്രീ രോഗങ്ങൾക്കുള്ള ചികിത്സ എന്ന്. അതിന് പിന്നെ നമുക്കിപ്പോൾ റെസ്റ്റ് ഇല്ല എന്നുള്ളത്, ഇപ്പോൾ ഇവരും പറഞ്ഞു തുടങ്ങിയല്ലോ, ഇപ്പോഴത്തെ ആൾക്കാരും പറഞ്ഞു തുടങ്ങി ആർത്തവ സമയത്ത് അവധി വേണം എന്നൊക്കെ. ആ ആർത്തവ സമയത്തുള്ള അവധിയായിരുന്നു നമ്മളെ മാറ്റിയിരുത്തുക എന്നുള്ളത്. അശുദ്ധി കൊണ്ടല്ല അത്, നമുക്ക് കിട്ടേണ്ട റെസ്റ്റിന് വേണ്ടിയിട്ടാണ്. അശുദ്ധി ഉണ്ടെന്നുള്ളതും തീർച്ചയല്ലേ, നമ്മൾ ബാത്റൂമിൽ ഏതാവശ്യത്തിന് പോയാലും ക്ലീൻ ആയിട്ടല്ലേ അകത്തേക്ക് കയറുള്ളൂ. അതുപോലെ ഇത് ക്ലീൻ ആവില്ലല്ലോ, 24 മണിക്കൂർ ഉണ്ടാകുന്ന ഒരു ഫ്ലോയാണ് അത്, ചത്ത കോശങ്ങളും രക്തവുമൊക്കെ കൂടിയാണ് വരുന്നത്. അപ്പോൾ പക്ഷേ ആ ഒരു പ്രക്രിയ നമ്മൾ വല്ലാതെ ആഘാതം ഉണ്ടാക്കുന്നുണ്ട്, ശാരീരികമായും മാനസികമായും. ഹോർമോൺ ശാരീരികമായിട്ടാകുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പം നമുക്ക് ആ സമയത്ത് ഏത് വിധത്തിലും റെസ്റ്റാണ്, ശാരീരികം മാനസികം ഒക്കെ വേണം. അത് കിട്ടാത്തതാണ് ഈ രോഗങ്ങളുടെ എല്ലാം പ്രധാനം. നമുക്കൊക്കെ പണ്ട് ആ സമയത്ത് ചില ആഹാരം കഴിക്കരുത്, അപ്പോൾ ഇതൊന്നും പാടില്ല, എല്ലാം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ രോഗങ്ങൾ. അതുകൊണ്ട് ആവശ്യത്തിനുള്ള റെസ്റ്റും അത്യാവശ്യത്തിനെങ്കിലുള്ള റെസ്റ്റും ആഹാര നിയന്ത്രണവും.
2: ആഹാര നിയന്ത്രണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ്?
1: നമ്മൾ അതിന് 2 ദിവസം മുമ്പേ മുതലേ നമ്മുടെയൊക്കെ വീടുകളിൽ കടല കഴിക്കരുത്, പിന്നെ വൻപയർ കഴിക്കരുത്.
2: എന്താ ബ്ലോട്ടിംഗ് വരും?
1: ആ അതാണ്, അത് വായു ശരിക്കും പ്രവർത്തിക്കില്ലെന്നാണ് ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ, അത് വായുവിന് തടസ്സം ഉണ്ടാകും. അങ്ങനെയില്ലാത്ത ആഹാരങ്ങളൊക്കെ കഴിക്കുക, ആ സമയത്തും അതുപോലെ നോക്കുക. അത് കഴിഞ്ഞാൽ 2 ദിവസം കൂടി വായുവിന് വിരോധം വരുന്ന ഒന്നും, അതായത് നമ്മുടെ ഗർഭവും മലവും മൂത്രവും ഈ ആർത്തവ രക്തവും ഒക്കെ കളയുന്ന, വെളിയിലേക്ക് തള്ളിക്കളയുന്ന വായുവിൻ്റെ ഒരു കർമ്മമാണ്, അതിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിന് ഒരു ക്ഷീണമോ അതിനൊരു വികൃതിയോ വന്നാൽ രോഗങ്ങളുണ്ടാകും. അപ്പോൾ നമ്മളുടെ ചികിത്സ തുടങ്ങുന്നത് അവിടെയാണ്. പ്രത്യേകിച്ചും റെസ്റ്റ് വേണം, അതിൽ ശാരീരികവും വേണം മാനസികവുമായ റെസ്റ്റ് വേണം. നമുക്ക് ഉദ്യോഗമുള്ളവർക്കോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നവർക്കോ അതങ്ങനെ പണ്ടത്തെ പോലെ എടുക്കാൻ പറ്റില്ലെങ്കിലും ഒക്കുന്നതിനനുസരിച്ചിട്ടുള്ള റെസ്റ്റും വേണം. അതിന് നല്ല ഫലപ്രദമായ മരുന്നുകളും ഉണ്ട്.
2: അടുത്ത കോൾ നോക്കാം. ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: റോസി ഏറ്റുമാനൂര്.
2: ഡോക്ടർ ജയശ്രീ ഉണ്ട്, സംസാരിച്ചോളൂ.
1: ഹലോ.
3: എനിക്ക് ഡോക്ടറെ നല്ല നടുവേദനയാണ്, വർഷങ്ങളായിട്ടുള്ളതാണ്, ഒരു 30-35 വർഷമായിട്ട് നടുവേദനയുണ്ട്. കുറച്ച് അലോപ്പതിയൊക്കെ ചെയ്തു, പിന്നെ അതെല്ലാം നിർത്തി, പിന്നെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാനിപ്പോ ഒരു യോഗ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമുണ്ടോ?
1: കുഴപ്പമൊന്നുമില്ല, യോഗ ചെയ്യുന്ന ആൾക്കും ശരീരശാസ്ത്രമൊക്കെ അറിഞ്ഞ് യോഗ കറക്റ്റായി പഠിച്ചവർക്കാണെങ്കിൽ ഇതിന് പറ്റുന്ന യോഗ ചെയ്തുതരാം.
3: ഞാൻ ഈ യൂട്യൂബിൽ കാണുന്നത് ചെയ്യുന്നേ.
1: അതും മതിയാവുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ആയുർവേദ കോളേജുകളിലും ആയുർവേദ ഡോക്ടർമാർക്കും ഒരുവിധം എല്ലാവർക്കും യോഗ അറിയാം. അപ്പം നിങ്ങളുടെ ശരീരത്തിൻ്റെ വൈഷമ്യം എന്താണെന്ന് കണ്ടിട്ട് അതിനനുയോജ്യമായ യോഗ ചെയ്യണം. യൂട്യൂബിലെ ആൾക്ക് നിങ്ങളെ അറിയില്ലല്ലോ.
3: വേറെ അസുഖങ്ങളൊന്നുമില്ല,
1: ആ എങ്കിലും ഇത്രയും നാളും ദീർഘമായി നിലനിൽക്കുന്ന ഒരു രോഗമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണും, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ. ആ മലബന്ധം ഉണ്ടാവരുത്. പക്ഷെ അത് കുറച്ചും കൂടെ ഫലപ്രദമാവും. നിങ്ങളതിനെ യൂട്യൂബിലല്ലാതെ പഠിച്ച ഒരു ആളിനെയോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെയോ കണ്ടിട്ടാണെങ്കിൽ

0: ഇന്ന ഇന്ന സാധനങ്ങൾ പറ്റും, ഇന്ന സമയത്ത് ചെയ്യണം എന്നൊക്കെ. പിന്നെ പൊതുവേ ആഹാരം ഒന്നും കഴിക്കാതെ, വെള്ളം പോലും കുടിക്കാതെ ചെയ്താലേ യോഗ കൊണ്ട് പ്രയോജനമുണ്ട്. 99% കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ മുമ്പ് വെള്ളം പോലും കുടിക്കരുത്. അങ്ങനൊന്നും ചെയ്താൽ ശരിയാവില്ല. ആ അത് വേറൊരു വലിയ കാര്യമാണ്, അതിനും കാണണം. അതൊക്കെ നേരിട്ട് കണ്ട് നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ചോദിക്കണം. അതിനുള്ള മരുന്ന് കഴിക്കണം, ആഹാര ക്രമീകരണം വരുത്തണം, രാത്രിയിൽ ലൈറ്റായിട്ട് ആഹാരം കഴിക്കണം, കുറച്ച് സെമി സോളിഡ് ആയിട്ടുള്ള, അതും മലം പോകാനുള്ള തന്നെ ഒരു പ്രയാസം ഉണ്ടാക്കും ഒന്നും കഴിക്കാതിരുന്നാലും. ആ അവിടെയാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം, നിങ്ങളുടെ വയറിനാണ് ആദ്യം ചികിത്സിക്കേണ്ടത്. ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറും, എന്നിട്ട് യോഗയും കൂടെ ചെയ്യാം. അല്ല അത് നിങ്ങൾക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങൾ എന്താന്ന് കണ്ട് അതിനനുസരിച്ചിട്ടുള്ള യോഗ ചെയ്യണം. സമയം വേണം, എല്ലാ ജോലിയും കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴല്ല. അല്ല അത് നിങ്ങളുടെ ചികിത്സയ്ക്ക് നിങ്ങൾ സമഗ്രമായിട്ടൊരു ഡോക്ടറെ കണ്ട് നിങ്ങളെ നല്ലോണം പരിശോധിച്ചിട്ട് ഇതെല്ലാം ചെയ്യാം. മരുന്നും യോഗയൊക്കെ അതിനനുസരിച്ച് ചെയ്താലേ പ്രയോജനം ഉണ്ടാവും. സമയവും ആഹാരം കഴിക്കാതെ ചെയ്യലും ഒക്കെയാണ് അതിനൊരു പ്രധാന ആവശ്യം. ശരി,
1: ഓക്കെ, വിളിച്ചതിന് നന്ദി മേഡം. വിട്ടുമാറാത്ത താരൻ അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ചൊറിച്ചിലും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് ആയുർവേദം എന്താണ് അനുശാസിക്കുന്നത്?
0: ഞങ്ങൾ പറയുന്നത് അത് എണ്ണ തേക്കണം, എണ്ണ തേച്ചാലാണ് താരം വരുന്നതെന്നാണ് കുട്ടികൾ പറയുന്നത്. അങ്ങനെയല്ല, എണ്ണ തേക്കണം, പക്ഷേ ഏതെണ്ണ തേക്കണം എന്നുള്ളതുണ്ട്. പിന്നെ ആഹാരത്തിലും വേണം, നമ്മുടെ സ്കിൻ തന്നെ ഇളകിപ്പോകുന്നതാണ് ഇതിങ്ങനെ. അപ്പോൾ ആ സ്കിന്നിനുള്ള ചികിത്സകളെല്ലാം അവിടെ ആവശ്യമായിട്ട് വരും. ഷാമ്പുവും സോപ്പും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ലതായിട്ടുള്ള എണ്ണ തേച്ച്, കയ്യോണ്യാധികേരം, തത്വരപത്രാധികേരം, ഇങ്ങനെ പലവിധത്തിലുള്ള എണ്ണയുണ്ട്. പക്ഷെ തത്വരപത്രാധിക ചൂടാണ്, പാളിനെ കണ്ടിട്ട് നമുക്കത് നിർദ്ദേശിക്കാൻ പറ്റും. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന താളി, പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറുന്തോട്ടി ഇലയോ ചെമ്പരത്തി ഇലയോ അതിൻ്റെയൊക്കെ താളി ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കുന്നതും ഇതിന് വലിയൊരു നല്ലോണം എണ്ണ തേച്ചിട്ട് ഈ താളി തേച്ച് കുളിക്കാം. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചീവയ്ക്കപ്പൊടി, കുറച്ച് കടലമാവ്, ഒരുപാടായ പിന്നെ അത് കൂടലാവും, അങ്ങനെയുള്ളവരും കൂടെ ചേർത്ത് ചെയ്തു കഴിഞ്ഞാൽ താരന് നല്ല വ്യത്യാസമുണ്ടാവും.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് ലിനു, ഞാൻ കോട്ടയം പാലായിൽ നിന്ന് വിളിക്കുന്നേ.
1: നമ്മുടെ സമയം, പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ.
0: ഹലോ, ആ ഹലോ പറയൂ.
2: ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ.
0: ആ ഗുഡ് ആഫ്റ്റർനൂൺ പറയൂ.
2: ഡോക്ടർ, എന്റെ മമ്മിക്ക് വേണ്ടിയിട്ടായിരുന്നേ. മമ്മി നേരത്തെ ആയുർവേദ മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു, ഇപ്പം പക്ഷെ കഴിക്കുന്നില്ല. ഇപ്പൊ ന്യൂറോയുടെ ഒക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് ആള് ഇംഗ്ലീഷ് മരുന്നാണ് കഴിക്കുന്നത്. പക്ഷെ ആൾക്ക് അത് കഴിച്ചിട്ടും അങ്ങ് അത്ര ബെറ്റർ ആവുന്നില്ല. അപ്പം ആയുർവേദത്തിലേക്ക് പോവുകയാണെങ്കിൽ ബെറ്റർ ആവുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആൾക്ക് ഇങ്ങനെ ആൾക്ക് കൈകാലുകളൊക്കെ നമ്മള് കുറെ നേരം നിന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും കാല് ഭയങ്കരമായിട്ട് കഴിക്കുക, കാലിന് നീര് വെക്കുക, അതുപോലെ തന്നെ കൈ ആണെങ്കിൽ നമ്മള് എന്തെങ്കിലുമൊക്കെ അരിയാൻ, പച്ചക്കറികളൊക്കെ അരിയാൻ എടുക്കുവാണെങ്കിൽ വെള്ളത്തിനകത്ത് മുക്കിയിട്ട് കൈ ഇങ്ങനെ അങ്ങ് എടുത്ത് അരിയാൻ അങ്ങ് തുടങ്ങുമ്പോഴേ ആ കൈ അങ്ങ് മരിച്ച് അരിയാൻ
0: പറ്റത്തില്ലാത്ത മരുന്നുണ്ട്. നല്ല മരുന്നുകൾ കിട്ടും, നിങ്ങൾ വീണ്ടും അതിലേക്ക് പോവാം. പിന്നെ കുറച്ച് വയസ്സായ ആളല്ലേ, അപ്പോൾ പച്ചക്കറി എടുത്ത് കഴുകി വെച്ചാൽ അതൊന്ന് തോർന്നിട്ടെടുക്കുക. അതുപോലെ കയ്യിൽ വെള്ളമായാൽ കൈയൊന്ന് തുടച്ചിട്ടെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്വല്പം ചൂട് പിടിപ്പിച്ചിട്ടെടുക്കുക, കൈയെ ചൂട് പിടിപ്പിച്ചിട്ടെടുക്കുക. മരുന്നുണ്ട്, ന്യൂറോയ്ക്ക് ഏറ്റവും നല്ല മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആയുർവേദ ആശുപത്രിയിലോ ആയുർവേദ ഡോക്ടറെയോ സമീപിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടും, 99% കിട്ടും. അല്ല, ആദ്യം നിങ്ങൾ എണ്ണ പുരട്ടുകയോ കഷായം കുടിക്കുകയോ മരുന്ന് കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പോരെങ്കിൽ ആ കാണുമ്പോൾ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഉഴിച്ചിലോ പിഴിച്ചിലോ ഒക്കെ വേണമെന്ന് തീരുമാനിക്കാം.
2: അതുപോലെ തന്നെ ഡോക്ടർ, എനിക്ക് വേണ്ടിയിട്ടായിരുന്നേ. എനിക്കിപ്പം വയസ്സ് 33, പക്ഷേ എനിക്കാണെ ഇപ്പൊ കാലിന്റെ മുട്ടിനകത്ത് ഭയങ്കരമായിട്ടുള്ള വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദന, ഈ സൂചിയൊക്കെ കുത്തുന്ന പോലത്തെ വേദന. കുറെ നേരം നിന്ന് കഴിഞ്ഞിട്ട് അന്നേരം വേദന സഹിക്കാൻ പറ്റില്ല, നമുക്ക് ഇരിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇരിക്കുമ്പോഴും വേദന, കിടക്കുമ്പോഴും വേദന. ആ വേദന തന്നെ സഹിക്കാൻ പറ്റാത്ത വേദന, അത് വലത് കാലിന്റെ മുട്ടിന് മാത്രമായിട്ടാണ് ഉള്ളത്.
0: അതിന് തൈലം പുരട്ടുകയും പിന്നെ പൂച്ചിടുക, നീരുണ്ടെങ്കിൽ പൂച്ചിടുകയും കഷായം കുടിക്കുകയും അരിഷ്ടം കുടിക്കുകയും ഒക്കെ ചെയ്താൽ നിശ്ചയമായിട്ടും നല്ല ഗുണം കിട്ടും. ഇത്ര വയസ്സല്ലേ ഉള്ളൂ, അപ്പൊ എന്തായാലും ഉടനെ പ്രയോജനം
2: കിട്ടും.
1: മാഡം, നമുക്ക് രോഗപ്രതിരോധ ശേഷി സ്വാഭാവികമായി വർദ്ധിപ്പിച്ച് നിത്യ ജീവിതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതെ വളരെ ശാന്തമായി സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം.
0: ആ, അതിനാണ് ഞങ്ങൾക്ക് സ്വസ്ഥവൃത്തം തന്നെ ഒരു വിഭാഗമുണ്ട്. അതായത് എങ്ങനെ സുഖമായി ജീവിക്കാം, രോഗത്തിൻ്റെ ചികിത്സയല്ല, എങ്ങനെ സുഖമായി ജീവിക്കാം എന്ന്. അതിൽ ഉറക്കം ആഹാരം ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിനൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്കത് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ ദിനചര്യ എന്നൊരു പ്രത്യേകത, അത് എങ്ങനെയാണ് ഒരു ദിവസം നമ്മൾ എണീക്കേണ്ടത്, എത്രയും നേരത്തെ എണീക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ തല തിരിഞ്ഞാണ് താമസിച്ചുറങ്ങി ഒരുപാട് താമസിച്ചെണീക്കുക, അതപ്പോൾ ശരീരത്തിന് ഒരുപാട് ദോഷം ഉണ്ടാക്കുന്നതാണ്. അത് നേരെയാക്കുക, രാവിലെ തന്നെ കുളിക്കുക, സമയത്തിന് കൃത്യസമയത്തിന് അത്യാവശ്യം വേണ്ട. ഇപ്പോൾ ആഹാരം കൂടിപ്പോയ പ്രശ്നങ്ങളാണ് കൂടുതലും, അപ്പോൾ അതിനൊക്കെ വരുത് വരുത്തുക. പിന്നെ മനസ്സിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം കെടുക്കുന്നത് നമ്മുടെ അത്യാഗ്രഹം, പിന്നെ ദേഷ്യം, മറ്റുള്ളവരുള്ള അസൂയ, പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സില്ലായ്മ, ഇങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും സഹായിക്കാനും ഉള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുക, എങ്കിൽ പിന്നെ നമുക്ക് ദേഷ്യം വരാതിരിക്കുകയാണ്. ദേഷ്യമാണ്, അത് ഗീതയിലും പറയുന്ന എങ്ങനെയാണ്, ആയുർവേദത്തിലും പറയുന്ന എങ്ങനെയാണ്, ദേഷ്യം നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു ഇതാണ്. അത് വരാതിരിക്കാനുള്ളത് കുഞ്ഞിലേ ശീലിക്കണം, കുഞ്ഞിലേ ശീലിച്ചു വന്നു കഴിഞ്ഞാൽ അതോ. പിന്നെ ദിനചര്യ, ഇതിലെല്ലാം പ്രധാനമാണ് ഋതുചര്യ. ഓരോ കാലാവസ്ഥയും മാറുമ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് ആഹാരത്തിലും നമ്മുടെ കുളി, പിന്നെ ഉറക്കം, ഇതിലൊക്കെ വ്യായാമം ചെയ്യുന്ന രീതി, ഇതിലൊക്കെയും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും.
1: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ജയശ്രീ എസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടറിനും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
0: നന്ദി, നമസ്കാരം.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് എം എസ് ആശ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ബി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം ശോഭ ബി ടി, ലതീഷ് എം ആർ.
4: ആകാശവാണി കണ്ണൂർ. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഒരു ഗാനം ചിത്ര പാടിയത്, ചിത്രം ഏപ്രിൽ 4.

ഏപ്രിൽ ഫൂൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: is Akashvani. The news read by Abhishek Mukhopadhyay. Both houses of parliament have been adjourned till 12 noon following opposition protests over various issues, including the NEET paper leak case. When the Lok Sabha assembled, Speaker Om Birla tried to take up the questioner, but the opposition members raised the issue of paper leak and student protest. Mr. Birla urged the opposition to cooperate in running the house, but the opposition members continued with the protest, which led to adjournment of the Lok Sabha till 12 noon. The same scene was also witnessed in the Rajya Sabha. When the proceedings began at 11 a.m., Chairman C.P. Radhakrishnan expressed grief over loss of lives during a tragic accident at the under-construction tunnel of the NHPC Teesta Stage 6 hydroelectric project in Sikkim. The House conveyed condolences to the bereaved families. After that, the Chairman allowed the Leader of the Opposition, Mallikarjun Kharge, to speak on the matter he wants to raise. Mr. Kharge raised the issue of student protest over the NEET issue. But due to uproar by the opposition and treasury benches, the upper house was adjourned till 12 noon. The Indian Navy inducted the second anti-submarine warfare shallow water craft of the Mahe-class INS Malvan at Karwar in Karnataka today. This is a significant achievement in India's indigenous warship building. Air Chief Marshal A.P. Singh, Chief of the Air Staff, was the chief guest at the ceremony. Speaking on this occasion, Air Chief Marshal A.P. Singh appreciated the Navy for its efforts towards Atmanirbharta and said that INS Malvan will play a crucial role in maritime security of the country's coastal region. Delhi Metro Rail Corporation, DMRC, has informed that 16 metro stations have been closed till further instructions due to security reasons in the national capital. These include Lok Kalyan Marg, Rajiv Chowk, Patel Chowk, Ramakrishna Ashram Marg, Varakhamba Road, Supreme Court, Seva Tirth, Janpath, Mandi House, Central Secretariat, ITO, Delhi Gate, Indraprasth, Khan Market, Jorbagh, and Shivaji Stadium. However, DMRC noted that the interchange facility will remain available at Rajiv Chowk, Mandi House, and Central Secretariat. In Sikkim, search and rescue operations is on for the third day today to evacuate people trapped inside the under-construction tunnel of the NHPC Teesta Stage 6 hydroelectric project at Samardung in Namchi district. Official sources said that 12 bodies have been recovered so far and 13 persons are believed to be trapped inside the ill-fated tunnel. Governor Om Prakash Mathur and Chief Minister Prem Singh Tamang Gole visited the accident site yesterday. Chief Minister announced to set up a high-level inquiry to find out the causes of the incident. External Affairs Minister Dr. S. Jaishankar today participated in the Quad Foreign Ministers meeting with his counterparts from Australia, Japan and the United States in Manila in Philippines. In a social media post, he said they reviewed the Indo-Pacific landscape and discussed recent developments. He said that India is committed to a free and open Indo-Pacific with the recognition of ASEAN's centrality. On the sidelines of the meeting, Dr. Jaishankar met U.S. Secretary Marco Rubio. External Affairs Minister Dr. S. Jaishankar today met with his Chinese counterpart Wang Yi during the East Asia Summit and ASEAN Regional Forum meetings at Manila in Philippines. In his opening remarks, Dr. Jaishankar emphasized the gradual normalization of India-China relations while stressing that peace along the border remains a fundamental prerequisite for deeper bilateral cooperation. The United States has launched strikes on Iran for the 11th consecutive night as Tehran warned the U.S. against targeting its nuclear facilities. The U.S. Central Command, CENTCOM, has said the strikes were conducted against Iran to further degrade Tehran's ability to threaten commercial shipping in the Strait of Hormuz. Earlier, Iran had attacked more than 30 commercial vessels transiting the strategic waterway over the past 3 months, describing the attacks as unwarranted and saying they had endangered hundreds of civilian mariners and undermined freedom of navigation. In China Open Badminton, India's PV Sindhu will take on compatriot Unnati Huda in the women's singles round of 32 in Changzhou today. Benchmark domestic equity indices were trading more than 0.5% down in the forenoon session today amid geopolitical concerns. The Sensex shed 556 points at 76,914, while the Nifty fell 148 points to 24,040. And that is the end of this news bulletin.
1: Agashvani, Kannur. സേവന വാർത്തകൾ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വ്യക്തിഗത വായ്പാ പദ്ധതികളിൽ വായ്പ അനുവദിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പരമാവധി 10 ലക്ഷം രൂപയാണ് വായ്പ അനുവദിക്കുന്നത്. പ്രായപരിധി 18-60 അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ തളിപ്പറമ്പ് ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0462205036. 0462205036. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള ദേശീയ സഹകരണ പരിശീലന കൌൺസിലിന്റെ കീഴിലുള്ള കണ്ണൂർ പറശ്ശിനിക്കടവിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഒരു വർഷം ദൈർഘ്യമുള്ള ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് കോഴ്സിന് സീറ്റ് ഒഴിവുകൾ ഉണ്ട്. പ്രായപരിധി 45 വയസ്സ്, ഈ മാസം 31 മുമ്പായി യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497724044. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിലെ 2026-27 ഡിപ്ലോമ രണ്ടാം വർഷ കോഴ്സിലേക്കുള്ള നിലവിലെ ഒഴിവുകൾ നികത്തുന്നതിനായി ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അഡ്മിഷൻ ആഗ്രഹിക്കുന്ന 50% മാർക്കോട് കൂടിയ പ്ലസ് ടു സയൻസ്, ബി എച്ച് എസ് സി സയൻസ് അല്ലെങ്കിൽ 50% മാർക്കോട് കൂടിയ 2 വർഷ ഐ ടി ഐ കെ ജി സി ഇ യോഗ്യതയുള്ളവർ 24-ാം തീയതി രാവിലെ 10 മണിക്ക് എല്ലാ സെൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിലെത്തണം. വിദ്യാർത്ഥിനികൾക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഫോൺ നമ്പർ 9895013981. 9895013981. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ എന്താണ് ഫാറ്റി ലിവർ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ. ഹോമിയോപ്പതി പ്രാക്ടീഷണർ ഡോക്ടർ ബിന്ദു ജയൻ സംസാരിക്കുന്നതിൻ്റെ ആദ്യ ഭാഗം ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ. ഇന്നൊരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. രണ്ട് 15 തുടർ നാടകം, 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 അധ്യാത്മ രാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ. 5:43 ഞാറ്റുവേല. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥിയിൽ വാഴക്കൃഷി വിശേഷങ്ങളുമായി കാടാച്ചിറയിലെ KV സത്യനാഥൻ. തുടർന്ന് കാർഷിക വാർത്തകൾ കപ്പയും കാന്താരി. ഇന്ന് രാത്രി 7:35 അങ്കണം, 8 മണിക്ക് ടൂണിൻ സ്റ്റാർസിൽ എം ജയചന്ദ്രന്റെ ചില ഹിറ്റ് ഗാനങ്ങളുമായി എത്തുന്നു MT മഞ്ജിമ, കീബോർഡിൽ A ഷൈജു.

എന്താണ് വരിക വേണമല്ലോ അടിയേരി മഠത്തിൽ ചുട്ട ഭഗവതിയമ്മേ. ഓം അടിയേരി മഠമേറി മുടികളുടെ പൂവും ചൂടി അടികളുടെ മുടികളുടെ നൃത്തങ്ങളാടി വരും ചുട്ട ഭഗവതിയമ്മേ. എനിക്ക് വശമായിരിക്കേ സ്വാഹം നിരുവിച്ച കാളകാട് കാട്ടുമാറും കാമ്പരപരമേശ്വരം കണ്ടമംഗലം പുത്തല്ലം പൂന്തോട്ടം നിർബന്ധം മേപ്പാട് കീപ്പാട് ആലമ്പാടി പട്ടേരി അറിയിൽ പട്ടേരി ചൊല്ലൂർ സ്ഥലം ചാലിൽ നല്ല ആന്തോട്ടം പെന്തർ കോവിലും ചിറ്റയിക്കുന്നു അഴീക്കോടും മെറ്റിയത്തും കരുമാരത്തും പത്ത് എട്ടും പതിനെട്ട് സമ്പ്രദായത്തിലും ശേഷിപ്പെട്ടാരെ പോലെ ഇക്കാ വൂട്ടും മണ്ണപസ്ഥാനത്ത് വെച്ച വിളക്കും പൂവും ചാർന്ന് കയ്യേറ്റ് കോളത്തെ കണ്ട് കൂടെ ദോഷത്തെ ഒരു ആട്ട് പിരിഞ്ഞു കൊള്ളുവാൻ എഴുന്നള്ളി വരിക വേണം അടിയേരി മഠത്തിൽ ഉച്ചിട്ട ഭഗവതിയമ്മ.

വി വി കൃഷ്ണപ്പണിക്കരും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ടാണ് ഇതുവരെ കേട്ടത്. ശ്രോതാക്കളെ, ഇന്നൊരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം പങ്കെടുക്കാനായി 0497295650 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ಆಕಾಶವಾಣಿ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷകരീം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വഖഫ് വിഷയത്തിൽ യു ഡി എഫ് ഗവൺമെന്റിന് വ്യക്തമായ നയമുണ്ടെന്നും മുഖ്യമന്ത്രി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പുതിയ യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഉച്ചയ്ക്ക് ഉന്നതി ഹുഡയെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. ലോക്സഭ സമ്മേളിച്ച ഉടൻ നീറ്റ് വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് ബഹളം വച്ചതോടെ സ്പീക്കർ ഓം ബിർള സഭാ നടപടികൾ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും സഭ ചേർന്നപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഇതോടെയാണ് സഭാ നടപടികൾ രണ്ടുവരെ നിർത്തിവച്ചത്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്തു നിന്നും പ്രതിഷേധമുണ്ടായി. ബഹളം തുടർന്നതോടെ രാജ്യസഭയും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവെക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്നും കാണാൻ അനുമതി നിഷേധിച്ചെന്ന വാർത്ത തെറ്റാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ആർക്കും എപ്പോഴും വന്ന് കാണാമെന്നും ആരെയും കാണുന്നില്ലെന്ന വാർത്ത മാധ്യമങ്ങൾ നൽകരുതെന്നും അദ്ദേഹം മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ മാരിടൈം മേഖലയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നും ടാറ്റ കമ്പനിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വിശദമാക്കി. ഗവൺമെന്റ് ലീഡർ നിയമന കാര്യത്തിൽ 2 പരാതികൾ വന്നെന്നും അതിൽ ഒന്ന് പരിഹരിച്ചതായും മറ്റൊന്ന് പിൻവലിച്ചതായും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി വി ഡി സതീശൻ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജ് കേസിലെ പ്രതി ഡോക്ടർ റാമിനെ വിട്ടയച്ചതിൽ വീഴ്ച സംഭവിച്ചതായും കേസന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിൽ അമുസ്ലീങ്ങളുടെ നിയമനം എൽ ഡി എഫ് ഗവൺമെന്റ് സമ്മതിച്ചതാണെന്നും പാർലമെന്റ് പാസാക്കിയ നിയമമായതിനാൽ അമുസ്ലീങ്ങളെ നിയമിക്കേണ്ടി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ യു ഡി എഫ് ഗവൺമെന്റിന് വ്യക്തമായ നിലപാട് ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വഖഫ് വിഷയത്തിൽ വർഗീയ പ്രചാരണത്തിനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിതല സമിതിയെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും നൽകുമ്പോൾ അക്കാര്യം പരിഗണിക്കാമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടി നരനായാട്ടാണെന്നും വിദ്യാർത്ഥി പോരാട്ടത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1,000 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന 25 വർഷത്തെ കരാർ എൽ ഡി എഫ് ഗവൺമെന്റ് റദ്ദാക്കിയതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ നടപടി റിപ്പോർട്ട് ഡി ജി പിയുടെ പരിഗണനയിലാണെന്നും റിപ്പോർട്ട് വരുമ്പോൾ അതിൽ നടപടി ഉണ്ടാവുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
0: ഫിലിപ്പീൻസിലെ മനിലയിൽ ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ആസിയാൻ റീജിയണൽ ഫോറം യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുന്നതിനെ സ്വാഗതം ചെയ്ത ജയശങ്കർ ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിന് അതിർത്തിയിലെ സമാധാനം അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ബഹുമാനം, താൽപര്യം, സംവേദനക്ഷമത എന്നിവയിൽ അധിഷ്ഠിതമായ സുസ്ഥിരമായ ബന്ധത്തിന് ഏഷ്യയിലും ലോകത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നേരിട്ട് വിമാന സർവീസുകൾ പുനരാരംഭിക്കൽ, വിസാ നിയമങ്ങളിലെ ഇളവുകൾ, കൈലാസ മാനസരോവർ യാത്രയുടെ അതിർത്തി വ്യാപാരത്തിന്റെ പുനരാരംഭം തുടങ്ങിയ സമീപകാല തീരുമാനങ്ങളെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെയും ധാരണയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രധാൻമന്ത്രി ജൻധൻ യോജന പ്രകാരം ജൂലൈ 1 വരെ രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൌണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. അവയിൽ 3.08,00,000 കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്നും കേന്ദ്രസഹമന്ത്രി പങ്കജ് ചൌധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. സിക്കിമിലെ തുരങ്കത്തിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇതുവരെ 12 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കരുതുന്നതായും അധികൃതർ അറിയിച്ചു. ഗവർണർ ഓം പ്രകാശ് മാഥൂറും മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്കോലയും അപകടസ്ഥലം സന്ദർശിച്ചു. കോട്ടയം സ്വദേശി അനീഷ് മോഹനും കാണാതായവരിൽ ഉൾപ്പെടും. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഉപേന്ദ്ര ദ്വിവേദി അത്തരം പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. അഖിലിന്റെ മാതാപിതാക്കളായ ജോയൽ, സാലി എന്നിവരെയും ബന്ധുക്കളെയും അനുശോചനം അറിയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. സാഹിത്യനഗരമെന്ന കോഴിക്കോടിന്റെ പെരുമ നിലനിർത്താൻ കിലയുമായി കോർപ്പറേഷൻ കരാറിൽ ഒപ്പുവച്ചു. മേയർ ഒ സദാശിവനും കില ഡയറക്ടർ ജനറൽ എൻ ദേവിദാസുമാണ് ഒപ്പുവച്ചത്. 4 വർഷം കൂടുമ്പോൾ സാഹിത്യനഗരത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് പദവി നിലനിർത്തുക. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം നാളെ രാവിലെ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല MES സെമിനാർ കോംപ്ലക്സിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയാകും. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനലാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമായ യാത്ര ഉറപ്പാക്കാൻ കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. കഴിഞ്ഞ 3 മാസമായി പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനയെ തുടർന്നാണിത്. 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് അധിക സർവീസ്. യാത്രക്കാരുടെ പ്രതികരണം, എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മെട്രോ അധികൃതർ അറിയിച്ചു. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഉച്ചയ്ക്ക് ഉന്നതി ഹൂഡയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും ആയുഷ് ഷെട്ടിയും ഇന്ന് ആദ്യ മത്സരങ്ങൾക്കിറങ്ങും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 ഇന്ത്യൻ താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ചതിരൂർ നീലായിലെ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. വാഴകൃഷിക്കും കശുമാവിൻ കൃഷിക്കുമാണ് നാശനഷ്ടമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് KU ശശിധരൻ.
2: ആനക്കൂട്ടം സോളാർ വേലി മറികടന്നാണ് ജനവാസ മേഖലയിലെത്തിയത്. 2 ആഴ്ചക്കിടെ 2ാം തവണയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി വ്യാപക നാശം വിതയ്ക്കുന്നത്. 300ലേറെ വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. വാഴയ്ക്കൊപ്പം കശുമാവിൻ തൈകളും നശിപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും. ആറളം ഫാം മേഖലയിൽ നിന്ന് തുരത്തുന്ന ആനകളാണ് അതിർത്തി വനമേഖല വഴി ചതിരൂർ, നിലായ്, പരിപ്പുതോട് ഭാഗങ്ങളിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടങ്ങളിലെ വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനത്തിന്റെ കുറവ് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്.
0: CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. നാളെയും മറ്റന്നാളുമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്ന തീയതി, പ്രാതിനിധ്യം, അജണ്ട എന്നിവയാണ് യോഗങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും 2 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് സംഘടിപ്പിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇനി തൂഫാൻ വാരിയേഴ്സ് എന്ന പരിപാടി മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് മന്ത്രി തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ്, താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും 5 ഓഗസ്റ്റ് സ്വീകരിക്കും. കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷനിലെ 59ാം വാർഡ് കുറ്റിച്ചിറയിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ജനപ്രതിനിധികളുടെ അയോഗ്യത, രാജി, മരണം എന്നിവയെ തുടർന്നുണ്ടായ ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വഖഫ് വിഷയത്തിൽ യു ഡി എഫ് ഗവൺമെന്റിന് വ്യക്തമായ നയമുണ്ടെന്നും മുഖ്യമന്ത്രി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിലെ പുതിയ യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഉച്ചയ്ക്ക് ഉന്നതി ഹൂഡയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: ആകാശവാണി കണ്ണൂർ.
4: ആരോഗ്യദീപ്തി.
3: എന്താണ് ഫാറ്റി ലിവർ? അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ. ഹോമിയോപ്പതി പ്രാക്ടീഷണർ ഡോക്ടർ ബിന്ദു ജയൻ സംസാരിക്കുന്നതിൻ്റെ ആദ്യ ഭാഗം.
5: ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നിശബ്ദനായ എന്നാൽ ഏറ്റവും വലിയ പടയാളിയെക്കുറിച്ചാണ്, നമ്മുടെ കരൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശങ്ങളെ അരിച്ചെടുക്കാനും ഊർജം സംഭരിക്കാനും രക്തം ശുദ്ധീകരിക്കാനും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പണിയെടുക്കുന്ന ഒരു അവയവമാണിത്. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതശൈലി ഈ പാവം കരളിനെ ശ്വാസം മുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഫാറ്റി ലിവർ. എന്താണ് ഇതെന്നും നമ്മുടെ ഭക്ഷണ വ്യവസായം എങ്ങനെയാണ് ഇതിനെ കാരണമാകുന്നതെന്നും ഹോമിയോപ്പതിയിലൂടെ ഇതിനെ എങ്ങനെ നേരിടാമെന്നും നമുക്കിന്ന് വിശദമായി സംസാരിക്കാം. അപ്പോൾ എന്താണ് ഫാറ്റി ലിവർ? പലരും ലാബ് റിപ്പോർട്ടായി ക്ലിനിക്കിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഡോക്ടറെ കരളിൽ അല്പം കൊഴുപ്പ് വന്നാൽ ഇത്ര വലിയ പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ കരളിൽ സ്വാഭാവികമായി അല്പം കൊഴുപ്പ് ഉണ്ടാകാം. എന്നാൽ കരളിൻ്റെ ആകെ തൂക്കത്തിൻ്റെ 5 മുതൽ 10% കൂടുതൽ കൊഴുപ്പ് അടിയുമ്പോഴാണ് അതിനെ നമ്മൾ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. ഒരു അടുക്കളയിലെ ഓവുചാലിന് എണ്ണമയം അടിഞ്ഞുകൂടിയാൽ വെള്ളം പോകാൻ തടസ്സം നിൽക്കുന്നത് പോലെ കരളിന്റെ ഇടനാഴികളിൽ കൊഴുപ്പ് നിറയുമ്പോൾ ശരീരത്തിലെ ശുദ്ധീകരണ പ്രക്രിയ തടസ്സപ്പെടും. ഇത് ഒരു ചെറിയ പ്രശ്നമല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കരൾ വീങ്ങുകയും പിന്നീട് അത് കല്ലിച്ചു പോകുന്ന അവസ്ഥയിലേക്ക്, അതായത് സിറോസിസിലേക്ക് മാറുകയും ചെയ്യും. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അത് മദ്യപാനവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ കഴിക്കുന്ന മദ്യത്തെ വിഘടിപ്പിക്കുന്നത് കരളാണ്. മദ്യം വിഘടിപ്പിക്കുന്ന പ്രക്രിയയിൽ കരളിൽ വലിയ തോതിൽ ഊർജവും ഉപോൽപ്പന്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത് കരൾ കോശങ്ങളിൽ കൊഴുപ്പ് ട്രൈഗ്ലിസറൈഡ് ആയി മാറുകയും അവിടെ തന്നെ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഈ മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഫാറ്റി ലിവറിന് 2-3 ഘട്ടങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഘട്ടത്തിലാണ് ലളിതമായ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്, കരളിൽ കൊഴുപ്പ് നിറയുന്നു. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുന്ന ഒരു ഘട്ടമാണ് ഇത്. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആണ്. അതായത് കൊഴുപ്പ് കാരണം കരളിൽ വീക്കവും പഴുപ്പും ഒക്കെ ഉണ്ടാവുന്നു. ഈ ഘട്ടങ്ങളിൽ ചിലപ്പം ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. പിന്നെ അടുത്തതാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്, അതായത് കരൾ കോശങ്ങൾ നശിച്ച് കല്ലിച്ചു പോകുന്ന അവസ്ഥ. ഇത് ശരിക്കും മാരകമാണ്. ലക്ഷണങ്ങൾ പലപ്പോഴും ഈ അവസ്ഥയിൽ കാണിക്കാറില്ല, എങ്കിലും ചിലരില് വയറിന്റെ വലതുഭാഗത്ത് മുകളിൽ അസ്വസ്ഥതയോ ഭാരമോ തോന്നുകയോ, അതുപോലെ കഠിനമായ ക്ഷീണം, വിശപ്പില്ലായ്മ, അതുപോലെ മഞ്ഞപ്പിത്തത്തിന്റെ ചെറിയ ലക്ഷണങ്ങൾ ഇതൊക്കെ കാണിക്കാറുണ്ട്. ഇനി അടുത്തതാണ്, 2-ാമത്തെ തരമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. അതായത് ഇന്നത്തെ കാലത്ത് മദ്യപിക്കാത്തവർക്കും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കും ഈ രോഗം വരാറുണ്ട്. നോൺ ആൽക്കഹോളിക്കിൽ വരുന്നതാണ് അമിതഭാരം മൂലം, പിന്നെ പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോള്, വ്യായാമക്കുറവ്, അനാരോഗ്യകരമായ ഭക്ഷണശീലം, ഇതൊക്കെയാണ് നോൺ ആൽക്കഹോളിക്കലായിട്ട് വരുന്ന ഫാറ്റി ലിവർ. ഇതിൽ ഇന്നത്തെ കാലത്ത് ആണെങ്കിൽ മദ്യപിക്കാത്തവർക്ക് കൊച്ചുകുട്ടികൾക്ക് വരെ ഈ രോഗം വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയുടെ കൗശലങ്ങൾ തിരിച്ചറിയേണ്ടത്. വർണ്ണശബളമായ

0: എന്ന കുപ്പിയിലാക്കിയ ജ്യൂസും കോളയും യഥാർത്ഥത്തിൽ നമ്മൾ അവരോട് ചെയ്യുന്ന വലിയ ചതിയാണ്. അതുപോലെ മാസങ്ങളോളം കേടുവരാതെ ഇരിക്കാനായിട്ട് ബിസ്ക്കറ്റുകളിലും ബേക്കറികളിലും പലഹാരങ്ങളിലൊക്കെ ചേർക്കുന്ന എണ്ണകൾ കരളിനെ മുറിപ്പെടുത്തുന്നു. നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്നത് ഭക്ഷണമാണോ അതോ പതുക്കെ കൊല്ലുന്ന വിഷമാണോ എന്ന് ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഈ ഫാറ്റി ലിവറിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഫാറ്റി ലിവറിൽ സാധാരണയായിട്ട് ആരംഭത്തിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഫാറ്റി ലിവറിനെ നമ്മൾ നിശബ്ദനായ കൊലയാളി എന്ന് വിളിക്കാം. കാരണം കരൾ 70% നശിക്കുന്നത് വരെ ചിലപ്പോൾ വലിയ ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കില്ല. എങ്കിലും നിങ്ങളുടെ ശരീരം നൽകുന്ന ചില സൂചനകൾ ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്ന അതികഠിനമായ തളർച്ച, വയറിന്റെ വലതുഭാഗത്ത് മുകൾ വശത്തായി ഒരു ഭാരമോ അസ്വസ്ഥത തോന്നിക്കുക, ദഹനക്കുറവ്, വിട്ടുമാറാത്ത ഗ്യാസ് ട്രബിള്, കണ്ണിന്റെ വെളുത്ത ഭാഗത്ത് കാണുന്ന നേരിയ മഞ്ഞ നിറം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ ഉടനെ തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റോ അല്ലെ അൾട്രാസൗണ്ട് സ്കാനിങ്ങോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും.
1: എന്താണ് ഫാറ്റി ലിവർ? അതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ. ഹോമിയോപ്പതി പ്രാക്ടീഷണർ ഡോക്ടർ ബിന്ദു ജയൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഈ പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം ആരോഗ്യദീപ്തിയിൽ കേൾക്കാം.

ഇന്ന് ഒരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 6:50 ഹരിതവേദിയിൽ വാഴക്കൃഷി വിശേഷങ്ങളുമായി കാടാച്ചിറയിലെ കെ വി സത്യനാഥൻ, തുടർന്ന് കാർഷിക വാർത്തകൾ കപ്പേങ്കാന്താരി. 7:35 അങ്കണം, 8 ട്യൂണിൻ സ്റ്റാസിൽ എം ജയചന്ദ്രന്റെ ചില ഹിറ്റ് ഗാനങ്ങളുമായി എത്തുന്നു എം ടി മഞ്ജിമ, കീബോർഡിൽ എ ഷൈജു. 9:30 നിശാസുരഭി,

0: നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2 ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മസഡോണിയൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഡിജിറ്റൽ അടിസ്ഥാന രംഗത്തെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് നോർത്ത് മസഡോണിയയെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ സംസ്കരണം, AI, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ശ്രീമതി മുർമു പറഞ്ഞു. സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. സ്കോപ്പിയ മ്യൂസിയത്തിലെ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമയും ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉന്നയിച്ച് ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു.
1: सभी माननीय सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है. इससे मेरा आग्रह है प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूँ. जितनी देर जितने समय आप चर्चा करना चाहेंगे उपयुक्त समय आपको चर्चा के लिए मिलेगा.
0: രാജ്യസഭയിലും സമാന അംഗങ്ങളാണ് അരങ്ങേറിയത്. സിക്കിമിലെ തീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ടണൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് നാഴികക്കല്ല് കുറിച്ച് 2-ാമത്തെ മാഹി ക്ലാസ് അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവാൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കർണാടകയിലെ കാർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ INS മാൽവാന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ 2-ാമത്തെ ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ മാൽവാന്റെ 80% തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ നേർ സാക്ഷ്യമാണ് INS മാൽവാൻ. അന്തർവാഹിനികളെ കടലിനടിയിൽ വച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ മുൻകൂർ അനുമതിയില്ലാതെ ധർണ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ നടപടിയെ BJP അപലപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്നും DMRC വ്യക്തമാക്കി. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരിക്കണ്ടി ജനറൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ വിട്ടയച്ച സാഹചര്യം പരിശോധിക്കുമെന്നും പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1000 MW വർധന ഉണ്ടായതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കയർ മേഖലയുടെ ശാക്തീകരണത്തിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഓണക്കാലമാണ്, പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ, സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും എല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം ഓണക്കാലത്ത്. കയറിൻ്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. അപകട വിവരമറിഞ്ഞ് അനീഷിന്റെ ഭാര്യ സംഗീതയും മറ്റു ബന്ധുക്കളും ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകടസ്ഥലത്തുനിന്ന് 12 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിഗമനമുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും പുതിയ അവസരങ്ങൾക്കായി കൈകോർക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ പോസ്റ്റ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
4: Both India and ASEAN are optimistic about their prospects. Our eyes must therefore be firmly fixed on opportunities even while addressing challenges. And there are many of them amongst us and between us. The India-ASEAN agenda today covers trade and investment, mobility and talent, tech, digital and AI, green and sustainability as well as connectivity.
0: ഫിലിപ്പീൻസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മുൻനിർത്തി ശ്രീമാതാ വൈഷ്ണോദേവി അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബില്ല് ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ ഉള്ളടക്കം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് നടപടി. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി രണ്ടാം ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: ആകാശവാണി കണ്ണൂർ. അനുപല്ലവിയിലൂടെ തിരയാം പല്ലവിയെ, പാട്ടേതെന്ന് തിരയാം ഹമ്മിങ്ങിലൂടെ.

ബിജിഎമ്മിലൂടെ പാട്ടിലേക്ക്. പല്ലവി അനുപല്ലവി, തത്സമയ ഗാനാന്വേഷണ ഫോണിൻ, ആവിഷ്കാരം ജീജ ശ്രീജിത്ത്. പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പങ്കെടുക്കാനായി 0497295607 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. പല്ലവി അനുപല്ലവി വിജയിക്കുള്ള റേഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റി. ആദ്യത്തെ കോളിലേക്ക്. ഹലോ ഹലോ ഹലോ, ആരാണ്? ശശീന്ദ്രൻ. എവിടുന്ന് വിളിക്കുന്നു? എവിടുന്ന് വിളിക്കുന്നു? കാസർഗോഡ്. കലത് മതിയില്ലേ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ടാപ്പിംഗ് ആണ്. മഴ അല്ലേ? ഇപ്പം വെറുതെ ഇരിക്കുകയാണോ വീട്ടില്? ശരി, അപ്പം ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഇന്നെല്ലാം അനുപല്ലവിയാണ്, ഒരു പഴയ ഗാനത്തിൻ്റെ അനുപല്ലവി. എന്താ

0: ഹലോ,
1: ആ
0: കിട്ടിയോ?
1: പാതിരാവായെന്നു സൗമനി ചിന്തിച്ച് പതിനെട്ടു കഴിഞ്ഞു.
0: ശരി ശരി, ഒരു വിധം ഒപ്പിച്ചു. ഇത്രയൊക്കെയല്ലേ പറ്റൂല്ലേ? ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? ഇപ്പൊ കേക്കുണ്ടോ? കേക്കുന്നില്ലേ? പറയണ്ടേ? പാതിരാവായില്ല പൗർണമി കണ്ണിക്ക് പതിനേഴോ പതിനെട്ടോ പ്രായം. പതിനാറൊന്നും അല്ല, പതിനേഴായിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് ഇപ്പൊ കേൾക്കൂ കേട്ടോ. ആദ്യത്തെ കോളാണ്, അപ്പൊ അവസാനം വരെ കേട്ടുകൊണ്ടിരിക്കുക. മനസ്വിനി സിനിമയിലെ ഗാനമാണ്. ഈ ഗാനം യേശുദാസും എസ് ജാനകിയാണ് പാടിയത്. യേശുദാസ് എസ് ജാനകി കുറേ യുഗ്മഗാനങ്ങൾ, കുറേ എസ് ജാനകിയുടെ ഒരുപാട് പാട്ടുകൾ കൊടുത്തിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വന്നൊരു പാട്ടാണ്. നല്ല ഗാനം, കേൾക്കാം. ശരി.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.

0: ഹലോ പല്ലവിയാണ്, പല്ലവി. ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: റാഫിയാണ്.
0: പാട്ടി തിന്നുന്ന റാഫി. ഓക്കെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? ഇപ്പം നോക്കൂ, ഇപ്പം ബെറ്റർ അല്ലേ? ആണ്, മുറിഞ്ഞു മുറിഞ്ഞിട്ടാണ്. മുറിഞ്ഞു മുറിഞ്ഞാണെങ്കിലും പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, പാട്ട് കേൾക്കാമല്ലോ. ഏ, ഓക്കെ. അപ്പോൾ അനു പല്ലവി ഇതാ.

ഫോൺ കട്ടായിപ്പോയി. അപ്പോൾ ഈ ഗാനം മുഴുവനായിട്ട് കേൾക്കാം. മുള്ളം സിനിമയിലെ ഗാനമാണ്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. വളരെ എളുപ്പമാണ്. വേണുഗോപാൽ പാടിയൊരു പാട്ടാണ്. കൈതപ്രത്തിൻ്റെ രചന, കൈതപ്രം വിശ്വനാഥിൻ്റെ സംഗീതം. ഈ പാട്ടിപ്പോൾ ഒന്ന് കേൾക്കൂ.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: എന്റെ പേര് സവിത.
0: സവിത, റേഡിയോ ഉറക്ക വെക്കല്ലേ, ദൂരേക്ക് നിക്കണേ.
1: ഒരു മിനിറ്റ് മാഡം.
0: സവിത ശ്രീകണ്ഠാപുരം അല്ലേ? ഓക്കെ, മുമ്പ് വിളിച്ചിട്ടുണ്ടെന്ന് തോന്നല്ലേ? ഈ റേഡിയോ നമ്മളിങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് കുറച്ച് നമ്മൾ കുറേ ദൂരെ നിൽക്കണം, വോളിയം കുറച്ച് വെക്കണം.
1: കേൾക്കുന്നുണ്ടോ?
0: ഇപ്പോഴും കേൾക്കാം. നമുക്ക് ആകെ ഒരു അലങ്കോലം പോലെ ഉണ്ടാവും പ്രോഗ്രാം മുഴുവൻ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
1: ഓക്കെ,
0: അപ്പോ പിന്നെ ഒരു അനുപല്ലവിയാണ്. എന്താ

0: കേട്ടാവല്ലേ.
1: ഇല്ല, അദ്ദേഹം വയനാടാണ്. ഒന്നും കൂടെ, ഒന്നും കൂടെ നോക്കൂ,
0: ഒന്നും കൂടി ഡിസ്റ്റർബൻസ്.

0: പാട്ടാ ചെയ്യ? ഇത്ര എളുപ്പം ഞാൻ ചോദിച്ചത് സവിതയ്ക്ക്.
1: നല്ല എളുപ്പമുള്ള പാട്ടാണ്. നാവിന്റെ തുമ്പത്തിന്റെ
0: പുറത്തേക്ക് വരുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണ്.
1: എന്ത്
0: ചെയ്യും,
1: എന്താ ചെയ്യാ?
0: സിനിമ പറഞ്ഞുതരാം മഴയത്തും മുമ്പേ.

ഓക്കെ സവിത, സമയം ഒരുപാടായിപ്പോയി. മഴയത്ത് മുമ്പിലെ പാട്ടായിരുന്നു. എന്നിട്ടും നീ പാടിയില്ലല്ലോ മനത്തിരാ പാടി. ഈ പാട്ടെന്ന് പറയാത്ത ആരും ഉണ്ടാവില്ല. സവിതയ്ക്ക് പറയുന്നുണ്ടാവും, ടെൻഷൻ കാരണം പറയാൻ പറ്റുന്നില്ല. വരുന്നില്ല. ശരി, ഓക്കെ ഓക്കെ, ശരി ഓക്കെ സവിത.

0: കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. സ്ഥാപനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ഹലോ.
4: ഹലോ, നമസ്കാരം.
3: നമസ്കാരം. പല്ലവി അനു പല്ലവിയിലേക്ക് സ്വാഗതം.
4: ഇളമ്പാറയിൽ
3: നിന്ന് സുജാത മേറ്റടി. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ? അനുപല്ലവിയാണ്.

0: ഒന്നും കിട്ടുന്നില്ലല്ലോ.
1: ഒരു പിടിയുമില്ല.
0: നല്ല പരിചയമുള്ള
1: നല്ല പരിചയമുള്ള പാട്ട്, കർക്കിടക മാസത്തിൽ ആകാശവാണിയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു പാട്ടാണ്.
0: അതല്ലേ?
1: അതാണ്. പക്ഷെ എന്താ പാടിയതെന്ന് മനസ്സിലായില്ല. ട്യൂൺ അങ്ങനെയല്ലല്ലോ. അത് തന്നെ വരിയ തന്നെ. ട്യൂണ് എന്തോ ആണ്, അതാണ് കുറച്ചൊരു ഒപ്പിച്ച് പാടിയില്ല. ത്രിപ്രയാരപ്പീരാമ ഭവത്രിപാദ പത്മത്തിലിൻ പ്രണാമം. ഇതാണ് പാട്ട്. ഏത് സിനിമയിലാണ്? സിനിമ ഓർമ്മയില്ല. ഓർമ്മകൾ മരിക്കൂല അല്ലേ? ഓർമ്മകൾ മരിക്കുമോ? ഓർമ്മകൾ മരിക്കുമോ? മാനേജ്മെന്റ് നല്ലൊരു കാലം. ഏത്?
0: ഓർമ്മകൾ മരിക്കുമോ?
1: ഓർമ്മകൾ മരിക്കുമോ സിനിമ. വിധുബാല, വിധുബാല പാട്ടിന്റെ സൗണ്ട്. ഓക്കെ, ഇപ്പൊ പാട്ട് കേട്ടോ. ഇന്ന് രണ്ടാമത്തെ ആളായി സുജാത. ശരിയായിട്ടില്ല, പാടിയത് ശരിയായിട്ടില്ല. ട്യൂണ് ഭയങ്കര കറക്റ്റാ, നമുക്ക് ആർക്കും കിട്ടൂല പാടാൻ. ഇപ്പം വാണി ചേരാൻ പാടും പോലെ പാടാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു പാട്ടാണെന്ന്. ഒരു അല്ല, നമ്മൾ ഒരുപാട് കേൾക്കുന്ന പാട്ടല്ലേ ഇത്. ഈ മാസം മുഴുവൻ പല സമയത്തായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കാം. ശരി.

0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: ഹലോ
1: ഹലോ,
0: പല്ലവിയാണ്? പല്ലവി, ഹലോ, ആരാണ്?
1: ഓക്കെ,
0: ആരാണ്? വിനോദ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: നിർമ്മലഗിരിയാണ് വീട്. ഇപ്പൊ വിളിക്കുന്നത് കണ്ണൂര് തന്നെ.
0: ഇപ്പൊ വിളിക്കുന്നത് കണ്ണൂര് നിന്ന്. ചോക്ക് നിന്നാണ്
1: വിളിക്കുന്നത്.
0: ദൈവമേ, എനിക്ക് എപ്പോഴും പല്ലവി അനുപല്ലവി വിളിക്കണം എന്ന് വിചാരിക്കും, പക്ഷേ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്.
1: ഒരുപാട് അല്ല, ഇത് തന്നെ ഒരുപാട് നേരെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. സന്തോഷം, വേറെ പറയില്ല.
0: എന്ത് ചെയ്യുന്നു? ജോലി എന്താ ചെയ്യുന്നേ?
1: ഞാൻ, നമുക്ക് ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ട്
0: നിർമ്മലഗിരിയിൽ.
1: അത് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. ഞാൻ വൈഫുമാണ്.
0: ഓക്കെ, അപ്പോ സമയം കളയാതെ വേഗം ചോദിക്കാം അല്ലേ? ശരി, ഇതാണ് പല്ലവി.

0: പറയാമോ?
1: നല്ല ഹിറ്റ് പാട്ടാണെന്ന് തോന്നുന്നു.
0: അതെ.
1: പക്ഷേ ഏതാണാവോ.
0: ഇതിന്റെ തുടക്കത്തിലേക്ക് എത്തിപ്പെടാൻ പാടാ അല്ലേ?
1: അതെ അതെ അതെ അതെ അതെ.
0: അനുപല്ലെ വേണമെങ്കിൽ കൊറേ വരിയുണ്ട്, പാടിയിട്ടും പാടിയിട്ട് എത്തുന്നുമില്ല അല്ലേ?
1: അതെ അതെ അതെ. ആരും പറഞ്ഞില്ല അതുകൊണ്ട്
0: രണ്ടുപേരും പറഞ്ഞു. ഒരാള് ശരിക്കും പറഞ്ഞു, ശരിക്കും പാടിയില്ല, ശശീന്ദ്രൻ പാടി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഏപ്രിൽ 19 സിനിമയിലെ ഗാനമാണ്. അതെ അതെ, ബാലേന്ദ്ര മേനോൻ. കിട്ടുന്നില്ല. ശരപ്പൊളി മാല ചാർത്തി, ശരദിന്ദു ദീപം നീട്ടി. പാട്ട് പാടാൻ അറിയാമോ? ഇത് ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലുമായി അല്ലേ? ബസ്സിലുള്ളവരെന്ത് വിചാരിക്കും? ഗേറ്റ് തുറന്നു. അപ്പൊ ശരി, ഞാനപ്പോ ആ പാട്ടും കൊടുത്തേക്കാം, അതാവും നല്ലത്. ഏപ്രിൽ 19 ശരി ശരി. ഓക്കേ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

0: പല്ലവി അനുപല്ലവി തുടരുന്നു. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. ഒരു നമ്പർ കൂടിയുണ്ട്, 9495991015. ഹലോ.
1: ഹലോ.
0: ആരാണ്?
1: ഞാൻ അസ്കറാണ് വിളിക്കുന്നത്.
0: അസ്കറാണ് വിളിക്കുന്നത്. എവിടെ സ്ഥലം?
1: ഞാൻ വെള്ളിയായി.
0: വെള്ളിയായി. ഓക്കെ, ഇതാ ചോദ്യം അനുപല്ലവി.

0: നിലവൻ കൂടെ ദേശത്തിൽ എത്ര പാട്ടുണ്ടെന്ന് നല്ലോണം അറിയാം.
1: ഗന്ധം ഇന്നി തിരഞ്ഞെത്തുമീ സുഗന്ധം,
0: ഈ ഗാനമാണ്.
1: എന്താ
0: പറയണ്ടത് ഭാസ്കർ? ഓക്കെ ശരി.

0: കിട്ടിയില്ല,
1: കിട്ടി വയലോണ്ട് കിട്ടുന്നില്ല.

0: சங்கமம் பாட்டுல
1: எது எது
0: சங்கமம்
1: பூங்காவனம் அதானோ? அதல்ல. அல்ல சங்கமம் அல்ல.
0: பாட்டுல
1: அதான் அதான் ഏത് സിനിമയിലാണ് പാട്ട്?
0: സിനിമയുടെ പേര് മറന്നുപോയി. കമലഹാസനാന്ന് തോന്നുന്നു.
1: ഇതിലോ
0: അല്ലേ?
1: ഇല്ല, കമലഹാസനല്ല.
0: തെയ്യാട്ടം
1: തമ്മിൽ സിനിമ മാറിപ്പോയി. തൃഷ്ണ, തൃഷ്ണ സിനിമയിലെ ഗാനാണ്. മമ്മൂട്ടി സിനിമയിൽ മമ്മൂട്ടി അല്ല. എനിക്ക് പെട്ടെന്ന് അയാളെ പേര് കിട്ടുന്നില്ല. എന്തായിരുന്നു ഇപ്പോ? രാജ്കുമാറോ അങ്ങനെ എന്തോ ആണ്, അദ്ദേഹമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ തെയ്യാട്ടം തമനികളിലും പാടാമോ? തെയ്യാട്ടം തമനികളിൽ ഇനി പാടണമെങ്കിൽ ഞാൻ ആദ്യം അനുപല്ലവി മുതൽ വെക്കണം അല്ലേ?
0: അതന്നെ
1: അതന്നെ. ഓക്കെ ശരി ശരി.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പല്ലവി അനുപല്ലവിയുടെ സമയം തീരുമ്പോൾ ആദ്യം വിളിച്ചിട്ടുള്ള ശശീന്ദ്രൻ കാസർഗോഡ്, അതുപോലെ സുജാത മേറ്റടി, ഷീബ മമ്പറം, ഇവർ മൂന്ന് പേരാണ് ഓൾമോസ്റ്റ് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വിജയിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശശീന്ദ്രൻ കാസർഗോഡിനെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. പല്ലവി അനുപല്ലവി ഇവിടെ സമാപിക്കുന്നു. നിങ്ങളോടൊപ്പം ജീജ ശ്രീജിത്ത്, സാങ്കേതിക സഹായം ഷാജു, കൂടെ അതുൽ.

ഇന്ന് രാത്രി 8 മണിക്ക് ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. എം ജയചന്ദ്രന്റെ ചില ഹിറ്റ് ഗാനങ്ങളുമായി എത്തുന്നു എം ടി മഞ്ജിമ, കൂടെ കീബോർഡിൽ എ ഷൈജു.

FM പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അനുമതിയില്ലാതെ പ്രതിപക്ഷ സമരത്തെ ബിജെപി അപലപിച്ചു. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ലജ്ജാകരമായ ഒരു

അനഹത് സിംഗും ആര്യവീർ ദേവാനും പ്രീ ക്വാർട്ടർ ഫൈനലിൽ. വനിതാ വിഭാഗത്തിലെ ഒന്നാം സീഡായ അനഹത് ഹോങ്കോങ്ങിന്റെ പുയിൻ ചോലെ ലോയെയാണ് പരാജയപ്പെടുത്തിയത്. എഫ് എം പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

0: அண்ணா அண்ணா தனபதி அண்ணா.
1: ஏ ஆரா? ഞാൻ എവിടെയാ?
0: ഹേ, ഇത് ഞാനാ, ഡേവിഡ്. ഇനിയും അണ്ണന്റെ കെട്ട് വിട്ടില്ലല്ലേ. ശരി ശരി, ഒരു കാര്യം ചെയ്യാം. എനിക്ക് മോർണിംഗ് ഷോ ചെയ്യാൻ ഇറങ്ങാറായി. ഞാൻ ഇറങ്ങുക. ദേ, അപ്പാർട്ട്മെന്റിന്റെ ചാവി ഹാളിലെ ടേബിളിന് മുകളിലുണ്ട്. അണ്ണൻ നന്നായി ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റാ മതി കേട്ടോ. നല്ലോണം റെസ്റ്റ് എടുത്തോ, ധൃതി ഒന്നുമില്ല. അണ്ണൻ ഇറങ്ങുമ്പോൾ അപ്പാർട്ട്മെന്റ് ലോക്ക് ചെയ്ത് ചാവി കയ്യിൽ വെച്ചാൽ മതി. അതെ, ഞാൻ സ്റ്റുഡിയോയിൽ വന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ?
1: ഹാ, അങ്ങനെയാണോ? ശരി ശരി, സോറി, ഞാൻ അല്പം ഓവറായി പോയി. അതാ,
0: ഒരു കുഴപ്പമില്ല. പോഡ്കാസ്റ്റ് ഹിറ്റാവാൻ അണ്ണനും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിന് സന്തോഷത്തിനല്ലേ. ബൈ, ഞാൻ ഇറങ്ങാം.
1: ബൈ ബൈ.

0: ഏറെ കഴിഞ്ഞ് കണ്ണു തുറന്ന ഞാൻ കണ്ടത് അപ്പാർട്ട്മെൻറ്റിലെ ചുവരുകൾ നിറയെ പതിപ്പിച്ച ചിത്രങ്ങളായിരുന്നു. വിവിധയിടങ്ങളിൽ ഡേവിഡ് ചെയ്ത ഷോകളുടെ ചിത്രങ്ങൾ. അതിനിടയിൽ വീണ്ടും ഞാൻ കണ്ടു, 5 വർഷം മുമ്പ് ഇടുങ്ങിയ റോഡിൽ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് നേരെ ചീറി വന്ന ഹാർഡ്ലി ഡേവിഡ്സൺ സ്റ്റേറ്റ് 750 എന്ന രാക്ഷസ ബൈക്ക്. ഡേവിഡ് ബൈക്കിൽ കുതിക്കുന്നതിൻ്റെയും ബൈക്കിൽ ചാരി നിൽക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വലുതായി ചുമരിൽ പതിപ്പിച്ചിരിക്കുന്നു. അന്നത്തെ അന്താളിപ്പിൽ മനസ്സിൽ കൃത്യമായി പതിയാതെ പോയ മുഖം ആ സെക്കൻഡിൽ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു. ബൈക്കുമായി ചീറിപ്പാഞ്ഞു വരുന്ന ഡേവിഡിൻ്റെ മുഖം ഞാൻ തിരിച്ചറിഞ്ഞു. ഒന്നുകൂടി എനിക്ക് ബോധ്യമായി, ദൈവമാണ് എന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ എന്തിന് ബോധം നഷ്ടപ്പെടുവോളം ഞാൻ കുടിക്കണം? എന്തിന് ഡേവിഡ് തന്നെ സ്വന്തം വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം? ദൈവനിശ്ചയമുണ്ടതിൽ.
1: മകളുടെ മരണത്തിന് കാരണമായവൻ മുന്നിലെത്തിയിട്ടും പിന്നെയും ഏറെ കഴിഞ്ഞാണ് ധനപതി തൻ്റെ കൃത്യം നിർവഹിച്ചത് അല്ലേ?
2: അവിടെയാണ് ധനപതി എന്ന നമ്പർ 1 റെക്കോർഡിസ്റ്റിൻ്റെ ബുദ്ധിയെ നമ്മൾ അഭിനന്ദിച്ചു പോകുന്നത്. ധനപതിക്ക് വാക്കുകൾ വേണമായിരുന്നു.
1: വാക്കുകളോ? വാട്ട് ഡു യു മീൻ?
2: അതെ, യാത്രാമൊഴി എന്ന പേരിൽ ലോകം കേട്ട ഡേവിഡിൻ്റെ അവസാനത്തെ റെക്കോർഡിലെ വാക്കുകൾ പക്ഷേ ധനപതി പെറുക്കിയെടുത്തവയായിരുന്നുവല്ലോ അല്ലേ ധനപതി?
0: ചിദംബരം, നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണ്. ഡേവിഡ് റെക്കോർഡ് ചെയ്ത 100 കണക്കിന് പോഡ്കാസ്റ്റുകളിൽ നിന്ന് യാത്രാമൊഴിക്ക് ആവശ്യമുള്ള ഓരോ വാക്കും ഞാൻ പെറുക്കിയെടുത്ത് ഒരു പുതിയ ഓഡിയോ ഫയൽ ഉണ്ടാക്കുകയായിരുന്നു. ജീവിതത്തിൻ്റെ നിരർത്ഥകതയെപ്പറ്റി ഡേവിഡ് തന്നെ പറയുന്ന രീതിയിൽ ഒരു മൊഴിക്കത്ത് ഞാൻ റെഡിയാക്കിയെടുത്തു. പക്ഷേ പിന്നെയും ഞാൻ മടിച്ചു നിന്നു.
1: വീണ്ടും ഒരു ഡിസംബർ 18.

0: മകളുടെ പിറന്നാൾ തീയതിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ മിസ്റ്റർ ധനപതി?
1: അതായിരുന്നില്ല കാരണം. എത്ര ക്രൂരത കാണിച്ചവനായാലും ഒരു ജീവനെ ഇല്ലാതാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. അവസരങ്ങളുണ്ടായിട്ടും ഞാൻ ഒഴിവാക്കുകയായിരുന്നു. അതുമല്ല, ഡേവിഡ് അതിനകം ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവളോടൊപ്പം ഒരു ജീവിതം ആരംഭിച്ചിരുന്നു.
2: ചിത്ര, അതല്ലേ ആ പെൺകുട്ടി?
1: അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു പേര്. ഞങ്ങൾക്ക് ഡേവിഡ് ദുഃഖമാണ് സമ്മാനിച്ചതെങ്കിലും ആ പെൺകുട്ടിയെ കരയിക്കണ്ട എന്ന് ഓർത്തു. നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എനിക്കറിയാമായിരുന്നല്ലോ. അങ്ങനെ മാസങ്ങളോളം ഡേവിഡിന് വേണ്ടി തയ്യാറാക്കിയ യാത്രാമൊഴി എൻ്റെ കൺസോളിലെ സെർവറിൽ ഒരു ഫയൽ മാത്രമായി ഉറങ്ങിക്കിടന്നു.
0: പിന്നെ എപ്പോഴാണ് നിങ്ങൾ തീരുമാനം മാറ്റിയത്?
1: ഞങ്ങളുടെ ഇളവേണിയുടെ ജീവൻ എടുത്തത് ഒരുപക്ഷെ ബോധപൂർവമായിരിക്കില്ലല്ലോ എന്നും ഞാൻ ചിന്തിച്ചിരുന്നു. അപകടം ആസൂത്രിതമല്ലല്ലോ. പക്ഷേ
2: എന്തുപറ്റി?
1: ഇളവേണിക്ക് അപകടം പറ്റിയ അതേ ദിവസം തന്നെ ഡേവിഡ് ബോധപൂർവം ഒരു കൊലപാതകം നടത്തിയിരുന്നു.
0: ഡേവിഡ് കൊന്നോ? ആരേ?
2: ഇത് പുതിയ അറിവാണല്ലോ. ധനപതി പറയൂ, അതാരായിരുന്നു?

0: ചിത്രമോളെ, നീയോ? എന്താ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ? ഇതാരാ, കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ.
1: ആരാ വന്നത് കമലെ? നീ ആരോടാ സംസാരിക്കുന്നത്?
2: അച്ഛാ, ഞാനാണ്. പക്ഷേ ഞാൻ തനിച്ചല്ല കേട്ടോ, എന്റെ ഒപ്പം ചില അതിഥികളൂടിയുണ്ട്.
3: ഞാൻ തന്നെ പരിചയപ്പെടുത്താം. കമലാൻ്റി, ഗോവിന്ദൻ സർ. എൻ്റെ പേര് ചിദംബരം. ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. ഇത് എൻ്റെ സുഹൃത്ത് മഞ്ജുനാഥ ഷെട്ടി. കർണാടക ക്രൈംബ്രാഞ്ചിലാണ്.
4: ഏ, ക്രൈംബ്രാഞ്ചൊക്കെ ആയിട്ട് എന്താ മോളെ, വല്ല കുഴപ്പവും?
3: ഇല്ല ഗോവിന്ദൻ സർ, യഥാർത്ഥത്തിൽ കുഴപ്പങ്ങൾ അവസാനിച്ചത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചിത്രയുടെ വീട്ടിലേക്ക് വരാമെന്ന് കരുതിയത്. ഇത് ചിത്രയുടെ ഫ്രണ്ട് അന്ന. അന്നയെ
0: അന്നയെ അറിയാം, ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചിത്രയുടെ കൂടെ താമസിക്കുന്ന കുട്ടിയല്ലേ?
2: അതെ അമ്മേ, സെയിം അന്ന തന്നെ.
3: ഇത് കൃഷ്ണകുമാർ സർ, നേരത്തെ അറിയാമായിരിക്കുമല്ലോ.
4: ഓ, കൃഷ്ണകുമാർ സാറിനെ അറിയാം.
0: എല്ലാരും അകത്തോട്ടിരുന്നാട്ടെ, വന്ന കാലിൽ തന്നെ നിൽക്കാതെ.
4: അതെ അതെ, വരൂ വരൂ. നീ എല്ലാവർക്കും ചായ എടുക്കുക കമലേ.
2: അന്ന, നീഞ്ഞു വാ, നമുക്ക് എന്റെ മുറിയിലേക്ക് പോവാം.
3: ഗോവിന്ദൻ സർ, കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് മുഖവുര ഇല്ലാതെ തന്നെ.
4: ചിദംബരം, ചിത്ര വല്ല കുഴപ്പങ്ങളും ഉണ്ടാക്കിയോ? അവൾ എന്തോ അന്വേഷണത്തിലാണെന്നാണ് കൃഷ്ണകുമാർ സാർ എന്നോട് പറഞ്ഞത്.
5: ചെറിയ അന്വേഷണങ്ങളൊക്കെ ചിത്ര തുടങ്ങി വെച്ചു എന്നുള്ളത് ശരിയാ.
6: യഥാർത്ഥത്തിൽ ദുരൂഹമായ ചിലതും ഉത്തരമില്ലാത്ത പലതും വെളിയിൽ കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിച്ചത് ചിത്രയുടെ അന്വേഷണമാണെന്ന് പറയാം.
4: എനിക്കങ്ങ് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല.
3: പറയാം, എല്ലാം വിശദമായി തന്നെ ഞങ്ങൾ പറയാം. അന്ന് പെണ്ണ് കാണാൻ വന്ന ചന്ദ്രുവിന്റെ ആദ്യ ഭാര്യയെ തേടിയായിരുന്നുവല്ലോ യഥാർത്ഥത്തിൽ ചിത്ര അന്വേഷണം തുടങ്ങിയത്.
4: അതെ,
3: ചന്ദ്രുവിന്റെ ഭൂതകാലത്തെ പറ്റി അറിയാൻ ചിത്ര കൂട്ടുകാരി അന്നയെ ചന്ദ്രുവിന്റെ ഓഫീസിൽ ഇന്റേണായി കയറ്റിവിടുകയാണ് ചെയ്തത്.
4: ഓരോരോ സാഹസങ്ങൾ.
3: അതെ അതെ, പക്ഷേ അന്നയുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ചന്ദ്രുവും ചന്ദ്രുവിന്റെ സഹപ്രവർത്തക ലേഖയും കൂടി ഈ അന്വേഷണം എന്നെ ഏൽപ്പിച്ചു.
4: അപ്പോൾ ചിദംബരത്തിന്റെ ജോലി?
3: ഞാനൊരു ഐ ടി ഫേമിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ചില ഡിറ്റക്റ്റീവ് വർക്കുകളും ഏറ്റെടുക്കാറുണ്ട്.

0: എനിക്ക് വേണ്ട സഹായങ്ങൾ ദാ ക്രൈംബ്രാഞ്ചിലെ മഞ്ജുനാഥ ഷെട്ടിയും ചെയ്തു തന്നു.
1: ഓക്കെ, പക്ഷേ അന്വേഷണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയത്?
0: അതിലേക്കാണ് വരുന്നത്. മേഘ, അതായിരുന്നു ചന്ദ്രുവിന്റെ കാണാതായ ആദ്യ ഭാര്യയുടെ പേര്. മേഘയുടെ തിരോധാനത്തിന്റെ വഴിയെ ചെന്നപ്പോഴാണ് ആത്മഹത്യയെന്ന് കരുതിയ ഒരു മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്.
1: കൊലപാതകമോ? ദൈവമേ, ആരാ കൊല്ലപ്പെട്ടത്?
2: കൊല്ലപ്പെട്ടത് ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തനായ റേഡിയോ ജോക്കിയായിരുന്നു, വൺ മിസ്റ്റർ ഡേവിഡ് ആരോഗ്യസ്വാമി. ചിത്രയുടെ സുഹൃത്ത് കൂടിയാണ് അയാൾ.
1: ചിത്രയുടെ സുഹൃത്തെന്ന് പറയുമ്പോൾ?
0: പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോയ ആ സൗഹൃദത്തെപ്പറ്റി വിശദമായി തന്നെ ചിത്ര നിങ്ങളോട് പറയും. ഇപ്പോഴല്ല, പിന്നീടൊരവസരത്തിൽ.
3: ഗോവിന്ദേട്ടാ, ചിത്ര ഡേവിഡിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്.
0: ഏ, കമലാന്റി ഇവിടെ ഉണ്ടായിരുന്നോ?
3: ഓവ്, പക്ഷേ ഈ അടുത്താണ് അവൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞത്.
1: ഓഹോ, അമ്മയും മോളും കൂടി ഇനി എന്തൊക്കെ ഒളിച്ചും മറച്ചും വെച്ചിട്ടുണ്ട്?
3: സമയം പോലെ അച്ഛനെ അറിയിക്കൂ എന്ന് അവൾ എന്നോട് ഫോൺ ചെയ്ത് പറയുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്.
0: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവേയായിരിക്കണം.
2: ആത്മഹത്യ എന്ന് കരുതിയ ഡേവിഡിന്റെ മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് പക്ഷേ വേറൊരു സത്യത്തിലേക്കാണ് വാതിൽ തുറന്നു തന്നത്.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 18-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, കമല ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 19-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യം മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 2000 പുറത്തിറങ്ങിയ ചിത്രമാണ്. സംവിധാനം ചെയ്തത് ജയകുമാർ നായർ. അഭിനയിച്ചവർ കൃഷ്ണകുമാർ, ജഗതി ശ്രീകുമാർ, നിഷാന്ത് സാഗർ, സാജു കൊടിയൻ, എം എസ് തൃപ്പൂണിത്തുറ, കെ ടി എസ് പടന്നയിൽ, പ്രവീണ, ദേവകി, ബിന്ദു, കൽപ്പന. ഗാനരചന എം ഡി രാജേന്ദ്രൻ, സുരേഷ് രാമന്തളി. സംഗീതം ബോംബെ ദേവി.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന MD രാജേന്ദ്രൻ, സുരേഷ് രാമന്തളി, സംഗീതം രവി ബോംബെ. ഇനി മഴ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 2000 പുറത്തിറങ്ങിയ ചിത്രമാണ്. സംവിധാനം ലെനിൻ രാജേന്ദ്രൻ. അഭിനയിച്ചവർ ബിജു മേനോൻ, ലാൽ, സംയുക്ത വർമ്മ, ജഗതി ശ്രീകുമാർ, തിലകൻ, ഊർമിള ഉണ്ണി, ദേവി അജിത്, സിന്ധു ശ്യാം. ഗാനരചന യൂസുഫലി കേച്ചേരി, OV ഉഷ, കൈതപ്രം കെ ജയകുമാർ. സംഗീതം രവീന്ദ്രൻ.

മഴ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന യൂസുഫ് അലി കേച്ചേരി, ഒ വി ഉഷ, കൈതപ്രം കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ. ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

അറിയിപ്പ്: ഹരിത വീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അധ്യാത്മരാമായണ പാരായണം കേൾക്കാം.
1: വിച്ഛിന്നാഭിഷേകവും പാതുക പട്ടാഭിഷേകവുമാണ് അയോധ്യാകാന്ഡത്തിലെ മുഖ്യ പ്രതിപാദ്യം. രാമായണത്തിൽ ഭാവാവിഷ്കരണം അതിൻ്റെ ഉച്ചകോടിയിലെത്തിയിട്ടുള്ള ഏറ്റവും ഹൃദയാവർജകമായ ഭാഗം അയോധ്യാകാന്ഡമാണ്. രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ദശരഥൻ നിശ്ചയിച്ചു. മന്ഥരയുടെ ഉപദേശങ്ങൾക്ക് വശംവദയായ കൈകേയി രാമാഭിഷേകം മുടക്കുന്നു. ഈ ഭാഗം പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ.

0: ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
4: കാര്യം ശരിയായി.
5: ഏത് കാര്യം?
4: മോളുടെ ഫീസേ
5: കാണട്ടെ. നേട് ഉടനടി 20,000 ലോൺ.
4: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
5: കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
6: RBI പറയുന്നു,
7: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
3: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100%. 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. എങ്ങനെ ശീലിച്ചുവെന്നോ എന്നാരംഭിക്കുന്ന ആദ്യ ഗാനം പാടിയത് കെ ഗിരിജ.

0: കെ ഗിരിജ പാടിയ ലളിതഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പ്രായോജക പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ പ്രാധാന്യം, ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു പ്രഭാഷണമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്ര ജി.
4: മാറിവരുന്ന കാലാവസ്ഥാ വ്യതിയാനം കർഷകരെ ആശങ്കപ്പെടുത്തുന്നതോടൊപ്പം കൃത്യമായ കൃഷിപ്പണികൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടും ഉളവാക്കാറുണ്ട്. കാർഷിക മേഖലയിൽ നിരമൊരുക്കൽ പൂർണമായും പ്രത്യേകിച്ച് നെൽകൃഷിയിൽ യന്ത്രവൽകൃത പാതയിലാണ്. ട്രാക്ടറും ടില്ലറും ഉപയോഗിച്ച് പാടങ്ങൾ ചെളിപൂട്ടുന്നു. നടീൽ യന്ത്രങ്ങളും മിക്ക വയലുകളിലും സജീവമാണ്. കമ്പൈൻ ഹാർവെസ്റ്ററുകൾ ഉപയോഗിച്ച് കൊയ്ത്തുമേതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് 2020 മുതൽ കേരളത്തിലെ നെൽപ്പാടങ്ങളിൽ ഡ്രോണുകൾ അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ പറന്നു തുടങ്ങുന്നത്. കരഭൂമിയിൽ ഒരു പൈലറ്റ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകളുടെയും GPSന്റെയും സഹായത്താൽ കണ്ടെത്താ ദൂരത്തോളം ഓട്ടോമാറ്റിക്കായി പാടങ്ങളിൽ മരുന്നുകൾ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് ഡ്രോണുകളുടെ പ്രധാനമായിട്ട് കൃഷിമേഖലയിലുള്ള പ്രവർത്തനം. നമുക്കറിയാം, പരമ്പരാഗത സ്പ്രേ രീതിയിൽ കർഷകർ നാപ്സാക് സ്പ്രേയറുകൾ, പവർ സ്പ്രേയർ, മിസ്റ്റ് ബ്ലോവർ എന്നിവയിലേതെങ്കിലും സ്പ്രേയറുകളാണ് സാധാരണഗതിയിൽ മരുന്ന് തളിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ ഇത്തരം രീതികളിൽ മിസ്റ്റ് ബ്ലോവറുകൾ അഥവാ അൾട്രാ ലോ വോളിയം പ്രധാനം ചെയ്യുന്നു. അതായത് വളരെ കുറഞ്ഞ രീതിയിലുള്ള മരുന്നുകൾ മാത്രമായിരിക്കും സ്പ്രേ ചെയ്യപ്പെടുന്നത്. എന്നാൽ നാപ്സാക് സ്പ്രേയറുകളിൽ ഹൈ വോളിയം, അതായത് അധികമായിട്ടുള്ള ലായനിയായിരിക്കും വിളകളിൽ പ്രദാനം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവയുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും ഡ്രോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അഗ്രികൾച്ചറൽ ഡ്രോണിൻ്റെ ഫീൽഡ് കപ്പാസിറ്റി, ക്ഷമത എന്ന് പറയുന്നത് നാപ്സാക് സ്പ്രേയറുകൾ, പവർ സ്പ്രേയറുകൾ എന്നിവയെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലാണ്. മാത്രമല്ല, നമുക്കിവിടെ തൊഴിലാളികളുടെ എണ്ണം ഗണ്യേന കുറയ്ക്കാൻ സാധിക്കും. ഇത് പ്രവർത്തിക്കുന്നതിന് ഒരു പൈലറ്റിൻ്റെ സഹായം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പം ഇത്തരം സാധാരണ രീതികളിലെ സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ഷമത എന്ന് പറയുന്നത് വെറും 0.12 ഹെക്ടർ മാത്രമാണ്. അതായത് ഒരു ദിവസം നമുക്ക് വളരെ കുറഞ്ഞ കൃഷിസ്ഥലത്തിൽ മാത്രമേ സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതായത് പ്രവർത്തനശേഷി കുറവാണെന്ന് മാത്രമല്ല അധ്വാനമേറിയുമാണ്. ചെളിയിൽ നടന്നുകൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടും കർഷകനുണ്ടാകുന്നു. ആയതിനാൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് ഡ്രോണുകളുടെ സഹായത്താൽ തരണം ചെയ്യാൻ സാധിക്കുന്ന മാത്രമല്ല, ഡ്രോണിന്റെ പ്രസക്തി ഇപ്പൊ ഏറി വരുന്നു. ഡ്രോണുകൾ നമുക്ക് 2 വിധത്തിലുണ്ട്: ഹെക്സാകോപ്റ്റർ ഡ്രോണുകൾ, ക്വാഡ് കോപ്റ്റർ ഡ്രോണുകൾ. ഇപ്പൊ ഹെക്സാകോപ്റ്റർ എന്ന് പറഞ്ഞാൽ പേരുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയ്ക്ക് 6 പ്രൊപ്പല്ലറുകളാണ് ഉള്ളത്. ക്വാഡ് കോപ്റ്ററിന് നമുക്ക് 4 പ്രൊപ്പല്ലറുകളാണ് ഉള്ളത്. പിന്നെ നമുക്ക് സ്മോൾ

ദ്രാവകമാണ് കൃഷിസ്ഥലത്ത് നമ്മൾ മരുന്ന് തളിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. സെക്കൻഡിൽ 3 മുതൽ 9 മീറ്റർ വരെ വേഗതയിൽ ഡ്രോണുകൾ സഞ്ചരിക്കപ്പെടുന്നു. അതായത് ഇത്തരം വേഗതയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകൾ 1 ഏക്കർ പാടം 10 ലിറ്റർ ലായനി 4 മുതൽ 7 മിനിറ്റ് കൊണ്ട് തളിച്ചു തീർക്കാനായിട്ട് സാധിക്കുന്നു. നോക്കൂ, നമുക്ക് സാധാരണ രീതിയിൽ പവർ സ്പ്രേയറുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ക്ഷമത വളരെ കൂടുതലാണ് ഡ്രോൺ സ്പ്രേയിങ്ങിനെന്ന് മാത്രവുമല്ല ലോ വോളിയം സ്പ്രേ ഇതിലൂടെ സാധ്യമാകുന്നു. അതായത് നമുക്ക് 1 ഹെക്ടറിലേക്ക് വെറും 25 ലിറ്റർ ലായനി മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. 150 മുതൽ 220 മൈക്രോൺ സൈസുള്ള ചെറിയ ജലകണികകളായിട്ടാണ് ഇലകളിൽ ഇത്തരം ഡ്രോണുകൾ വഴി മരുന്നുകൾ തളിക്കപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ സ്പ്രേ വിസ്തൃതി, അതായത് ഡ്രോണുകളിൽ നിന്നും ഇലകളിൽ വന്ന് പതിക്കുന്ന ജലകണികകൾ എത്രമാത്രം വീതിയിലാണ് ചെടികൾക്ക് ലഭ്യമാകുന്നതെന്നുള്ളതിന്റെ കണക്ക് നമുക്ക് 3 മുതൽ 6 മീറ്റർ എന്നുള്ളതായിട്ട് പരീക്ഷണത്തിൽ നിന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നിർഗമനശേഷി മിനിറ്റിൽ 3 മുതൽ 4 ലിറ്റർ ആണ്. അതായത് അതിസൂക്ഷ്മ കണങ്ങളായി മൂലകങ്ങൾ ഇലകളിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. ഫോളിയാർ അപ്ലിക്കേഷൻ ഇലകളിൽ മരുന്ന് തളിക്കുന്ന രീതികളായതിനാൽ തന്നെ വളരെ പെട്ടെന്ന് ഇലകൾ നമ്മൾ തളിക്കുന്ന മൂലകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ഉൽപ്പാദനക്ഷമത ലഭ്യമാകുന്നതിനും ഡ്രോൺ സ്പ്രേയിങ് സാധ്യമാകുന്നുണ്ട്. ഇനി ഡ്രോണിന്റെ മറ്റൊരു പ്രവർത്തനത്തെ നമുക്ക് പരിചയപ്പെടാം. അതായത് സർവേലൻസ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള മാപ്പിംഗ് സംവിധാനം. സർവേലൻസ് ഡ്രോണുകളിലൂടെ പാടശേഖരങ്ങളിൽ നമുക്ക് നിരീക്ഷണം നടപ്പിലാക്കാനായിട്ട് കഴിയും. നെല്ലിന്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ ത്രിമാന ചിത്രങ്ങളുടെ അവലോകനം സഹായകമാകുന്നു. ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള മൾട്ടിസ്പെക്ട്രൽ ക്യാമറകൾ വഴി നെൽച്ചെടിയുടെ അതിസൂക്ഷ്മ ചിത്രങ്ങൾ പകർത്തി മൂലകങ്ങളുടെ നിലവിലെ അവസ്ഥ വിശകലനം ചെയ്ത ശേഷം ആവശ്യമുള്ള വളക്കൂട്ടുകൾ സ്പ്രേ ചെയ്ത് നെല്ലിന്റെ വിളവ് മെച്ചപ്പെടുത്താനാകും. ഡ്രോൺ മാപ്പിംഗിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നെൽവിളകളുടെ മൂലകങ്ങളുടെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ മൾട്ടിസ്പെക്ട്രൽ ക്യാമറ ഉപയോഗിച്ചാണ് അതിസൂക്ഷ്മ ചിത്രങ്ങൾ അത്യന്തം വ്യക്തതയോടുകൂടി എടുക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സാധാരണ രീതിയിൽ കർഷകൻ നെൽവയലുകളിൽ നടന്ന് അവയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് മൂലകങ്ങൾ കുറവുള്ളത്, അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള മണ്ണുകൾ എടുത്ത് മണ്ണ് പരിശോധന നടത്തി അതിൽ നിന്നും മണ്ണിന്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മൂലകങ്ങളുടെ സ്പ്രേ ആണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിൽ നിന്നും വിഭിന്നമായിട്ട് നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങളിലൂടെ പ്രശ്നങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സർവേലൻസ് ഡ്രോൺ ഉപയോഗിച്ചുള്ള മാപ്പിംഗ് സംവിധാനത്തിന്റെ ഗുണം. ഇനി ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോൾ കാറ്റഗറി ഡ്രോണുകളുടെ വിഭാഗത്തിലുള്ള സർവേലൻസ് ഡ്രോണുകളുടെ ഭാരം വെറും 2 കിലോഗ്രാം മാത്രമാണ്. ഇവ 30 മീറ്റർ ഉയരത്തിൽ പറന്നിട്ടാണ് സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നത്. 1 ഹെക്ടർ കൃഷിഭൂമി മാപ്പിംഗിനായിട്ട് വെറും 5 മിനിറ്റ് മാത്രം മതി. ഇനി അഗ്രികൾച്ചറൽ ഡ്രോണുകളുടെ അനന്ത സാധ്യതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ലൈനുകൾ സ്പ്രേ ചെയ്യാം, വിത്തുകൾ വിതറാം, പൊടിവളങ്ങൾ വിതറാം, ജലസേചനം സാധ്യമാക്കാം, പരാഗണം നടത്താം. വരുംകാലങ്ങളിൽ കൃഷിക്കാർക്ക് സഹായിക്കുന്നതിനായി കർഷകരുടെ മിത്രമായി അഗ്രികൾച്ചറൽ ഡ്രോണുകൾ നിലകൊള്ളുന്നതാണ്. കാർഷിക മേഖലയിൽ എന്ന പോലെ തന്നെ ഡ്രോണുകളെ നമുക്ക് മറ്റ് പ്രവർത്തനങ്ങളിലേക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. 1, മനുഷ്യർക്ക് നമുക്ക് അപ്രാപ്യമായ വിദൂര പ്രദേശങ്ങളിലേക്ക് ഡ്രോണുകൾ പറത്തി ഭൂപ്രദേശങ്ങളുടെ സവിശേഷതയും മറ്റ് അന്വേഷണങ്ങൾക്കായിരിക്കും പ്രയോജനപ്പെടുത്താം. നമുക്കൊരു പ്രദേശം സർവേ ചെയ്യുന്നതിന് നമുക്ക് മനുഷ്യർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലത്തിലോട്ട് ഡ്രോണുകളെ പറത്തിവിട്ട് അതിൻ്റെ ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിനും അതിൻ്റെ ഏരിയ സർവേ ചെയ്യുന്നതിനും ഡ്രോണുകൾ സഹായിക്കുന്നു. ഈ മത്സ്യബന്ധന മേഖലകളിൽ കടൽക്ഷോഭത്തിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തുന്നതിന് അത്തരം പ്രദേശങ്ങളിലേക്ക് നമുക്ക് മനുഷ്യർക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളുടെ തിരച്ചിലിനായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അഗ്നിസുരക്ഷാ മേഖലകളിൽ ഫയർ ഫൈറ്റിംഗിലേക്ക് ഡ്രോണുകൾ ഇപ്പോൾ സാധ്യതകളിലൂടെ പ്രയോജനപ്പെടുത്തി വരുന്നൊരു മേഖലയാണ്. അവശ്യ വസ്തുക്കൾ ഡ്രോണുകളിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കും. പ്രളയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മരുന്നുകളും മറ്റും അവശ്യ സാധനങ്ങളും ഫുഡ് മെറ്റീരിയൽസും ഒക്കെ എത്തിക്കുന്നതിനും ഡ്രോണുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇവ ഉപയോഗിക്കുന്നുണ്ട്. രാജ്യസുരക്ഷാ മേഖലകളിൽ വളരെ സജീവമാണ്. ആദ്യകാലങ്ങളിൽ രാജ്യസുരക്ഷാ മേഖലകളിൽ മാത്രമായിരുന്നു ഡ്രോണുകൾ കൂടുതലായിട്ടും പ്രവർത്തിച്ചു വന്നിരുന്നത്. ആഘോഷവേളകളിലും ഉത്സവങ്ങളിലും ചിത്രങ്ങളും വീഡിയോഗ്രാഫി എടുക്കുന്നതിനും ഡ്രോണുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഡ്രോണുകൾ എല്ലാ മേഖലകളിലും സുപ്രധാന പങ്ക് വഹിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ഇനി കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കിയ

0: പ്രവർത്തനങ്ങളിലൂടെ കർഷകർക്ക് ഡ്രോൺ കൊണ്ട് ലഭ്യമായ നേട്ടങ്ങൾ. അതായത് കേരളത്തിലെ നെൽകർഷകർ അഭിമുഖീകരിക്കുന്ന തൊഴിലാളി പ്രശ്നത്തിന് പരിഹാരമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഡ്രോണുകൾ. ഡ്രോണുകളുടെ പ്രവർത്തനം സ്പ്രേയറുകളെ അപേക്ഷിച്ച് 10 മടങ്ങാണ്. ഉയർന്ന പ്രവർത്തന ശേഷിയുണ്ട്. അതായത് മണിക്കൂറിൽ നമുക്ക് 3 ഹെക്ടർ കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉയർന്ന കാര്യക്ഷമതയുണ്ട്. ഏകദേശം 99%ത്തിലധികം ക്ഷമതയാണ് ഡ്രോണുകൾക്ക് ഉള്ളത്. ലോ വോളിയം സ്പ്രേ സംവിധാനമാണ് ഇവയിൽ ഉപയോഗിക്കപ്പെടുന്നത്. 1 ഹെക്ടറിലേക്ക് നമുക്ക് 25 ലിറ്റർ മാത്രം മരുന്ന് ലായനി ഉപയോഗിച്ചാൽ മതി. അതേപോലെ ഉയർന്ന ജലനിർഗമന ശേഷിയുണ്ട്. 3 മുതൽ 4 ലിറ്റർ വെള്ളം അഥവാ ലായനി നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് 1 മിനിറ്റിൽ. ഇനി ഡ്രോൺ സ്പ്രേയിലൂടെ ഉണ്ടാകുന്ന നനവിന്റെ വിസ്തൃതി 3 മുതൽ 4 മീറ്ററാണ്. ഇത്തരം ഉപകരണം പ്രവർത്തിക്കുന്നതിനുള്ള ഊർജം ബാറ്ററിയാണ്. ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ നമുക്ക് ഇന്ധന ചെലവ് ഒഴിവാക്കാനായിട്ടും സാധിക്കുന്നു. അഗ്രികൾച്ചറൽ ഡ്രോണുകളുടെ പ്രവർത്തനം കൃഷിവിജ്ഞാന കേന്ദ്രം മനസ്സിലാക്കിയ പഠനത്തിൽ നിന്നും കർഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തെന്നാൽ മനുഷ്യസഹായമില്ലാതെ വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ തന്നെ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നു. അതോടൊപ്പം കാർഷിക മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച് കൃഷി ചെലവ് കുറച്ച് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ കിസാൻ ഡ്രോണുകൾ കർഷകന്റെ സഹായിയായി ഇനിയെന്നും നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം.
1: കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ പ്രാധാന്യം. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രാജി. ഇനി ഒരറിയിപ്പ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപ്പര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8089076698.
2: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നു.
3: കേരള കർഷകൻ.
2: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
3: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
2: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
3: കേരള കർഷകൻ,
2: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷിമാസിക.
4: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
5: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. ആധുനിക സാങ്കേതികവിദ്യ, അടിസ്ഥാന സൗകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെ കോഴിക്കോട് നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും വനം വകുപ്പും തിരുവമ്പാടി അൽഫോൻസ കോളേജും ചേർന്ന് തുഷാരഗിരിയിൽ ട്രക്കിംഗ് സംഘടിപ്പിച്ചു. സീനിയർ വനിതകൾക്കായുള്ള സീംചെം ട്രോഫിയിൽ പോണ്ടിച്ചേരിയെ 5 വിക്കറ്റിന് കേരളം പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം തട്ടകം. ഗാനരചനാ സംഗീതം കൈതപ്രം.

0: Johnson. In Jammu and Kashmir, a policeman was killed today in a terrorist attack at the Lal Chowk area of Anantnag district. A search operation is underway to apprehend the terrorists. Lieutenant Governor Manoj Sinha and Chief Minister Umar Abdullah paid tributes to the slain policeman and assured that those responsible would be brought to justice. In Sikkim, rescue teams have traced 8 more bodies inside the under-construction tunnel at Samardung in Namchi district. However, the bodies could not be retrieved. Officials said poor visibility and methane gas leakage have made the rescue operation highly challenging. So far, 13 bodies have been recovered. The government has disabled 50 OTT platforms for public access in the country in the last 2 years for displaying obscene content. In a written reply in the Lok Sabha, Minister of State for Information and Broadcasting Dr. L. Murugan said the government regularly takes action against such intermediaries and OTT platforms based on complaints. In China Open Badminton, double Olympic medalist PV Sindhu advanced to the second round of women's singles after defeating compatriot Unnati Huda in a round of 32 clash at Changzhou this afternoon. In the men's singles, Ayush Shetty defeated world number 11 Alvi Farhan of Indonesia to reach the round of 16. And with that, we end this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ പമ്പ ശ്രീരാമസാകേതം ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 450 കോടിയോളം രൂപയുടെ ശബരിമല പാക്കേജാണ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളതെന്നും കൂടാതെ റോഡ് സുരക്ഷയ്ക്കായി 15 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതര സംസ്ഥാനത്തു നിന്നടക്കം ഭക്തർ കൂടുതലായി എത്തുന്ന ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആയതിനാൽ ശബരിമല റോഡുകളുടെ പുനരുദ്ധാരണ ജോലികളിൽ സാവകാശം ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എഞ്ചിനീയർമാർ നിർബന്ധമായും സൈറ്റുകളിൽ സന്ദർശനം നടത്തണം. കഴിഞ്ഞ കാലങ്ങളിലെ ജില്ലയിലെ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLA മാരായ അഡ്വക്കേറ്റ് KU ജനീഷ്കുമാർ, അഡ്വക്കേറ്റ് പഴകുളം മധു, അഡ്വക്കേറ്റ് CV ശാന്തകുമാർ, സോണി കെ ബേബി, അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആദില അബ്ദുള്ള, ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ, ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 ശബരിമല ക്ഷേത്ര നട തുറക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജാ സമയത്ത് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഓഗസ്റ്റ് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തരി പൂജ നടക്കും. അന്ന് രാത്രി നടയടച്ചാൽ ചിങ്ങമാസ പൂജയ്ക്കായി നട ഓഗസ്റ്റ് 16 തുറക്കും. ചിങ്ങം 1 17 മുതൽ 21 വരെ പൂജകൾ നടക്കും. 21 അടയ്ക്കുന്ന നട ഓണപൂജകൾക്കായി ഓഗസ്റ്റ് 24 വൈകിട്ട് 5 തുറക്കും. ഓഗസ്റ്റ് 28 വരെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഭക്തർക്കായി ഓണസദ്യയും ഉണ്ടായിരിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആറന്മുള പള്ളിയോട സേവാസംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. ഭഗവാന്റെ ഇഷ്ടവഴിപാടായ വള്ളസദ്യ വഴിപാട് ആഗ്രഹ സബലീകരണത്തിനായി ഭക്തർ 52 കരക്കാരായ പള്ളിയോടങ്ങൾക്കായി നടത്തുന്ന വഴിപാടാണ്. സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യയിൽ ഇതുവരെ 500+ വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 20 സദ്യാലയങ്ങളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുന്നുണ്ട്. KSRTC ബജറ്റ് ടൂറിസം പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര വഴി കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാനാകും. തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻമണ്ടൂർ, തൃക്കൊടിത്താനം എന്നീ ക്ഷേത്രങ്ങളിലെ ദർശനമാണ് ഈ യാത്രയിൽ നടത്താനാവുക. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. കൂടാതെ ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് പങ്കെടുക്കാവുന്ന പെയ്ഡ് സദ്യക്കായുള്ള സ്പെഷ്യൽ പാസ് മൂലവും സദ്യ ക്രമീകരിച്ചിട്ടുണ്ട്.

0: ഇതിനായും വഴിപാട് വള്ള സദ്യ ബുക്കിംഗിനായും ആറന്മുള ബോട്ട് റേസ് .com എന്ന വെബ്സൈറ്റ് വഴി സാധിക്കും. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ള സദ്യ നടക്കുക. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ക്ലീൻ കേരള കമ്പനി ജൂണിൽ മാത്രം ശേഖരിച്ചത് 300 ടൺ അജൈവ പാഴ്വസ്തുക്കളാണ്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നടക്കം പാഴ്വസ്തുക്കൾ നീക്കം ചെയ്തിട്ടുണ്ട്. തരം തിരിച്ച 45 ടൺ പ്ലാസ്റ്റിക് കുന്നന്താനം ഗ്രീൻ പാർക്കിൽ സംസ്കരണത്തിനും പുനഃചക്രമണ യോഗ്യമല്ലാത്തവ സിമന്റ് ഫാക്ടറിയിലേക്ക് ഇന്ധനത്തിനായും സംസ്കരിക്കാൻ അയച്ചിട്ടുണ്ട്. 50 ടൺ ഗ്ലാസ് മാലിന്യങ്ങളാണ് ജൂണിൽ ജില്ലയിൽ നിന്നും ശേഖരിച്ചത്. ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻമത്തായി പറഞ്ഞു. കൃത്യമായ ഇടവേളകളിൽ ജാഗ്രതാ സമിതി ചേരണം. കുടുംബങ്ങളിൽ മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജാഗ്രതാ സമിതിക്ക് കഴിയും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. അദാലത്തിൽ 8 പരാതികൾ തീർപ്പാക്കി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥി. വാഴകൃഷി വിശേഷങ്ങളുമായി കാടാച്ചിറയിലെ KV സത്യനാഥൻ. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം, 7:35 അങ്കണം. ഇതിൽ മറന്നുപോകുന്നു നമ്മൾ, സന്തോഷ് മുണ്ടമിട്ട് അവതരിപ്പിക്കുന്ന ചെറുകഥ, UP പ്രകാശം ചൊല്ലുന്ന കവിത, മുകുന്ദൻ കാക്ക ദാമോദരൻ കാഞ്ഞങ്ങാട് അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8 ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിൻ്റെ ആവിഷ്കാരം. എം ജയചന്ദ്രൻ്റെ ചില ഹിറ്റ് ഗാനങ്ങളുമായി എത്തുന്നു MT മഞ്ജിമ. കീബോർഡ് എ ഷൈജു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, തുടർന്ന് ഗസലുകൾ.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൂമുള്ളി ശിവരാമൻ. 6 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിത, ആലാപനം എസ് ജയ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ തദ്ദേശ വാർത്തകൾ, 7 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, പൊതുവഴിയിൽ നിന്ന് പുതുവഴി തേടുമ്പോൾ കാസർഗോഡ് ചിന്മയ വിദ്യാലയ പ്രിൻസിപ്പാൾ MK അഭിജിത്ത് പങ്കെടുക്കുന്നു, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവ ഗാനം, നിങ്ങൾക്കറിയാമോ IIT ITI കണ്ണൂർ ഫ്ലൈ ഹൈ പറക്കാം ഉയരങ്ങളിലേക്ക്, ബയോടെക്നോളജി മേഖലയിലെ മികച്ച തൊഴിലവസരങ്ങൾ, കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ PG ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി, 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 ഹലോ ആകാശവാണി, 12:10 സേവന വാർത്തകൾ, 12:15 KPC പണിക്കരും സംഘവും അവതരിപ്പിച്ച കോതാമൂരിപ്പാട്ട്, 12:40 ആരോഗ്യദീപ്തി, എന്താണ് ഫാറ്റി ലിവർ, അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ, ഹോമിയോപ്പതി പ്രാക്ടീഷണർ ഡോക്ടർ ബിന്ദു ജയൻ സംസാരിക്കുന്നതിൻ്റെ അവസാന ഭാഗം, 1:00 to 2:30 വാട്സപ്പ് പ്രിയഗീതങ്ങൾ, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം ആലപ്പുഴ, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 രാത്രി 11 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, വരൂ സംരംഭകനാകാം ജീവിത വിജയത്തിനും വരുമാന വർധനവിനും, കാസർഗോഡ് മായിപ്പാടിയിലെ KV രമ്യയുടെ സംരംഭകത്വ വിശേഷങ്ങൾ, കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കടമ്പൂരിലെ സുനിത സുനിൽകുമാർ, 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്കൊരു വഴികാട്ടി, ലളിതം ഗണിതം മത്സര പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്ര പ്രായോഗിക പരിശീലനം, റിട്ടയേർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8 കാവ്യവിചാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ലളിതഗാനങ്ങൾ, 10 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ

0: തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാനതലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി.
0: മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 താൽക്കാലിക അധിക ബാച്ചുകളാണ് അനുവദിച്ചത്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ലോൺ ആപ്പ് അധികൃതരുടെ ഇടപെടൽ പരിശോധിക്കുമെന്നും എസ് പി മോഹനചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡിഒഎസ്പി ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. റീ അറസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലീം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി പി രാജീവ്. ഇക്കാര്യത്തിൽ BJPക്ക് അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 2 അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് LDF സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലീങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ പി രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു BJP മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലസ്രോതസ്സുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും മാലിന്യം വ്യാപിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം 180 ദിവസത്തിനകം സംസ്കരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ KSudhir സ്ഥലം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഇവിടെ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കരണം വേഗത്തിലാക്കാൻ ഒരു ഇൻസിനേറ്റർ കൂടി സ്ഥാപിക്കണമെന്നും മാലിന്യം പ്ലാന്റിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി ബി അജിത് കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4ാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 പോയിന്റ് നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന, പവന് 1,680 കൂടി 1,07,440, ഗ്രാമിന് 13,430 ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി വാർത്താ വീക്ഷണം. തീരസംരക്ഷണത്തിന് ജനകീയ മുഖം നൽകി നീലവിപ്ലവത്തിന്റെ പുതിയ മാതൃക. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നിരഞ്ജന. പ്രകൃതി സമ്പത്തിന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും ജീവനാഡിയാണ് സമുദ്രം. സമുദ്ര സംരക്ഷണവും മനുഷ്യരാശിയുടെ നിലനിൽപ്പും പരസ്പരം വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിന്റെ തകർച്ച മറ്റൊന്നിന്റെ നാശത്തിന് വഴിവെക്കുമെന്നത് പ്രകൃതി നിയമം. അതുകൊണ്ടുതന്നെ കടൽ മാലിന്യ സംസ്കരണം നമ്മുടെ പ്രാഥമിക ഉത്തരവാദിത്തമായി മാറുന്നു. പ്ലാസ്റ്റിക്കും രാസമാലിന്യങ്ങളും കടലിലേക്ക് ഒഴുകിയെത്തുന്നത് ഫലപ്രദമായി തടയുന്നതിലൂടെ സമുദ്രത്തിലെ ജൈവ വൈവിധ്യവും സമ്പന്നമായ മത്സ്യസമ്പത്തും സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. ഈ മലിനീകരണം സൃഷ്ടിക്കുന്ന മാരകമായ വിഷാംശം ഭക്ഷണ ശൃംഖലയിലേക്ക് പടർന്ന് മനുഷ്യന്റെ ആരോഗ്യത്തെ തകർക്കുന്നത് പൂർണ്ണമായി തടയാൻ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം തന്നെ വേണം. ഈ പശ്ചാത്തലത്തിലാണ് പരിസ്ഥിതി സംരക്ഷണവും പൊതുജന പങ്കാളിത്തവും സംയോജിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതി ആവിഷ്കരിച്ചത്. സെപ്റ്റംബർ 10 മുതൽ 19 വരെ രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളിലുടനീളം സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതി ഈ ദിശയിലേക്കുള്ള സമ്പൂർണ്ണ യജ്ഞമായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ യജ്ഞങ്ങളിലൊന്നായ ഈ രാജ്യവ്യാപക സംരംഭത്തിൽ ശാസ്ത്ര സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവർ പങ്കെടുക്കും. ശുചിത്വ പരിപാലനം, പരിസ്ഥിതി സംരക്ഷണം, ജനപങ്കാളിത്തം എന്നിവ സമന്വയിപ്പിക്കുന്ന മാതൃകാപരമായ ഒരു ദേശീയ സംരംഭമാണിത്. നമ്മുടെ മനോഹരമായ തീരങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് സുരക്ഷിതമാക്കാൻ കേന്ദ്ര മന്ത്രാലയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിപുലമായ ബഹുജന മുന്നേറ്റമാണ് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ. പരിസ്ഥിതി സംരക്ഷണവും മാലിന്യമുക്ത സമുദ്രവും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഈ തീരദേശ ശുചീകരണ യജ്ഞം മനുഷ്യന്റെയും കടലിന്റെയും സുരക്ഷിതമായ നാളേക്കായി കൈകോർക്കുന്ന ഒരു വലിയ ജനകീയ വിപ്ലവമാണ്. തീരപ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ട് സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ജനപങ്കാളിത്തത്തോടെ തീര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ, മത്സ്യത്തൊഴിലാളികൾ, പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവർ ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുന്നു. തീരപ്രദേശങ്ങളും ബീച്ചുകളും വൃത്തിയാക്കുന്നതോടൊപ്പം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കേണ്ടതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണത്തിനും ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനും ഈ പ്രവർത്തനങ്ങൾ സഹായകമാണ്. പരിസ്ഥിതി സംരക്ഷണം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൌരന്റെയും കടമയാണെന്നും ഈ പരിപാടി ഓർമ്മപ്പെടുത്തുന്നു. ശുചിത്വമുള്ള തീരങ്ങൾ വിനോദസഞ്ചാര വികസനത്തിനും മത്സ്യബന്ധന മേഖലയ്ക്കും ഗുണം ചെയ്യും. കൂടാതെ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിലൂടെ ഭാവി തലമുറയ്ക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ സമുദ്ര പരിസ്ഥിതി ഉറപ്പാക്കാനും സാധിക്കുന്നു. സമുദ്ര ഗതാഗതം, പുനരുപയോഗ ഊർജം തുടങ്ങിയവയിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് സമുദ്രങ്ങൾ വലിയ സംഭാവനയാണ് നൽകുന്നത്. 7500 കിലോമീറ്റർ നീളുന്ന സമുദ്രതീരമുള്ള ഭാരതത്തിന് കടലുമായുള്ള ആത്മബന്ധം പ്രകൃതി കനിഞ്ഞു നൽകി.

വലിയൊരു അനുഗ്രഹമാണെന്ന് സമുദ്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. സ്വച്ഛസാഗർ, സുരക്ഷിത് സാഗർ, തീരദേശ ശുചീകരണ പ്രയത്നം മാതൃകാപരമാണ്. മനുഷ്യജീവിതത്തിന്റെ വികാസ പരിണാമങ്ങൾ കടലും നദിയും കുളങ്ങളുമടങ്ങുന്ന ജലസ്രോതസ്സുകളുമായി എന്നും ആഴത്തിൽ ഇഴചേർന്നു കിടക്കുന്നവയാണ്. പല സംസ്ഥാനങ്ങളിലേക്കും ദ്വീപുകളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ഈ തീരപ്രദേശം വ്യത്യസ്ത സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കേന്ദ്രമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം മുഴുവൻ ഇവിടെ പ്രകടമായി കാണാം. നമ്മുടെ തീരപ്രദേശങ്ങൾ ഇന്ന് ഒട്ടേറെ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് വലിയൊരു ഭീഷണിയായി തുടരുമ്പോൾ തന്നെ ബീച്ചുകളിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും നമ്മെ ആശങ്കപ്പെടുത്തുന്നു. ഈ വെല്ലുവിളികളെ നേരിടാൻ ഗൌരവമേറിയതും നിരന്തരവുമായ പരിശ്രമങ്ങൾ നടത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ശുദ്ധവും സുരക്ഷിതവുമായ സമുദ്രം എന്ന ലക്ഷ്യത്തിനായി കൈകോർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് വന്ന എല്ലാ സുഹൃത്തുക്കളെയും അഭിനന്ദിക്കുന്നതായും മറ്റുള്ളവർക്ക് ഇതൊരു വലിയ പ്രചോദനമാകട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തെ ജനബോധവൽക്കരണവുമായും സാമൂഹിക പങ്കാളിത്തവുമായും ബന്ധിപ്പിക്കുന്ന ഈ രാജ്യവ്യാപക സംരംഭത്തിന്റെ തയ്യാറെടുപ്പുകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള തന്ത്രങ്ങളും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ഭൌമശാസ്ത്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് കഴിഞ്ഞ ദിവസം അവലോകനം ചെയ്തു. തീരപ്രദേശത്ത് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന രാജ്യവ്യാപക അവബോധ പ്രസ്ഥാനമായി ഈ വർഷത്തെ ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സുസ്ഥിര നീല സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് മുൻനിർത്തി ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പിന്തുണയോടെ ജനപങ്കാളിത്തത്തോടെയുള്ള മികച്ചൊരു പരിസ്ഥിതി സംരക്ഷണ മാതൃകയാണ് ഇന്ത്യയുടെ തീരദേശ പദ്ധതികൾ കാഴ്ചവെക്കുന്നതെന്ന് ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ഈ യജ്ഞം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി NCC, NSS, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സിവിൽ സൊസൈറ്റി കൂട്ടായ്മകൾ എന്നിവയുടെ സജീവ പങ്കാളിത്തം അദ്ദേഹം അഭ്യർത്ഥിച്ചു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തിൽ സമാപിക്കുന്ന 2026 രാജ്യവ്യാപകമായ തീരദേശ ശുചീകരണ യജ്ഞത്തിന്റെ രൂപരേഖ ന്യൂഡൽഹിയിലെ പൃഥ്വിഭവനിൽ നടന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വിലയിരുത്തി. സമുദ്രജലത്തിന്റെ ഗുണനിലവാര പരിശോധന, സമുദ്ര മാലിന്യ നിർമ്മാർജ്ജനം, തീരദേശ ദുരന്ത ലഘൂകരണം എന്നിവ ലക്ഷ്യമിട്ടുള്ള ദീർഘകാല പ്രവർത്തനങ്ങൾക്ക് പൃഥ്വി പദ്ധതി വലിയ പിന്തുണ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, സമുദ്രപഠനം, പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ എന്നിവ മുൻകൂട്ടിക്കണ്ട് സമൂഹത്തിന് പ്രയോജനകരമായ സേവനങ്ങൾ നൽകുക എന്നതാണ് ഈ ഗവേഷണ സേവന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയിൽ പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാങ്കേതിക നൂതനാശയങ്ങളും വകുപ്പുകളുടെ ഏകോപനവും പ്രയോജനപ്പെടുത്തി ശാസ്ത്ര സ്ഥാപനങ്ങൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മികച്ച പ്രവർത്തന രീതികൾ പങ്കുവയ്ക്കുന്നത് തുടരാനും ശാസ്ത്ര സ്ഥാപനങ്ങളിലുടനീളം സഹകരണ അടിസ്ഥാനത്തിൽ ഭരണനിർവഹണം ശക്തിപ്പെടുത്താനും അദ്ദേഹം വകുപ്പുകളെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് 2022 സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘമേറിയതും വിപുലവുമായ ആദ്യ തീരദേശ ശുചീകരണ യജ്ഞമായിരുന്നു ഇത്. രാജ്യത്തെ 7500 കിലോമീറ്ററിലധികം വരുന്ന തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട 75 ബീച്ചുകൾ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ ദൌത്യം വൻ വിജയകരമാക്കി മാറ്റി. രണ്ടാം ഘട്ടത്തിൽ രാജ്യത്തെ 8 തീരദേശ സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 79 കേന്ദ്രങ്ങളിലാണ് ശുചീകരണ യജ്ഞം നടന്നത്. വിദ്യാർത്ഥികളും യുവാക്കളും NGOകളും മത്സ്യത്തൊഴിലാളികളും പ്രാദേശിക ജനവിഭാഗങ്ങളുമടങ്ങുന്ന 5000 വോളണ്ടിയർമാർ കൈകോർത്തപ്പോൾ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് മാറ്റിയത് 18 ടൺ മാലിന്യമാണ്. 2024 സെപ്റ്റംബറിൽ സമാപിച്ച ക്യാമ്പയിനിന്റെ 3rd ഘട്ടത്തിൽ ഇന്ത്യയിലുടനീളമുള്ള 80 തീരദേശ മേഖലകളിൽ നിന്നായി പ്ലാസ്റ്റിക്, മാരകമായ രാസവസ്തുക്കൾ, ഗ്ലാസ്, റബ്ബർ, പേപ്പർ, മര അവശിഷ്ടങ്ങൾ എന്നിവയുൾപ്പെടെ 60 മാലിന്യങ്ങളാണ് ജനപങ്കാളിത്തത്തോടെ വിജയകരമായി നീക്കം ചെയ്തത്. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ചെന്നൈ തിരുവാൻമിയൂർ ബീച്ചിൽ നടന്ന ശുചീകരണ പരിപാടിയിൽ ഇന്ത്യയിലെ നോർവേജിയൻ അംബാസിഡർ മേ എലിൻ സ്റ്റെയ്നർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുത്തത് ഈ പദ്ധതിയുടെ ആഗോള പ്രാധാന്യത്തിന് തെളിവാണ്. കേവലമൊരു ശുചീകരണ പരിപാടി എന്നതിനപ്പുറം സമുദ്ര സംരക്ഷണത്തിനായി ജനങ്ങളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പദ്ധതിക്ക് സാധിച്ചു. അതിനായി 3 പ്രധാന ലക്ഷ്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, കടലിലേക്ക് ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് ഉറവിടത്തിൽ തന്നെ തടയുക, മാലിന്യങ്ങൾ ശരിയായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നിവ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞു. തീരങ്ങൾ വൃത്തിയാക്കുന്നതിനോടൊപ്പം കടലിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനായി കടൽവെള്ളം, മണ്ണ്, സമുദ്രജീവികൾ എന്നിവയെ ബാധിക്കുന്ന മലിനീകരണത്തെക്കുറിച്ചും മൈക്രോ പ്ലാസ്റ്റിക്കുകളെക്കുറിച്ചും കൃത്യമായ ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കാനും ക്യാമ്പയിനിലൂടെ സാധിച്ചു. കടലിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാനും അത്യന്താപേക്ഷിതമാണ്. വിനോദസഞ്ചാരികൾ, മത്സ്യത്തൊഴിലാളികൾ, സന്നദ്ധ സംഘടനകൾ, വിദ്യാർത്ഥികൾ, കോസ്റ്റ് ഗാർഡ്, പൊതുജനങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ പദ്ധതിക്ക് കഴിഞ്ഞു.

ഈ കൂട്ടായ്മ ഇന്ത്യയുടെ നീല സമ്പദ്വ്യവസ്ഥയെയും സമുദ്ര ജൈവ വൈവിധ്യത്തെയും പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. പദ്ധതിയുടെ വൻ വിജയത്തിന്റെ തുടർച്ചയായി 2026 സെപ്റ്റംബർ 10 മുതൽ 19 വരെ വിപുലമായ നാലാംഘട്ട ദേശീയ ക്യാമ്പയിനിലുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. അന്താരാഷ്ട്ര തീരദേശ

0: എന്നീ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഈ മഹാദൌത്യത്തിൽ സജീവമായി പങ്കുചേരുന്നത് തീരസംരക്ഷണത്തിന്റെ തിളക്കമാർന്ന ഭാവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തീരസംരക്ഷണത്തിന് ജനകീയ മുഖം നൽകി നീലവിപ്ലവത്തിന്റെ പുതിയ മാതൃക.
1: നാളെ രാവിലെ 6:15 അർച്ചനയിൽ അധ്യാത്മരാമായണം 13-ാം ഭാഗം പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. ആകാശവാണി കണ്ണൂർ.
2: അബ് ഗരീബോ കി ജയ ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹരിതവീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശരിയായ പരിപാലനത്തിലൂടെ കുറഞ്ഞ കാലയളവിൽ മികച്ച വിളവും ആദായവും നേടാൻ കഴിയുന്ന ഒരു ലാഭകരമായ കൃഷിയാണ് വാഴകൃഷി. വാഴകൃഷി വിശേഷങ്ങളുമായി ഇന്ന് നമുക്കൊപ്പം കാടാച്ചിറയിലെ KV സത്യനാഥൻ.
2: സത്യനാഥേട്ടൻ്റെ വാഴകൃഷി നമ്മൾ വരുന്ന വഴിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ടു. ഒരു ഭാഗത്ത് കുറച്ച് ഡല്ലാണെന്ന് പറഞ്ഞു, ഒരു ഭാഗത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക, നല്ലോണം കുലച്ച് നിൽക്കുന്ന വാഴകൾ കണ്ടു. എത്ര സ്ഥലത്തായിട്ടുണ്ട് വാഴകൃഷി?
3: വാഴകൃഷി 3 സ്ഥലത്തായിട്ടുണ്ട്. ഒരിക്കര ഭാഗത്ത് 2 സ്ഥലത്തും ശ്മശാനത്തിൻ്റെ തായേ, അങ്ങനെ 3 സ്ഥലത്തായിട്ടുണ്ട്.
2: ഇതെന്താണ്, ഇതൊക്കെ അവനവൻ്റെ സ്ഥലമാണോ അതോ പാട്ടത്തിനടുത്ത സ്ഥലമാണോ?
3: പാട്ടത്തിനടുത്തത് പഞ്ചായത്തിന്റെ സ്ഥലം മാത്രം. ഇത് ഈ കുന്നിലുള്ള സ്ഥലം പാട്ടത്തിനടുത്തതാണ്.
2: കുന്നം പ്രദേശത്താണല്ലോ നമ്മൾ നിൽക്കണേ.
3: ഈ സ്ഥലം ഇതും പാട്ടത്തിനാണ്. ആ സ്ഥലങ്ങളൊക്കെ നമ്മളെ അമ്മേന്റെ പേരിലുള്ള സ്ഥലങ്ങളാണ്.
2: മൊത്തം ഈ 3 സ്ഥലം കൂടി കൂട്ടുകയാണെങ്കിൽ എത്ര ഏക്കറിലുണ്ടാവും?
3: ഏക്കർ കുറേയുണ്ട്, പക്ഷെ ഇവിടെ ഏക്കർ 2 ഏക്കർ സ്ഥലമുണ്ട്. പക്ഷെ 2 ഏക്കറിന് വാഴ വെക്കാൻ കഴിയില്ല, മാവുള്ളത് കൊണ്ട് മാവ് വളർന്നു പോയി. പിന്നെ ആടെ എല്ലാം കൂടി ഒരു 1800 വായ ഉണ്ടാവും.
2: ഇതൊക്കെ ഒരേ ഇനമാണോ?
3: ആ, നേന്ത്രം തന്നെ.
2: ടിഷ്യൂ ആണോ?
3: ടിഷ്യൂ ഉണ്ട്. അപ്പം പോയി പോയെടുക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള നല്ല വിത്ത് കൊണ്ട് തന്നിന്, അതുകൊണ്ട്.
2: ഇപ്പോ മഴയാണ്, കാലവർഷം ശക്തി പ്രാപിച്ചിരിക്കുന്നു, കാറ്റ് വളരെ ശക്തമായിട്ട് കാറ്റ് വീശുന്നു. ഒരു വാഴ കർഷകനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാധിയായിരിക്കും കാറ്റ് അല്ലെ? എങ്ങനെ പിടിച്ചു നിൽക്കുന്നു?
3: കാറ്റിനെ പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല. അടിക്കേണ്ട പോലെ അടിച്ചാൽ എത്ര വലിയ തൂണും പൊട്ടിച്ചെളുക്കും. ഇതിപ്പോ നമ്മള് തന്നെ ഇന്നലത്തെ കാറ്റിന് 6 പോയിന്.
2: ഇൻഷുർ ചെയ്തിട്ടുണ്ടോ?
3: ഇൻഷുർ ചെയ്തിട്ടില്ല. ഇൻഷുർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുർ ചെയ്ത കൊല്ലമൊന്നും കാറ്റടിക്കില്ല. ഇൻഷുർ ചെയ്യാത്ത സമയം നോക്കിയിട്ടാണ് കാറ്റടിച്ചത്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ചെയ്യേണ്ടിരുന്നത്. കൃഷി ഓഫീസർ പറഞ്ഞു ചെയ്തോന്ന്. ഞാൻ പറഞ്ഞു ചെയ്യേണ്ടിയില്ല. അന്നേരം ചെയ്യേണ്ടിയെങ്കിലും പൈസ ഉണ്ട്. അതുകൊണ്ട് അന്നേരം പൈസ ഒന്നും ചെലവാക്കില്ല. അതുകൊണ്ട് ഇൻഷുർ ചെയ്തില്ല.
2: ഇത് മുഴുവൻ ടിഷ്യൂ ആണോ?
3: 80% ടിഷ്യൂ ആണ്, ബാക്കി 20% മറ്റുള്ള കന്ന്.
2: ഈ പരമ്പരാഗതമായിട്ട് വാഴകൃഷി ചെയ്തിരുന്ന ആൾക്കാർക്ക് ടിഷ്യൂ വാഴ കിട്ടുന്ന സമയത്ത് നമുക്കൊരു കാഴ്ചക്ക് വല്ലാത്തൊരു മുടിനാര് പോലെ അല്ലേ? വളരെ ദുർബലമായിട്ടുള്ള ഒരു വാഴക്കന്നിനെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചലഞ്ച്.

0: ാണ് ഇപ്പൊ എന്തായാലും വളത്തിന് കൃത്യമായിട്ടൊരു സ്വന്തമായിട്ടൊരു യൂണിറ്റ് ഉള്ളതുകൊണ്ട് അത് വളരെ സഹായകമായിരിക്കും അല്ലെ, വാഴക്കൃഷിയിൽ പ്രത്യേകിച്ച്.
1: പിന്നെന്താ നമുക്ക് സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ഈ പൈസ ഇല്ല എന്നുള്ളതോ അല്ലെ മറ്റു തരത്തിലൊന്നും ആരെയും കാത്തു നിൽക്കൊന്നും വേണ്ട. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ വാഴന്റെ ഓരോ വളർച്ചയിലും വളർച്ചക്ക് എന്താണ് കുറവ് ആ സമയത്ത് വേണ്ടുന്ന വളം നമ്മൾ കൊടുക്കും. അങ്ങനെ നമ്മൾ വായന ശക്തമായി പരിപാലിച്ചിട്ട് ഉഷാറാക്കി എടുക്കും. അങ്ങനെ ഇപ്പൊ മോശമില്ലാത്ത കൊലയുണ്ട്.
0: ഇപ്പൊ നിങ്ങളുടെ ഈ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞ സത്യനാഥേട്ടന്റെ സ്വന്തം ഒരു ചകിരിച്ചോറ് കമ്പോസ്റ്റിന്റെ യൂണിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ഈ വളം ഏതൊക്കെ ഘട്ടത്തിലാണ് വാഴയ്ക്ക് ഉപയോഗിക്കുന്നത്?
1: രണ്ടു പ്രാവശ്യം ഇത് ഉപയോഗിക്കും. ആദ്യം നടുന്ന സമയത്തും അടിവളമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്
0: പിന്നെ കണക്ക് ടിഷ്യൂ വാഴയാണ് വെക്കണ
1: ഒരു കുഴിയിൽ എങ്ങനെയാലും ഒരു 2 കിലോ 3 കിലോ ഇതിന്റെ വേസ്റ്റ് അടക്കം ഇടും.
0: വേസ്റ്റ് അടക്കം എന്ന് പറയുമ്പോ ഈ
1: അരിച്ചതിന്റെ വേസ്റ്റ്, അതിന്റെ അകത്ത് വളമുണ്ടാവും അതും ഇടും. നമ്മള് ഇത് ഒരു 2-3 കിലോ ഇടും. അങ്ങനെ അടിവളം നന്നായിട്ട് കൊടുക്കൂ.
0: അപ്പൊ ഇതില് എന്താണ് ഇതിലെ കണ്ടന്റ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ വളത്തിൽ എന്തൊക്കെ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു?
1: ഒരുവിധം മൂലകങ്ങൾ തേച്ചുണ്ട്, 16 സൂക്ഷ്മ മൂലകങ്ങളിന്റെ അകത്ത് ഒരു
0: NPK എന്തായാലും ഉണ്ട്.
1: NPK എന്തായാലും ഉറപ്പായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളും, അത് ബോറോണിന്റെ കുറവുണ്ടാവും, പിന്നെ അതുപോലെ മഗ്നീഷ്യത്തിന്റെ കുറവുണ്ടാവും, ബാക്കി എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ അത് ചെറിയ തോതിൽ ഉണ്ടാവും, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് വാഴ വളർന്നു വരുമ്പോൾ മനസ്സിലാവും ഇന്നതിന്റെ കുറവാകുന്നതെന്ന്.
0: ഇപ്പൊ നമ്മൾ പറഞ്ഞു അടിവളം ഇട്ട് കഴിഞ്ഞു, പിന്നെ ഏത് ഘട്ടത്തിലാണ് ഈ വളം ഉപയോഗിക്കുക വാഴയ്ക്ക്?
1: വാഴയ്ക്ക് പിന്നെ ഒരു 2.5 മാസം കഴിഞ്ഞിട്ട് 2-ാമത്തെ വളം കൊടുക്കും. 3-ാമത്തെ വളം പിന്നെ അതുപോലെ തന്നെ ഒരു 4-4.5 മാസമാകുമ്പോൾ 3-ാമത്തെ വളം കൊടുക്കും.
0: ഇവിടെ നിർമ്മിക്കുന്ന ഈ വളം അല്ലാതെ പുറത്തുനിന്ന് വേറെ വളങ്ങളൊന്നും ഇടുന്നില്ല? ഇപ്പൊ അയറും
1: അയറിടുന്നുണ്ട്. പിന്നെ കാൽസ്യം തളിച്ചു കൊടുക്കും, മാഗ്നീഷ്യം കൊടുക്കും, വേറൊന്നും അങ്ങനെ കൊടുക്കണ്ടില്ല. ഈ രാസവളം കൊടുക്കും, ഈ പൊട്ടാഷ് യൂറിയ കൊടുക്കും. ഇനി അതൊന്നും പൊട്ടാഷ്യം യൂറിയൊക്കെ ഇപ്പം ടൈറ്റ് ആസി ഉള്ളത് കൊണ്ട് 18-18 മാർക്കറ്റിലുണ്ട്, അത് കൊടുക്കും.
0: ഇപ്പൊ ഓരോ വാഴ കർഷകർക്കും അവനവന്റേതായിട്ടുള്ള തനതായിട്ടുള്ള വഴിയാണെന്ന് പറയും. ഇത് ഒരു കുഴിയിൽ ഒരു വാഴ തന്നെയാണോ?
1: ഒരു കുഴിയിൽ ഒരു വാഴയാണ്.
0: താങ്ങ് പരസ്പരം താങ്ങ് കെട്ടുകയാണോ അതോ ഓരോന്നിനും പ്രത്യേകിച്ച്?
1: ഓരോന്നിനും ഓരോ താങ്ങ് തന്നെയാ.
0: നല്ല പണിയല്ലേ ശരിക്കും ഇത്? ഇത് ആ ഒരു താങ്ങ് കൊടുക്കുന്ന കാലത്ത് വളരെ അധ്വാനമല്ലേ, ആരാ സഹായിക്കേണ്ടത്?
1: സഹായിക്കാൻ നമ്മളെ മറ്റു വളം ഉണ്ടാക്കുന്ന ടീമുണ്ട്, നമ്മളെ സ്വന്തമായിട്ട് സ്ഥലമുള്ളതുകൊണ്ട് അവർക്ക് പണിയുണ്ട്, സ്വന്തം പണിയുണ്ട്.
0: ഇതിപ്പോ നടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സീസണിനെ മുൻപിൽ കണ്ടിട്ടാണോ? ഒന്നെങ്കിൽ ഓണക്കാലം, അല്ലെങ്കിൽ എന്താ പറയാ വിഷുനോ, അങ്ങനെ ഏതെങ്കിലും സീസണിനെ വല്ല തെയ്യക്കാലമോ വല്ലതും മുൻപിൽ കണ്ടിട്ടാണോ, അതോ ഒരു കലണ്ടർ സെറ്റ് ചെയ്തിട്ടാണോ ഈ വാഴ കൃഷി?
1: കലണ്ടർ ഒന്നും സെറ്റ് ചെയ്യില്ല. കലണ്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കണമെന്നില്ല, അതുകൊണ്ട് കലണ്ടർ സെറ്റ് ചെയ്യലില്ല. പിന്നെ പോളി ഹൗസിലുള്ള സമയത്ത് ഞാൻ പിന്നെ ഇത്ര ദിവസം കൊണ്ട് ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ അത് ഉണ്ടാക്കാൻ കഴിയും. ഇനി അതുപോലെ തന്നെ പുറത്ത് ചെയ്താലും ഓപ്പൺ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടാക്കാനെല്ലാം കഴിയും. മെനക്കേട്ടിട്ട് ഉണ്ടാക്കണം. മെനക്കേട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ അത്രമാത്രം പിന്നെ നമുക്ക് ജനങ്ങളിൽ നിന്നുള്ള സഹകരണം ഇല്ല. ഒരു 5 രൂപ ആസ്തിയാണെങ്കിൽ അപ്പടനെ പിന്നെ തമിഴൻ്റെ സാധനം ആർക്കും വേണ്ട, അത് വാങ്ങുന്ന ഒരു സംസ്കാരമാണ് നമ്മളത്.
0: സത്യനാഥേട്ടൻ ഒരു കടയുണ്ട് കാടാച്ചിറ അല്ലെ, നമ്മളിങ്ങനെ വണ്ടിയിൽ വരുന്ന സമയത്ത് ആ കടയെ പറ്റി പറയായിരുന്നു. ഒരു കാലത്ത് അവിടെ വളരെ സജീവമായിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ ആൾക്കാർക്ക് എത്ര എത്ര എത്ര പറഞ്ഞാലും പലർക്കും ഇപ്പോഴും ബോധവൽക്കരിക്കപ്പെടുന്നില്ല എന്നുള്ള സങ്കടം തന്നെയാണ് അല്ലെ. ആ കടയെ തന്നെയാണോ ഇപ്പൊ ഡിപെൻഡ് ചെയ്യണത് മാർക്കറ്റിങ്ങിന്?
1: ആ കട തന്നെ മാർക്കറ്റിങ്ങിന് ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. വേറെ എന്താ ചെയ്യുക? പിന്നെ അതിൻ്റെ കൂടൊപ്പം ഈ ഫ്രൂട്ട്സ് എല്ലാ ഐറ്റം മാർക്കറ്റിലുള്ള ഫ്രൂട്ട്സും നമ്മൾ വിൽക്കുന്നുണ്ട്, അതുകൊണ്ട് അതങ്ങനെ പിടിച്ച് പൂട്ടാത്ത വിധത്തിൽ അങ്ങനെ പോകുന്നു. ഓരോ സീസണിലും അതങ്ങനെ കൊണ്ടുവന്നു.
0: ഒരു 1000 ചില്ലാന വാഴകൾ ഒന്നിച്ച് കായ്ക്കുമ്പോൾ ഇതിന്റെ പഴം വിൽപ്പനയ്ക്ക് വേറെ ഏതെങ്കിലും മാർക്കറ്റുകളെ ആശ്രയിക്കേണ്ടി വരാറില്ലേ?
1: ആശ്രയിക്കേണ്ടി വന്നാൽ ചെയ്യും, അത് അതിനെല്ലാം ആൾക്കാരുണ്ട്. കൊച്ചിയിലൊക്കെ എല്ലാം കയറ്റുന്ന ആൾക്കാരുണ്ട്, അത് അവർക്ക് ഒരു 200-300 ഒന്ന് ചോദ്യം കൊടുത്ത് അവർ കൊണ്ടുപോയിക്കോളും. നമുക്ക് കളിക്കാനുള്ള നിലയുണ്ട്.
0: വാഴ മാത്രമേ ഉള്ളൂ, ഇനി പച്ചക്കറി ഉണ്ടോ?
1: പച്ചക്കറി ആകില്ല, പച്ചക്കറി ഇടണം. അത് അവിടെ കൃഷി ഓഫീസിൽ നല്ല ചെടിയുണ്ടെന്ന് പറഞ്ഞു.
0: അതിപ്പോ നമ്മള് ഒരു കാലത്ത് വളരെ സജീവമായിട്ട് പോളി ഹൗസ് ചെയ്തിരുന്നു, അതിന്റെ കാര്യം ഇപ്പൊ വിധി എഴുതി കഴിഞ്ഞു, ഒന്നും ഇല്ലാണ്ടായി അല്ലേ, അത് വെറും വേസ്റ്റായി അല്ലെ. എന്തായിരുന്നു അതിന്റെ ഒരു കാരണം?
1: അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ 4-5 കൊല്ലം കൂടുമ്പോ അതിന്റെ ഷീറ്റ് മാറ്റി കിട്ടണോ.
0: ഫംഗസ് വരുന്നോണ്ട്?
1: ആ ഫംഗസ് വരുന്നതുകൊണ്ട് മാത്രല്ല, സൂര്യപ്രകാശം അത് കറക്റ്റായിട്ട് വരൂല,
0: അവിടെ തടഞ്ഞു നിൽക്കും.
1: തടഞ്ഞു നിൽക്കുന്നതും പിന്നെ ഈ ചെടികൾക്ക് ആവശ്യമില്ലാതെ സൂര്യപ്രകാശം ഇതിൻ്റെ അകത്തേക്ക് പതിക്കും. നമ്മൾ ഈ ഷീറ്റ് ഇടുന്നത് കൊണ്ട് നമുക്ക് ചെടികൾക്ക് ആവശ്യമുള്ളത് മാത്രം സൂര്യപ്രകാശ രശ്മികളെ അകത്തേക്ക് വരും. ഇതിന്റെ കണ്ടീഷൻ കുറയുമ്പോൾ പിന്നെ എല്ലാ രശ്മികളും കയറും.
0: വ്യത്യാസം സാധാരണ പറമ്പും പിന്നെ മാത്രമല്ല ഭയങ്കര ചൂടും ആയിരിക്കും,
1: ഭയങ്കര ചൂട് കത്തിപ്പോവും ചെടി. അപ്പൊ വെള്ളത്തിന്റെ ചെലവ് ജാസ്തിയാവും. പക്ഷെ വെള്ളത്തിന്റെ എല്ലാം ചെലവ് കുറക്കുമല്ലോ വേണ്ടേ,
0: അതുകൊണ്ട് അത് നിർത്തി അല്ലെ. പിന്നെ മഴമറ കാണുന്നുണ്ടല്ലോ, അതിന്റെ അനുഭവം എന്താണ്?
1: മഴമറയിൽ കൃഷി ചെയ്യലുണ്ട്. ഇതിപ്പം വളം കഴിഞ്ഞപാട് മഴമറയിൽ കൃഷി ചെയ്തു. മഴമറേന്റെ ഇപ്പോൾ ഷീറ്റ് ഇപ്പം രണ്ടാഴ്ചപ്പുറം മാറ്റിയതാ.
0: എന്തായാലും കൃഷി വാഴയായിട്ടും പച്ചക്കറിയായിട്ടും പിന്നെ കമ്പോസ്റ്റ് ആയിട്ടും കാർഷിക മേഖലയിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കുന്നില്ല, വേറൊരു ലോകമില്ല അല്ലെ. ഇത് ആവശ്യക്കാർക്ക് അന്വേഷിച്ച് വരികയാണെങ്കിൽ കമ്പോസ്റ്റ് കൊടുക്കണ്ടാവില്ലേ?
1: ആ കമ്പോസ്റ്റ് കൊടുക്കണ്ടോ.
0: എങ്ങനെയാണ് അപ്പൊ സാധാരണ ഇപ്പൊ വാങ്ങുന്ന ആൾക്കാർക്ക് കിലോന്റെ മുകളിലായിരിക്കുമല്ലോ അറിയേണ്ടിയിരുന്നത്, എങ്ങനെയാണ് കിലോന്റെ വില?
1: ഇവിടെ വന്ന് വാങ്ങുന്ന കൂട്ടർക്ക് 15 രൂപ കിലോന് കൊടുക്കും, വേറെ അയിലും ജാസ്തി ഒന്നും വാങ്ങുന്നില്ല. ഇവിടെ വന്നിട്ട് വാങ്ങുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ എത്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ ഉണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വണ്ടി വാടകയിൽ ഇപ്രാവശ്യം കടുത്തതല്ലേ, നേരെ ഇരട്ടി കരട്ടിയായി, അതുകൊണ്ട് നമുക്ക് ഒക്കുന്നില്ല.
0: ഇപ്പൊ എത്ര വയസ്സായി?
1: വയസ്സ് നമ്പർ മാത്രല്ലേ,
0: എന്നാലൊന്ന് പറയും നമുക്കൊരു
1: എത്ര ഉണ്ടാവും കാഴ്ചക്ക്?
0: 64 or 65 66 കണ്ടാ കറക്റ്റായി, ചെറിയ വ്യത്യാസമുള്ളു. അപ്പൊ എന്തായാലും ഈ മേഖല അങ്ങനെ വിട്ടിട്ട് വേറൊന്നും ചിന്തിക്കാനില്ല.
1: എന്തായാലും
0: ആരോഗ്യമുള്ള സ്ഥിതിക്ക് കൃഷിയിൽ തന്നെ തുടർന്ന് വേറൊരു ഏരിയയും പറ്റി ചിന്തിക്കുന്നില്ല,
1: ഇപ്പം തൽക്കാലം ചിന്തിക്കുന്നില്ല.
2: കാടാച്ചിറയിലെ കെ വി സത്യനാഥന്റെ വാഴകൃഷി വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. അഭിമുഖം ദീപാകൃഷ്ണൻ.

കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് കൂടുതൽ വിളകളുടെ കവറേജുമായി. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ 31. വിളനാശമുണ്ടായാൽ കർഷകന് സഹായമാകുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരാൻ സമയമായി. ജൂലൈ 31 ആണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. കാലാവസ്ഥാധിഷ്ഠിത പദ്ധതിയിൽ നെല്ല്, വാഴ, കവുങ്ങ്, കുരുമുളക്, മഞ്ഞൾ, ജാതി, കൊക്കോ, വെറ്റില, ഗ്രാമ്പൂ, ഇഞ്ചി, മാവ്, പൈനാപ്പിൾ, കശുമാവ്, മരച്ചീനി, കിഴങ്ങുവർഗ്ഗങ്ങൾ, അതായത് ചേമ്പ്, ചേന, കാച്ചിൽ, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, പയർവർഗ്ഗങ്ങൾ, അതായത് ഉഴുന്ന്, പയർ, ചെറുപയർ, ഗ്രീൻ പീസ്, സോയാബീൻ, പച്ചക്കറി വിളകൾ, അതായത് പടവലം, പാവൽ, വള്ളിപ്പയർ, കുമ്പളം, മത്തൻ, വെള്ളരി, വെണ്ട, പച്ചമുളക് എന്നീ വിളകൾക്കും പരിരക്ഷ ലഭിക്കും. നഷ്ടപരിഹാരം എങ്ങനെ? കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസിൽ ഓരോ വിളയ്ക്കും വെവ്വേറെ പ്രതികൂല കാലാവസ്ഥാ ഘടകങ്ങളും അത് രേഖപ്പെടുത്തുന്ന കാലാവധിയും വിളയനുസരിച്ചുള്ള കാലാവസ്ഥയുടെ നിർണായക തോതും ടേം ഷീറ്റ് പ്രകാരം സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ഓരോ വിജ്ഞാപിത പ്രദേശത്തിനും നിശ്ചിത സൂചനാ കാലാവസ്ഥാ നിലയം സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ഇവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാലാവസ്ഥയുടെ ഡേറ്റയും ഓരോ വിളയ്ക്കുമുള്ള ടേം ഷീറ്റും അടിസ്ഥാനമാക്കിയാണ് നഷ്ടപരിഹാരം നിർണയിക്കുന്നത്. വിളകൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഓരോ വിളകൾക്കും വേണ്ട മുൻകരുതൽ നടപടികൾ കർഷകർ നിർബന്ധമായും പാലിച്ചിരിക്കണം. വ്യക്തിഗത നാശനഷ്ടത്തിന് വിളയുടെ പ്രായത്തെ അടിസ്ഥാനമാക്കി ജോയിന്റ് കമ്മിറ്റിയുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പ്രകാരം നഷ്ടപരിഹാരം നിർണയിക്കുന്നു. നഷ്ടം ഉണ്ടായി 72 മണിക്കൂറിനകം കർഷകർ കൃഷിഭവൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയെ നേരിട്ടോ രേഖാമൂലമോ അറിയിക്കേണ്ടതാണ്. ടോൾ ഫ്രീ നമ്പർ 1800-425-7064. എങ്ങനെ രജിസ്റ്റർ ചെയ്യും? www.pmfby.gov.in എന്ന വെബ്സൈറ്റിലൂടെ കർഷകർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. CSC ഡിജിറ്റൽ സേവാ കേന്ദ്രം, ഇൻഷുറൻസ് ഏജൻസി എന്നിവ വഴിയും രജിസ്റ്റർ ചെയ്യാം. വിജ്ഞാപിത വിളകൾക്ക് വായ്പ എടുത്ത കർഷകരാണെങ്കിൽ അവരെ അതത് ബാങ്കുകൾക്കും പദ്ധതിയിൽ ചേർക്കാം. അപേക്ഷ പൂരിപ്പിച്ച ശേഷം നിശ്ചിത പ്രീമിയം തുക, ആധാറിന്റെ പകർപ്പ്, നികുതി റെസീറ്റിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പാട്ടക്കരാറിന്റെ പകർപ്പ് എന്നിവ കൂടി സമർപ്പിക്കണം.

0: ഇനി കപ്പയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് വിദ്യാർത്ഥിനികളായ പി അരുന്ധതി, കെ ആത്മജ എന്നിവർ നടത്തിയ ചർച്ച കേൾക്കാം.
1: കപ്പ അഥവാ മരച്ചീനി നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാന കിഴങ്ങുവർഗമാണ്. ശാസ്ത്രീയമായി മനിഹോട്ട് എസ്കുലൻഡ എന്നറിയപ്പെടുന്ന ഇത് അന്നജത്തിന്റെ ഒരു വലിയ ഉറവിടമാണ്. മരച്ചീനി ഇന്ന് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കപ്പ ഒരു പ്രധാന ഭക്ഷ്യവിളയാണ്. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഏഷ്യയുടെ പല ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും കപ്പ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. ഭക്ഷണാവശ്യങ്ങൾക്ക് പുറമേ കപ്പയ്ക്ക് വ്യാവസായിക പ്രാധാന്യവുമുണ്ട്. ചുരുക്കത്തിൽ, കപ്പ വിവിധ ഉപയോഗങ്ങളുള്ള ഒരു പ്രധാന വിളയാണ്. നമ്മുടെ ഭക്ഷണത്തിലും സമ്പദ് വ്യവസ്ഥയിലും ഇതിന് വലിയ സ്ഥാനമുണ്ട്. ഒട്ടനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കപ്പയിൽ നിന്ന് ലഭ്യമാണ്. അതിനെക്കുറിച്ചെല്ലാം ബോധവാന്മാരാവുക എന്നത് ഒരു അത്യാവശ്യവുമാണ്.
2: കപ്പയുടെ മഹാത്മ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. കപ്പയുടെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വഴിയോരങ്ങളിൽ വിൽക്കുന്ന കപ്പ ചിപ്സും അമ്മയുണ്ടാക്കുന്ന കപ്പപ്പൊടിയുമാണ്.
1: അതുമാത്രമല്ല ആത്മജ, കപ്പ പപ്പടം, കപ്പ പക്കവട, കപ്പ ന്യൂട്രി ചിപ്സ്, കപ്പ പാസ്ത, സാഗോ, കപ്പ റവ എന്നിവയൊക്കെ കപ്പയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങളെപ്പറ്റി അത്ര അറിവില്ല. നിനക്കറിയാലോ, കപ്പയ്ക്ക് മാർക്കറ്റിൽ 30 മുതൽ 40 രൂപ വരെയാണ് ഒരു കിലോഗ്രാമിന് വില. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭവും വർദ്ധിക്കും. നീ നേരത്തെ പറഞ്ഞ പോലെ കപ്പ ചിപ്സാക്കി മാറ്റുകയാണെങ്കിൽ കിലോക്ക് 100 മുതൽ 150 രൂപ വരെ ലഭിക്കും. അങ്ങനെ നമ്മൾക്ക് കർഷകരെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് സംരക്ഷിക്കാവുന്നതാണ്.
2: ഇനി കപ്പയിലെ ഓരോരോ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നോക്കാം. ഒന്നാമത്തേത് വാട്ടുകപ്പയാണ്. കപ്പയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും സാധാരണമായ ഉൽപ്പന്നമാണ് വാട്ടുകപ്പ. കപ്പയെ ഉണക്കി വാട്ടുകപ്പയാക്കി മാറ്റുന്നതിലൂടെ അതിന്റെ സംഭരണ കാലാവധി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. വാട്ടുകപ്പ പ്രധാനമായും രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. വെയിലത്തിട്ടുണക്കിയും വെള്ളത്തിൽ പുഴുങ്ങിയും ഉണ്ടാക്കാം. സാധാരണ രീതിയിൽ പുറംതൊലി ചെത്തിക്കളഞ്ഞ് നേരിയ കഷ്ണങ്ങളായി മുറിച്ച് 3 മുതൽ 5 ദിവസം വരെ വെയിലത്തിട്ടുണക്കിയാണ് വാട്ടുകപ്പ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ കിഴങ്ങുകൾ തൊലി കളഞ്ഞോ അല്ലാതെയോ കഷ്ണങ്ങളായി മുറിച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ തിളച്ച വെള്ളത്തിലിട്ടതിനു ശേഷം വെയിലത്ത് വെച്ചുണക്കിയും വാട്ടുകപ്പ ഉണ്ടാക്കാം. കപ്പയിൽ നിന്നുണ്ടാക്കുന്ന കപ്പപ്പൊടിയും ഒരു മൂല്യവർദ്ധ ഉൽപ്പന്നമല്ലേ?
1: അതെ, വാട്ടുകപ്പ ഉപയോഗിച്ച് തന്നെയാണ് കപ്പപ്പൊടിയും തയ്യാറാക്കുന്നത്. ഇത് അരിപ്പൊടി പോലെ തന്നെ ഉപയോഗിക്കാം. വാട്ടുകപ്പ ഡെസിക്കേറ്ററിലോ പൾവറൈസറിലോ ഇട്ട് പൊടിച്ച് വിവിധ വലുപ്പത്തിലുള്ള പൊടികളാക്കി അരിച്ചെടുക്കുന്നു. വളരെ നേരിയ പൊടി, തരികളുള്ള പൊടി, തരികളോ നാരുകളോട് കൂടിയ വേസ്റ്റ് പൊടി എന്നിങ്ങനെ കപ്പപ്പൊടിക്ക് വിവിധ ഗ്രേഡുകളുണ്ട്. വളരെ നേരിയ പൊടി ഭക്ഷ്യ വ്യവസായങ്ങളിലും പശ വ്യവസായങ്ങളിലും തുണി വ്യവസായങ്ങളിലും ഉപയോഗിക്കുമ്പോൾ, തരികളുള്ള പൊടി ഭക്ഷ്യ വ്യവസായങ്ങളിലും തരികളോ നാരുകളോട് കൂടിയ വേസ്റ്റ് പൊടി കന്നുകാലി കോഴിത്തീറ്റ മിശ്രിത വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു.
2: വളരെ നേരിയ പൊടി ഭക്ഷ്യ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതായി സൂചിപ്പിച്ചല്ലോ.
1: ഇനി അതുപയോഗിച്ചുണ്ടാക്കാവുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കപ്പപ്പൊടിയിൽ നിന്ന് തയ്യാറാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലഘുഭക്ഷണമാണ് കപ്പ പപ്പടം. ഇതുണ്ടാക്കാനായി കപ്പപ്പൊടി കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കുക. ഈ മിശ്രിതം ഒരു പായയിലോ അതുപോലുള്ള പ്രതലത്തിലോ വെച്ച് വെയിലത്ത് ഉണക്കുക. ഉണങ്ങിയ ശേഷം ഇത് പോളിത്തീൻ കവറുകളിൽ സൂക്ഷിക്കുന്നു. ഈ പപ്പടം വെളിച്ചെണ്ണയിൽ വറുത്ത് നമുക്ക് കഴിക്കാം.
2: അടുത്തത് ഒരു എരിവുള്ള ലഘുഭക്ഷണമായ കപ്പപ്പക്കവടയാണ്. ഇതിലെ മറ്റ് ചേരുവകളായ മൈദ, കടലമാവ്, ഉപ്പ്, മുളകുപൊടി, കായം, ബേക്കിംഗ് സോഡ, എണ്ണ എന്നിവയാണ്. ഈ ചേരുവകളെല്ലാം നന്നായി യോജിപ്പിച്ച് 50 ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളത്തിൽ കുഴച്ച് 1 മണിക്കൂർ വയ്ക്കുന്നു. അതിനുശേഷം തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്തുകോരി എടുക്കാവുന്നതാണ്.
1: ഇതുപോലുള്ള മറ്റൊരു ലഘുഭക്ഷണമാണ് കപ്പ ന്യൂട്രി ചിപ്സ്. ഇതൊരു ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ലഘുഭക്ഷണമാണ്. കപ്പപ്പൊടിയിൽ മൈദ, നിലക്കടല പേസ്റ്റ്, മുട്ട, ഉപ്പ്, പഞ്ചസാര, എള്ള്, തേങ്ങാപ്പാൽ, ബേക്കിംഗ് സോഡ, എണ്ണ തുടങ്ങിയ മറ്റു ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുന്നു. ചേരുവകളെല്ലാം യോജിപ്പിച്ച ശേഷം ചൂടുവെള്ളം ചേർത്ത് മൃദുവായി മാവ് കുഴച്ചെടുക്കുന്നു. പിന്നീട് മാവ് ചെറിയ ഉരുളകളാക്കി 0.2 സെന്റിമീറ്റർ കനത്തിൽ പരത്തുന്നു. മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ഡയമണ്ട് ആകൃതിയിൽ മുറിച്ച് എണ്ണയിൽ വറുത്തെടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. കപ്പ പൊതുവെ പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കും പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണല്ലോ. അവർക്ക് കൂടി കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടോ?
2: ഉണ്ടല്ലോ. കപ്പയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മറ്റുൽപ്പന്നങ്ങളിൽ ഒന്നാണ് പാസ്ത. കാണാനൊക്കെ ഒരു പാസ്ത പോലെ തന്നെയായിരിക്കും, എന്നാൽ ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട്. ഉയർന്ന പ്രോട്ടീനും ഫൈബറും അടങ്ങിയ പാസ്ത ഉൽപ്പന്നങ്ങൾ ഇന്ന് കപ്പയും മധുരക്കിഴങ്ങും ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഗുണമേന്മയും അന്നജത്തെ ദഹിപ്പിക്കാനുള്ള ശേഷിയും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കും

0: അനുയോജ്യമായ ഒരു ഭക്ഷണമായി മാറുന്നു. ഇതുപോലെ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു ഉൽപ്പന്നമാണ് സമ്പുഷ്ടീകരിച്ച പാസ്ത. ഇതിൽ പ്രോട്ടീൻ, നാരുകൾ, ബീട്രൂട്ട് പോലുള്ള പച്ചക്കറികളിൽ കാണുന്ന ഒരു തരം അമിനോ ആസിഡായ ബെറ്റാനിൻ, ക്യാരറ്റ് പോലുള്ള പച്ചക്കറികളിൽ കാണുന്ന വർണ്ണകമായ കരോട്ടിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പപ്പൊടിയുടെ അടുത്ത ഗ്രേഡായ തരികളുള്ള പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്ന മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം.
1: അതിൽ ഒന്നാമത്തെ ഉൽപ്പന്നമാണ് കപ്പയിൽ നിന്നുള്ള റവ.
0: ഇതിനെപ്പറ്റി ആരും അധികം കേട്ടിട്ടുണ്ടാവില്ല അല്ലേ?
1: ആ, ഇതിനെപ്പറ്റി കേൾക്കാൻ സാധ്യത കുറവാണ്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന റവയാണ്. ഇതിനു പകരം കപ്പയിൽ നിന്നുള്ള റവ ഉപയോഗിക്കാം. വാട്ടുകപ്പ വെയിലത്തുണക്കിയോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഡ്രയറിൽ 70°C താപനിലയിൽ ഉണക്കിയോ ഈർപ്പം 15% കുറക്കുക. ഈ ഘട്ടത്തിൽ വാട്ടുകപ്പയ്ക്ക് നല്ല കട്ടിയുണ്ടാവും. ഇത് പിന്നീട് ഒരു ഹാമർ മില്ലിൽ പൊടിക്കുന്നു. പൊടി വളരെ നേർത്തതോ വളരെ വലിയ തരികളുള്ളതോ ആകരുത്. പൊടിച്ച ഉൽപ്പന്നം അരിച്ചെടുത്ത് ഗോതമ്പ് റവയ്ക്ക് പകരം ഉപയോഗിക്കുന്നു. ഉപ്പുമാവ്, കേസരി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാം.
0: അടുത്തത്, നമ്മൾ പായസത്തിലൊക്കെ ഇടുന്ന ഒരു വെളുത്ത മുത്തുമുത്തു പോലുള്ള സാധനമാണ്, അതെന്താണെന്നറിയാമോ?
1: അത് സാഗോ അല്ലേ? അതും കപ്പയിലെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണോ?
0: അതെ, സാഗോ ലഘുഭക്ഷണമായും കഞ്ഞി ഉണ്ടാക്കുന്നതിനും മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനും ഉപയോഗിച്ചു വരുന്നു. കൂടാതെ ശിശുക്കൾക്കുള്ള ഭക്ഷണമായും ഇത് ഇന്ന് പ്രചാരത്തിലുണ്ട്. മോട്ടി ദാന, മീഡിയം ദാന, ബഡാ ദാന, നൈലോൺ സാഗോ എന്നിങ്ങനെ 4 തരത്തിലുള്ള സാഗോ വാണിജ്യപരമായി നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരത്തിൽ സാഗോ ഉണ്ടാക്കാനായി കപ്പക്കിഴങ്ങുകൾ എടുത്ത് നന്നായി കഴുകിയ ശേഷം തൊലി കളയുക. അതിനുശേഷം കഴുകി ചതച്ച് അതിൻ്റെ സത്ത് എടുക്കുക. അതിനുശേഷം നാരുകളരിച്ച് ഈർപ്പം കുറഞ്ഞ പൊടിയാക്കി മാറ്റുക. ഇതിനെ ആവശ്യമുള്ള വലുപ്പത്തിൽ ഉരുളകളാക്കി റോസ്റ്റ് ചെയ്യുക. ഇതിലെ അധികമായ ഈർപ്പം നീക്കം ചെയ്യാനായി ഹോട്ടെയർ ഓവനിൽ ഉണക്കുകയോ വെയിലത്തിട്ടുണക്കുകയോ ചെയ്യാം. ഇത്തരത്തിൽ സാഗോയുടെ പൊട്ടിയ കഷ്ണങ്ങൾ അരിച്ചു മാറ്റി ഉൽപ്പന്നം വിപണിക്ക് വേണ്ടി പാക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലഘുഭക്ഷണമാണല്ലോ വറുത്ത ചിപ്സ്. അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ?
1: കപ്പയിൽ നിന്നുണ്ടാക്കുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് ഫ്രൈഡ് ചിപ്സ്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ലഘുഭക്ഷണമാണ്. കപ്പ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് എണ്ണയിലിട്ട് വറുത്തെടുത്താണ് ഇതുണ്ടാക്കുന്നത്.
0: വിപണിയിൽ നിലവിൽ ലഭ്യമായ കപ്പ ചിപ്സുകൾ പലപ്പോഴും വളരെ കട്ടിയുള്ളതും ഉരുളക്കിഴങ്ങ് ചിപ്സുകളുമായി താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്തതുമാണ്. ഇത് ഉൽപ്പന്നത്തിന്റെ സ്വീകാര്യത കുറയ്ക്കുകയും വില കുറയുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. എന്നാൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിലെ പഠനങ്ങൾ കാണിക്കുന്നത് കപ്പക്കിഴങ്ങുകളെ നേരിയ ആസിഡ് ലായനിയിൽ സംസ്കരിക്കുന്നതിലൂടെ മികച്ച ഗുണമേന്മയുള്ള കപ്പ ചിപ്സുകൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കപ്പയുടെ കഷ്ണങ്ങളിൽ നിന്ന് അധികമുള്ള അന്നജവും പഞ്ചസാരയും നീക്കം ചെയ്യാൻ സാധിക്കുന്നു. ഇതുവഴി മൃദുവായതും ഇളം മഞ്ഞ നിറത്തിലുള്ളതും നല്ല മുരിഞ്ഞതുമായ ചിപ്സുകൾ ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ 7 to 8 പ്രായമുള്ള കിഴങ്ങുകളാണ് ചിപ്സ് ഉണ്ടാക്കാനായി ഏറ്റവും അനുയോജ്യം.
1: ഇനി കർഷകർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ഉൽപ്പന്നമായാലോ? അതും കപ്പയുടെ ഇലകളിൽ നിന്നുണ്ടാക്കിയത്.
0: അങ്ങനെയും ഉൽപ്പന്നങ്ങളുണ്ടോ?
1: ഉണ്ട്. നന്മയും മേന്മയും ശ്രേയയും തിരുവനന്തപുരത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്ത് വികസിപ്പിച്ചെടുത്ത ജൈവ കീടനാശിനികളാണ്. വിവിധ വിളകളിലെ കീടങ്ങളെ നിയന്ത്രിക്കാൻ ഇവ ഫലപ്രദമാണ്. മേന്മ വാഴയിലെയും തെങ്ങിലെയും തുരപ്പൻ കീടങ്ങളെ നിയന്ത്രിക്കാൻ ഫലപ്രദമാണെങ്കിൽ, നന്മ ഇലപ്പേൻ, മീലിമുട്ട തുടങ്ങിയ നീരുറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ ഫലപ്രദമാണ്. മൂന്നാമത്തെ ഉൽപ്പന്നമായ ശ്രേയ മീലിമുട്ടയുടെ മെഴുകുപോലുള്ള ആവരണം ലയിപ്പിച്ച് കീടത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു.
0: ഇന്ന് പ്ലാസ്റ്റിക്കുകളുടെ വ്യാപകമായ ഉപയോഗം പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയാണല്ലോ. ഈ പ്രശ്നം പരിഹരിക്കാൻ കപ്പയുടെ ഒരു ഉൽപ്പന്നത്തിന് കഴിവുള്ളതായി കേട്ടിട്ടുണ്ട്, ശരിയാണോ?
1: അതെ, കപ്പയുടെ അന്നജം ഉപയോഗിച്ച് ബയോഡീഗ്രേഡബിൾ പോളിമറുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് മലിനീകരണം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു.
0: ഇത്രയും നേരം നമ്മളിവിടെ സംസാരിച്ചത് ഒന്ന് ചുരുക്കി പറയുമ്പോൾ, കപ്പ എന്ന കിഴങ്ങു വർഗത്തിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. കപ്പയെ കേവലം ഒരു ഭക്ഷ്യവസ്തു എന്നതിലുപരിയായി ഉയർന്ന വിപണി സാധ്യതയുള്ള നിരവധി മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി ഇന്ന് നമുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന യൂണിറ്റുകളും സംരംഭങ്ങളും സ്ഥാപിക്കുന്നതിലൂടെ സംരംഭകർക്ക് സുസ്ഥിരമായ ഒരു വരുമാന മാർഗം തുറന്നുകൊടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, കപ്പ സംസ്കരിക്കുമ്പോൾ കിട്ടുന്ന വേസ്റ്റ് കോഴിത്തീറ്റയായും കന്നുകാലിത്തീറ്റയായും ഉപയോഗിക്കാം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കപ്പയുടെ സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ കേരളത്തിൻ്റെ കാർഷിക വ്യാവസായിക മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ, കപ്പയെ ഒരു പ്രധാന കാർഷിക വിളയായി മാത്രം കാണാതെ കേരളത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് ഒരു വലിയ സംഭാവന നൽകാൻ കഴിയുന്ന ഒരു ശക്തി സ്രോതസ്സായും നമുക്ക് മനസ്സിലാക്കാം.
2: കപ്പയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് വിദ്യാർത്ഥിനികളായ പി അരുന്ധതി, കെ ആത്മജ എന്നിവർ നടത്തിയ ചർച്ചയാണ് ഇതുവരെ കേട്ടത്.

ആസ്പി എൽ എം പട്ടേൽ മികച്ച കർഷക പുരസ്കാരം 2026 അപേക്ഷ ക്ഷണിച്ചു. ആകെ 3 പുരസ്കാരങ്ങൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. തോട്ടവിള വിഭാഗത്തിലുള്ള മഞ്ഞൾ പുരസ്കാരം 1,00,000 രൂപയാണ്. അപേക്ഷകർ ഒരേ സ്ഥലത്ത് കുറഞ്ഞത് 1 ഏക്കർ വിസ്തൃതിയിൽ മഞ്ഞൾ കൃഷി ചെയ്തിരിക്കണം. കഴിഞ്ഞ 3 വർഷമായി മഞ്ഞൾ കൃഷി ചെയ്തു വരണം. മണ്ണ്, ജലസേചനം, പോഷക പരിപാലനം, ആധുനിക കൃഷിരീതികൾ എന്നിവ സ്വീകരിച്ചിരിക്കണം. മഴയെ ആശ്രയിച്ച ജലസേചന കൃഷി വിഭാഗം, നിലക്കടല, എള്ള്. പുരസ്കാരം 1,00,000 രൂപയാണ്. അപേക്ഷകർ ഒരേ സ്ഥലത്ത് കുറഞ്ഞത് 1 ഏക്കർ വിസ്തൃതിയിൽ നിലക്കടലയോ എള്ളോ കൃഷി ചെയ്തിരിക്കണം. കഴിഞ്ഞ 3 വർഷമായി ഈ കൃഷി തുടരുന്നവരായിരിക്കണം. മണ്ണ്, ജലസേചനം, പോഷക പരിപാലനം, മികച്ച കൃഷിരീതികൾ എന്നിവ പാലിച്ചിരിക്കണം. വനിതാ കർഷക വിഭാഗം, പച്ചക്കറി കൃഷി. പുരസ്കാരം 1,00,000 രൂപയാണ്. അപേക്ഷകർ ഒരേ സ്ഥലത്ത് കുറഞ്ഞത് 1/2 ഏക്കർ വിസ്തൃതിയിൽ ഏതെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യുന്ന വനിതാ കർഷകരായിരിക്കണം. കഴിഞ്ഞ 3 വർഷമായി പച്ചക്കറി കൃഷി ചെയ്തു വരണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. ഫോൺ നമ്പർ 93-88-60-19-64. മറ്റൊരു നമ്പർ 94-48-70-76-75. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 93-88-60-19-64. മറ്റൊരു നമ്പർ 94-48-70-76-75. ഇമെയിൽ വിലാസം sbrkochin@yahoo.co.in. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി sbrkochin@yahoo.co.in.

0: നീതു, കുഞ്ഞുറങ്ങിയ മോളെ?
1: ആ അമ്മ ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോ വീണ്ടും എണീക്കും.
0: മോളെന്നാ വേഗം കുളിച്ചോ, വൈകുന്നേരം പോണ്ടേ അങ്ങ്.
1: അത് ഞാൻ പറയാൻ മറന്നു. ഏട്ടൻ ഇപ്പോ വിളിച്ചിന് നാളെ പോകാന്ന്.
0: അയ്യോ, അതെന്ത് പറ്റി? ഇന്ന് പോന്നില്ലേ?
1: ഓഫീസിൽ എന്തോ കാര്യമായ തിരക്കുണ്ടത്രേ.
0: നീ എന്നിട്ട് അമ്മയെ വിളിച്ച് പറഞ്ഞാ?
1: പറഞ്ഞു. അമ്മക്ക് വല്ലാണ്ട് സങ്കടമായെന്ന് തോന്നുന്നു.
0: പിന്നില്ലാണ്ടിരിക്കുവാ, എത്ര നാളായി നിങ്ങളെ കണ്ടിച്ച്.
1: ഏകദേശം ഞങ്ങൾ വന്നു പോയിട്ട് 2 മാസമായെന്ന് തോന്നുന്നു അല്ലേ.
0: 2 മാസവും 2 ദിവസവുമായി.
1: അമ്മ ഇത്ര കൃത്യമായിട്ട് ഇതൊക്കെ ഓർത്തു വെച്ചു.
0: പിന്നില്ലാതെ എണ്ണി കാത്തിരിക്കലായിരുന്നില്ലേ?
1: ഇതെന്തിനമ്മേ പഴം വാട്ടിയത്?
0: അത് ഞാൻ ചായക്കൊരു കടിയാക്കാനാ മോളെ.
1: ഇതിലോ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഉണ്ടല്ലോ, തിന്ന് നല്ല രസമുണ്ടല്ലോ. നെയ്യിലാ വാട്ടിയത്?
0: ആ, അതിന് നന്നായി നടക്കണം മോളെ. നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് മൂത്ത് കഴിയുമ്പോൾ 2 നേന്ത്രപ്പഴം നാലായി കീറി ദാ ഇതുപോലെ വാട്ടണം. വാട്ടുമ്പോൾ ആവശ്യത്തിന് തേങ്ങ ചെറിയ വീതം ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് നുടച്ചെടുക്കണം.
1: ഇതെന്തിനാന്നമ്മ പറഞ്ഞില്ലല്ലോ.
0: അതൊരു അടയുണ്ടാക്കാനാ
1: ഇതുകൊണ്ടോ? അത് കൊള്ളാലോ.
0: മോളെ. ഇലയൊന്ന് കഴുകി തുടച്ചേ. ഇതിലേക്കിനി ഒരു 3 ടേബിൾ സ്പൂൺ റവയും 1 സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നന്നായി കുഴക്കണം.
1: അമ്മ ഏത് അരിപ്പൊടി എടുത്തേ?
0: പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയും പൊടി എടുത്താൽ മതി. ഇതിലേക്കിട്ട് നന്നായി കുഴച്ചെടുക്കലാ.
1: വെള്ളം വേണ്ടമ്മേ.
0: വെല്ലം ഉരുക്കിയത് ഒഴിക്കുമ്പോൾ ഇതിൽ തന്നെ കുഴയും. ഇതിൽ പഞ്ചസാരയാണെങ്കിൽ പഴം വാട്ടുമ്പോൾ തന്നെ ചേർക്കണം. വല്ലാതെ ടൈറ്റായി പോയാൽ ഒരു ലേശം പാലൊഴിച്ച് കൊടുത്താൽ മതി.
1: അമ്മ പാലൊഴിച്ചോ ഇതില്?
0: ഇല്ല ഇല്ല, ഞാൻ വെല്ലം ഉരുക്കിയതാണ് എടുത്തത്. എന്നിട്ട് ഇലയിൽ ഇതുപോലെ ഏത് ഷേപ്പിലും പരത്തി ആവിയിൽ വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക.
1: നോക്കട്ടെ നോക്കട്ടെ. അമ്മ ഇത് 4 ഭാഗവും മടക്കി ചതുരത്തിലാക്കിയതല്ലേ.
0: ഇതിൻ്റെ അകത്ത് പിന്നെയും വേറെ ഒന്നും വെക്കണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഇലയിൽ പരത്തിയിട്ട് 2 സൈഡും മേലെയും താഴെയും മടക്കിയിട്ട് കമിഴ്ത്തി അപ്പച്ചെമ്പിൽ വെച്ചാൽ മതി.
1: എന്നിട്ടൊരു 10 മിനിറ്റ് മതി.
0: ഓ, ധാരാളം എണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല ഹെൽത്തി സാധനമാണ്. അല്ല മോളെ, എന്തോരം ഒച്ച കേൾക്കുന്നത്! ഇത്ര പെട്ടെന്ന് വാവി എണീറ്റാ?
1: ആ ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ 5 മിനിറ്റ് പോലും കിടക്കൂലെന്ന്.
0: ഓടി ചെല്ല്, വീണു പോവും.
2: അവതരണം: കെ കെ ശ്രീജ, നീത ഷാജി. ഹരിതവേദി സമാപിക്കുന്നു. നിർവഹണം: വിനോദ് ബാബു എച്ച്, കൂടെ രമ്യരാജു.
3: ആകാശവാണി കണ്ണൂർ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
6: PM ജയ്, അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 27,000 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 27,000 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 15,400 രൂപ, തലശ്ശേരി 12,500 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 13,800 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങ പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 5,100 രൂപ, തലശ്ശേരി 5,300 രൂപ, കാസർഗോഡ് 5,000 രൂപ, തളിപ്പറമ്പ് 5,300 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ 67,500 രൂപ വീതം, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ 24,000 രൂപ വീതം. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,500 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,500 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 4,900 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 3,800 രൂപ, കാഞ്ഞങ്ങാട് 4,200 രൂപ, കാസർഗോഡ് 4,600 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട നൂറെണ്ണത്തിന് കണ്ണൂർ 710 രൂപ, തളിപ്പറമ്പ് 750 രൂപ, തലശ്ശേരി 710 രൂപ. അടയ്ക്ക പഴുത്തത് 1,000-ന്, തലശ്ശേരി 4,000.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിന്റെ സ്കോപ്പിയെ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെ ഉള്ളതാണെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സംഘർഷങ്ങളും അസഹിഷ്ണുതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: രാവിലെ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി വീണ്ടും രംഗത്തെത്തി. രാജ്യസഭയിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും രാജിയില്ലെങ്കിൽ ചർച്ച നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ വനിതാ എംപിമാർക്കെതിരെ ക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ MP കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയവും ഇന്ന് പാസാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. CCTV ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകി. പൊതുതാൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ അധികൃതർക്ക് കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് വീണ്ടും സെപ്റ്റംബർ 11 പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. യുവജനങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: ये अत्यंत दुर्भाग्यपूर्ण है कि हमारे देश के छात्रों और नौजवानों को कुछ लोग अपने राजनीतिक स्वार्थों की पूर्ति के लिए एक राजनीतिक औजार के रूप में इस्तेमाल करने का प्रयास कर रहे हैं. प्रधानमंत्री मोदी जी के नेतृत्व में हमारी सरकार विद्यार्थियों और नौजवानों की आकांक्षाओं को पूरा करने और उनके कल्याण के प्रति पूरी तरह से प्रतिबद्ध है. हमारे छात्रों की हर चिंता को सुनना, उसका समाधान करना, यह हम सबकी जिम्मेदारी है.
1: ആധുനിക സാങ്കേതികവിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക്സഭയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കവച് 4.0 സംവിധാനം ഉൾപ്പെടെയുള്ള റെയിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു.

0: ിലൂടെ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിക്കും ആസിയാൻ റീജിയണൽ ഫോറം യോഗങ്ങൾക്കും അനുബന്ധമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനീറ്റ ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കയർ മേഖലയെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 24.15 കോടി രൂപ വിതരണം ചെയ്തതായും വഖഫ് വിഷയത്തിൽ കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തക്കതായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭായോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകളുമായി 4ാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2ാം മത്സരം ശനിയാഴ്ചയും അവസാന മത്സരം ഞായറാഴ്ചയും നടക്കും. ഗ്ലാസ്ഗോയിൽ ലെസോത്തോ കായികമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലെസോത്തോയ്ക്ക് സ്പോർട്സ് സയൻസിലും പരിശീലനത്തിലും കായിക വിദ്യാഭ്യാസത്തിലും ഇന്ത്യ പിന്തുണ നൽകുമെന്നും ഇന്ത്യൻ താരങ്ങളുടെ ട്രെയിനിങ്ങിനായി ലെസോത്തോയിലെ ഉയർന്ന പ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 സേനാവിഭാഗങ്ങളിലെയും വനിതാ സേനാംഗങ്ങൾ ചേർന്ന് നടത്തിയ സമുദ്ര പ്രദക്ഷിണം രാജ്യത്തിന് വലിയ അഭിമാനമാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. INSV ത്രിവേണിയിലെ പരിവേഷണത്തിന്റെ സമാപന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലമൊരു കടൽ യാത്രയ്ക്കപ്പുറം പ്രതിരോധ സേനകളുടെ കരുത്തിന്റെയും ഏകോപനത്തിന്റെയും തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിതവും സുതാര്യവും വിശ്വാസയോഗ്യവുമായ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കുന്ന വ്യക്തിഗത വിവര സംരക്ഷണ നിയമവും ഗെയിമിംഗ് ആസക്തി തടയാൻ 2025 ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമവും സഹായകരമാണ്. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ IT ചട്ടങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടെ രാജ്യത്ത് 50 OTT പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. അസമിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. 21 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ ആകെ മരണസംഖ്യ 31 ഉയർന്നു. സംസ്ഥാനത്തെ 16 ജില്ലകളിലായി 872 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏകദേശം 564,000 ആളുകളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. 24,000 ഹെക്ടറിലധികം കൃഷിഭൂമിയും വെള്ളത്തിനടിയിലായി. പ്രളയത്തെ തുടർന്ന് സർക്കാർ തുറന്ന 71 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സിക്കിമിലെ നാംചി ജില്ലയിൽ അപകടമുണ്ടായ തുരങ്കത്തിൽ നിന്നും 8 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാഴ്ചയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ടും മീഥെയ്ൻ വാതകം ചോരുന്നതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതുവരെ 13 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. തുരങ്കത്തിനുള്ളിൽ 25 ലേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് നൽകുന്നത് ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മനിലയിൽ ആസിയാൻ യോഗത്തിൽ സംസാരിക്കവേ കഴിഞ്ഞ മാസത്തെ ചർച്ചാ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന് ഇറാനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പിയെ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ. അങ്കണം. അങ്കണം പരിപാടിയിൽ ആദ്യം സന്തോഷ് മുണ്ടമെട്ട അവതരിപ്പിക്കുന്ന ചെറുകഥ.
3: ജീവിതത്തിന്റെ പ്രളയപ്രവാഹത്തിൽ എങ്ങോ ഒഴുകിമറിയുന്ന നമ്മൾ, ആണ്ടർതി തെയ്യക്കാലങ്ങൾ വരുമ്പോഴാണ് അയാൾ കാലത്തെക്കുറിച്ച് ഓർക്കാറുള്ളത്.
2: മറഞ്ഞു പോകുന്നു നമ്മൾ.
3: ജീവിതം തേടി അകലങ്ങളിലേക്ക് പോയവർ വന്നെത്തുന്ന തെയ്യക്കാലം. നിലാവ് പെയ്യുന്ന കുംഭമാസരാവിൽ ചാന്തും ചായില്യവുമണിഞ്ഞ് തെയ്യങ്ങൾ അണിയറയിറങ്ങുമ്പോൾ ഞങ്ങൾ പഴയ ഓർമ്മയിൽ ആൾക്കൂട്ടത്തിൽ പഴയ മുഖങ്ങൾ തിരയുന്നു. തിരഞ്ഞാൽ കാണാത്ത മുഖങ്ങൾ, കാലത്തിൻ്റെ തിരകളിൽ ഒഴുകിപ്പോയ മുഖങ്ങൾ. ജീവിതയാത്രയിൽ പലരും ഒരുപാട് ദൂരം മുന്നോട്ടു പോയിരിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിൽപ്പെട്ടിട്ടായിരിക്കണം ചിലർ നന്നെ വൃദ്ധന്മാരായിരിക്കുന്നു, തിരിച്ചറിയാൻ കഴിയാതായിരിക്കുന്നു. ബാല്യത്തിൻ്റെ ചില ചെറിയ അടയാളങ്ങളുടെ ശേഷിപ്പിൽ മാത്രം ചിലരെ തിരിച്ചറിയാം. ആൾക്കൂട്ടത്തിൽ നിന്ന് പഴയ സഹപാഠി വസന്തനെ തിരിച്ചറിഞ്ഞു. ആരെയും വശീകരിക്കുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികളെ വശീകരിക്കുന്ന ആ ചിരിയുടെ ആകർഷണീയത അവൻ്റെ മുഖത്ത് ഇന്നും മാറാതെയിരിക്കുന്നു. തെയ്യപ്പറമ്പിലെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഏതോ ഒരാൾ തൻ്റെ കൈ കയറിപ്പിടിച്ചു. മുഖത്തോട് മുഖം നോക്കി നിന്നു. ആരാ? ഞാൻ കൂടെ പഠിച്ച വിശ്വനാഥൻ. വിശ്വസിക്കാൻ പ്രയാസം, തികച്ചും വൃദ്ധനായിരിക്കുന്നു. കാലം പൂർണ്ണമായി മാറ്റിമറച്ച ഒരു ചിത്രമായി വിശ്വൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. സുരേഷല്ലേ? അതെ. എന്നെ കണ്ടറിഞ്ഞില്ല അല്ലേ? പക്ഷേ നിന്നെ എനിക്ക് മനസ്സിലായി. പലമട്ടായി മാറിയവർ, പല വഴിയിൽ പിരിഞ്ഞവർ, തെയ്യങ്ങൾ അണിയറയിറങ്ങുകയും അണിയറ കയറി അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന രാത്രി, നിറനിലാരാത്രിയിലെ പാതിരാത്തണുപ്പിൽ പൂവുതിരുന്ന ചെമ്പകച്ചോട്ടിൽ അയാൾ ഒരു മൂക്കൂത്തിത്തിളക്കം കണ്ടു. കാലത്തിൻ്റെ വിദൂരതയിൽ ഓർമ്മയിൽ നിന്ന് ഒരുവൾ ചിരിക്കുന്നു. അശ്വതി. അവൾ ചെറുപ്പമായി തന്നെ നിൽക്കുന്നു. കൊഴിയാത്ത, നരകയറാത്ത മുടികൾ, കാലം കയറി മാറ്റാത്ത ശരീരം. അടുത്തുപോയി അവൾ ചിരിച്ചു. അറിയും, സുരേഷല്ലേ? അതെ. കാലം മാറ്റാത്തവൾ എന്നല്ലേ നീ ചിന്തിക്കുന്നത്? എന്നാൽ നീയും മാറിയിട്ടില്ല. നിന്റെയും കവിൾ ഒട്ടിയിട്ടില്ല, കഴുത്ത് തൂങ്ങിയിട്ടില്ല. നീ ഇന്നും ചെറുപ്പക്കാരൻ. അങ്ങോട്ട് അവളെപ്പറ്റി പറയുന്നതിനിടെ അവളിങ്ങോട്ട് പറഞ്ഞ് തീർത്തിരിക്കുന്നു. ഞാൻ വിവാഹിതയാണ്, പക്ഷേ ഇന്ന് ഭർത്താവില്ല. അയാൾ കുടിച്ച് കുടിച്ച് മരിച്ചു. കുടിക്കാനായി ജീവിച്ചയാൾ. മക്കളില്ല, ആരുമില്ല, ഒറ്റത്തടി. വയനാട്ടിലായിരുന്നു വീട്. സ്കൂൾ ടീച്ചർ ഉദ്യോഗം ഉണ്ടായിരുന്നതുകൊണ്ട് അല്ലലില്ലാതെ ജീവിച്ചു. ഇപ്പോൾ പെൻഷനായി. വയനാട്ടിലെ വീട് വിറ്റു. പുഴക്കരെ പൂട്ടിയിട്ട കുന്നത്ത് തറവാട്ടിലേക്ക് വന്നു. നീ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സുഹൃത്തുക്കളോടൊപ്പം വന്ന വീടില്ലേ, അവിടെ ഇപ്പോൾ സുഖം, സ്വസ്ഥം. അശ്വതി പറഞ്ഞു നിർത്തി. അയാളൊന്നും പറഞ്ഞില്ല. വെറുതെ തെയ്യപ്പറമ്പിലെ ആൾബഹളത്തിലേക്ക് നോക്കി നിന്നു. അയാൾ അവരുടെ പഴയകാലം ഓർക്കുകയാണ്. അശ്വതി തൻ്റെടിയാണ്, വ്യക്തിത്വം ഉള്ളവളാണ്. പ്രേമിക്കാൻ ചെന്ന പിള്ളേരോട് പോട ചക്ക എന്ന് പറഞ്ഞ് വിരട്ടും. ഒരിക്കൽ ഇവൾ എനിക്ക് പാവാടയുടെ കീശയിൽ നിന്ന് കുറേ നെല്ലിക്ക എടുത്തു തന്നിരുന്നു. ശേഷം ഒരു വാക്കും. നിന്നോട് പ്രേമം കൊണ്ട് തന്നതാണെന്ന് വിചാരിക്കണ്ട, എൻ്റെ പറമ്പിലുണ്ടായ നെല്ലിക്കയാ. നീ ഒരു പാവമായതുകൊണ്ട് തന്നതാ. പണ്ട് ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ പാവമായി നിന്ന അതേ സുരേഷായി അശ്വതിക്ക് മുമ്പിൽ അയാൾ ചെമ്പകച്ചോട്ടിൽ നിന്നു. മുറ്റത്ത് പുതിയ തെയ്യങ്ങൾ ഇറങ്ങുമ്പോൾ ഉച്ചസ്ഥായിയിൽ എത്തുന്ന ചണ്ടമേളം, കാൽ ചിലമ്പൊലി. നിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. സുഖം, സന്തോഷം, മക്കളെല്ലാം നല്ല വഴിക്കായി. പിന്നെ ഞാനും ഭാര്യയും മാത്രം. നമ്മൾ സന്തുഷ്ട ജീവിതം നയിക്കുന്നു, അത്ര തന്നെ. കാവിൻമുറ്റം കാഴ്ചവരവുകളും തിറയാട്ടവും ബഹളവും കൂടി വരുമ്പോൾ അവർ ആൾത്തിരക്കിലൂടെ കടല കുറച്ച് നടന്നു. അശ്വതി തെയ്യത്തിനെ കണ്ട് കുറിവാങ്ങിയില്ലാലോ. തെയ്യവും കാവും ആഘോഷവും ആൾക്കൂട്ടവും എനിക്കിഷ്ടമാണ്. പക്ഷേ ചെക്കിപ്പൂവും മഞ്ഞൾക്കുറിയും വാങ്ങി മൂർദാവിലിടൽ എനിക്കിഷ്ടമല്ല. അതൊക്കെ പോട്ടെ, ഞങ്ങളുടെ കൂടെ പഠിച്ച പലരും മരിച്ചു കേട്ടോ. കാലം എല്ലാം മായ്ക്കും, ഒന്നും ഇവിടെ ശേഷിപ്പിക്കില്ല. എത്രയെത്ര ആണ്ടറുതി തെയ്യക്കാലങ്ങൾ കടന്നുപോയി, എത്രയെത്ര തലമുറകൾ ഇവിടെ മറഞ്ഞു മണ്ണായി. ഞങ്ങളതൊന്നും ചിന്തിക്കേണ്ട, അത് തുടർന്നു കൊണ്ടേയിരിക്കും. ഇതാ ഇന്നാണ് പൗർണമി. തെയ്യക്കാവിൻ്റെ ഓരം ചേർന്നൊഴുകുന്ന ഈ പുഴയിലെ നിറനിലാവിൻ്റെ അലയടി അശ്വതി നോക്കിയാട്ടെ. ചില വർഷം ഈ സമയം ആകാശം ഇരുട്ടായിരിക്കും. ഇത്തവണ പൗർണമി ദിവസമാണ് ആണ്ടറുതി തെയ്യമെത്തിയത്. അവൾ പുഴയും ആകാശവും നോക്കി. നക്ഷത്രജാലങ്ങൾ പൂത്തുവിടർന്ന നിറനിലാവിൻ്റെ നീലാകാശം, നിലാവ് വീണൊഴുകുന്ന പുഴ, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ. ഇവിടെ ഈ ഭൂമിയിൽ മരിക്കാതെ ജീവിക്കാൻ തോന്നുന്നു അല്ലേ സുരേഷേ? അയാൾ ചിരിച്ചു. പക്ഷെ അങ്ങനെ ഒരിക്കൽ സാധിക്കില്ലല്ലോ. പാതിരാത്തണുപ്പിൽ തെയ്യങ്ങൾ കുളിച്ചെഴുന്നള്ളി പട്ടുമേലാപ്പിന് കീഴെ നിർത്തച്ചുവടുമായി നടന്നുപോയി. കിഴക്ക് പുലരി തെളിഞ്ഞു. ചെമ്പട്ടൊടുത്ത് മഞ്ഞൾക്കുറി ചാർത്തി തമ്പുരാട്ടി ഉദയതാരക നോക്കിയിരുന്നു. അനുഗ്രഹവചനത്തിനായി നാട്ടുകൂട്ടം തിരുമുറ്റത്ത് നിരനിരയായി നിന്നു. മഞ്ഞൾക്കുറിയണിഞ്ഞ മൂർധാവുമായി നാട്ടുകൂട്ടം ഗ്രാമാന്തരങ്ങളിലേക്ക് മടങ്ങുന്ന മധ്യാഹ്നം വന്നു. സൂര്യൻ അരയാലിൻ്റെ ഉച്ചിയിൽ ഉയർന്നു നിൽക്കുമ്പോൾ മുറ്റത്ത് തമ്പുരാട്ടിയുടെ വിടവാങ്ങലിൻ്റെ നൃത്തം. കയ്യിലേന്തിയ മൺചട്ടിയിൽ നിന്ന് വിശ്വപ്രപഞ്ചത്തിലേക്ക് മഞ്ഞൾക്കുറി വാരിയെറിഞ്ഞ് കൊടുത്തവർക്കും കൊടുപ്പിച്ചവർക്കും അനുഗ്രഹവചനങ്ങൾ ചൊല്ലി ലാസ്യ നടനത്തിൽ ആടിത്തിമർത്ത് കാവുകയറി വാതിലടക്കുന്ന തമ്പുരാട്ടി. നിശബ്ദ നിമിഷങ്ങൾ. ഒടുക്കം വാതിൽ തുറന്ന് ചെമ്പട്ടും കാൽച്ചിലമ്പും പള്ളിവാളുമില്ലാത്ത വെറും മനുഷ്യനായി ഒരാൾ പടിയിറങ്ങി വരുന്നു. തമ്പുരാട്ടി വേഷം കാവകം കയറി അപ്രത്യക്ഷമാകുന്ന നാടകീയമായ ചടങ്ങുകൾ. ഒരു വർഷത്തെ ആണ്ടറുതി താലപ്പൊലി ഉത്സവം ഇവിടെ അവസാനിക്കുന്നു. നാട്ടുകൂട്ടം വഴിപിരിഞ്ഞൊഴുകുകയാണ്. വയൽവരമ്പിലൂടെ ഇടവഴിയിലൂടെ അവർ പരസ്പരം യാത്ര ചോദിച്ച് അകന്നു പോകുന്നു. വീണ്ടും വത്സരത്തോട് വത്സരം ചെന്നെത്തുമ്പോൾ കണ്ടുമുട്ടാം എന്ന മൗനചിന്തയോടെ വിടപറയുന്ന നാട്ടുകൂട്ടം. അടുത്താണ്ടറുതിക്ക് കണ്ടുമുട്ടാൻ ഇനി ഞങ്ങൾക്കും പോകാം, അശ്വതി യാത്ര പറഞ്ഞു. നീയിപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറിനെ പറ്റി ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അത് വേണ്ട. വിളിച്ചും പറഞ്ഞും കാരണമില്ലാതെ ഞങ്ങൾ വെറുക്കും. അതുതന്നെയാണ് എൻ്റെയും അഭിപ്രായം. നമ്പർ വേണ്ട, അത് ഞങ്ങളുടെ യൗവനം തകർക്കും, സുരേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കുന്നത്ത് വീട്ടിലേക്ക് കാവിറങ്ങിപ്പോയി. അയാൾ വിജനമായ തെയ്യപ്പറമ്പ് നോക്കി. നാലുനാൾ ആൾക്കൂട്ട ആരവമുണ്ടായ തിറയാട്ടഭൂമിയുടെ മഹാമൗനം ഹൃദയത്തിൽ എന്തോ പേരറിയാത്ത വേദനയുണർത്തി. ഇനിയൊരു വർഷം മാറി മറിഞ്ഞു വരുമ്പോൾ ആരൊക്കെ, എന്തൊക്കെ? വിജനമായ തൈപ്പറമ്പിലൂടെ അയാളുടെ മടക്കയാത്ര. ഇടവം മിഥുനത്തിലെ വലിയ മഴയിൽ ആണ്ടറുതി തെയ്യത്തിൻ്റെ ഓർമ്മകൾ എങ്ങോ ഒലിച്ചുപോയി. കറുത്ത കർക്കടക മഴ കഴിഞ്ഞ് കാവിൻമുറ്റം കാട് കയറി. വയൽവരമ്പിലും ചിറക്കരയിലും തുമ്പപ്പൂക്കളും എള്ളിൻപൂവും കൺതുറന്നു. പടികയറി വരുന്ന ഓണം, ഓണനിലാവ്, പിന്നെ കന്നിയിലെ കനിഞ്ഞ മഴ, തുലാവൃശ്ചികത്തിൽ കൂടിറങ്ങി വരുന്ന നേർത്ത കുളിർക്കാറ്റ്, കുളിരേറിയ ധനുമകരകാലം, നിലാവും നക്ഷത്രങ്ങളുമായി വീണ്ടും കുംഭമാസം. അരമണികിലുക്കി കാൽച്ചിലമ്പൊലിയുതിർത്ത് വീണ്ടും അണിയറയിറങ്ങുന്ന തെയ്യങ്ങൾ. ആണ്ടറുതി തെയ്യത്തിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ അയാൾ വെറുതെ ചെമ്പകച്ചോട്ടിലേക്ക് നോക്കിപ്പോയി. നിലാവും നിഴലും വീണ ചെമ്പകമരത്തിനരികിലെ ആ മൂക്കൂത്തിത്തിളക്കം. അടുത്ത നിമിഷം നെഞ്ചിലൊരു മിന്നൽ. നീ മറന്നുപോയോ? കാലം നിന്നെ ഇത്ര വേഗം മറവിക്കാരനാക്കിയോ? ആരോ ഉള്ളിൽ നിന്ന് ചോദിക്കുന്നു. ഇല്ല, മറന്നിട്ടില്ല, വെറുതെ ഒന്ന് അവിടെ നോക്കിപ്പോയതാണ്. കഴിഞ്ഞ ഓണക്കാലത്തായിരുന്നില്ലേ? രാവിലെ വായനശാലക്ക് പോയി പത്രം വായിക്കുമ്പോൾ കണ്ട ചരമകോളത്തിലെ

0: ആദ്യ വരിയിലെ പരിചിത ഫോട്ടോ. കുന്നത്ത് അശ്വതി ടീച്ചർ ഹൃദയാഘാതം മൂലം ജില്ലാ ആശുപത്രിയിൽ അന്തരിച്ചു. മരണം ഒരു സാധാരണ സംഭവമാണെന്നിരിക്കെ എല്ലാവരും ഒരു ദിവസം പടിയിറങ്ങിപ്പോകേണ്ടവരാണെന്നറിഞ്ഞിട്ടും മനസ്സിലൊരു വല്ലാത്ത വേദനയേറുന്നു. മരിച്ചു മണ്ണായിപ്പോകുന്ന മനുഷ്യജീവിതങ്ങളുടെ നിസ്സാരതകളോർത്ത് വെറുതെ കടവിനിപ്പുറം നിന്ന ദിവസം മരിച്ചു കിടക്കുന്ന അവളെ കുന്നത്തി വീട്ടിൽ ചെന്ന് കാണണമെന്ന് ആദ്യം തോന്നിയെങ്കിലും ഒടുവിൽ വേണ്ടെന്ന് വെച്ചു. അവൾ മരിച്ചുപോയെന്ന് മനസ്സിൽ സങ്കൽപ്പിച്ചില്ല. ആ സൗഹൃദം മരണമില്ലാതെ എന്നും മനസ്സിൽ ജീവിക്കട്ടെ എന്നോർത്താണെന്ന് അവളെ ചെന്ന് കാണാത്തതെന്ന് സത്യം. എന്നിട്ടും ഇന്നിപ്പോൾ ഈ തിരയാട്ടഭൂമിയിൽ ചെമ്പകമരച്ചോട്ടിൽ വെറുതെ കണ്ണോടിച്ചു പോകുന്നു. അറിയാതെ കൺകോണിലൊരു കണ്ണീർ തുള്ളി. നിറനിലാവിൻ്റെ നീലാകാശത്തിൽ അനന്തകോടി നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു പുതിയ നക്ഷത്രമായി അവൾ കണ്ണു തുറക്കുന്നു. ഇതാ ഞാനിവിടെയുണ്ട്. കൺകോണിൽ പൊടിഞ്ഞ കണ്ണീർ തുള്ളി തുടച്ച് അയാൾ മുകളിലേക്ക് നോക്കി നിന്നു. നീലാകാശത്തിൻ്റെ നക്ഷത്രജാലത്തിലിരുന്ന് അവൾ ചിരിച്ചു. എടാ നീ കരയുന്നോ? നിനക്കെന്നോട് പ്രേമമോ? നീ പോടാ ചെക്കാ എന്ന് പറയുന്നത് പോലെ അയാൾക്ക് തോന്നി.
1: മറഞ്ഞു പോകുന്നു നമ്മൾ. സന്തോഷ് മുണ്ടമിട്ട അവതരിപ്പിച്ച ചെറുകഥയെ തുടർന്ന് യു പി പ്രകാശൻ സ്വന്തം കവിത ചൊല്ലുന്നു. കടലറിവുകൾ.
2: കാഴ്ച മങ്ങും മുമ്പേ പോകണം, വീണ്ടും കാണണം വർണ്ണവിസ്മയക്കടലിനെ. പണ്ടു ഞാൻ കണ്ടത് കടലിൻ്റെ പട്ടുകുപ്പായത്തിൻ നിറം മാത്രം. കേൾവിയടയും മുമ്പേ കേൾക്കണം കടലിൻ്റെ ജീവന സംഗീതം മുഴുവനും. പണ്ടു ഞാൻ കേട്ടത് കടലിൻ്റെ കൈവള കിലുക്കങ്ങൾ മാത്രം. ഗന്ധമറിയാതാവും മുമ്പേ അറിയണം കടലിൻ സൗഗന്ധികം പൂത്ത ഗന്ധം. പണ്ടെൻ്റെ നാസാരന്ധ്രങ്ങളിൽ അറിഞ്ഞത് മനസ്സുമടുപ്പിച്ച മത്സ്യഗന്ധം മാത്രം. രസന പോകും മുമ്പേ രുചിക്കണം കടലിൻ്റെ നവരസ സ്വാദാസ്വദിക്കണം. പണ്ടെൻ്റെ നാവ് രുചിച്ചത് കടലിൻ്റെ കടും ചവർപ്പുപ്പുവെള്ളം മാത്രം. മരവിപ്പ് വരും മുമ്പേ മുങ്ങി നിവരണം കടലിൻ സുഖസ്പർശനമറിയണം. പണ്ടെൻ്റെ വിറവൂണ്ട വിരലുകൾ തൊട്ടത് കടലിൻ്റെ പട്ടുപുടവത്തുമ്പു മാത്രം. കടലിനരികത്തു പിന്നെയും ചെല്ലണം കൊച്ചുപെങ്ങളെ കടലു കാണിക്കണം. തിരകളുടെ നടുവിലൂടേറെ നടത്തണം. പണ്ടു പേടിയാലൻ കൈപിടിച്ചവൾ തിരയിൽ നനച്ചത് കൊലുസുമാത്രം. വെറുതെ കക്കകൾ തിരഞ്ഞു നടക്കണം, വെൺശംഖുകൾ നോക്കി പെറുക്കണം. ഇഴയുന്ന നക്ഷത്ര നിഴലുകളെ എണ്ണണം. മായാത്ത കാൽപ്പാട് നീളേ പതിക്കണം. കടലു വറ്റും വരെ കടലറിവ് തേടണം. വിരലു തളരും വരെ വരികൾ കുറിക്കണം.
1: കടലറിവുകൾ. കവിത കേട്ടല്ലോ. ചൊല്ലിയത് യു പി പ്രകാശൻ. അങ്കണം പരിപാടിയിൽ ഒരു ചെറുകഥ കൂടി കേൾക്കാം. മുകുന്ദൻ കാക്ക. ഈ കഥ പറയുന്നു ദാമോദരൻ കാഞ്ഞങ്ങാട്.
3: കാക്കകളുടെ നിർത്താതെയുള്ളതും അസാധാരണവുമായ കരച്ചിൽ കേട്ടാണ് ഓഫീസ് അറ്റൻഡന്റ് മൊസാദ് കൃഷ്ണേട്ടൻ വരാന്തയിൽ നിന്നും താഴേക്ക് നോക്കിയത്. ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാം നിലയിലായതിനാൽ താഴെ കാട്ടുമരക്കൊന്ന ചില്ലകളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നു. കൃഷ്ണേട്ടൻ മരച്ചില്ലകൾക്കിടയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവിടെ കമ്പുകൾ വളച്ചുവെച്ച് അനാകർഷകമായ കൂട്ടിൽ മാംസ കഷ്ണങ്ങൾ പോലെ ചിറക് മുളക്കാത്ത മൂന്ന് കാക്ക കുഞ്ഞുങ്ങൾ. അവയെ റാഞ്ചാനുള്ള ചക്കിപ്പരുന്തിൻ്റെ പ്രകോപനപരമായ നീക്കമാണ് കാക്കകളെ ചൊടിപ്പിച്ചത്. കാക്കകളുടെ കൂട്ടായ ആക്രമണത്തിൽ വശംകെട്ട പരുന്ത് കാക്കക്കുഞ്ഞുങ്ങളെ റാഞ്ചാനുള്ള ശ്രമം ഉപേക്ഷിച്ച് ദൂരേക്ക് പറന്നുപോയി. ബഹളത്തിൻ്റെ രഹസ്യം കണ്ടെത്തിയ സന്തോഷത്തോടെ മൊസാദ് കൃഷ്ണേട്ടൻ ഓഫീസിൽ എല്ലാവരോടും താൻ കണ്ട കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ സ്വതവേ പക്ഷിസ്നേഹിയായ സീനിയർ ക്ലർക്ക് മുകുന്ദൻ്റെ മനസ്സിൽ പക്ഷിസ്നേഹം മുളപൊട്ടി. അടക്കാനാവാത്ത ആഗ്രഹത്തോടെ അയാൾ സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റ് വരാന്തയിൽ ചെന്ന് കാക്കക്കൂട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം എല്ലാവരോടുമായി ആ നിർദ്ദേശം മുന്നോട്ട് വച്ചു. സൂപ്രണ്ട്, നമുക്ക് അല്പം ഭക്ഷണം ദിവസവും കാക്കകൾക്ക് കൊടുത്താൽ എന്താ? അതിൻ്റെ പുണ്യം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടാതിരിക്കില്ലല്ലോ. അത് കേട്ടപ്പോൾ ഓഫീസിലെ ഭൂരിഭാഗം ജീവനക്കാരും മുകുന്ദൻ്റെ ആശയത്തെ പിന്തുണച്ചുവെങ്കിലും സൂപ്രണ്ടിൻ്റെ ചുണ്ടുകളിൽ വിടർന്ന പരിഹാസ ചിരി അയാൾ കണ്ടില്ലെന്ന് നടിച്ചു. വെറുതെ പൊല്ലാപ്പിനൊന്നും പോവേണ്ട മുകുന്ദ,

വന്ന് ചിരട്ടയിൽ നിന്നും ഉണ്ടക്കായ കഷ്ണങ്ങൾ കൊത്തിയെടുത്ത് കൂട്ടിലേക്ക് പറന്നുപോയി. മുകുന്ദൻ്റെ മനസ്സ് ആഹ്ലാദഭരിതമായി. അയാൾ ഉച്ചത്തിൽ കൈയടിച്ചു. സൂപ്രണ്ടിൻ്റെ മുഖം ചുവന്നു. ന്യൂജൻ സതീശൻ രംഗം ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ നിക്ഷേപിച്ചു. നാൾക്കുനാൾ മുകുന്ദനും കാക്കകളും തമ്മിലുള്ള ബന്ധം ദൃഢമായി വന്നു. രാവിലെ ഓഫീസിലേക്ക് കയറി വരുന്ന മുകുന്ദനെ കാണുമ്പോഴേ കാക്കകൾ ഉറക്കെ കരയാൻ തുടങ്ങി. കാക്കകളെ നോക്കി ചിരിച്ച് കൈവീശിക്കൊണ്ട് മുകുന്ദൻ ഓഫീസിലേക്ക് പോകും. ഉച്ചഭക്ഷണത്തിന് ശേഷം ചോറും മീൻകറിയും കുഴച്ച് ചിരട്ടയിൽ വെച്ചു കൊടുക്കുന്ന രംഗം ചിത്രീകരിച്ച് മൊസാദ് കൃഷ്ണേട്ടൻ സംഭവം പ്രാദേശിക പത്രങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു. അവർ മുകുന്ദൻ്റെ പക്ഷിസ്നേഹത്തെക്കുറിച്ച് അച്ചുകൾ നിരത്തി. അങ്ങനെ നിനച്ചിരിക്കാതെ മുകുന്ദൻ പ്രശസ്തനായി. സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റിയായി. മുകുന്ദന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചിരട്ടയിൽ ദിവസേന വിഭവങ്ങൾ കൂടി വന്നു. പക്ഷിസ്നേഹികൾ ഓഫീസിലെത്തി മുകുന്ദന് പൊന്നാട ചാർത്തി. ഞായറാഴ്ച സപ്ലിമെൻറ്റിൽ അയാളുടെ വർണ്ണചിത്രങ്ങൾ നിരന്നു. പത്രം വായിച്ച കലക്ടർ മുകുന്ദനെ അവാർഡിന് ശുപാർശ ചെയ്തു. ആ സംഭവത്തോടുകൂടി മുകുന്ദന് നാട്ടുകാർ മുകുന്ദൻ കാക്ക എന്ന വിശേഷണം ചാർത്തിക്കൊടുത്തു. നാട്ടുകാരോട് ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരനായിരുന്നു അയാൾ. അതുകൊണ്ടുതന്നെ അവർക്ക് അയാളോട് കടുത്ത നീരസവും അതൃപ്തിയും ഉണ്ടായിരുന്നു. പണം കടം ചോദിക്കുമോ എന്ന ഭയമാണ് എല്ലാറ്റിനും ഉപരി അയാളെ നാട്ടുകാരിൽ നിന്നും അകറ്റി നിർത്തിയത്. അത് അഹങ്കാരമാണെന്ന് നാട്ടുകാർ കരുതി. അയാളുടെ ഉയർച്ചയിൽ ചിലർ അത്ഭുതം കൊള്ളുകയും മറ്റു ചിലർ അസൂയാലുക്കളാവുകയും ചെയ്തു. ഒരു ദിവസം രാത്രിയിൽ ജംഗ്ഷനിൽ ബസ്സിറങ്ങിയ നേരത്ത് തന്നെ കണ്ട് അരയാൽ മരത്തിൽ കുടരുക്കിയ കാക്കകൾ ഉറക്കെ കരയുന്നതായി അയാൾക്ക് തോന്നി. പെട്ടെന്നാണ് വൈദ്യുതി നിലച്ചതും മഴ പെയ്യാൻ തുടങ്ങിയതും. അടുത്തുള്ള അടച്ചുകിടക്കുന്ന വീടിൻ്റെ വരാന്തയിൽ കയറി നിന്നു. ഫോണിൽ മഴയുടെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കവെയാണ് ഇരുളിൽ നിന്നും ആരോ അയാളെ മുകുന്ദൻ കാക്കയെന്ന് വിളിച്ചത്. ആദ്യമൊക്കെ അയാൾ അത് കേട്ടില്ലെന്ന് നടിച്ചെങ്കിലും വിളികൾ തുടർന്നതോടെ ഫോൺ ഓഫാക്കി ഇരുളിൽ പതുങ്ങി നിന്നു. വിളികൾ അപ്പോഴും തുടർന്നുകൊണ്ടേയിരുന്നു. ആരൊക്കെയോ ചിരിക്കുന്നുണ്ട്. അപരനാമം കേട്ടു നിൽക്കാനാവാതെ ഒടുവിൽ അയാൾ മഴയിലേക്കിറങ്ങി ഇരുളിലൂടെ വീട്ടിലേക്ക് നടന്നു. ആകെ നനഞ്ഞല്ലോ. ശ്രീമതി പരിഭവിച്ച് അടുത്തേക്ക് വന്നു. അവരെ മൈൻഡ് ചെയ്യാതെ കസേരയിലിരുന്നു. അയാളുടെ അസാധാരണമായ ഭാവപകർച്ചയിൽ അവർക്ക് അത്ഭുതം തോന്നി. എന്നാലും ആരായിരിക്കും തന്നെ മുകുന്ദൻ കാക്കയെന്ന് വിളിച്ചത്? ഇനിയും നാട്ടിൽ താൻ ആ പേരിലല്ലേ അറിയപ്പെടുകയുള്ളൂ. ഷേ, ആകെ നാണക്കേടായല്ലോ. മുകുന്ദൻ കാക്കയെന്നുള്ള വിളി അയാളുടെ മനസ്സിനെ ചൊറിയണം പോലെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരുന്നു. അന്ന് രാത്രിയിൽ അയാൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. തന്നോട് വൈരാഗ്യമോ അസൂയയോ ഉള്ള ആരെങ്കിലുമാവണം തന്നെ അങ്ങനെ വിളിച്ചത്. രാവിലെ കാക്കക്കൂട്ടിലേക്ക് നോക്കി നിൽക്കെ തൂപ്പുകാരൻ നാരായണൻ അയാളോട് കയർത്തു. വരാന്തയിൽ മുഴുവൻ ചോറ് വീണിട്ടുണ്ടല്ലോ. അത് അടിച്ചു കളയേണ്ട പാട് നമ്മൾക്കല്ലേ അറിയൂ. ആരുടെ പണിയാണിത്? അയാൾ ഒന്നും മിണ്ടാതെ കൂട്ടിലേക്ക് തന്നെ നോക്കി നിന്നു. എല്ലാവരും തന്നെ കളിയാക്കുകയാണെന്ന് മുകുന്ദന് തോന്നി. അയാൾ അന്നും ഉച്ചക്ക് ചോറ് മീൻകറിയിൽ കുഴച്ച് ഉരുളകളാക്കി ചിരട്ടയിൽ വെക്കുന്നത് കണ്ടപ്പോൾ കൈ കഴുകാൻ പോവുകയായിരുന്ന സൂപ്രണ്ട് ചൂടായി. വരാന്തയിൽ ഒക്കെ ചോറ് വീണുകിടക്കുന്നത് കാണുന്നില്ലേ? ഓഫീസ് ഇങ്ങനെ വൃത്തികേടാക്കുന്നത് ശരിയാണോ? പക്ഷി സ്നേഹമൊക്കെ നല്ലതാണ്, പക്ഷേ അതൊക്കെ വീട്ടിൽ മതി. അത് കേട്ടപ്പോൾ മുകുന്ദന് സൂപ്രണ്ടിനോട് കടുത്ത അരിശമാണ് തോന്നിയത്. ഒന്നും മിണ്ടാതെ അയാൾ കസാരയിൽ പോയിരുന്നു. വൈകുന്നേരം ഓഫീസ് വിട്ടിറങ്ങുമ്പോൾ അയാൾ കാക്കക്കൂട്ടിലേക്ക് നോക്കി. ആരോഗ്യമുള്ള തടിച്ചു കൊഴുത്ത കാക്കക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അയാൾ മറ്റെല്ലാം മറന്നു. ഇപ്പോൾ അയാൾ രാത്രികളെ ഭയപ്പെടാൻ തുടങ്ങിയിരുന്നു. ഇരുളിൽ നിന്നും ആരെങ്കിലും തന്നെ മുകുന്ദൻ കാക്കയെന്ന് വിളിക്കുമോ എന്ന ചിന്ത അയാളിൽ അസ്വസ്ഥത ജനിപ്പിച്ചു. വീട്ടിലേക്കുള്ള ജംഗ്ഷൻ ഒഴിവാക്കി അയാൾ ഇടവഴിയിൽ ബസ്സിറങ്ങി വയലിലൂടെ വീട്ടിലേക്ക് നടന്നു. ഒഴിവു ദിവസങ്ങളിൽ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. അമ്പലത്തിലെ ഉത്സവത്തിന് പോകാതെയായി. ഒരു ദിവസം ഞായറാഴ്ച ഭാര്യയുടെ നിർബന്ധം സഹിക്കവയ്യാതെയാണ് അയാൾ നാട്ടിൽ തന്നെയുള്ള ബന്ധുവിൻ്റെ മകളുടെ വിവാഹത്തിന് പോയത്. എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കവെയാണ് ഒരു മദ്യപൻ അയാളെ നോക്കി മുകുന്ദൻ കാക്കേ എന്ന് ഉച്ചത്തിൽ വിളിച്ചത്. ആദ്യമത് കേട്ടില്ലെന്ന് നടിച്ചെങ്കിലും വിളി തുടർന്നതോടെ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അയാൾ നിന്ന് വിറച്ചു. തൻ്റെ നേരെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്ന യുവാവിൻ്റെ നേരെ അയാൾ പാഞ്ഞെടുത്തു. പിന്നെ
കൈമടക്കി ചെറുപ്പക്കാരൻ്റെ മുഖത്ത് ആഞ്ഞു.

0: ടിച്ചു. അടികൊണ്ടതോടെ യുവാവ് വെട്ടിയിട്ട വാഴ പോലെ മറിഞ്ഞു വീണു. രംഗം കണ്ട് അയാളുടെ സുഹൃത്തുക്കൾ പാഞ്ഞുവന്ന് മുകുന്ദനെ പൊതിരെ തല്ലാൻ തുടങ്ങി. മർദ്ദനം സഹിക്കാനാവാതെ അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ബഹളം കേട്ട് സെക്യൂരിറ്റിക്കാർ പാഞ്ഞുവന്ന് ഒരുവിധം അയാളെ അവരിൽ നിന്നും രക്ഷപ്പെടുത്തി. എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് അയാൾക്ക് തോന്നി. മുകുന്ദ, വേഗം സ്ഥലം വിട്ടോളൂ, പിള്ളേർ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്, വെറുതെ തടി കേടാവേണ്ട. സുഹൃത്ത് മുന്നറിയിപ്പ് നൽകി. ഭക്ഷണം പോലും കഴിക്കാതെ അയാൾ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പുറപ്പെട്ടു. കാല് നിലത്തുകുത്താൻ പറ്റാത്ത വേദന, ഷർട്ട് കീറിപ്പറഞ്ഞിട്ടുണ്ട്. വേച്ചു വേച്ച് നടന്നു വരുന്ന അയാളെ കണ്ടപ്പോൾ ഭാര്യ ഓടി വന്ന് ചോദിച്ചു, എന്താ പറ്റിയത്? ഒന്നും മിണ്ടാതെ കട്ടിലിലേക്ക് വീണു. അഞ്ചിൽ പഠിക്കുന്ന മകൻ കട്ടിലിനരികിലേക്ക് വന്ന് അയാളോട് ചോദിച്ചു, അച്ഛാ, അച്ഛനെ എന്താ എല്ലാവരും മുകുന്ദൻ കാക്കേ എന്ന് വിളിക്കുന്നത്? സ്കൂളിൽ എല്ലാവരും എന്നെയും ഇപ്പോൾ കാക്കേ എന്നാണ് വിളിക്കുന്നത്. അത് കേട്ടപ്പോൾ ആദ്യമായി അയാൾക്ക് മകനോട് ദേഷ്യം തോന്നി. കടുത്ത വികാര വിക്ഷോഭത്തോടെ അയാൾ മകൻ്റെ പുറത്ത് ആഞ്ഞടിച്ചു. നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? കുഞ്ഞിനെ വെറുതെ തല്ലുന്നു. ഭാര്യ മകനെയും എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. അന്ന് ആദ്യമായിട്ട് അയാൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിലും ഭേദം മരണമല്ലേ? എല്ലാം തുടങ്ങിവെച്ചത് ആ കാക്കകളാണ്. രാത്രിയിൽ ഉറക്കം വരാതെ ഇരുളിലേക്ക് തുറിച്ചു നോക്കി കിടക്കവെയാണ് പുറത്ത് അസാധാരണമായ ഒരു ബഹളം കേട്ടത്. ജാലകപ്പഴുതിലൂടെ പുറത്തേക്ക് നോക്കി. തെരുവ് വിളക്കിൻ്റെ മങ്ങിയ പ്രകാശത്തിൽ അയാൾ ആ കാഴ്ച കണ്ടു. മുറ്റത്ത് ഒരാൾക്കൂട്ടം. കൂട്ടത്തിൽ രാവിലെ അയാൾ മർദ്ദിച്ച ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരാൾ ആക്രോശിക്കുന്നുണ്ട്, എടാ മുകുന്ദൻ കാക്കേ, താൻ എന്തിനാടാ എൻ്റെ അനുജനെ അടിച്ചത്? ഒളിച്ചിരിക്കാതെ ഇറങ്ങിപാടാ. ചീത്ത വിളി കേൾക്കാനാവാതെ അയാൾ ചെവികൾ പൊത്തി പുതപ്പിനടിയിൽ ഒളിച്ചു. ആരൊക്കെയോ വാതിലിൽ ചവിട്ടുന്നുണ്ട്. കല്ലേറിൽ ജനൽ ചില്ലുകൾ തകർന്നു. ഭാര്യ ഉച്ചത്തിൽ നിലവിളിച്ചു. എപ്പോഴാണ് അവർ പോയത് എന്നറിയില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. മുറ്റത്ത് അനാഥമായി ചിതറക്കിടക്കുന്ന ഓർക്കിഡ് പുഷ്പങ്ങളെ കണ്ടപ്പോൾ അയാൾക്ക് കരച്ചിലടക്കാൻ സാധിച്ചില്ല. പൂച്ചട്ടികളൊക്കെ എറിഞ്ഞുടച്ചിട്ടുണ്ട്. ജനാലകളൊക്കെ തകർക്കപ്പെട്ടിരിക്കുന്നു. പോലീസിൽ പരാതിയും നൽകി അതിരാവിലെ തന്നെ അയാൾ ഓഫീസിലേക്ക് പുറപ്പെട്ടു. അവർ തൻ്റെ പേരിൽ കൗണ്ടർ കേസ് കൊടുക്കുമോ? കാൻറ്റീനിൽ നിന്നും ചായ കുടിച്ച് ഓഫീസിലെത്തി. അന്ന് ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. രാത്രിയിലെ സംഭവവികാസങ്ങളുടെ അലയൊലികൾ നെഞ്ചിൽ ചുരമാന്തിക്കൊണ്ടിരുന്നു. ടെൻഷൻ കൊണ്ട് തല പൊട്ടിപ്പിളരും പോലെ. ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ. അക്കൗണ്ട് തെറ്റിച്ചതിന് സൂപ്രണ്ട് പലവട്ടം ചീത്ത പറഞ്ഞു. പെട്ടെന്നാണ് പുറത്ത് ഒരു പൊട്ടിത്തെറി ശബ്ദം കേട്ടത്. മുകുന്ദൻ വരാന്തയിലേക്ക് ഓടി. അവിടെ കണ്ട കാഴ്ച അയാളെ സ്തബ്ധനാക്കി. കൊന്നമരത്തിന് അടുത്തുള്ള വൈദ്യുതി തൂണിൽ നിന്നും തീ പിടിച്ച് കാക്ക കൂടുവെച്ച മരച്ചില്ല കത്തുന്നതാണ് അയാൾ കണ്ടത്. ഷോക്കേറ്റ് കമ്പിയിൽ തൂങ്ങിയാടുന്ന ഒരു കാക്ക പ്രാണവേദനയോടെ ചിറകിട്ടടിക്കുന്നുണ്ട്. മുകുന്ദേട്ടാ, അത് നമ്മുടെ കാക്ക ആയിരിക്കുമോ? മൊസാദ് കൃഷ്ണാട്ടൻ എരുതിയിൽ എണ്ണയൊഴിച്ചു. എന്നാൽ കുഞ്ഞുങ്ങൾ പട്ടിണ കിടന്ന് ചത്തത് തന്നെ. കാക്കകളുടെ ബഹളം ഉച്ചസ്ഥായിയിലായി. ഒരു തോട്ടി കിട്ടിയിരുന്നെങ്കിൽ, മുകുന്ദൻ ആരോടുന്നില്ലാതെ പറഞ്ഞു. പരിസരം മറന്ന് അയാൾ താഴേക്കോടി. തോട്ടി കൊണ്ട് തട്ടി കാക്കയെ താഴേക്ക് ഇട്ടു. ചുറ്റും പരിഹാസച്ചിരികൾ. അല്പനേരം കഴിഞ്ഞ് ജീവൻ വെച്ച കാക്ക ദൂരേക്ക് പറന്നുപോയി. മുകുന്ദൻ തിരികെ ഓഫീസിലെത്തി. അയാളെ കണ്ടതോടെ സൂപ്രണ്ട് ചൂടായി. ഈ തിരക്കും കണ്ട് താനെവിടെ പോയതാടോ? അയാൾ വല്ലാതെയായി. മുകുന്ദേട്ടാ, പറന്നുപോയ കാക്ക ഇനിയും വന്നിട്ടില്ല കേട്ടോ. കുഞ്ഞുങ്ങൾ വിശന്ന് ചത്തത് തന്നെ. മൊസാദ് കൃഷ്ണേട്ടൻ മുകുന്ദനോട് പറഞ്ഞു. എല്ലാവരും തന്നെ പരിഹസിക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. ഇപ്പോൾ അയാൾക്ക് സഹപ്രവർത്തകരെയും അഭിമുഖീകരിക്കാൻ വയ്യാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു. കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് ചാവുമോ? വരാന്തയിലേക്കിറങ്ങി കൂട് നോക്കണമെന്നുണ്ട്. എന്നാൽ സൂപ്രണ്ട് ദേഷ്യപ്പെടുമല്ലോ എന്ന ചിന്ത ആ ഉദ്യമത്തിൽ നിന്നും അയാളെ പിന്തിരിപ്പിച്ചു. അന്ന് വൈകിട്ട് ഏകദേശം 4 മണിയായി കാണണം. ഓഫീസിലെ അക്കൗണ്ട് ശരിയാക്കാൻ അയാൾ കിണഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരിക്കവെയാണ് മൊസാദ് കൃഷ്ണേട്ടൻ അയാളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നത്. അയാൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. മുകുന്ദേട്ടാ, കൂടിനരികെ ഒരു കാക്ക ഇരുന്ന് കരയുന്നുണ്ട്. അത് പറന്നുപോയ കാക്കയാണെന്നു തോന്നുന്നു. കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. അത് കേട്ടപാടെ ആവേശഭരിതനായ മുകുന്ദൻ അക്കൗണ്ട് രജിസ്റ്റർ നിലത്തേക്കെറിഞ്ഞ് വരാന്തയിലേക്ക് ഓടി. കാക്കക്കൂട്ടിലേക്ക് നോക്കി. അവിടെ കൂട്ടിലേക്ക് നോക്കി കരയുന്ന കാക്കയെ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ക്രമേണ താനും ഒരു കാക്കയായി മാറുന്നതായി അയാൾക്ക് തോന്നി. അയാൾ കൂട്ടിലേക്ക് നോക്കി ഒച്ച വെച്ചു, കാ കാ.
1: ദാമോദരൻ കാഞ്ഞങ്ങാട് അവതരിപ്പിച്ച മുകുന്ദൻ കാക്ക എന്ന ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. ഇതോടെ ഇന്നത്തെ അങ്കണം പരിപാടി സമാപിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ.
1: ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. തലമുറകൾ മാറി മാറി വരുന്ന മലയാള സിനിമാ സംഗീത ലോകത്തേക്ക് 90s മുതൽ സജീവമായ ഇന്നും ശുദ്ധ സംഗീതത്തിന്റെ കയ്യൊപ്പ് ചാർത്തുന്ന സംഗീതമൊരുക്കുന്ന സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ. സിനിമാ സംഗീതത്തിൽ മാത്രമല്ല ലളിതഗാന മേഖലയിലും ശാസ്ത്രീയ സംഗീതത്തിലും മറ്റും സ്വന്തമായി ഇടം കണ്ടെത്തിയ എം ജയചന്ദ്രൻ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളാണ് ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ മഞ്ജിമ എം ടി ആലപിക്കുന്നത്. കൂടെ കീബോർഡിൽ ഷൈജു എ. വർഷം 1995. 95 മുതൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം വ്യത്യസ്തമായ ഗാനങ്ങൾ ഒരുക്കുന്നതിലെ എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകന്റെ വൈദഗ്ധ്യം. 2002 പുറത്തിറങ്ങിയ വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത പാട്ടുകൾ ഓർക്കുന്നില്ലേ? കലാഭവൻ മണിയുടെ അഭിനയ ജീവിതത്തിലെ അവിസ്മരണീയമായ ചിത്രമാണ് വാൽക്കണ്ണാടി. ഇതിലെ മണിക്കുയിലെ എന്ന പാട്ടാകാം ആദ്യം.

വളരെ ശക്തമായ ശാസ്ത്രീയ സംഗീത പഠനാനുഭവങ്ങളാൽ സമ്പുഷ്ടമാണ് എം ജയചന്ദ്രന്റെ സംഗീത ലോകം. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്ന പ്രതിഭയുടെ ശിഷ്യനാണ് എം ജയചന്ദ്രൻ. ചക്രമുത്ത് എന്ന സിനിമയിലെ മറന്നുവോ പൂമകളെ എന്ന പാട്ട് കേൾക്കാം ഇനി ട്യൂണിങ് സ്റ്റാർസിൽ.

ഗാനരചയിതാവ് ജീവൻ നൽകുന്ന വരികൾക്ക് ഓജസ്സും തേജസ്സും നൽകുന്നതിൽ സംഗീത സംവിധായകർക്കും വലിയ പങ്കില്ലേ? ജൂണിലെ നിലാമഴയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് അദ്ദേഹം സ്നേഹത്തോടെ കുട്ടൻ എന്ന് വിളിക്കുന്ന ജയചന്ദ്രൻ തേജസ് നൽകിയപ്പോൾ ഉണ്ടായത് കാലാതീതമായ ഗാനമാണ്. കേൾക്കാം ജൂണിലെ നിലാമഴയിൽ എന്ന പാട്ട്.

പ്രിയ ശ്രോതാക്കളെ, ട്യൂണിൻ സ്റ്റാർസിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എം ജയചന്ദ്രൻ ഈണം നൽകിയ ഗാനങ്ങളാണ്. 2003, 2004, 2007, 2008, 2010, 2012, 2016 എന്നീ വർഷങ്ങളിലെ കേരള സർക്കാരിന്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം എം ജയചന്ദ്രന് ലഭിച്ചു. 2005 മികച്ച ഗായകനുള്ള പുരസ്കാരവും ജയചന്ദ്രൻ നേടി. 2015 മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ കാത്തിരുന്ന് എന്ന ഗാനത്തിന്.

സിനിമയ്ക്ക് മാത്രമല്ല നിരവധി ഹിറ്റ് ആൽബങ്ങൾക്കും ലളിതഗാനങ്ങൾക്കും അദ്ദേഹം ഈണമിട്ടിട്ടുണ്ട്. ഒരു കാലത്ത് ദൂരദർശനിൽ കൂടി നമ്മൾ കേട്ട ലളിതഗാനങ്ങളിൽ എം ജയചന്ദ്രൻ്റെതായി ഒരുപാട് സംഭാവനകളുണ്ട്. പകൽവാഴുമാദിത്യൻ, ചെമ്പനി നീർപ്പൂവേ, കേളീ മുരളികയിൽ, കർണികാര തീരങ്ങൾ, ആഹാ, ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ. ഇനി അമൃതം എന്ന ചിത്രത്തിലെ ഗാനമാണ് മഞ്ജിമ ആലപിക്കുന്നത്.

മുഖവുര ഏതും വേണ്ടാത്ത സിനിമകളിൽ ഒന്നാണ് പെരുമഴക്കാലം. മനുഷ്യത്വത്തിന്റെ കഥ പറഞ്ഞ പെരുമഴക്കാലത്തിലെ പാട്ടുകൾ ഇന്നും മഴ പോലെ പെയ്തിറങ്ങുന്നു. മധു ബാലകൃഷ്ണനും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ചെന്താർമിഴി എന്ന ഗാനം കേൾക്കാം ഇനി.

അറ്റമില്ലാത്ത ഓർമ്മകളാണ് ഓരോ പാട്ടും നമുക്ക് സമ്മാനിക്കുന്നത്. സന്തോഷത്തിൻ്റെ, വേദനയുടെ, പ്രണയത്തിൻ്റെ, പരിഭവത്തിൻ്റെ ഓരോ വികാരങ്ങൾക്കും പിന്നണിയിൽ ഓരോ പാട്ട്. കൊട്ടും പാട്ടും മേളവും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ പല ഗാനങ്ങൾ ഒരുക്കിയ എം ജയചന്ദ്രൻ്റെ ചില ഗാനങ്ങളുമായി ഇന്നത്തെ ട്യൂണിൻ സ്റ്റാർസിൽ നമ്മളോടൊപ്പം ഉണ്ടായത് മഞ്ജിമ എം ടി, കൂടെ കീബോർഡിൽ ഷൈജു എ. ട്യൂണിൻ സ്റ്റാർസ്, ആഘോഷത്തിൻ്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂണിൻ സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ആതിര രാജൻ, മീര ആര്യു, ഉഷ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം അദ്വൈതം. ഗായകർ എം ജി ശ്രീകുമാർ. ചിത്ര കൈതപ്രത്തിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

0: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം അദ്വൈതം. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ
1: ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്യ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെയുള്ളതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. പൊതു താൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് സെപ്റ്റംബർ 11 വീണ്ടും പരിഗണിക്കും. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന യുവ പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയാൽ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ ആശുപത്രി സന്ദർശനത്തിന് മന്ത്രിമാർക്കയച്ച കത്തിൽ അദ്ദേഹം നന്ദി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാലത്ത് കയർ മേഖലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവജന സംഘടനകൾ കൈകോർക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനത്ത് ടോക്ക് റൂം പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന യുവജന സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി മേഖലയെ ജനസൌഹാർദ്ദമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് സംഭരിച്ചു വയ്ക്കാനാകണമെന്നും അദ്ദേഹം KCB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കുന്നതിനായി ഈ മാസം 29-30 തീയതികളിൽ തിരുവനന്തപുരത്ത് അദാലത്ത് നടത്തും. കമ്മീഷന് ലഭിച്ച 163 പരാതികളിൽ ചർച്ച നടത്തും. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 120 അധിക ബാച്ച് അനുവദിച്ച് ഉത്തരവിറങ്ങി. പാലക്കാട് 30, മലപ്പുറം 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചത്. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി 5-ാം വാർഡിലെ നിപ നിരീക്ഷണം പിൻവലിച്ചു. നിപ റിപ്പോർട്ട് ചെയ്ത് 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ പറഞ്ഞു. കേരളത്തെ ആഗോള നൈപുണ്യ വികസന കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജർമ്മനിയിലെ പൊതുമേഖലാ റെയിൽവേ കമ്പനിയായ DBAG തമ്മിൽ ധാരണാപത്രം കൈമാറി. DBAG പങ്കാളിത്തം ജർമ്മനിയിലെ റെയിൽവേ അനുബന്ധ സാങ്കേതിക മേഖലകളിൽ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ആധുനിക സാങ്കേതികവിദ്യയും ശാസ്ത്രീയ കൃഷിരീതികളും പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. പാറശാല, ബ്ലോക്ക് തല കിസാൻ മേള, ഹരിത വിസ്മയം പരിപാടി എന്നിവയുടെ സമാപന സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെ വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വ്യക്തിഗത വായ്പാ പദ്ധതികളിൽ വായ്പ അനുവദിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പരമാവധി 10 ലക്ഷം രൂപയാണ് വായ്പ അനുവദിക്കുന്നത്. പ്രായപരിധി 18-നും 60-നും ഇടയിൽ. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ തളിപ്പറമ്പ് ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 04-602-205-36. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള ദേശീയ സഹകരണ പരിശീലന കൌൺസിലിന്റെ കീഴിലുള്ള കണ്ണൂർ പറശ്ശിനിക്കടവിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ 1 വർഷം ദൈർഘ്യമുള്ള ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് കോഴ്സിന് സീറ്റൊഴിവുകളുണ്ട്. പ്രായപരിധി 45 വയസ്സ്. ഈ മാസം 31-ന് മുൻപായി യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-972-78-40-44. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിലെ 2026-27 വർഷം ഡിപ്ലോമ 2ാം വർഷ കോഴ്സുകളിലേക്കുള്ള നിലവിലെ ഒഴിവുകൾ നികത്തുന്നതിനായി ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അഡ്മിഷൻ ആഗ്രഹിക്കുന്ന 50% മാർക്കോടുകൂടിയ പ്ലസ് ടു സയൻസ്, VHSC സയൻസ് അല്ലെങ്കിൽ 50% മാർക്കോടുകൂടിയ 2 വർഷ ITI, KGCE യോഗ്യതയുള്ളവർ 24-ന് രാവിലെ 10 മണിക്ക് എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിലെത്തണം. വിദ്യാർത്ഥിനികൾക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഫോൺ നമ്പർ 98-95-01-98-21. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം 2026-27 ഭാഗമായി റിസോഴ്സ് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നു. അടിസ്ഥാന യോഗ്യത BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ TTC, DED, DLAD. ഉദ്യോഗാർത്ഥികൾ 27-ന് രാവിലെ 10:30-ന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തേണ്ടതാണ്. ഫോൺ നമ്പർ 04-972-70-51-49. കണ്ണൂർ ജില്ലാ ആയുർവേദാശുപത്രിയിൽ ബാലമാനസം പ്രൊജക്റ്റിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച 27-ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. പ്രായപരിധി 23-40. ആധാർ കാർഡ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ അസൽ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം കണ്ണൂർ താണയിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രി ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പർ 04-972-70-66-66. കാസർഗോഡ് ഗവൺമെൻറ് ആയുർവേദാശുപത്രിയിൽ സാനിറ്റേഷൻ തസ്തികയിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. 7ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായം 45 വയസ്സിന് താഴെ. കൂടിക്കാഴ്ച 24-ന് രാവിലെ 11 മണിക്ക്. PM ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ സർവകലാശാല ഫണ്ടമെൻ്റൽസ് ഓഫ് MS ഓഫീസിൽ സൗജന്യ പരിശീലനം നൽകുന്നു. 30 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ കോഴ്സ് ശനി ഞായർ ദിവസങ്ങളിലാണ് നടത്തുന്നത്. കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ 25-ന് ക്ലാസുകൾ ആരംഭിക്കും. 18 വയസ്സ് പൂർത്തിയായ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-972-71-52-43. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: അനി ടീച്ചറെ, ശിവൻ സാറേ, ദാ ഈ കാണുന്ന പ്ലാസ്റ്റിക് കുപ്പിയില്ലേ, ഇതിന്റെ ആയുസ് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാമോ? നമ്മൾ ഇതൊക്കെ എടുത്ത് ദിവസവും ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നീട് എന്തായിരിക്കും ഇതിന് സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ?
1: ടീച്ചറെ, നമ്മൾ പൈസയും കൊടുത്ത് ചാക്കിലാക്കി കൊടുക്കുമ്പോൾ അവരിതെല്ലാം വലിയ വണ്ടി കയറ്റി കൊണ്ടുപോകും. ഒന്നെങ്കിൽ ഏതെങ്കിലും വലിയ വിജനമായ പറമ്പിൽ കൊണ്ടുപോയി കുഴിയിലിട്ട് മൂടും, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഫാക്ടറിയിൽ കൊണ്ടുപോയി എല്ലാം ഒന്നുകൂടി ഒന്നിച്ച് വലിയൊരു ചൂളയിലിട്ട് ഉരുക്കും. അങ്ങനെയാണ് നമ്മൾ പൊതുവെ കരുതിയിരിക്കുന്നത്.
0: ആ, മിക്കവരും അങ്ങനെ തന്നെയാണ് വിചാരിക്കാറ്. നമ്മൾ ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ തരംതിരിക്കാതെ ചാക്കി കെട്ടി കൊടുക്കുന്ന പ്ലാസ്റ്റിക്കിന് പിന്നിലെ വലിയൊരു കെമിസ്ട്രി ഉണ്ട് ടീച്ചറെ.
1: ആഹാ.
0: വേസ്റ്റ് സെഗ്രിഗേഷൻ അഥവാ മാലിന്യം തരംതിരിക്കൽ, ഇതൊരു പക്ക സയൻസാണ്.
2: സയൻസോ? എന്ത് സയൻസാണ് ടീച്ചർ ഇതിലുള്ളത്? നമ്മൾ രാവിലെ ചായ ഒട്ടിച്ച് കളയുന്ന പാൽ കവറും പൊട്ടിയ പ്ലാസ്റ്റിക് ബക്കറ്റും കസേരയും ഒക്കെ കൊണ്ടുപോയി തരംതിരിക്കുന്നതിൽ എന്ത് ലോജിക്ക്, എന്ത് സയൻസ്? എൻ്റെ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ കളക്ഷൻ പ്രോസസ്സ് മാത്രമാണ്. എല്ലാം പ്ലാസ്റ്റിക് തന്നെയല്ലേ, ഉരുകിയെല്ലാം ഒന്നാകും.
0: അയ്യോ, അങ്ങനെ അല്ല ശിവൻ സാറേ, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. എല്ലാ പ്ലാസ്റ്റിക്കും ഒന്നല്ല. നമ്മൾ ഈ പോളിമർ സ്ട്രക്ചർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, അത് ഓരോ പ്ലാസ്റ്റിക്കിനും വ്യത്യാസമുള്ളതാണ്. പ്ലാസ്റ്റിക്കിന്റെ അടിസ്ഥാന തന്മാത്രകളെ നമ്മൾ കെമിസ്ട്രിയിൽ മോണോമറുകൾ എന്ന് വിളിക്കും.
2: ഓഹോ.
0: ഈ മോണോമറുകൾ പരസ്പരം ചങ്ങല പോലെ വലിയ ക്രമത്തിൽ കൂടിച്ചേരുന്നതാണ് പോളിമറുകൾ. ഈ കെമിക്കൽ ചങ്ങലയുടെ ഘടന അനുസരിച്ച് പ്ലാസ്റ്റിക്കുകളുടെ മെൽറ്റിംഗ് പോയിന്റും സാന്ദ്രതയും ഒക്കെ മാറും. സാറ് പറഞ്ഞതുപോലെ വ്യത്യസ്ത ഇനം പ്ലാസ്റ്റിക്കുകൾ ഒരുമിച്ച് ചേർത്തൊരുക്കിയാൽ അവ ഒരിക്കലും പരസ്പരം ചേരില്ല. എണ്ണയും വെള്ളവും പോലെ വേറിട്ട് തന്നെ നിൽക്കും. അത് വേസ്റ്റായി പോവും.
1: ആഹാ. അപ്പം നമ്മൾ ഈ വാങ്ങുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുടെയും കുപ്പികളുടെയും അടിയിലൊക്കെ ഒരു ചെറിയ ത്രികോണ ചിഹ്നവും അതിൻ്റെ ഉള്ളിൽ 1, 2, 3 അല്ലെങ്കിൽ 5 എന്നൊക്കെ അക്കങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാറില്ലേ, അത് ഈ കെമിക്കൽ ഘടനയും വ്യത്യാസവും കാണിക്കാനാണോ ടീച്ചറെ?
0: ആ, അത് തന്നെയാണ് ആനി ടീച്ചറെ.
1: ഞാൻ വിചാരിച്ചത് കമ്പനിക്കാരുടെ എന്തോ ബാച്ച് നമ്പർ ആണെന്നാണ്.
0: റെസിൻ ഐഡന്റിഫിക്കേഷൻ കോഡ് എന്നാണ് അതിനെ പറയാറ്. പ്ലാസ്റ്റിക്കിന്റെ യഥാർത്ഥ ജാതകം അടങ്ങിയിരിക്കുന്നത് ഈ നമ്പറുകളിലാണ്. ദാ നമ്മുടെ ലാബിലെ ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. കോഡ് 1, മിനറൽ വാട്ടർ കുപ്പികളും സോഡയുടെ പ്ലാസ്റ്റിക് കുപ്പികളും ജ്യൂസ് പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിൽ വരും. അടുത്തത് കോഡ് 2 ആണ്, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ. കട്ടിയുള്ള ഷാംപൂ കുപ്പികൾ, വലിയ ക്യാനുകൾ, പാൽ കവറുകൾ, ഡിറ്റർജന്റിന്റെ പാത്രങ്ങളൊക്കെ ഇതിലാണ് വരിക.
1: കോഡ് 3 എന്താ ടീച്ചറെ?
0: അത് പോളിവിനൈൽ ക്ലോറൈഡ്. നമ്മൾ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകളൊക്കെ ഇല്ലേ,
1: PVC അല്ലേ?
0: ആ, അതുപോലെ ഫ്ലോറിംഗ് മാറ്റുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, ഇതൊക്കെ PVC ആണ്. പിന്നെ കോഡ് 4, ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ക്യാരി ബാഗുകൾ, പിന്നെ നേരത്തെ പ്ലാസ്റ്റിക് ഫിലിമുകൾ, അതൊക്കെ കോഡ് 4 വരുന്നത്. കോഡ് 5 എന്ന് പറയുന്നത് പോളി പ്രൊപ്പിലീൻ. ലഞ്ച് ബോക്സുകളും മരുന്നിന്റെ കുപ്പികളും ഐസ്ക്രീം പാത്രങ്ങളും തൈര് കപ്പുകളൊക്കെ കോഡ് 5 ആണ്.
2: ഇത് കുറേ ഉണ്ടല്ലോ, തീർന്നില്ലേ?
0: ഇല്ല, ഇനി 2 കൂടിയുണ്ട്. കോഡ് 6, പോളിസ്റ്റൈറി, തെർമോകോൾ, ഡിസ്പോസിബിൾ കപ്പുകൾ, പ്ലേറ്റുകളൊക്കെ. പിന്നെ കോഡ് 7, അത് മറ്റ് മിക്സഡ് പ്ലാസ്റ്റിക്കുകൾ, ഫൈബർ ഗ്ലാസുകളൊക്കെ വരുന്നതാണ്. ഇങ്ങനെ 7 അന്താരാഷ്ട്ര കോഡുകളുണ്ട്. നമ്മൾ വീട്ടിൽ എല്ലാം ഒന്നിച്ച് ഒരു ചാക്കിൽ കെട്ടിയിട്ടിട്ട് ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ റീസൈക്ലിംഗ് പ്ലാന്റിൽ വെച്ച് ഇത് വേർതിരിക്കുക എന്നത് ശരിക്കും നല്ല പാടുള്ള കാര്യമാണ്.
2: അല്ല ടീച്ചറെ, എന്റെ ഇപ്പോഴത്തെ സംശയം ഈ കോഡ് 1 കോഡ് 4 ഒക്കെ ഒന്നിച്ച് ചേർത്താൽ ഇത്ര വലിയ കുഴപ്പം എന്താണ്? എല്ലാം കൂടെ ഒരു ചൂളയിൽ ഇട്ടങ്ങ് ഉരുക്കിയെടുത്താ പോരെ, അതല്ലേ ലാഭം?
0: സാറല്ലെങ്കിലും കെമിസ്ട്രി വരുമ്പോൾ കുറച്ച് ശ്രദ്ധക്കുറവുണ്ട്. കെമിസ്ട്രിയുടെ യഥാർത്ഥ കളി ശിവൻ സാർ ഒന്ന് ശ്രദ്ധിച്ചേ. ഓരോ കോഡിനും ഓരോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഉള്ളത്. കോഡ് 1 ഒരു സാധനം ഉരുകാനുള്ള ചൂടല്ല കോഡ് 4 ഒരു സാധനം ഉരുകാൻ വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ചൂടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ.
1: ഓ, എനിക്ക് ഫിസിക്സിന്റെ ലോജിക്ക് വെച്ച് കാര്യം മനസ്സിലായി. താപനില 110°C എത്തുമ്പോൾ തന്നെ ആ നേർത്ത LDPE പ്ലാസ്റ്റിക് പൂർണ്ണമായി ഉരുകി തിളച്ച് മറിയാൻ തുടങ്ങും. പക്ഷേ താപനില 250°C ആകുന്നതുവരെ കട്ടിയുള്ള പെറ്റ് കുപ്പി ഉരുകുകയില്ല. അപ്പോഴേക്കും ആദ്യം ഉരുകിയ പ്ലാസ്റ്റിക് ചൂടുകൂടി ആകെ കരിഞ്ഞു പോകുമല്ലേ ടീച്ചറെ?
0: ആ, അപ്പൊ ടീച്ചറിന് കാര്യം പിടികിട്ടി. ആ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരുക്കുമ്പോഴേ മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ളത് കരിഞ്ഞു പോകും. അങ്ങനെ കരിയുമ്പോൾ മാരകമായിട്ടുള്ള വിഷവാതകങ്ങൾ പുറത്തു വരും. എന്ന് മാത്രമല്ല, ആ പ്ലാസ്റ്റിക് മിശ്രിതം മുഴുവൻ ഉപയോഗശൂന്യമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ ഓരോ പ്ലാസ്റ്റിക്കും വേറെ വേറെ തരംതിരിച്ച് വൃത്തിയായി ഉണക്കി നൽകണം എന്ന് പറയുന്നത്.
2: ഓഹോ, ഇത് ഇത്ര വലിയ പ്രോസസ് ആണെന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ ടീച്ചറെ, നമ്മൾ ഈ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും കഴുകി ഉണക്കി നൽകി എന്ന് കരുതുക, അവരത് ശേഖരിച്ച് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ എത്തിക്കുന്നു. ഓക്കെ, അവിടെ നിന്ന് ഏതെങ്കിലും ഫാക്ടറിയിലേക്ക് എത്തിയെന്നും കരുതുക, പിന്നെ എന്ത് സംഭവിക്കും ഇതിന്?
0: 5 ശാസ്ത്രീയമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഒരു പ്ലാസ്റ്റിക് കഷ്ണം പുനരുപയോഗം അല്ലെങ്കിൽ റീസൈക്ലിംഗിന് വിധേയമാകുന്നത്. ആദ്യത്തേത് മാനുവൽ ആൻഡ് മെക്കാനിക്കൽ സോർട്ടിംഗ്. ശേഖരിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ കൺവെയർ ബെൽറ്റിലിട്ട് കോഡുകളുടെയും നിറങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവനക്കാരും ഒപ്റ്റിക്കൽ സെൻസറുകളും ചേർന്ന് തരംതിരിക്കുന്നു. 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴുകി വൃത്തിയാക്കുന്നതാണ്. കെമിക്കൽ പ്യൂരിറ്റി ഉറപ്പാക്കാൻ പ്ലാസ്റ്റിക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എണ്ണമയം, ലേബലുകൾ ഇതൊക്കെ പ്രത്യേക കെമിക്കൽ ലായനി ഉപയോഗിച്ച് കഴുകിക്കളയും. 3 ഷ്രെഡിംഗ്, ചെറുതാക്കി മുറിക്കൽ. വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് വലിയ ബ്ലേഡുകളുള്ള മെഷീനിലിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. 4 സാന്ദ്രത അടിസ്ഥാനമാക്കി ഇത് വേർതിരിക്കും. അത് എങ്ങനെയാണെന്ന് അറിയാലോ, ഒരു വലിയ ജലസംഭരണിയിലിട്ടിട്ട് സാന്ദ്രത കുറഞ്ഞവ പൊങ്ങിക്കിടക്കും, അല്ലാത്തവ താഴ്ന്നു കിടക്കും. ഈ രീതി ഉപയോഗിച്ച് ഇവയെ വേർതിരിക്കും. അവസാനത്തെ ഘട്ടം പെല്ലറ്റൈസിംഗ്. വേർതിരിച്ച ഈ കഷ്ണങ്ങൾ കൃത്യമായ താപനിലയിൽ ഉരുക്കി നൂലുപോലെ പുറത്തെടുത്ത് തണുപ്പിച്ച് ചെറിയ പ്ലാസ്റ്റിക് തരികളാക്കി മാറ്റുന്നു. പെല്ലറ്റ്സ് എന്നാണ് ഈ തരികളെ പറയുക.
1: എന്താണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണല്ലേ?
0: അതെ,
1: 5 സ്റ്റേജും കഴിയുമ്പോഴത്തേക്കും പെല്ലറ്റ്സ് ഉണ്ടാവും. അത് വെച്ച് പിന്നീട് എന്താണ് ഈ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്നത്? വീണ്ടും പഴയ പോലെ കുപ്പികൾ തന്നെയാണ് നിർമ്മിക്കുന്നത്?
0: നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ഈ മിനറൽ വാട്ടർ കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് വലിയ മെഷീനിലൂടെ കടത്തിവിട്ട് പോളിസ്റ്റർ നൂലുകളാക്കി മാറ്റും. നമ്മൾ ഇന്ന് ചുറ്റും കാണുന്ന സ്പോർട്സ് ജേഴ്സികൾ, റണ്ണിംഗ് ഷൂസ്, സ്കൂൾ ബാഗുകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് നൂല് കൊണ്ടാണ് ടീച്ചറെ.
1: ആഹാ,
0: അതുപോലെ ഷാംപൂ കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് വലിയ ബക്കറ്റുകളോ പ്ലാസ്റ്റിക് കസേരകളോ റോഡ് ഡിവൈഡറുകളോ ഉണ്ടാക്കും.
1: കൊള്ളാലോ
2: ടീച്ചറെ, നമ്മൾ ഈ കഴിക്കുന്ന ചിപ്സിന്റെ കവർ, ഈ മിഠായി കവർ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇനി എന്തോ മൾട്ടി ലെയർ പ്ലാസ്റ്റിക് എന്നും മറ്റല്ലേ വിളിക്കുന്നത്, അതും ഇങ്ങനെയൊക്കെ റീസൈക്കിൾ ചെയ്യുന്നുണ്ടല്ലോ, അതല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്?
0: ആ, അത് ശരിയാ ശിവൻ സാർ ചോദിച്ചത്. ചിപ്സിന്റെ കവറുകളിൽ പ്ലാസ്റ്റിക്കിന്റെ കൂടെ ഒരു അലൂമിനിയം ഫോയിൽ കോട്ടിംഗ് കൂടെ ഉണ്ട്. ഒന്നിലധികം വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് അവയെ സാധാരണമായിട്ടുള്ള രീതിയിൽ ഉരുക്കി പെല്ലറ്റാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളെ നമ്മൾ കെമിസ്ട്രിയിൽ പൈറോളിസിസ് എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കും. അതായത് ഓക്സിജൻ ഇല്ലാത്ത അടഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയർന്ന താപനിലയിൽ ഇവയെ ചൂടാക്കും. അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ വലിയ പോളിമർ ചങ്ങലകൾ തകർന്ന് പൈറോളിസിസ് ഓയിലായി മാറും. പൈറോളിസിസ് ഓയിൽ അഥവാ സിന്തറ്റിക് പെട്രോളിയം ഇന്ധനമായിട്ട് മാറും. ഇത് വ്യവസായങ്ങൾക്കൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. കൂടാതെ നമ്മുടെ കേരളത്തിൽ ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ക്രഷർ മെഷീനിൽ ഇട്ട് പൊട്ടിച്ച് റോഡ് ടാറിങ്ങിനായി ടാറിനൊപ്പം മിക്സ് ചെയ്യാറുമുണ്ട്. പ്ലാസ്റ്റിക് ചേർത്ത റോഡുകൾക്ക് ഈട് കൂടുതലാണെന്ന് ആനി ടീച്ചർക്കറിയാലോ.
1: അതെ ടീച്ചറെ, പ്ലാസ്റ്റിക് ചേരുമ്പോൾ ടാറിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുകയും അതിന്റെ ബൈൻഡിങ് കപ്പാസിറ്റി സ്ട്രോങ് ആവുകയും ചെയ്യും. അപ്പൊ ഈ മഴവെള്ളം റോഡിനുള്ളിലേക്ക് ഇറങ്ങുന്ന പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. നോക്കിയേ ടീച്ചറെ, നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും എത്ര മനോഹരമായിട്ടാണ് കമ്പൈൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്.
0: അതെ അതെ.
1: പക്ഷെ ബിന്ദു ടീച്ചറെ, പല സാധാരണക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ ഇത്രയും പൈസ മുടക്കി ചെയ്യുന്നതിന് പകരം വീട്ടിലിട്ട് ഈ പ്ലാസ്റ്റിക് അങ്ങ് കത്തിച്ചാ എന്താ കുഴപ്പമെന്ന്. അപ്പോൾ ഈ വണ്ടിക്കൂലിയും വലിയ ഫാക്ടറിയുടെയും ഒന്നും ആവശ്യമില്ലല്ലോ, പുകഞ്ഞു തീർന്നോളുമല്ലോ.

0: ഒരിക്കലും ആലോചിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ് ടീച്ചറെ. പ്ലാസ്റ്റിക്കെ നമ്മൾ തുറന്ന സ്ഥലത്തിട്ട് സാധാരണ രീതിയിൽ കത്തിക്കുമ്പോൾ പൂർണ്ണമായിട്ട് അവ കത്തിത്തീരുന്നില്ല. അതുകൊണ്ട് ഡയോക്സിനുകളും ഫ്യൂറാനുകളും ഉണ്ടാവും. മാരകമായിട്ടുള്ള ക്യാൻസർ ഉണ്ടാക്കുന്ന വിഷവാതകങ്ങളാണ് ഇവയൊക്കെ. ഈ വായു ശ്വസിച്ചാൽ ക്യാൻസർ മാത്രമല്ല വന്ധ്യത, ഗർഭസ്ഥ ശിശുക്കൾക്ക് വൈകല്യം, കടുത്ത ശ്വാസകോശ രോഗങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ PVC പൈപ്പ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം അന്തരീക്ഷത്തിലെ ഈർപ്പവുമായിട്ട് കലർന്നാൽ ആസിഡ് മഴയ്ക്ക് വരെ കാരണമാകും. അതുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശരിക്കും ഒരു സാമൂഹിക ദ്രോഹമാണ്. അതുമാത്രമല്ല നിയമപരമായിട്ട് കടുത്ത കുറ്റവുമാണ്.
1: എന്റെ ഈശ്വര, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ ഹരിതകർമ്മ സേനയ്ക്ക് എല്ലാ മാസവും കൊടുക്കുന്ന തുക വെറും ഒരു പൈസയോ നികുതിയോ അല്ല. നമ്മുടെ വരും തലമുറയും ഭൂമിയെയൊക്കെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വൃത്തിയാക്കി ഉണക്കി തന്നെ നമ്മൾ കൊടുക്കണം. മാത്രമല്ല, ടീച്ചർ പറഞ്ഞതുപോലെ ഇത് കെമിക്കൽ പ്രോസസ്സിംഗ് എന്തോരം എളുപ്പവും ലാഭകരവും ആക്കും നോക്കൂ.
0: ആ, ശിവൻ സാറിന് കാര്യത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലായിട്ടുണ്ട്. അപ്പോ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഉണക്കി തരംതിരിച്ച് നൽകിയാൽ റീസൈക്ലിംഗ് പ്രക്രിയ 100% വിജയിക്കും.
2: വേർതിരിക്കാം, പുനരുപയോഗിക്കാം. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, ഐശ്വര്യ, സെവിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് MK. ഇന്റർവെൽ. ആരണ്യകേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുണങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

ആകാശവാണി. ഇപ്പോൾ ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. പൂർവി കല്യാണി രാഗത്തിൽ ശിവനന്ദന ഗജാനന എന്ന കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ആദിതാളം പ്രൊഫസർ ശ്രീനിവാസൻ രചിച്ചത്.

ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. അടുത്തതായി കല്യാണി രാഗത്തിൽ അദ്രി സുതാവര എന്ന സ്വാതി തിരുനാൾ കൃതി ആദിതാളം.

ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം.

0: ആകാശവാണി കണ്ണൂർ.
1: നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ.

0: മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും സംഗീത പ്രേമിയുമായ ഡോക്ടർ കെ രമേശൻ.
1: ഇന്നത്തെ നിശാസുരഭിയിൽ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള പാട്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവയിൽ നിന്ന് ഒരു ഗാനം ആദ്യം കേട്ടു നോക്കാം.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഗാനം യക്ഷഗാനം എന്ന സിനിമയിൽ നമ്മുടെ പഴയകാല നടി ഷീല സംവിധാനം ചെയ്ത സിനിമയാണ് യക്ഷഗാനം. ഈ സിനിമയിൽ വയലാറും എം എസ് കൃഷ്ണനാഥനും ചേർന്നൊരുക്കിയ ഗാനമാണിത്.

ഈ സിനിമ തന്നെ തമിഴിൽ തെലുങ്കിലുമൊക്കെ റീമേക്ക് ചെയ്യപ്പെടുകയുണ്ടായി. 1000 ജന്മങ്ങളെന്ന പേരിൽ തമിഴിൽ റീമേക്ക് ചെയ്തപ്പോൾ സമാന രംഗത്ത് ഒരേ ട്യൂൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഗാനം കൂടി നമുക്ക് കേട്ടു നോക്കാം.

ഇന്ത്യൻ സിനിമയിൽ യക്ഷിപ്പാട്ടുകൾ ആദ്യമായി വരുന്നത് 1949 മഹൽ എന്ന ഹിന്ദി സിനിമയിലാണ്. 40s ഹിന്ദി സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന KM ചന്ദ് പ്രകാശാണ് ഈ പാട്ടിന് സംഗീതം നൽകുന്നത്. ഈ ഗാന രംഗത്തിലെ സീനുകൾ പലതും മറ്റു പല സിനിമകളിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതുവരെ അപ്രശസ്തയായിരുന്ന ലതാജി, അതോടൊപ്പം ഈ സിനിമയിൽ അഭിനയിച്ച മധുബാല എന്ന നടിയും താരപദവിയിലേക്ക് ഉയരുന്നത് ഈ സിനിമയോടുകൂടിയാണ്.

യക്ഷി എന്ന പേരിൽ മലയാളത്തിൽ ഒരു സിനിമ തന്നെയുണ്ട്. മലയാറ്റൂരിൻ്റെ നോവൽ കെ സേതുമാധവൻ 1968 സംവിധാനം ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചതാണ്. ഗംഭീരമായ പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. ഒന്നിലധികം യക്ഷിപ്പാട്ടുകളുമുണ്ട് ഇതിൽ. അതിൽ ഒരു ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ഈ പാട്ട് ഒരുക്കിയിരിക്കുന്നത് വയലാറും ദേവരാജൻ മാഷും കൂടി ചേർന്നാണ്. ഒന്ന് പാടിയത് ജാനകിയാണെങ്കിൽ മറ്റേത് പി ശിശുവിലെ പാടിയതാണ്.

ഈ പാട്ടിന്റെ തുടക്കത്തിൽ മാത്രമേ യക്ഷിയുടെ സാന്നിധ്യം ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളൂ. പിന്നീട് അത് ഒരു സ്വപ്ന രംഗത്തിലെ ഭ്രമാത്മകമായ രംഗങ്ങളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. നൃത്തവും രീതികളൊക്കെ ആണെങ്കിലും പാട്ടിന്റെ ഘടന ഒരു യക്ഷിപ്പാട്ടിന്റെ രീതിയിലേക്ക് തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.

1970 റിലീസായ ഒരു കന്നഡ ചിത്രം ബലേ ജോഡി. ഡോക്ടർ രാജ്കുമാർ ഡബിൾ റോളിൽ അഭിനയിച്ചതാണ് ഈ സിനിമ. ഭാരതിയാണ് നായിക. ഇതിൽ ആർ രത്നം എന്ന സംഗീത സംവിധായകൻ ചെയ്ത ജനപ്രിയ ഗാനമുണ്ട്. പാടുന്നത് നമ്മുടെ എസ് ജാനകി തന്നെ.

യാമിനി എൻ്റെ സ്വപ്നങ്ങൾ വാരിപ്പുണർന്നു. സത്യൻ അന്തിക്കാടിൻ്റെ രചനയ്ക്ക് എ ടി ഉമർ സംഗീതം നൽകിയ അഗ്നിവ്യൂഹം എന്ന സിനിമയിലെ ഈ ഗാനം രണ്ടവസരങ്ങളിലായി ഉപയോഗിക്കുന്നുണ്ട്, വളരെ ചെറിയ വ്യത്യാസങ്ങളോടെ.

കള്ളിയങ്കാട്ട് നീലി എന്ന് കേൾക്കുന്ന മാത്രയിൽ നമുക്കൊരു യക്ഷിയെയും യക്ഷിപ്പാട്ടിനെയും നമ്മുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തും. നിഴലായി ഒഴുകി വരും ഞാൻ, ബിച്ചു തിരുമലയും ശ്യാമും ചേർന്നാണ് ഈ ഗാനമൊരുക്കിയിരിക്കുന്നത്. ശ്യാം പിന്നീടും യക്ഷിപ്പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അപൂർവ സുന്ദരമായ യക്ഷിപ്പാട്ട് ഇത് തന്നെയാണ്.

വയലാറും ദേവരാജനുമാണ് ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത്. നമ്മെ ഹോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഗീത ഘടന, ഈണം ഈ ഗാനത്തിന് ദേവരാജൻ മാഷ് ഒരുക്കിയിരിക്കുകയാണ്. എസ് ജാനകിയുടെ ശബ്ദം.

നിശാസുരഭിയിൽ നിങ്ങൾ കേട്ടത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും സംഗീതപ്രേമിയുമായ ഡോക്ടർ കെ രമേശൻ അവതരിപ്പിച്ച ഗാനങ്ങൾ. നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതുകൾ.

അറിയിപ്പ്. ഹരിതവിധിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവിധി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവിധിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗുലാമലി പാടിയ ഗസലുകൾ കേൾക്കാം. ചുപ്കേ ചുപ്കേ രാത് ദിൻ എന്നാരംഭിക്കുന്നു.

ഗുലാമലി പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 13 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി ആശംസകളോടെ ജയ് ഹിന്ദ്.